ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ഭാദ്രം 11, കൊല്ലവർഷം 1202 ചിങ്ങമാസം 17 തീയതി, 2026 സെപ്റ്റംബർ 2 തീയതി ബുധനാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി ഭാരതി. പ്രകൃതിജന്യമായ എല്ലാറ്റിനുമുണ്ട് ഓരോരോ ധർമ്മങ്ങൾ. ആ ധർമ്മം യഥാവിധി നിർവഹിക്കുക എന്നത് ഓരോന്നിൻ്റെയും ചുമതലയാണ്. നമുക്കറിയാം, കല്ല് വേവിച്ചാൽ ചോറാവുകയില്ല, അരി തന്നെ വേവിക്കണം. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? കല്ലിൻ്റെ ധർമ്മം ഉറച്ചിരിക്കുക എന്നതാണ്. അതിനനുസരിച്ചേ അതിന് ചെയ്യാനാകൂ. ഈ വസ്തുതയിൽ നിന്നും ഊഹിക്കാമല്ലോ ഓരോ വസ്തുവിൻ്റെയും ധർമ്മം അതിൻ്റെ ഉൾഘടനയുടെ സവിശേഷതയാണ്. നാം സമഷ്ടിയായ ജഗദ്രൂപത്തെ 5 ഭൂതങ്ങളായിട്ടാണ് കാണുന്നത്: ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി. ഇവയെ വിശകലനം ചെയ്തു പറഞ്ഞാൽ, ആദ്യം ആകാശം വൈജാത്യമോ വൈവിധ്യമോ ഇല്ലാത്ത ഏകധർമ്മത്തോടുകൂടിയതാണ്. ആകാശം ഒരു ഗുണം മാത്രമേ അതിനുള്ളൂ. അതിനെ സ്പർശിക്കാൻ കഴിയുമ്പോഴാണ് അത് വായുവായി തീരുന്നത്. വായുവിനെ 2 ഗുണം കാണും: ഉണ്ടായിരിക്കുക, സ്പർശിക്കുക. അതിൻ്റെ കൂടെ ജ്വലനം ചേരുമ്പോഴാണ് അഗ്നിയായി മാറുന്നത്. അഗ്നിയോട് രസാത്മക കൂടി ചേർന്നാൽ അത് ജലം. ഇതിലെല്ലാം കാണുന്ന ചലനാത്മകതയെയും ചാലന സ്വഭാവത്തെയും സ്തംഭിച്ചു നിർത്താൻ കഴിയുന്ന രേണു പൃഥ്വിയുടെ സ്വഭാവമാണ്. ഈ പഞ്ചഭൂതങ്ങളെ മാറ്റി നിർത്താൻ മൂർത്തമായ മണ്ണിന് കഴിയും. ഇത്രയും അടിസ്ഥാനപരമാണ് ജഗത്തിന്റെ ധർമ്മവ്യവസ്ഥ. ആ വ്യവസ്ഥയെ ആലോചിച്ച അറിയാം, അനുഭവിച്ചറിയാം, എണ്ണിത്തിട്ടപ്പെടുത്താം, പരസ്പരം ബന്ധിപ്പിക്കാം, പിരിച്ചുമാറ്റാം, ഇണക്കിയെടുക്കാം. അതെല്ലാം അവയുടെ ധാർമ്മികമായ വിധേയത്വത്തെ ആശ്രയിച്ചാണ് ഇരിക്കുക. അതുകൊണ്ടാണല്ലോ ആചാര്യന്മാർ ജീവിത സത്യത്തെ വ്യവസ്ഥാപനം എന്ന് പറയുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയം നോക്കൂ. കണ്ണിന് ഒരു ധർമ്മമുണ്ടല്ലോ, എല്ലാം കാണാനുള്ള ധർമ്മം. അതുപോലെ ചെവിയുടെ ധർമ്മം കേൾക്കുക എന്നത്, തൊട്ടറിയുന്നത് തൂക്കിന്റെ ധർമ്മം, നാവിന് രുചി അറിയുക എന്ന ധർമ്മം, മൂക്കിന്റെ ധർമ്മം ഗന്ധമറിയൽ. പഞ്ചേന്ദ്രിയങ്ങളുടെ ഈ വ്യത്യസ്ത ധർമ്മങ്ങളിലൂടെയാണ് നാം പ്രപഞ്ചത്തെ കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും സ്പർശിച്ചറിയുന്നതും ഗന്ധമറിയുന്നതും. ഇവ എല്ലാ മനുഷ്യരിലും ഒരുപോലെ കാണപ്പെടണം എന്നില്ല. ധർമ്മം നിർവഹിക്കപ്പെടുമ്പോൾ ചില സമയത്ത് പ്രവൃത്തികളുടെ രീതിക്ക് മാറ്റം കാണുന്നത് അതുകൊണ്ടാണ്. എല്ലാവർക്കും അവനവന്റെ പ്രവൃത്തി, അത് ശ്രേഷ്ഠമാണ്. ആ ശ്രേഷ്ഠതയെ മാനിച്ച് കർമ്മം ചെയ്യുമ്പോൾ അതിന് പൂർണതയും സംതൃപ്തിയും ലഭ്യമാകുന്നു. പ്രവർത്തനം തന്നെ പുണ്യപ്രവർത്തനമായി മാറും. തന്റെ പ്രവൃത്തി എത്രത്തോളം വിജയിപ്പിക്കാം, എത്രത്തോളം തിരുത്താം എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഓരോരോ പ്രവൃത്തിയുടെയും വിജയ പരാജയങ്ങൾ. അത് അവയിൽ പുലർത്തുന്ന ആത്മാർത്ഥതയ്ക്കനുസരിച്ച് മാറി മറിയും. ഒരു അധ്യാപകനെ നോക്കൂ. അധ്യാപകൻ ചെയ്യേണ്ടത് തന്റെ കുട്ടികൾക്ക് ബുദ്ധി വികാസം ഉണ്ടാക്കുക, മാനസിക പക്വത സൃഷ്ടിക്കുക എന്നതാണ്. അതിന് സാധിക്കുക എന്നത് ശ്രദ്ധയോടെ, ഏകാഗ്രതയോടെ, ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനത്തിൽ കൂടിയാണ്. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് നാം എവിടെ വളർന്നു എന്നല്ല, നാം എന്ത് ചെയ്തു എന്നല്ല, നമ്മുടെ മനസ്സിൽ ധാർമ്മികതയുടെ വെളിച്ചം നിലനിർത്താനാകുന്നുണ്ടോ എന്ന്.

0: അതാണ് പരമപ്രധാനം. ഈ പ്രാധാന്യം അടിസ്ഥാനമാക്കിയാവട്ടെ എല്ലാവരുടെയും ഭാവിയിലെ ചിന്താഗതിയും പ്രവർത്തന മികവും.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പി ഭാരതി.
2: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. ടീം ഇന്ത്യ എന്ന മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം കൂടുതൽ ദൃഢമാക്കുന്നതിനും പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വകുപ്പ് തല ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇന്നലെ ആരംഭിച്ച ദ്വിദിന സമ്മേളനം. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഫൈസൽ ബാബു എംഎൽഎയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫ്യൂച്ചർ കാലിക്കറ്റ് 360 വികസന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണം 1000 കടന്നു. 583 വിദേശികളും സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം 4000 പേരെ കാണാതായിട്ടുണ്ട്. ഇന്ന് ആഗോള നാളികേര ദിനം. കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇതോടനുബന്ധിച്ച ദേശീയതല പരിപാടികൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മലബാർ മിൽമ കാലിത്തീറ്റയ്ക്ക് നൽകിവരുന്ന സബ്സിഡി തുക വർദ്ധിപ്പിച്ചു. 50 കിലോ ചാക്കോന്നിന് 200 രൂപയും മിൽമ ബൈപ്പ കാലിത്തീറ്റയ്ക്ക് 50 കിലോ ചാക്കോന്നിന് 100 രൂപ വീതവുമാണ് സബ്സിഡി. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചും സംയുക്ത ഗവേഷണത്തിനും അക്കാദമിക സഹകരണത്തിനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഔഷധ സസ്യങ്ങൾ, ഹോമിയോപ്പതി ഔഷധങ്ങൾ, സുസ്ഥിര കൃഷി, അനുബന്ധ ശാസ്ത്ര മേഖലകൾ എന്നിവയിൽ ഗവേഷണം ശക്തിപ്പെടുത്തുകയാണ് പ്രധാന ലക്ഷ്യം. നാഷണൽ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കേരള സംസ്ഥാന കമ്മിറ്റി മലപ്പുറം ജില്ലയിലെ അംഗങ്ങൾക്കായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. ആനക്കയം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 150 അംഗങ്ങൾ പങ്കെടുത്തു. വിദ്യാർത്ഥിരാജ ചട്ടമ്പി സ്വാമികളുടെ 173 ജയന്തി ആഘോഷം ഇന്ന് കൊല്ലം പന്മന ആശ്രമത്തിൽ നടക്കും. ജയന്തി സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എംപി ഉദ്ഘാടനം ചെയ്യും. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വിരഹത്തിൽ എന്ന കവിത കേൾക്കാം. ശ്രീചിത്ര ആർ നായർ ആലപിക്കുന്നു. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 തീവണ്ടി സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ആദിവാസി ജീവിത ലോകവും പരിസ്ഥിതി ചരിത്രവും, കണ്ണൂർ സർവകലാശാല അന്താരാഷ്ട്ര അക്കാദമിക് ശില്പശാല ശബ്ദചിത്രം, 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 FM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, തുടർന്ന് സയൻസ് കഫേയിൽ കേരളത്തിലെ സൂചിത്തുമ്പികളിലെ ചേരാ ചിറകന്മാരെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുന്ന കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജന്തുശാസ്ത്ര അധ്യാപകൻ വിനയൻ പി നായർ അതിഥിയായി എത്തുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീത മാധുരി, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ കേൾക്കാം. രാവിലെ 9:00 ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 NHM സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:30 ഗാനലോക വീഥികളിൽ പുനഃപ്രക്ഷേപണം, രാവിലെ 11:00 ഡോക്ടറോട് ചോദിക്കാം, ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ, 12:15 തീയാട്ടുപാട്ട്, ഏവൂർ വാസുദേവ ശർമ്മയും സംഘവും അവതരിപ്പിച്ചത്, 12:40 ആരോഗ്യദീപ്തി, ദേശീയ പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ടി രഞ്ജിത് കുമാറുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം, ഉച്ചയ്ക്ക് 1:00 പല്ലവി അനുപല്ലവി, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 ചിത്രപൂർണിമ ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം, 5:15 സോപാന സംഗീതം പത്മനാഭമാരാരും സംഘവും അവതരിപ്പിക്കുന്നു. 5

0: മുപ്പതിന് ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 5:58 എഫ് എം പ്രധാന വാർത്തകൾ, വൈകുന്നേരം 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീഥിയിൽ ലോക നാളികേര ദിന ആശംസകൾ നേർന്ന് കാസർകോട് CPCRIയിൽ പ്രവർത്തിക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടികൾച്ചർ വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു സംസാരിക്കുന്നു. തുടർന്ന് കരിവള്ളൂർ കുണിയൻ സ്വദേശി PV ഗംഗാധരന്റെ കൃഷി അനുഭവങ്ങൾ, ഒപ്പം കപ്പയും കാന്താരിയും. 7:20 കമ്പോള വിലനിലവാര ബുള്ളറ്റിൻ, രാത്രി 7:35 അങ്കണം, 8:00 ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, രാത്രി 10:30 നിശാസുരഭി, തുടർന്ന് അനുരാധ പൊത്വാളും പങ്കജ് ഉദാസും പാടിയ ഗസലുകൾ കേൾക്കാം. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashvani, the news read by Renu Kataria. Prime Minister Narendra Modi has called upon member countries of the Shanghai Cooperation Organization, SCO, to dismantle the entire ecosystem of terrorist financing, recruitment, radicalization, and safe havens. Addressing the 26th SCO summit in Bishkek yesterday, the Prime Minister said there can be no place for double standards on terrorism. Secretary West in the Ministry of External Affairs, CB George, said in a media briefing that the Prime Minister expressed concern over the ongoing conflicts in different parts of the world. The leaders of the member states also signed the Bishkek Declaration on the organization's 25th anniversary. The summit concluded with 13 key outcomes covering counter-terrorism, climate action, energy, disaster management, and digital cooperation. Prime Minister Narendra Modi will address the valedictory session of the Ministry of Jal Shakti's departmental summit in New Delhi today. The two-day departmental summit, which commenced yesterday, is the first in a series of departmental summits envisioned by the Prime Minister to strengthen the spirit of Team India and deepen cooperative federalism. The summit brings together the centre and states to deliberate on critical sectoral priorities and evolve time-bound action plans. The summit focuses on four key areas, including the timely implementation of water infrastructure projects, Jal Sanchay Jan Bhagidari, Catch the Rain, Drinking Water Source Sustainability, and Jal Jeevan Mission 2.0. Union Commerce and Industry Minister Piyush Goyal chaired a roundtable in New Delhi on ease of doing business aimed at scaling India's data center ecosystem. In a social media post yesterday, he stated that the roundtable featured excellent discussions with key stakeholders, including data centers, hyperscalers, cloud providers, power producers, and equipment suppliers, on streamlining regulations and strengthening digital infrastructure. Agriculture and Farmers Welfare Minister Shivraj Singh Chauhan reviewed the progress of the Prime Minister Dhan Dhanya Krishi Yojana PMDDKY at a meeting in New Delhi yesterday. The meeting focused on accelerating implementation of the scheme in the 100 identified districts, strengthening convergence among schemes, and improving district-level performance for farmers. The scheme focuses on 6 key objectives, which are increasing agricultural productivity, promoting crop diversification and sustainable agricultural practices, enhancing post-harvest storage capacity, improving irrigation infrastructure, enabling greater access to short and long-term agricultural credit, and improving governance and service delivery. The government has reduced the stock holding limit for sugar dealers from 4,000 quintals to 2,000 quintals effective from the 15th of this month till the 30th of November this year. The new stock limit is aimed to curb hoarding and speculative trading, protect consumer interest by ensuring adequate availability and price stability. At present, a stock holding limit of 4,000 quintals on sugar dealers across the country is effective from 1st of August this year. Under the amended provisions, a sugar dealer shall not hold any stock for a period exceeding 30 days from the date of receipt of such stock. The government said that the country has adequate availability of onion and it has begun a calibrated and targeted release of buffer stocks through Kanda Express and road transport to ensure moderation of seasonal price pressures. The Consumer Affairs, Food and Public Distribution

0: കൺകെട്ടിയടുപ്പിച്ചു കാണിച്ചു പരസ്പരം.
1: വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വിരഹത്തിൽ എന്ന കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് ശ്രീചിത്ര ആർ നായർ. കാവ്യാഞ്ജലി.

0: വേണുഗോപാൽ പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. തലശ്ശേരി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പരിഗണിക്കാൻ നിശ്ചയിച്ച കേസുകൾ 9-ാം തീയതി രാവിലെ 11 മണിയിലേക്ക് മാറ്റിവച്ചതായി തലശ്ശേരി SDM അറിയിച്ചു. കണ്ണൂർ സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലെ ജേർണലിസം ആൻഡ് മീഡിയ സ്റ്റഡീസ് വകുപ്പിൽ MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നാളെ നടക്കും. CBSE ക്ലസ്റ്റർ 10 ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് വ്യാഴാഴ്ച ശ്രീകണ്ഠപുരം മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കും. ബി സന്ധ്യ എഴുതിയ സാമൂഹിക കുറ്റാന്വേഷണ നോവലിനെക്കുറിച്ചുള്ള ചർച്ച ഇന്ന് വൈകിട്ട് 4:30 കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടക്കും. തോട്ടട ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗിൽ 2 വർഷ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിനുള്ള സ്പോട്ട് അഡ്മിഷൻ ഇന്ന് നടക്കും. താൽപര്യമുള്ളവർ രാവിലെ 11 മണിക്ക് മുൻപ് ഹാജരാകണം. ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 9947649999. കണ്ണൂർ താലൂക്ക് വികസന സമിതി യോഗം ഈ മാസം 5 രാവിലെ 11 മണിക്ക് താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. ഹോസ്ദുർഗ് താലൂക്ക് വികസന സമിതി യോഗം 5 രാവിലെ 10 മണിക്ക് താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. വേങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 2026-27 വർഷത്തെ വസ്തുനികുതി കുടിശ്ശികയുള്ള നികുതിദായകർക്കായി ഇന്ന് രാവിലെ 11 മണി മുതൽ 3 മണി വരെ അഞ്ചരക്കണ്ടി ബസ് സ്റ്റാൻഡ് പരിസരം, വിളയോട് വായനശാല എന്നിവിടങ്ങളിൽ നികുതി പിരിവ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ 2026-27 സാമ്പത്തിക വർഷത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഭവന പുനരുദ്ധാരണ പദ്ധതി പ്രകാരം അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ നീട്ടിയതായി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0467220257 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. വെള്ളരിക്കുണ്ട് താലൂക്ക് വികസന സമിതി യോഗം 5 വൈകിട്ട് 3 മണിക്ക് മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ ചേരും. ഹരിത കേരളം മിഷന്റെ ഭാഗമായുള്ള ജില്ലാ സാങ്കേതിക സമിതി യോഗം 10 സെപ്റ്റംബർ രാവിലെ 11 മണിക്ക് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും. കാഞ്ഞങ്ങാട് നഗരസഭാ അതിർത്തിയിൽ ലൈസൻസ് ഇല്ലാതെയും ലൈസൻസ് കാലാവധി അവസാനിച്ചും മതിയായ അനുമതിയില്ലാതെയും പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും www.ksmart.lsgkerala.gov.in എന്ന ksmart പോർട്ടൽ വഴി ഓൺലൈനായി IFTE ആൻഡ് OS ലൈസൻസിനായി 10 സെപ്റ്റംബർ അപേക്ഷിക്കണം. അല്ലാത്തപക്ഷം സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം 0467220450 എന്ന ഫോൺ നമ്പറിൽ. കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ MG റോഡ് മുതൽ ചന്ദ്രഗിരി പാലം വരെയും ബേക്കൽ പാലം മുതൽ ബേക്കൽ ജംഗ്ഷൻ വരെയും പുനരുദ്ധാരണ പ്രവൃത്തികൾ നടക്കുന്നതിന്റെ ഭാഗമായി നാളെ മുതൽ ഒക്ടോബർ

0: 10 വരെ ഭാഗിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. നമ്പ്രത്തച്ഛന്റെ സമാധി വാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് വൈകുന്നേരം പള്ളിക്കുളം സമാധി മണ്ഡപത്തിൽ വിവിധ ചടങ്ങുകൾ നടക്കും. ചരപുരം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടാകും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം. പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
3: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
4: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
6: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
7: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട. മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
6: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കോയിലി ഹോസ്പിറ്റൽ, തളാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
1: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൌജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
8: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
9: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
10: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
9: അപ്പൊ ആഘോഷം തുടങ്ങിയില്ലേ?
10: യെസ്, 1,000,000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
11: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
12: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
1: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൌജന്യം. വിളിക്കൂ 8111999582.
13: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
14: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
15: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
14: അതെങ്ങനെ?
15: മൈജി ഓണം, മാസ് ഓണം, ബമ്പർ പ്രൈസ് BMW. 1,000,000 സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
16: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൌജന്യം. വിളിക്കൂ 8

1-999-581. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

0: 30 കോടിയുടെ ബമ്പർ സമ്മാനങ്ങളും സ്റ്റിൽ ദേർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 7 മണിക്ക് തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇതിൽ ആദിവാസി ജീവിത ലോകവും പരിസ്ഥിതി ചരിത്രവും, കണ്ണൂർ സർവകലാശാല, അന്താരാഷ്ട്ര അക്കാദമിക് ശില്പശാല, ശബ്ദചിത്രം കേൾക്കാം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, രാവിലെ 7:35 FM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, തുടർന്ന് സയൻസ് കഫേയിൽ കേരളത്തിലെ സൂചിത്തുമ്പികളിലെ ചേരാ ചിറകന്മാരെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുന്ന കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജന്തുശാസ്ത്ര അധ്യാപകൻ വിനയൻ പി നായർ അതിഥിയായി എത്തുന്നു. രാവിലെ 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീത മാധുരി, 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ കേൾക്കാം. രാവിലെ 9:00 ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി, 10:00 NHM സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:30 ഗാനലോക വീഥികളിൽ പുനഃപ്രക്ഷേപണം, രാവിലെ 11:00 ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി.

ഇന്നുച്ചയ്ക്ക് 12:15 തീയാട്ടുപാട്ട് ഏവൂർ വാസുദേവ ശർമ്മയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തിയിൽ ദേശീയ പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ടി രഞ്ജിത് കുമാറുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. ഉച്ചയ്ക്ക് 1 മണിക്ക് പല്ലവി അനുപല്ലവി. 1:58 FM പ്രധാന വാർത്തകൾ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 20 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: വളരാൻ തയ്യാറാണ്.

0: ആണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 കടന്നു. 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് ലോക നാളികേര ദിനം. ദേശീയതല പരിപാടി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പ്രമുഖ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. ടീം ഇന്ത്യ എന്ന മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം കൂടുതൽ ദൃഢമാക്കുന്നതിനും പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വകുപ്പുതല ഉച്ചകോടിയുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇന്നലെ ന്യൂഡൽഹിയിൽ ആരംഭിച്ച ദ്വിദിന സമ്മേളനം. ഡെസ്ക് റിപ്പോർട്ട്.
3: നിർണായക മേഖലകളിലെ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും സമയബന്ധിതമായ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകുന്നതിനും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ ഓർമ്മിപ്പിക്കുന്നതാണ് ജലശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടി. ജല അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ സമയബന്ധിതമായ നടപ്പാക്കൽ, മഴവെള്ള സംഭരണത്തിൽ ജനപങ്കാളിത്തം എന്ന ആശയത്തിൽ ജലസഞ്ജയ് ജൻ ഭാഗിദാരി, ക്യാച്ച് ദ റെയിൻ പദ്ധതി, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ 4 പ്രധാന മേഖലകളിലാണ് ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പങ്കാളിത്ത ഉത്തരവാദിത്തം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഭരണ നിർവഹണത്തിലും സേവന വിതരണത്തിലും പുരോഗതി ഉറപ്പാക്കാനും ഉച്ചകോടി ലക്ഷ്യമിടുന്നു.
2: ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വേവറിന്റെ 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ബെൽജിയം സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേവറിന്റെ സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ജർമ്മൻ ആണവ സുരക്ഷാമന്ത്രി കാർസ്റ്റൻ ഷൈനൈഡറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സമ്പദ്വ്യവസ്ഥയിലെ സഹകരണം, മാലിന്യ സംസ്കരണം, പുനരുപയോഗ ഊർജ്ജം, നൂതന സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1050 ഉയർന്നു. 583 വിദേശികളും 83 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഏകദേശം 4000 പേരെ കാണാതായതായി നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആന്റ് മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു. പ്രളയത്തിൽപ്പെട്ട 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് 151 ഇന്ത്യൻ പൌരന്മാർ ചൈന അതിർത്തി വഴി സുരക്ഷിതമായി രാജ്യത്തേക്ക് മടങ്ങിയതായും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: നേപ്പാളിലെ ചിലിമയിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കങ്ങളിൽ പ്രവേശിച്ച ഇന്ത്യൻ രക്ഷാപ്രവർത്തക സംഘത്തിന് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നൂതനമായ രീതികളും താൽക്കാലികമായി തയ്യാറാക്കിയ ഫ്ളോട്ടുകളും ഉപയോഗിച്ച് തുരങ്കത്തിനുള്ളിലേക്ക് കൂടുതൽ മുന്നോട്ടു പോകാൻ രക്ഷാസംഘത്തിന് സാധിച്ചിട്ടുണ്ട്. തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ ഇന്നും തുടരും. അതേസമയം ടിബറ്റ് അതിർത്തിയിലെ ഫോട്ടേകോശി നദിയിലൂടെ കഴിഞ്ഞ ആഴ്ച റാസ്വയിലേക്ക് ഇരച്ചു കയറിയ വിനാശകരമായ പ്രളയത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അറിയിച്ചു. ഹിമാലയൻ മേഖലയിലെ താപനില 1.8 ഡിഗ്രി വർദ്ധിച്ചതായി സ്ഥിരീകരിച്ചതിനാൽ ദുരന്തത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്നതിൽ സംശയമില്ലെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കാലാവസ്ഥാ വ്യതിയാനം ആഗോളതലത്തിലെ പ്രതിഭാസമാണെന്നും അത്തരം ദുരന്തങ്ങളെ നേരിടേണ്ടത് ആഗോള ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: ഉക്രൈനിൽ ഇന്നലെയുണ്ടായ റഷ്യൻ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 12 പേരിൽ ഒരു ഇന്ത്യൻ പൌരനും ഉൾപ്പെടുന്നുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും പതിച്ചതിനെ തുടർന്ന് നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും അടിസ്ഥാന സൌകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും സെലൻസ്കി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ച ഇന്ത്യക്കാർ

0: ന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് ഉക്രൈനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഭക്ഷ്യവകുപ്പ് സെക്രട്ടറിമാരുടെ സമ്മേളനം പൊതുവിതരണ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് ചോപ്രയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ സംഭരണം, പൊതുവിതരണം എന്നിവ ചർച്ചയിൽ പ്രധാന വിഷയങ്ങളായി. ഖാരിഫ് സീസണിലെ നെല്ല് സംഭരണ ലക്ഷ്യം 708 ലക്ഷം മെട്രിക് ടണ്ണിലധികമായി നിശ്ചയിച്ചതായി ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഫൈസൽ ബാബു എംഎൽഎയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫ്യൂച്ചർ കാലിക്കറ്റ് 360 വികസന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ലോജിസ്റ്റിക് കണ്ടെയ്നർ, ഫെലിസിറ്റേഷൻ സെന്റർ, ട്രാൻസ്ഷിപ്മെന്റ് ഉൾപ്പെടെ നിരവധി തൊഴിൽ സാധ്യതയുള്ള പദ്ധതികൾ തുറമുഖങ്ങളോടനുബന്ധിച്ച് ആരംഭിക്കുമെന്നും സ്ഥലം ലഭ്യമായാൽ കോഴിക്കോട്ട് ക്രൂയിസ് ടെർമിനലും യാഥാർത്ഥ്യമാക്കും െന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആദ്യ ബജറ്റിൽ പ്രഖ്യാപിച്ച കോഴിക്കോട് ലൈറ്റ് മെട്രോയുടെ പഠനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോഴിക്കോട് നഗരത്തിൽ നിന്ന് എയർപോർട്ടിലെത്താൻ പുതിയ സംവിധാനമൊരുക്കും. വിമാനത്താവളവുമായും ബന്ധപ്പെട്ട വികസന പദ്ധതികളും ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. കാലത്തിനനുസരിച്ച് സ്വയം നവീകരിക്കാത്ത രാഷ്ട്രീയ നേതാക്കളും ബിസിനസ്സുകാരും കാലഹരണപ്പെടുമെന്നും ഇവർക്ക് ദീർഘവീക്ഷണം അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നല്ല സംഘത്തെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഖ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം ഇന്നും നാളെയും ഗോവ സന്ദർശിക്കും. ദ്വിദിന പരിപാടിയുടെ ഭാഗമായി മാർഗോവയിലെ രവീന്ദ്രഭവനിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ യോഗം ഇന്ന് ചേരും. വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് പുതുതായി രൂപീകരിച്ച വയോജനക്ഷേമ വകുപ്പിൽ ജീവനക്കാരുടെ തസ്തികകൾ പുനർവിന്യസിച്ചു. പൊതുവിതരണ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പുകളിൽ നിന്നും പ്രധാന തസ്തികകളായ അഡീഷണൽ സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റുമാർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റുകൾ എന്നിവയാണ് പുനർവിന്യസിപ്പിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ആഗോള നാളികേര ദിനം. ഇതോടനുബന്ധിച്ച് ദേശീയതല പരിപാടികൾ കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് താക്കൂർ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: രാജ്യത്ത് നിന്നുള്ള നാളികേര ഉൽപ്പന്ന കയറ്റുമതി 7,038 കോടി രൂപയിലേറെ എത്തിയ പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തെ ആഗോള നാളികേര ദിന പരിപാടികൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നത്. 155-ൽ പരം രാജ്യങ്ങളിലേക്ക് നിലവിൽ നാളികേര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കാണ് കൂടുതൽ ഡിമാൻഡ് എന്ന് നാളികേര വികസന ബോർഡ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, സാങ്കേതിക വിദ്യകൾ, സംസ്കരണ രീതികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക പ്രദർശനമാകും തിരുവനന്തപുരത്ത് നടത്തുന്ന ദേശീയതല പരിപാടിയുടെ മുഖ്യ സവിശേഷത. നാളികേര മേഖലയ്ക്ക് നൽകിയ മികച്ച സംഭാവനകൾക്കുള്ള ദേശീയ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും.
0: ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രമുഖ താരങ്ങളായ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ മുൻനിര താരങ്ങളായ സാത്വിക് സായിരാജ്, രങ്കി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഇന്ന് മത്സരിക്കും. ഇന്ത്യയുടെ ഉന്നതി ഹുഡ ഇന്നലെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരുന്നു. വനിതാ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ദക്ഷിണ കൊറിയൻ താരത്തോടാണ് ഉന്നതി പരാജയപ്പെട്ടത്. ദുബായ് KMCC കൊയിലാണ്ടി നിയോജകമണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ ബാഫയ്ക്ക് തങ്ങൾ കർമ്മശ്രേഷ്ഠ പുരസ്കാരം മുഖ്യമന്ത്രി വി ഡി സതീശൻ മുൻമന്ത്രി ഡോക്ടർ എം കെ മുനീറിന് കോഴിക്കോട്ട് സമ്മാനിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായി. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജും ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചും സംയുക്ത ഗവേഷണത്തിനും അക്കാദമിക സഹകരണത്തിനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഔഷധ സസ്യങ്ങൾ, ഹോമിയോപ്പതി ഔഷധങ്ങൾ, സുസ്ഥിര കൃഷി, അനുബന്ധ ശാസ്ത്ര മേഖലകൾ എന്നിവയിൽ ഗവേഷണം ശക്തിപ്പെടുത്തുകയാണ് സഹകരണത്തിന്റെ പ്രധാന ലക്ഷ്യം. നാഷണൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കേരള സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ അംഗങ്ങൾക്കായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. ആനക്കയം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 150-ഓളം അംഗങ്ങൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 കടന്നു.

0: विशिष्टः विनाशकारी जलाप्लावः वायुमण्डलपरिवर्तनस्य परिणामः अस्ति। नेपालदेशे सहसा आगतस्य विनाशकारिणः जलाप्लावस्य कारणेन मृतानां संख्या 50-अधिकैकसहस्रपर्यन्तं वर्धिता अस्ति। इति वार्ताः।
1: ആകാശവാണി കണ്ണൂർ. തീവണ്ടി യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 6:63:24 ഷൊർണൂർ കണ്ണൂർ മെമു 8 മിനിറ്റും 1:65:11 ബംഗളൂരു കോഴിക്കോട് ക്രാന്തിവീര എക്സ്പ്രസ് 55 മിനിറ്റും 1:26:01 ചെന്നൈ മംഗലാപുരം മെയിൽ 7 മിനിറ്റും ഇപ്പോൾ വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: FM ഡയറി. ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
5: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
6: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
5: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
6: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സൂപ്പർ ഗ്രേഡ് ബാങ്ക് മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
5: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.

0: ആദിവാസി ജീവിത ലോകവും പരിസ്ഥിതി ചരിത്രവും കണ്ണൂർ സർവകലാശാല അന്താരാഷ്ട്ര അക്കാദമിക് ശില്പശാല ഒരു ശബ്ദചിത്രം. പ്രകൃതിയോട് ചേർന്ന ജീവിതവും തലമുറകളിലൂടെ കൈമാറി വന്ന പാരമ്പര്യവും സംസ്കാരവും ഇഴചേർന്നതാണ് ആദിവാസി സമൂഹങ്ങളുടെ ജീവിതാനുഭവങ്ങളും സാംസ്കാരിക പാരമ്പര്യവും. ആദിവാസി സമൂഹങ്ങളുടെ ജീവിത ലോകവും പരിസ്ഥിതി ചരിത്രവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കണ്ണൂർ സർവകലാശാല താവക്കര ക്യാമ്പസിൽ ബ്രിട്ടീഷ് അക്കാദമി, വെസ്റ്റ്മിൻസ്റ്റർ സർവകലാശാല, സസെക്സ് സർവകലാശാല, കണ്ണൂർ സർവകലാശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രണ്ടു ദിവസത്തെ അന്താരാഷ്ട്ര അക്കാദമിക് ശില്പശാല സംഘടിപ്പിക്കുകയുണ്ടായി.
1: നമ്മളിവിടെ ആദിവാസി ലൈഫ് ഫോംസ്, റിലേഷണൽ വെൽബീയിങ് ആൻഡ് പ്ലാനറ്ററി ഹെൽത്ത് എന്നുള്ള തീമിലുള്ള രണ്ട് ദിവസത്തെ ഒരു അന്താരാഷ്ട്ര അക്കാദമിക് വർക്ക്ഷോപ്പാണ് ഓർഗനൈസ് ചെയ്തത്.
0: കണ്ണൂർ യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ മാളവിക ബിന്നി,
1: ബ്രിട്ടീഷ് അക്കാദമി, യൂണിവേഴ്സിറ്റി ഓഫ് സസെക്സ്, യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ്മിൻസ്റ്റർ, സെന്റർ ഫോർ വേൾഡ് എൻവയോൺമെന്റ് ഹിസ്റ്ററി, പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കൂടെ ചേർന്നിട്ടാണ് ഇത് ഒരുമിച്ച് കൊളാബറേറ്റീവ് ആയിട്ട് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. നമ്മുടെ മേജർ ഉദ്ദേശം എന്ന് പറയുന്നത് ബെൽ ഹുക്സും പട്രീഷ്യ ഹിൽ കോളിൻസും പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് ഉണ്ട്. അപ്പൊ അവർ മുമ്പോട്ട് വെക്കുന്ന ഒരു ഫിലോസഫിക്കൽ പൊസിഷനാണ് സ്റ്റാൻഡ് പോയിന്റ് എപ്പിസ്റ്റിമോളജി എന്ന് പറയുന്നത്. അതായത് അരികുവൽക്കരിക്കപ്പെട്ട ജ്ഞാനങ്ങൾ, നമ്മളിപ്പോൾ മെയിൻ സ്ട്രീം ആയിട്ട് കാണുന്ന ജ്ഞാനത്തിനുപരിയായി അതിനേക്കാളും പ്രഷ്യസ് ആയിട്ടുള്ള, വാല്യുബിൾ ആയിട്ടുള്ള അരികുവൽക്കരിക്കപ്പെട്ട ജ്ഞാനങ്ങൾ ഉണ്ടെന്നും അത് വീണ്ടെടുക്കേണ്ട ആവശ്യമുണ്ടെന്നും അതിന്റെ വീണ്ടെടുപ്പ് വഴിയായിരിക്കും നമ്മളിപ്പോൾ നിലനിൽക്കുന്ന ഹെജിമോണിക് ആയിട്ടുള്ള അതോറിറ്റികൾ ഇല്ലാതായി പോകുന്നതും പുതിയ രീതിയിലുള്ള സിസ്റ്റങ്ങൾ വരാൻ പോകുന്നതെന്നുള്ളൊരു വാദമുണ്ട്. നമ്മളെപ്പോഴും മെയിൻ സ്ട്രീമിനെയും അരികിനെയും കുറിച്ച് അല്ലെങ്കിൽ സെന്ററിനെയും അരികിനെയും കുറിച്ച് സംസാരിക്കും. പക്ഷെ ഈ ബൈനറികൾക്കപ്പുറവും കാറ്റഗറീസ് ഉണ്ടെന്നും എപ്പോഴും നമ്മൾ സെന്ററിൽ നിന്ന് മെയിൻ സ്ട്രീമിൽ നിന്ന് മാത്രമല്ല ജ്ഞാനോത്പാദനം നടത്തേണ്ടതെന്നും അങ്ങനെ സെന്ററിൽ നിന്ന് മാത്രം നടത്തുന്ന ജ്ഞാനോത്പാദനം എപ്പോഴും റിഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ജ്ഞാനോത്പാദനമാണ്. ഇപ്പൊ നമ്മൾ ആലോചിക്കുക, ഒരു ഒരു സിറ്റിയുടെ ഏറ്റവും മുകളിലുള്ള സ്ഥലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളിലേക്കായിരിക്കും. എന്നാൽ സിറ്റിയുടെ അരികിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ അതീശത്വം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അവിടെ എങ്ങനെയാണ് പവർ വർക്ക് ചെയ്യുന്നതും അവിടുത്തെ യഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സാധാരണ എന്ന് വിളിക്കുന്നത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള വിഭാഗങ്ങൾ എങ്ങനെയാണ് വർത്തിക്കുന്നതെന്നൊക്കെ മനസ്സിലാകാൻ വേണ്ടി നമ്മൾ അരികിൽ നിന്നുള്ള കാഴ്ച ആവശ്യം എന്ന് പറയുന്നത്. ആ ഒരു ഒബ്ജക്റ്റീവോടെയാണ്.

0: നമ്മൾ ഈ ഒരു രണ്ട് ദിനത്തിനുള്ള അക്കാഡമിക് വർക്ക്ഷോപ്പ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അക്കാഡമിക് സ്കോളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന അതേ പ്രാധാന്യം പോലെ തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റി റെപ്രസെന്റേറ്റീവ്സ്, നമുക്ക് കാട്ടുനായ്ക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള, മലയാറിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള, പണിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള എല്ലാ ട്രൈബ്സിന്റെ പേര് പോലും ഞാനിവിടെ പറഞ്ഞിട്ടില്ല, പല പല ട്രൈബ്സിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി റെപ്രസെന്റേറ്റീവ്സും അവരിൽ നിന്ന് തന്നെയുള്ള സ്കോളേഴ്സും അവരിൽ നിന്ന് തന്നെയുള്ള റിസർച്ച് സ്കോളേഴ്സും നമ്മുടെ അക്കാഡമിക് വർക്ക്ഷോപ്പിന്റെ ഭാഗമായി അവരുടെ എക്സ്പീരിയൻസും അവരുണ്ടാക്കിയെടുത്ത റിസർച്ച് പൊസിഷൻസും തിയറികളെ കുറിച്ച് സംസാരിക്കുന്നത്. ഈ ബ്രിഡ്ജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അക്കാഡമിയ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റികളിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു കാര്യമല്ല, ബ്രിഡ്ജ് ബിൽഡ് ചെയ്യേണ്ട ഒരു ഇടം കൂടെയാണ്. ഒന്ന്, നമ്മൾ ട്രൈബൽ ലൈഫുകളെ സെലിബ്രേറ്റ് ചെയ്യുക മാത്രമല്ല, മനസ്സിലാക്കുകയും അവരിൽ നിന്ന് പഠിക്കുകയും വലിയ ആവശ്യമുണ്ട്. അവരുടെ വീക്ഷണകോണുകൾ നമ്മളിൽ നിന്ന് വ്യത്യാസമാണെന്നും ആ വീക്ഷണകോണുകൾ കുറെ കൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നമ്മളെ നയിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഇത് പറയുമ്പോഴും ട്രൈബിനെ ഏറ്റവും സ്റ്റീരിയോടൈപ്പ് ചെയ്ത് ഏറ്റവും നന്മ മരങ്ങളായി മാറ്റേണ്ട ആവശ്യമില്ല. അതിന് നമ്മൾ ഡീപ്ലി ഇന്ററോഗേറ്റ് ചെയ്യേണ്ട തന്നെ ആവശ്യമുണ്ട്. ഇന്റർസെക്ഷനൽ ആയിട്ടുള്ള, അതായത് ഒരു ട്രൈബ് എന്ന് പറയുന്നത് മോണോലിത്തിക് ആയിട്ടൊരു കാറ്റഗറി അല്ല. ഇപ്പൊ ചോലനായ്ക്ക ട്രൈബ് പോലെ ആയിരിക്കില്ല മലയാളിയ ട്രൈബ്, മലയാളിയുടെ ട്രൈബ് പോലെ ആയിരിക്കില്ല കുറച്ച് ട്രൈബ്. ഇത് ഈ ട്രൈബിനകത്ത് തന്നെ ലിംഗ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, മൂപ്പനും ബാക്കിയുള്ളവരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, വിശ്വാസ സംഹിതകൾ വ്യത്യാസം ഉണ്ടായിരിക്കാം. അപ്പൊ ട്രൈബ് എന്നുള്ള ഐഡന്റിറ്റിയെ നമുക്ക് മോണോലിത്തിക് ആയിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ട്രൈബൽ ലൈഫിനെയും ഇന്ററോഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇൻഡിജിനിയസ് നോളജിലേക്ക് നമ്മൾ ഫോക്കസ് മാറ്റി, ഈ അക്കാഡമിയുടെ ഫോക്കസ് അങ്ങോട്ട് മാറ്റി വെക്കേണ്ടതിന്റെ ഒരു അത്യാവശ്യം മനസ്സിലാക്കിയാണ് നമ്മൾ ഈ രണ്ടു ദിനം വർക്ക്ഷോപ്പ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൊളോണിയൽ ബന്ധങ്ങളെ കുറിച്ചും ഇന്നും ആ കൊളോണിയലിസം എങ്ങനെ നിയോ കൊളോണിയലിസത്തിലേക്ക് എത്തി നിൽക്കുന്നതിനെ കുറിച്ചുള്ള സെഷൻസ് നമുക്കുണ്ട്. ട്രൈബൽ മനുഷ്യരും സിനിമയും, എങ്ങനെയാണ് ട്രൈബൽ റെപ്രസെന്റേഷൻ സിനിമയിൽ നിന്നുള്ള എന്നുള്ള സെഷൻ നമുക്കുണ്ട്. എങ്ങനെയാണ് മെഡിസിനും ട്രൈബും, ഹെൽത്തും ട്രൈബും തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയാണെന്നുള്ള സെഷനുണ്ട്. എങ്ങനെയാണ് ട്രൈബൽ വിക്കിൻഷിപ്പ് പാറ്റേൺസ്, ട്രൈബിനകത്തുള്ള തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ്. ഇപ്പം നമ്മൾ കാണുന്ന ഒരു മാരേജ് ഫോം ആയിരിക്കണം എന്നില്ല ട്രൈബ്, പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ സദാചാര കണ്ണുകളിലൂടെയാണ് പലപ്പോഴും ബാക്കിയുള്ള സമൂഹത്തിനെയും കാണുന്നത്. അപ്പൊ ഇതൊന്ന് റീവർക്കും റീഅലൈനും ചെയ്യേണ്ട ആവശ്യം. അങ്ങനെയാണ് നാല് തിമാറ്റിക് ആയിട്ടുള്ള സെഷനുകളായി റിസർച്ച് സ്കോളർ എൻഗേജ്മെന്റോടെ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്.
1: പാരിസ്ഥിതിക ചരിത്രവും ആദിവാസി ജീവിത ലോകവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സ്റ്റഡീസ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്.
2: ആദിവാസി ജീവിത രീതികളെ കുറിച്ച് പഠിക്കുന്ന ഒരു ടോപ്പ് ഡൌൺ അപ്രോച്ചിന് പകരം ആദിവാസി ജീവിത സാഹചര്യങ്ങളും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനവും പാരിസ്ഥിതിക മാറ്റങ്ങളെ കുറിച്ചിട്ടും അവരുടെ ഇടയിൽ നിന്നുള്ള ലോകബോധത്തെ, അവരുടെ ഒരു വേൾഡ് വ്യൂവിനെ, അതിൽ നിന്നും എങ്ങനെ പാരിസ്ഥിതിക ചരിത്രത്തെ പുനർനിർമ്മിക്കുവാൻ സാധിക്കും. ചരിത്രം എന്ന് പറയുന്നത് ഏറ്റവും പ്രയോജനപരമായ ഒരു വിഷയമായി മാറണമെന്നുണ്ടെങ്കിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആദിവാസികളുടെ മേൽ സംഭവിക്കുന്ന അതിക്രമങ്ങളും അവർ അനുഭവിക്കുന്ന സംഘർഷങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും അവരുടെ സമരങ്ങളും എല്ലാം തന്നെ അവരുടെ കാഴ്ചപ്പാടിലൂടെ തന്നെ പാരിസ്ഥിതിക ചരിത്രത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലൊരു ചുവടുമാറ്റം അല്ലെങ്കിൽ ഒരു കുടമാറ്റമാണ് പാരിസ്ഥിതിക ചരിത്രത്തിൽ സംഭവിക്കേണ്ടത്. പാരിസ്ഥിതിക ചരിത്രം തന്നെ ഒരു 1980 മുതലാണ് ഇന്ത്യയിൽ സജീവമായ ഒരു വിഷയമേഖലയായിട്ട് മാറുന്നത്. അതിന്റെ പരമ്പരാഗതമായ ഒരു നോട്ടത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ആദിവാസികളെയും ആദിവാസി ജീവിതങ്ങളെയും ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന, അതിനെ വെറും വിഷയമാക്കി മാത്രം പഠിക്കുന്ന, മനസ്സില്ലാത്ത ഒരു ചരിത്ര നിർമ്മിതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടുകൊണ്ട് അവരുടെ ജീവലോകത്ത് നിന്ന് അവർ കാണുന്ന ലോകത്തെ ചരിത്രപരമായി അടയാളപ്പെടുത്തുക എന്ന് പറയുന്നതാണ് ചരിത്രകാരന്മാരുടെ കടമ. അതാണ് അതുതന്നെയാണ് പാരിസ്ഥിതിക ചരിത്രത്തിന്റെ പ്രസക്തിയും. ഇത്തരത്തിലുള്ള ഒരു പാരിസ്ഥിതിക ചരിത്ര രചനയിലൂടെ നമുക്ക് സാധ്യമാകുന്നത് ആദിവാസിയുടെ ജീവലോകത്തിന്റെ ഇന്ന് വരെ നാം കാണാത്ത വീക്ഷണങ്ങളെ, അനുഭവങ്ങളെ ചരിത്രത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അനുഭവ ലോകം എന്ന് പറയുന്നതിനെ ചരിത്രവൽക്കരിക്കുക എന്ന് പറയുന്നത് വലിയ വിഷയമാണ്. അതിനെ ആർക്കൈവുകളിൽ അല്ലെങ്കിൽ മ്യൂസിയങ്ങളിൽ നമുക്ക് കിട്ടുന്നില്ല. അത്തരത്തിലുള്ള അനുഭവങ്ങളെ വാമൊഴി ചരിത്രത്തിലൂടെയും അതുപോലെ മറ്റ് ചരിത്ര രചനാ രീതിയിലൂടെയും അല്ലെങ്കിൽ ജീവചരിത്ര സംഭാഷണങ്ങളിലൂടെയും നേടിയെടുത്ത് അതിനെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് പാരിസ്ഥിതിക ചരിത്രത്തിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്. അങ്ങനെ വളരെ ഡയലോജിക് ആയിട്ടുള്ള, നമ്മൾ ഇന്ന് വരെ കാണാത്ത ചരിത്രങ്ങളെ, നമ്മൾ കേൾക്കാത്ത ശബ്ദങ്ങളെ, നമ്മൾ അനുഭവിക്കാത്ത വിഷയങ്ങളെ ചരിത്രത്തിന്റെ താളുകളിലേക്ക് കൊണ്ടുവരിക വഴി ഇന്നത്തെ ലോകം നേരിടുന്ന പാരിസ്ഥിതിക പ്രതിസന്ധികളെ, പ്ലാനറ്ററി പ്രോബ്ലംസിനെ, ഭൗമ പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്യാനായിട്ട് ചരിത്രത്തിന് സാധിക്കും. അത്തരത്തിൽ ശാസ്ത്രീയമായ ചരിത്രരചനയിലൂടെ പുതിയ പുതിയ വിഷയങ്ങളെ നമ്മുടെ സമൂഹത്തിന്റെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടിയുള്ള ഒരു ജീവിതത്തിന് സാധ്യമാകത്തക്ക രീതിയിൽ ഈ വിഷയത്തെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും.
3: സാധാരണഗതിയിൽ മന്നാൻകൂത്ത് എന്ന് പറയുമ്പോൾ എല്ലാവരും അറിയപ്പെടുന്നത് ചിലപ്പതികാരത്തിന്റെ ഒരു വേർഷൻ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതിനെ നമ്മൾ ഇൻഡിജിനസ്

0: സ്പേഷൻ എന്നുള്ളതിൽ നിന്ന് മാറ്റി മറിച്ചിട്ടുണ്ട്. ഒരു ഡീകോളനൈസേഷൻ ഓഫ് ചില പരിഹാരം എന്നുള്ള രീതിയിൽ ഇതിനെ കാണാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്.
1: ഇടുക്കി ജില്ലയിലെ ഗോത്രവർഗ വിഭാഗമായ മന്നാൻ സമൂഹത്തിന്റെ പരമ്പരാഗത കലാരൂപമായ മന്നാൻകൂത്തിനെ കുറിച്ച് എം ജി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ഗാന്ധിയൻ തോട്ട് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് അധ്യാപിക ഡോക്ടർ കെ എ മഞ്ജുഷ.
0: ഈ ഒരു പ്രസന്റേഷൻ നടത്തുന്ന സമയത്ത് മന്നാൻകുത്തിനെ നമ്മളൊരു ഫോക്ക് വേർഷൻ മാത്രമായിട്ട് ചില പ്രതികാരത്തിന്റെ കാണുന്ന സാഹചര്യത്തിൽ നമ്മൾ സത്യത്തിൽ ആ ഒരു അസംഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ റിട്ടേൺ ടെക്സ്റ്റിനെ ഒരു സെന്ററിലേക്ക് കൊണ്ടുവരികയും ഇൻഡിജിനസ് പെർഫോമൻസിനെ മാർജിനിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാവുക. അതിനു പകരം ഈ കൂത്ത് എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് ആർട്ടിനെ ഒരു ലിവിംഗ് ആയിട്ടുള്ള ജീവിച്ചിരിക്കുന്ന ഇന്റലക്ച്വലും എത്തിക്കലും അതുപോലെ കൾച്ചറൽ ആയിട്ടുള്ള വേൾഡുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ടോക്കിൽ നടത്തിയിട്ടുള്ള മുഖ്യമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് മന്നാൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റോറി വെറുതെ പ്രിസർവ് ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അവരുടെ പെർഫോമൻസിലൂടെ അവര് മെമ്മറി, അതിന്റെ അർത്ഥം, അത് ആ സമൂഹത്തോടും മറ്റു സമൂഹങ്ങളോടും ചെയ്യുന്ന പോലെ തന്നെ പ്രകൃതിയോടും പരിസ്ഥിതിയോടും ചെയ്യുന്ന നീതി, അതുപോലെ പ്രകൃതിയുമായുള്ള അവരുടെ ഒരു ബന്ധം, കൾച്ചറൽ കണ്ടിന്യൂറ്റി, ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ാണ് ഈ മന്നാൻകൂത്തിനെ നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇൻഡിജിനസ് നെറേറ്റീവ് സോവറിറ്റി എന്ന് പറയുന്ന ഒരു പദത്തിന് അത്രയധികം പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഇതിലൊരു സജഷൻ എന്ന് പറയുന്നത് കൾച്ചറൽ മെമ്മറി എന്ന് പറയുന്ന ആ ഒരു വിഷയം ഭൂമിയും അതുപോലെ തന്നെ അവരുടെ ദൈനംദിനമായിട്ടുള്ള റിച്വൽസും കിൻഷിപ്പും അതുപോലെ തന്നെ അവരുടെ ഹ്യൂമൻ റിലേഷൻസ്, അവരുടെ വെൽബീയിങ് എല്ലാമായിട്ട് എത്രമാത്രം കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി അടയാളപ്പെടുത്താൻ കലാരൂപങ്ങൾക്കും ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ട് ഫോംസിനും അതിന്റെ പെർഫോമൻസിനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രസക്തമായ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആർക്കാണ് ഈ ഒരു ട്രഡീഷണൽ ആർട്ട് ഫോമിന്റെ അതിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് തീരുമാനിക്കാനുള്ള അധികാരമുള്ളത്, പരമാധികാരം എന്ന് പറയുന്നത് ആർക്കാണുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ഡിസ്കഷന്റെ അടിസ്ഥാനത്തിലും മന്നാൻ കമ്മ്യൂണിറ്റിയുടെ അതിലുള്ള മുതിർന്ന ആളുകളുടെയും അതിലെ പെർഫോമേഴ്സിന്റെയും എല്ലാം കാഴ്ചപ്പാടിലൂടെ ഈ ഒരു മന്നാൻ പെർഫോമൻസ് ആർട്ടിനെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു നമ്മൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു ക്ലാസിക്കൽ ടെസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് എഴുതപ്പെടാത്ത അല്ലെങ്കിൽ വാമൊഴി ചരിത്രത്തിന് എത്രമാത്രം പ്രാധാന്യം കിട്ടുന്നത് എന്നുള്ളതും എങ്ങനെയാണ് എഴുതപ്പെട്ട ചരിത്രം മാത്രം അത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്നത് എന്നുള്ളതും അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാതെ പോകുന്നതിന്റെ സാഹചര്യങ്ങൾ എന്താണെന്നും അതേസമയം തന്നെ ഇൻറിട്ടൺ ആയിട്ടുള്ള എഴുതപ്പെടാത്ത ഇത്തരം വാമൊഴി ചരിത്രങ്ങൾക്ക് എന്തുകൊണ്ടാണ് പ്രാധാന്യം നിഷേധിക്കപ്പെടുന്നത് എന്നുള്ളതുമാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആർക്കാണ് ഈ പറയുന്ന സ്റ്റോറികൾ, ഇത്തരം കഥകൾ പോലുള്ള വായ്മൊഴി ചരിത്രങ്ങൾ അതിന്റെ ഒരു ഒതന്റിസിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു അതോറിറ്റി തീരുമാനിക്കാനായിട്ടുള്ള റൈറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യപ്പെട്ട് നമ്മളിവിടെ പ്രസന്റ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പം കൂത്ത് പെർഫോമൻസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് അതിലൂടെ നമ്മൾ പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് കമ്മ്യൂണിറ്റിക്ക് ഒരു റിട്ടേൺ എപ്പിക് എന്ന് പറയുന്നത്, അതായത് അവർ കൃത്യമായി പറയുന്ന ഒരു കാര്യം ഞങ്ങളുടെ ചരിത്രം ഒരിക്കലും എഴുതി തള്ളാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മുടെ ഒരു ചരിത്രം മറ്റുള്ളവർക്ക് എഴുതി തള്ളാൻ പറ്റുന്നത്? ബാക്കിയെല്ലാം എഴുതി രേഖപ്പെടുത്തി വെക്കുമ്പോൾ അത് അവിടെ ഡെഡായിട്ട് കിടക്കുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നിരന്തരമായി മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ആർട്ടാണ്, ഒരു പെർഫോമൻസ് ആർട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പ്രകൃതിയുടെ ഏറ്റവും ഇണങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ വെച്ച് മാത്രമാണ് ഈ പെർഫോമൻസസ് നടത്താറുള്ളത്. അതുപോലെ തന്നെ അതിന്റെ എല്ലാ റിച്വൽസും ട്രഡീഷൻസ് എല്ലാം തന്നെ പ്രകൃതിയുമായി തന്നെ കണക്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് എപ്പോഴും നടത്താറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഓരോരോ ട്രഡീഷന്റെ ഒരു അതോറിറ്റി, എത്രമാത്രം ഒരു റിലേഷണാലിറ്റി അവർക്ക് അവരുടെ ലൈഫുമായിട്ട് ഇതിന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അതായത് മന്നാൻകൂത്തിൽ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് അവരുടെ സോങ്സ് വരുന്നുണ്ട്, പെർഫോമൻസ് വരുന്നുണ്ട്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്, റിച്വൽസ് വരുന്നുണ്ട്, ട്രഡീഷൻസ് വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ മിംഗിൾഡ് ആയിട്ടുള്ള ഒരു അങ്ങനെ ഒരു പെർഫോമൻസ് ആണ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബിലീഫ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പുറത്തു നിൽക്കുന്ന ആളുകളില്ല, എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. ഒന്നിൽ ഓഡിയൻസ് ആയിട്ട്, അതുപോലെ തന്നെ അല്ലെങ്കിൽ പെർഫോമേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരായിട്ട്, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള റോള് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. കമ്പൾസറി ആയിട്ട് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഈ ഒരു കൂത്ത് പെർഫോമൻസിന്റെ ഭാഗമാവാറുണ്ട്. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂത്താടുന്നത് സ്ത്രീകളുടെ വേഷം കെട്ടിക്കൊണ്ട് പുരുഷന്മാരാണ്. ആദ്യകാലത്തൊക്കെ 7 ദിവസങ്ങളിലായിട്ടാണ് ഈ കൂത്ത് പെർഫോമൻസ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസത്തേക്കായിട്ട് പലപ്പോഴും ചുരുക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം സമയക്കുറവ്, പലരുടെ ജോലികളും അങ്ങനെയായിട്ടുള്ള എൻഗേജ്മെന്റും കാര്യമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതായത് മാറ്റങ്ങൾക്ക് അതീതമൊന്നും അല്ല മന്നാൻ കൂത്ത് എന്ന് പറയുന്നത്. മാറ്റങ്ങൾ നിരന്തരം ഏതും എവിടെയും നടക്കുന്നുണ്ട്. ആദിവാസി

0: വിഭാഗങ്ങളിലും നടക്കുന്നുണ്ട്, ഗോത്ര വിഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ ഗോത്ര വിഭാഗം എന്ന് പറയുമ്പോൾ പുലിത്തോലെ കൊടുത്ത് അങ്ങനൊരു പിക്ചറാണ് നമ്മുടെ മനസ്സിൽ വരിക. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിരന്തരമായിട്ട് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാവർക്കും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മാറ്റം പ്രകൃതി നിയമമാണെന്ന് നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ ആദിവാസി വിഭാഗങ്ങളിൽ ഈ മാറ്റങ്ങൾ വരുന്നുണ്ട്? അത് സ്വാഭാവികം മാത്രമാണ്. അത് ഉൾക്കൊള്ളാൻ മറ്റ് സമൂഹങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നതായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കൂത്ത് പെർഫോമൻസിന്റെ വേറൊരു വശം നമ്മൾ ചിന്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാട്ടുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ അധികാരത്തിന്റെ ഒരു വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പൊ പൊതുസമൂഹം ഇതിനെ കാണുന്നത്. കണ്ണകിയുടെയും കോവലന്റെയും കഥ എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. മന്നൻ കൂത്തിന്റെ നരേറ്റീവ് സോണിട്ടൊരു വലിയൊരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മന്നൻ കൂത്തിൽ പറയുന്ന കണ്ണകിയുടെ വേഷം എന്ന് പറയുന്നത് പാണ്ഡ്യരാജാവിന്റെ മകളായിട്ടാണ് കണ്ണകി ജനിക്കുന്നത്. ഇളങ്കോ അടികളാണ് ഈ ചിലപ്പതികാരം രചിച്ചിട്ടുള്ള എന്ന് പറയപ്പെടുന്നത് പോലെ തന്നെ ഇവിടെയുള്ള ഒരു കൂത്ത് സോങ്സിന്റെ കാര്യത്തിലും ഇവര് വളുവ ചക്കി അല്ലെങ്കിൽ വളുവ കോത എന്ന് പറയുന്ന രണ്ട് സ്ത്രീകളുടെ അടുത്ത് ഇവിടെയുള്ള പെരിയനങ്കനും അതുപോലെ പഞ്ചൻ പൂലാൻ എന്ന് പറയുന്ന രണ്ടുപേരും പഠിക്കാൻ പോവുകയും അങ്ങനെ വിദ്യാർജിച്ച് വരുന്ന ആളുകള് അവര് ഉണ്ടാക്കിയെടുത്ത ഒരു കലാരൂപം എന്നുള്ള രീതിയിലാണ് ഇത് പലപ്പോഴും പ്രസന്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അവരാ രീതിയിലാണ് അതിനെ മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോ ഇത് എഴുതി പഠിക്കാനോ അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാനോ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ആരും ഇല്ല. അവരതിന്റെ അവരുടെ ലൈഫിന്റെ പാർട്ടായിട്ട് സ്വയം പഠിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്തു വരുന്ന ഒരു കലാരൂപമായിട്ടാണ് ഇത് കാണാനായിട്ട് സാധിക്കുക.
1: ഈ സമീപ ദിനങ്ങളിലാണ് നാം അന്താരാഷ്ട്ര ആദിവാസി ദിനം ആചരിച്ചത്. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെടുന്ന ഏതൊരു ചർച്ചയ്ക്കും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടുന്ന ഏതൊരു ഗവേഷണ പ്രവർത്തനത്തിനും ഇപ്പോൾ ഏറെ പ്രസക്തിയുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു രാജ്യാന്തര സെമിനാർ കണ്ണൂർ സർവകലാശാലയുടെ ചരിത്ര വിഭാഗം മറ്റ് വിദേശ സർവകലാശാലകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നത്.
2: കണ്ണൂർ യൂണിവേഴ്സിറ്റി പബ്ലിക് റിലേഷൻസ് ഓഫീസർ ബി ജെ പ്രദീപ്.
1: പൊതുവിൽ ആദിവാസികളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഗവേഷണങ്ങൾ അക്കാദമികമായ നിലവാരത്തിൽ മാത്രമല്ല പൊതുസമൂഹവും അറിയേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവ പൊതുസമൂഹത്തിന്റെ കൂടി ശ്രദ്ധയിൽപ്പെടേണ്ടതുണ്ട്. ഈ തരത്തിലുള്ള രാജ്യാന്തര സെമിനാറുകൾ അത്തരത്തിൽ ആദിവാസികളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലെ ഗവേഷണം അല്ലെങ്കിൽ പഠനം തുടങ്ങിയവ പൊതുസമൂഹത്തിന്റെ കൂടി ശ്രദ്ധയിലേക്ക് എത്തുന്നതിന് വഴിതെളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്ന ഈ സെമിനാറിന് വലിയ പ്രസക്തിയുണ്ട്. മറ്റൊരു കാര്യം കൂടി പ്രധാനമായും ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്. കാരണം നമ്മുടെ കുട്ടികൾക്ക് വിദേശ സർവകലാശാലകളിലെ അധ്യാപകർ അവരുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഗവേഷണ അനുഭവങ്ങൾ തുടങ്ങിയവ പരിചയപ്പെടുന്നതിനും അവരുമായി ആശയവിനിമയം നടത്താനുള്ള ഒരു വലിയ അവസരം കൂടിയാണ് ഇത്തരത്തിലുള്ള സെമിനാറുകൾ തുറന്നു നൽകുന്നത്. ഈ എല്ലാ അർത്ഥത്തിൽ പരിശോധിച്ചാലും തീർച്ചയായിട്ടും ഇത് കണ്ണൂർ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു സംരംഭമാണ്. വളരെ നന്നായി അത് സംഘടിപ്പിക്കുന്നതിൽ ചരിത്ര വിഭാഗം വിജയിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായും കുട്ടികൾക്കും അധ്യാപകർക്കും പൊതുസമൂഹത്തിനും ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒന്നാണെന്ന് കൂടി ഇപ്പോൾ സൂചിപ്പിക്കുന്നു.
2: ആദിവാസി ജീവിതലോകവും പരിസ്ഥിതി ചരിത്രവും കണ്ണൂർ സർവകലാശാല അന്താരാഷ്ട്ര അക്കാദമിക് ശില്പശാലയുടെ ശബ്ദചിത്രമാണ് ഇതുവരെ കേട്ടത്. ഇന്നത്തെ ജാലകം സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ അനുഗ്രഹ ഉമേഷ്, ആഖ്യാനം ജ്യോതി രാജീവ്.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
0: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
0: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
0: കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ കണ്ണൂർ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ്, അക്കൌണ്ട്സ് ആൻഡ് ഫിനാൻസ്, ഓഫീസ് അക്കൌണ്ടന്റ് തുടങ്ങിയ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC, പ്ലസ് ടു, ബിരുദം യോഗ്യതയുള്ള താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുമായി തളിപ്പറമ്പിലുള്ള കെൽട്രോൺ നോളജ് സെന്ററുമായി ബന്ധപ്പെടണം. വിശദ വിവരങ്ങൾക്ക് 9072-59-24-58 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാം. ചെറുവത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ മലയാളം വിഭാഗത്തിൽ പാർട്ട് ടൈം വ്യവസ്ഥയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. ഈ മാസം 5 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും. 9400-006497 എന്ന ഫോൺ നമ്പറിൽ വിശദാംശങ്ങൾ അറിയാം. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല OP പ്രവർത്തനങ്ങൾക്കായി താൽക്കാലികാടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഈ മാസം 8 രാവിലെ 10 ആശുപത്രി ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 04-67-2-215-522 എന്ന ഫോൺ നമ്പറിൽ. ഉപ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താൽക്കാലിക ഇംഗ്ലീഷ് അധ്യാപകന്റെ ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 8 രാവിലെ 10 നടക്കും. വിശദ വിവരങ്ങൾക്കായി വിളിക്കാം 9447-52-2079 എന്ന ഫോൺ നമ്പറിൽ. കാറടുക്ക ഗ്രാമപഞ്ചായത്തിലെ ആദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ജൂനിയർ അറബിക് വിഷയത്തിൽ അധ്യാപകന്റെ ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫീസിൽ നടക്കും. 7293-13-50-59 എന്ന ഫോൺ നമ്പറിൽ വിശദ വിവരങ്ങൾ ലഭിക്കും. കാഞ്ഞങ്ങാട് മീനാപീസിൽ പ്രവർത്തിച്ചു വരുന്ന GRFT HS ഫോർ ഗേൾസിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് അധ്യാപകന്റെ താൽക്കാലിക ഒഴിവുണ്ട്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 10:30 അസൽ രേഖകളുമായി സ്കൂൾ ഓഫീസിൽ ഹാജരാകണം. 9961-85-2512 എന്ന ഫോൺ നമ്പറിൽ വിശദ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ വനിതകൾക്ക് യോഗ പരിശീലന പദ്ധതി നടപ്പിലാക്കുന്നതിന് യോഗ പരിശീലകയെ നിയമിക്കുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ 7 രാവിലെ 11 വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കും. നിശ്ചിത യോഗ്യതയുള്ള വനിതകൾ രേഖകൾ സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. വിശദാംശങ്ങൾക്കായി 9495-26-2009 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷന്റെ സ്വച്ഛ് സർവേക്ഷൺ സെല്ലിൽ സ്റ്റൈപ്പൻഡോടുകൂടിയുള്ള ഇന്റേണായി പ്രവർത്തിക്കുന്നതിന് അവസരം. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം 5 ഉച്ചയ്ക്ക് 2 ജില്ലാ ശുചിത്വ മിഷൻ ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. കയ്യൂർ EK നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് ITIയിൽ MMV ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. മുൻഗണനാ വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ നാളെ രാവിലെ 11 ITIയിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 04-67-2-230-980.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ

0: 9567323740.
1: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിൽ റായ്പൂർ എയിംസിന്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജൽശക്തി മന്ത്രാലയ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ന് ലോക നാളികേര ദിനം. ദിനാഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ പങ്കെടുക്കും. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിലെ റായ്പൂർ സന്ദർശിക്കും. പര്യടനത്തിന്റെ ഭാഗമായി റായ്പൂർ എയിംസിൽ സംഘടിപ്പിക്കുന്ന 3-ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം, കാലാവസ്ഥാ നടപടി, ഊർജ്ജം, ദുരന്ത നിവാരണം, ഡിജിറ്റൽ സഹകരണം എന്നിവ ഉൾപ്പെടെ 4 ധാരണാപത്രങ്ങളും 20-ലധികം സുപ്രധാന തീരുമാനങ്ങളും ഉച്ചകോടി അംഗീകരിച്ചതായി പടിഞ്ഞാറൻ മേഖലയുടെ ചുമതലയുള്ള വിദേശകാര്യ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചതായും വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
2: Besides the Bishkek declaration, 4 MOUs and over 20 decisions and statements were adopted at the summit in the fields ranging from climate, nuclear safety, energy conservation and combating drug addiction. India led and supported several initiatives in the Bishkek declaration, such as English in SEO charter as the official language, civilization dialogue forum, young scientists forum and young authors conclave.
1: ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് ബിഷ്കെക് പ്രഖ്യാപനത്തിൽ അംഗരാജ്യങ്ങൾ ഒപ്പുവച്ചു. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന ആശയത്തിനാണ് പ്രഖ്യാപനം ഊന്നൽ നൽകിയിരിക്കുന്നത്. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ടീം ഇന്ത്യ എന്ന മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം ദൃഢമാക്കുന്നതിനുമായി വിഭാവനം ചെയ്ത ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇത്. ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന PMDDKYയുടെ പുരോഗതി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. തിരഞ്ഞെടുത്ത 100 ജില്ലകളിലും പദ്ധതിയുടെ നടത്തിപ്പ് ത്വരിതപ്പെടുത്തുക, പദ്ധതികൾ തമ്മിലുള്ള സംയോജനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, വിള വൈവിധ്യവൽക്കരണവും സുസ്ഥിര കാർഷിക രീതികളും പ്രോത്സാഹിപ്പിക്കുക, സംഭരണശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങി 6 പ്രധാന ലക്ഷ്യങ്ങളാണ് PMDDKY പദ്ധതിക്കുള്ളത്. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. ഹിമാലയൻ മേഖലയിലെ താപനില 1.8 ഡിഗ്രി വർദ്ധിച്ചതായി സ്ഥിരീകരണമുണ്ടെന്നും ഇത്തരം ദുരന്തങ്ങളെ നേരിടേണ്ടത് ആഗോള ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഓഗസ്റ്റ് 26 നേപ്പാളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 1050 ഉയർന്നു. 583 വിദേശികളും 83 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഏകദേശം 4,000 പേരെ കാണാതായിട്ടുണ്ടെന്ന് നേപ്പാളിലെ ദേശീയ ദുരന്ത ലഘൂകരണ അതോറിറ്റി അറിയിച്ചു. നേപ്പാളിൽ ഇതുവരെ 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. ഇന്ത്യയിൽ ഡാറ്റ

0: ആവാസ വ്യവസ്ഥ വിപുലീകരിക്കുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് വട്ടമേശ സമ്മേളനം സംഘടിപ്പിച്ചു. ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, മേഖലയിലെ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുക തുടങ്ങിയവ ചർച്ചയായതായി കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശക്തമായ വളർച്ചാ നിരക്ക്, ഡിജിറ്റൽ ശേഷി, നിക്ഷേപക സൌഹൃദ അന്തരീക്ഷം എന്നിവയിലൂടെ ലോകരാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഡാറ്റാ സെന്റർ കേന്ദ്രമായി മാറാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നതായും ശ്രീ ഗോയൽ പറഞ്ഞു.
1: To set up data centers. We are proud of the people of India who even in these very unnerving and difficult times with two wars raging on, global uncertainty and volatility have given India 7.8% growth in the quarter April to June 26.
0: ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡേ വെയ്വർ 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ ഇയു സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ബിസിനസ് പരിപാടിയിൽ ഡേ വെയ്വർ മുഖ്യ പ്രഭാഷണം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. 29 വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക നാളെ മുതൽ ഈ മാസം 10 സമർപ്പിക്കാം. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ന് ലോക നാളികേര ദിനം. നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദിനാചരണത്തിന്റെ ദേശീയതല ആഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ത്യൻ വ്യോമസേനയുടെ സമ്പന്നമായ ചരിത്രവും പാരമ്പര്യവും ധീരതയും വിളിച്ചോതുന്ന വിധത്തിലാണ് ആക്കുളത്തെ നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം. വ്യോമസേനയുടെ തുടക്കം മുതലുള്ള വിവിധ യുദ്ധങ്ങളിലും ദൌത്യങ്ങളിലും കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് സന്ദർശകരിൽ അവബോധം വളർത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിവിധ ചിത്രങ്ങൾ, 1971 യുദ്ധത്തിൽ അടക്കം വ്യോമസേന ഉപയോഗിച്ച വിമാനങ്ങളുടെയും ആയുധങ്ങളുടെയും മാതൃകകളും, MiG-29, സുഖോയ് എന്നിവയുടെ മിനിയേച്ചർ മോഡലുകൾ തുടങ്ങിയവയെല്ലാം മ്യൂസിയത്തിന്റെ സവിശേഷതകളാണെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു.
0: ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങളായ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ, ദേവിക സിഹാഗ് എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യവും ഇന്ന് മത്സരിക്കും. അതേസമയം ഇന്ത്യയുടെ ഉന്നതി ഹൂഡ ടൂർണമെന്റിൽ നിന്നും പുറത്തായി. അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയ്ക്കുള്ള 15 ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. 3 പരമ്പരയിൽ ശ്രേയസ് അയ്യർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. ഫിറ്റ്നസ് പരിശോധന അനുകൂലമായാൽ ജസ്പ്രീത് ബുംറ ടീമിലേക്ക് തിരികെ എത്തും. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 13, 15, 17 തീയതികളിൽ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. യുക്രൈനിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യൻ എംബസി. മരിച്ചയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിനുള്ള എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും എംബസി അറിയിച്ചു. ഒഡേസ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ ആക്രമണങ്ങളിൽ 12 കൊല്ലപ്പെട്ടതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചിരുന്നു. അമേരിക്ക തയ്യാറെങ്കിൽ ജൂണിലെ വെടിനിർത്തൽ കരാറിലേക്ക് തിരിച്ചുപോകാൻ ഇറാൻ സന്നദ്ധമാണെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ. കരാറിലെ വ്യവസ്ഥകൾ US പാലിച്ചാൽ ഇറാന്റെ ഭാഗത്തുനിന്നും അനുകൂല പ്രതികരണമുണ്ടാകുമെന്ന് കിർഗിസ്ഥാനിൽ SEO ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിൽ റായ്പൂർ എയിംസിന്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജൽശക്തി മന്ത്രാലയ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും.

0: ദിവസത്തെ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ന് ലോക നാളികേര ദിനം. ദിനാഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രസഹമന്ത്രി രാംനാഥ് ഠാക്കൂർ പങ്കെടുക്കും. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 35:20.
2: ന്യൂട്രോണിക്സ് ITIയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദ്വിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
2: 100% പ്ലേസ്മെന്റ്.
3: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
2: ഫോൺ 8075680412.
4: FM ഡയറി തുടർന്ന് കേൾക്കാം. പാട്ടിൽ ഈ പാട്ടിൽ ആയിരത്തി 1961 റിലീസ് ചെയ്ത ഹം ദോനോ എന്ന ചിത്രത്തിൽ മുഹമ്മദ് റഫി പാടിയ ഒരു ഗാനം.

സംഗീത സംവിധാനത്തിന് 3 തവണ ദേശീയ പുരസ്കാരം നേടിയ ജയദേവ് വർമ്മയാണ് ഈ ഗാനത്തിന് ഈണമൊരുക്കിയിരിക്കുന്നത്. ജയദേവിന്റെ സംഗീതത്തിൽ മുഹമ്മദ് റഫി പാടിയ അപൂർവം ഗാനങ്ങളിൽ ഒന്നാണിത്. ഗാനരചന സാഹിർ ലുധിയാൻവി.

ജാർഖണ്ഡിലെ ജംഷഡ്പൂരാണ് ഇന്ത്യയുടെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്ന നഗരം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പിറ്റ്സ്ബർഗ് പോലെ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഏറെ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഇന്ത്യയുടെ പിറ്റ്സ്ബർഗായി ഈ പ്രദേശത്തെ കണക്കാക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ സ്റ്റീൽ പ്ലാന്റായ ടാറ്റ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നതും ജംഷഡ്പൂരിലാണ്.

0: സയൻസ് കഫേ. പ്രകൃതിയുടെ പുസ്തകത്തിലെ ഇനിയും വായിച്ചു തീരാത്ത അധ്യായങ്ങളിലൊന്നാണ് ചെറു ജീവികളുടെ അത്ഭുത ലോകം. കേരളത്തിലെ സൂചിത്തുമ്പികളിലെ ചേരാ ചിറകന്മാരുടെ പ്രത്യേകതകളും പ്രാധാന്യവും അറിയാൻ തുമ്പിയെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ജന്തുശാസ്ത്ര അധ്യാപകൻ വിനയൻ പി നായരുമായുള്ള അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: മാഷെ, നീലത്തവിടൻ ചേരാ ചിറകൻ എന്ന് പറയുന്ന ഒരു പുതിയ സ്പീഷീസിനെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, നമുക്ക് ആ സ്പീഷീസിൽ നിന്ന് തുടങ്ങാം.
2: തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിന്റെ പരിസരത്തുനിന്നായിട്ട് അതിന്റെ പിൻഭാഗത്തുനിന്നായിട്ട് ഒരു ചെങ്കൽ കുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ സാധനത്തിന് നമ്മൾ കണ്ടെത്തുന്നത്. യഥാർത്ഥത്തിൽ ഒരു 2020 കണ്ടെത്തിയ ഒരു സ്പീഷീസ് ആണിത്. അന്നേ ഇത് പുതിയതാണെന്ന് നമുക്ക് മനസ്സിലായിരുന്നു. പക്ഷേ പഠനങ്ങൾ പൂർത്തിയാക്കാൻ കുറച്ച് സമയമെടുത്തു. അങ്ങനെയാണ് ഈ അടുത്തത് പുറത്തേക്ക് വരുന്നത്. ഇതിന്റെ ശാസ്ത്രീയ നാമം ലെസ്റ്റസ് പാലോട്ടി എന്നാണ്. കോഴിക്കോട് സൂവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞനായ ജാഫർ പാലോട്ടിന്റെ ബഹുമാനാർത്ഥമാണ് നമ്മൾ ഇതിന് ജാഫർ പാലോട്ടിലെ പാലോട്ട് എന്നുള്ളത് ചേർത്ത് പാലോട്ടി എന്നുള്ള പേര് കൊടുത്തത്. അപ്പോൾ അദ്ദേഹം തുമ്പികളിൽ 2-3 പുതിയ സ്പീഷീസുകൾ കണ്ടെത്തിയ ഒരു ഗ്രൂപ്പിലെ അംഗമാണ്. അതുമാത്രമല്ല, എനിക്ക് തുമ്പികൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നതും ഇദ്ദേഹമാണ്. അതായത് എൻ്റെ കോളേജ് പഠനകാലത്ത് ആറളം വന്യജീവി സങ്കേതത്തിൽ വെച്ച് ഒരു പക്ഷി സർവേന്റെ ഭാഗമായി പോയപ്പോൾ ഇദ്ദേഹം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരുടെ ടീമിന് ഇദ്ദേഹം നടന്നുകൊണ്ടിരിക്കുമ്പം 1-2 തുമ്പികളെ പരിചയപ്പെടുത്തി തന്നു. അതിലൊന്ന് നമുക്കൊക്കെ വളരെ സാധാരണമായി വീട്ടിൻ്റെ പരിസരത്ത് കാണുന്ന ഒരു നീല നിറത്തിലും ചെറിയതാണ്. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ വാലിൽ നൂല് കെട്ടി പണ്ട് വറപ്പിച്ചിരുന്ന ആ ചെറിയൊരു നീല തുമ്പി, പിന്നെ അതിൻ്റെ തന്നെ പോലെ ഇരിക്കുന്ന ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു തുമ്പിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും ആദ്യം കാണിച്ചു തന്നു. അത് വളരെ സാധാരണമാണ്, നാട്ടുമ്പുറത്തും കാട്ടിലൊക്കെ സാധാരണ. യഥാർത്ഥത്തിൽ അതിൻ്റെ പേര് നാട്ടുനിലത്തെന്നാണ്. അപ്പോൾ ഈ തുമ്പി നമുക്കൊക്കെ പരിചയമുള്ള സാധനമാണ്. പക്ഷേ ഇത് ആണും പെണ്ണും ആണെന്നും നമുക്ക് അറിയില്ലായിരുന്നു. ഈ രണ്ട് കളറിൽ കാണുന്നത് രണ്ടും ആണും പെണ്ണും ആണെന്നും നമുക്ക് അറിയില്ലായിരുന്നു.
1: ഒരേ
2: സ്പീഷീസിലെ ആണും പെണ്ണും ആണത്. നമ്മളൊക്കെ ധരിച്ചത് അത് വേറെ രണ്ട് തരങ്ങളാണെന്ന് ധരിച്ച്. അപ്പോൾ അതാണ് പുള്ളി ആദ്യം എടുത്ത് കാണിച്ചു തരുന്നത്. അതിൽ നീല കളറിൽ കാണുന്നത് ആൺതുമ്പിയും മഞ്ഞ കളറിൽ കാണുന്നത് കുറച്ച് മഞ്ഞ അല്ല പച്ച മഞ്ഞ കലർന്ന ഒരു പച്ച കളറിൽ കാണുന്നത് പെൺതുമ്പിയാണെന്ന് പറഞ്ഞു തന്നു. അത് നമുക്കൊരു വലിയൊരു അത്ഭുതമായിരുന്നു. കാര്യം ഈ ആണും പെണ്ണും ആണെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഇത് രണ്ടും രണ്ട് ഇനങ്ങളാണെന്ന് ധരിച്ചിരുന്നത്. പിന്നെ പുള്ളി ഒരു നെറ്റ് ഉപയോഗിച്ച് ഒരു വൈകുന്നേര സമയമായതുകൊണ്ട് സന്ധ്യാസമയത്ത് സമയം ഇങ്ങനെ ഇരട്ടി തുടങ്ങിയിരുന്നു. പക്ഷികളെ നമ്മൾ വൈകുന്നേരവും നിരീക്ഷിക്കും. ഒരു 4 മണിക്ക് ശേഷം രാവിലെ ഒരു 6 മുതൽ 8 വരെയുള്ള സമയമൊക്കെ പക്ഷി നിരീക്ഷണം ഇറങ്ങുന്നത്. നമ്മളന്ന് വൈകുന്നേരം ഇറങ്ങിയത്. അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചം പോകുന്നതിന് മുമ്പ് ഈ സാധനത്തിനെ കണ്ടു. അത് കഴിഞ്ഞ് പുള്ളി കുറച്ചുകൂടെ സന്ധ്യയായപ്പം വല വെച്ച് നെറ്റ് വെച്ചൊരു സാധനത്തിനെ പിടിച്ചു
1: പറക്കുന്നത്
2: ആ സന്ധ്യാസമയത്ത്. അപ്പോൾ കുറേ കൂടെ സന്ധ്യയായിരുന്നു. അപ്പോൾ അതിനെ പിടിച്ചിട്ട് ഇത് കാണിച്ചിട്ട് പറഞ്ഞു ഇത് സന്ധ്യാസമയത്ത് മാത്രം ഇറങ്ങുന്ന കൊതുകിനെ ഒക്കെ പിടിക്കാൻ വേണ്ടി നന്നായിട്ട് കൊതുകിനെയൊക്കെ കഴിക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ പേരും പറഞ്ഞു തന്നു, ഗൈനക്കാന്ത എന്നുള്ളൊരു ശാസ്ത്രീയ നാമമുള്ള. അങ്ങനെയാണ് നമ്മൾ ഈ തുമ്പികളെ കുറിച്ച് ആദ്യമായിട്ട് ശാസ്ത്രീയമായി പരിചയപ്പെടുന്നത്. അന്ന് തുടങ്ങിയ ആ ഒരു താല്പര്യം, ഞാൻ പഠിച്ചതും പ്രാണികളെ കുറിച്ചായതുകൊണ്ടും അന്ന് തുടങ്ങിയ ഒരു താല്പര്യം പിന്നീട് പല ഘട്ടങ്ങളിലായി ഇങ്ങനെ വികസിച്ചിട്ടാണ് ഈ തുമ്പി നിരീക്ഷണം എന്നുള്ള രീതിയിലേക്ക് വന്നത്.
1: പക്ഷെ ഇപ്പൊ പറഞ്ഞില്ലേ സന്ധ്യാസമയത്ത് പിടിച്ചു. അപ്പൊ ഈ സന്ധ്യാസമയത്ത് സാധാരണ തുമ്പികൾക്ക് കാഴ്ചക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ?
2: തുമ്പികള് പകൽ സമയത്ത് പറന്നു നടന്ന് ചെറു പ്രാണികളെയും കൊതുകുകളെയൊക്കെ പിടിച്ചു തിന്നു. ഒരു വിഭാഗമുണ്ട് കുറച്ചെണ്ണങ്ങള്, കൂടുതലും തടിച്ച കല്ലൻ തുമ്പികളാണ്. സന്ധ്യക്ക് മാത്രമാണ് അവരിറങ്ങും. അവരുടെ സ്വഭാവം തന്നെ സന്ധ്യാസമയത്ത് ഇറങ്ങുന്നതാണ്. ഒരു ഇരുട്ട് വീണ് തുടങ്ങുമ്പം ചെറിയൊരു വെളിച്ചം സൂര്യനങ്ങ് മങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങി ഒരു വെളിച്ചം തീർത്തും പോകുന്നത് വരെ സൂര്യാസ്തമയത്തിന് ശേഷം ഇറങ്ങും. സൂചിപാലൻ, സന്ധ്യ തുമ്പി, തവിടൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരിൽ മലയാളം പേരൊക്കെ ഉണ്ട് അതിന്. ഒരു പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിന്റെ പരിസരത്ത് ഒരു 3-4 സ്പീഷീസുകൾ ഉണ്ട്. ഇവര് സന്ധ്യാസമയത്ത് വന്ന് ഇവരെ മെയിൻ പരിപാടി വീട്ടിന് ചുറ്റും പറന്ന് നടന്ന് ഈ കൊതുകുകളെ പിടിച്ച് തിന്ന് തീർക്കുക എന്നുള്ളതാണ്. അപ്പം ആ സമയത്ത് നന്നായി കൊതുകുകളെ കിട്ടും. അത് തിന്നാൻ വേണ്ടി വരുന്നതാണ് ഈ സന്ധ്യാസമയത്ത്. ഒരു 3-4 സ്പീഷീസുകൾ നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് തന്നെ വരുന്നുണ്ട്.
1: അവരുടെ കാഴ്ച

0: ആ സമയത്ത്
1: ആ
0: കൂടുതലായിരിക്കും.
1: സമയത്ത് അവർക്ക് കാഴ്ചക്ക് അവരുടെ സ്വഭാവം അങ്ങനെയാണ്. അവർ സന്ധ്യയ്ക്ക് ഇറങ്ങുള്ളൂ, പകലെ അവർ കുറ്റിക്കാട്ടിലെവിടെയെങ്കിലും റെസ്റ്റ് എടുക്കുകയോ ചെയ്യുക. സന്ധ്യക്കായിട്ട് ഇറങ്ങുന്ന സാധനങ്ങളുണ്ട്.
0: ഇവർ ഉറക്കം എന്ന്
1: ആ
0: പറഞ്ഞ
1: അവരെ
0: പ്രക്രിയ ഒക്കെ
1: വിശ്രമം
0: അല്ലേ.
1: തന്നെയാണ്, അവരിപ്പോൾ ഉറക്കം തന്നെയാണ്. അപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ കുറ്റിക്കാട്ടിൽ ഒളിച്ചു നിന്ന് സന്ധ്യയാവും പുറത്തിറങ്ങുന്നത്. തുമ്പികളിൽ തന്നെ ഒരു കുറച്ച് എണ്ണങ്ങൾ സന്ധ്യയ്ക്ക് പുറത്തിറങ്ങുള്ളൂ. അവരുടെ സ്വഭാവം അങ്ങനെയാണ്.
0: രാവിലെ മാത്രം ഇറങ്ങുന്ന
1: ആ
0: തുമ്പികളുണ്ടോ?
1: പകല് സന്ധ്യയാകുമ്പോഴേക്കും തിരിച്ചു പോകുന്നത്, വൈകുന്നേരം വരെ നിന്ന് പകലൊരു സൂര്യൻ വന്ന് സൂര്യാസ്തമയം വരെയൊക്കെ ഒന്ന് പറന്ന് നടന്ന് ഭക്ഷണം കഴിച്ച് സന്ധ്യയാകുമ്പോഴേക്കും വീണ്ടും ഉറങ്ങുന്ന തുമ്പികൾ വേറെയുണ്ട്. എല്ലാം ഉണ്ട്, രണ്ട് ടൈപ്പും ഉണ്ട്. ഇത് സന്ധ്യ കറക്കുന്നത് ഒരു മൂന്നാല് സ്പീഷീസുകൾ സന്ധ്യാസമയത്ത് മാത്രമായിട്ട് ഇറങ്ങുന്നുണ്ട്.
0: മാഷ് കണ്ടെത്തിയ
1: അതെ
0: പുതിയ
1: അതെ, പുതിയ
0: തുമ്പികളെ
1: പുതിയ
0: കുറിച്ചാണ്.
1: തുമ്പീനെ കുറിച്ചിട്ട്, അത് പകല് കാണുന്ന തുമ്പിയാണ്. കേരളത്തിൽ വളരെ അപൂർവമാണിത്. അപ്പോൾ ഇത് ശരിക്കൊരു തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ തുമ്പിയാണ്. കാര്യം എന്താ വെച്ചാൽ, ഇത് യഥാർത്ഥത്തിൽ ഒരു 2016 കാലഘട്ടത്തിൽ ജാഫർ പാലോട്ടും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സോളിക് സർവേയിലുള്ള മറ്റൊരു സയൻറ്റിസ്റ്റായ എമിലി അമ്മ എന്ന് പറഞ്ഞ മാഡവും ഇവർ 2016 ഇതിനെ കേരളത്തിൽ കണ്ടെത്തി എന്ന് പറഞ്ഞ് ഒരു പേപ്പർ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ അന്നാണ് നമ്മൾ ഈ സാധനം കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരന്ന് പഠനം നടത്തിയപ്പോൾ പറഞ്ഞു കണ്ണൂർ, കോഴിക്കോട്, അവർക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് കിട്ടുന്നത്. കോഴിക്കോടുണ്ട്. പിന്നീട് നമ്മളെ ആളുകളൊക്കെ ഇത് നിരീക്ഷിക്കുന്നവരൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അത് കോഴിക്കോട് ജില്ലയിലുണ്ട്, കണ്ണൂർ ജില്ലയിലുണ്ട്, വയനാട് കണ്ടിട്ടുണ്ട്, മലപ്പുറത്ത് കണ്ടിട്ടുണ്ട്, പാലക്കാട് ജില്ല അവിടെയാണ് ഇത് കുറച്ചുകൂടെ നന്നായി കാണുന്നത്.
0: അതായത് പശ്ചിമഘട്ടമാണ്
1: ആ പശ്ചിമഘട്ടത്തിൽ ഈ കേരളത്തിന്റെ ഈ ഭാഗങ്ങളിൽ, കാസർഗോഡൊന്നും ഇത് കണ്ടതായിട്ട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ 2016 ഇവർ ഇത് കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു ചിത്രവും കാര്യങ്ങളൊക്കെ കൊടുത്തു. അന്ന് മുതൽ നമ്മളൊക്കെ ധരിച്ചത് ഇതാണ് കേരളത്തിലുള്ള സാധനം, ആ സാധനം ഇതാണ്. അപ്പം നമ്മളിതിനെ കാണുമ്പോൾ ഒക്കെ ഇതാണ് എന്ന് ധരിച്ചിരുന്നു. അന്ന് ഇതിൻ്റെ പേര് ഈ പുതിയ സാധനമൊന്നും അല്ലിരുന്നില്ല. അന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കാണുന്ന ഒരു കിഴക്കൻ ചേരാചിറകൻ എന്നൊക്കെയാണ് മലയാളം. നമ്മൾ ലെസ്റ്റസ് നോഡാലിസ് എന്ന് പറയും. ഇപ്പോഴത്തേതിൻ്റെ വേറൊരു സ്പീഷീസ് ഉണ്ട് വടക്ക് കിഴക്ക് കാണുന്ന, ആ സാധനമാണെന്ന് തെറ്റിദ്ധരിച്ചു ഇവർ. അങ്ങനെയാണ് ഇവർ അത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് തുടർന്നു പോയി ഇത്രയും കാലമായിട്ട്. ഇത് അത് തന്നെയാണ്, ആരും അതിൽ കൂടുതലൊന്നും ചിന്തിച്ചില്ല. അപ്പോൾ സത്യത്തിൽ അവർക്ക് തെറ്റുപറ്റാനുള്ള കാരണം ഈ തുമ്പികളെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് ഉള്ള പഠനങ്ങൾ നടത്തിയത് ഒരു 1933, 1934, 1938 കാലഘട്ടങ്ങളിലായിട്ട് മൂന്ന് വോളിയം ഫോൺ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഫോണിനെ കുറിച്ച് വലിയ വോളിയംസ് ഇറക്കിയിരുന്നു. അതിൽ ഈ 33, 34 ആ 40 കാലഘട്ടങ്ങളിൽ മൂന്ന് വോളിയംസ് ഇറക്കിയിരുന്നു തുമ്പികളെ കുറിച്ച്. ഫ്ലോറ ഫോണ പോലെയുള്ള ഫോണ വോളിയം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അന്ന് ഒരു മൂന്ന് വോളിയം തുമ്പികളെ കുറിച്ച് ഇറങ്ങിയിരുന്നു. അന്ന് അത് ഇറക്കിയത് ഒരു ബ്രിട്ടീഷുകാരനായ പട്ടാളക്കാരനാണ്, അയാളൊരു ഡോക്ടറും കൂടിയാണ്, ആർമിയിലുള്ള ഡോക്ടർ, ലെഫ്റ്റനന്റ് കേണൽ ഫ്രെഡറിക് ചാൾസ് ഫ്രൈസർ, FC ഫ്രൈസർ എന്ന് പറയും. അപ്പോൾ അയാളാണ് നമ്മൾ ഇന്ത്യയിലെ തുമ്പി പഠനത്തിന്റെ പിതാവായിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾ. ഇദ്ദേഹത്തിന്റെ ഈ മൂന്ന് വോളിയംസ് അതാണ് നമ്മളുടെ ബൈബിളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതിൻ്റെ തുടർ പഠനങ്ങളാണ് നമ്മൾ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിലോണും ബർമയൊക്കെ അയാൾ അതിൽ ചെയ്തിട്ടുണ്ട്. ഹോൺ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് സിലോൺ ആൻഡ് ബർമ എന്നാണ് ആ വോളിയത്തിൻ്റെ പേര്. അതിൽ പലതും ഉണ്ട്. അതിൽ ഇദ്ദേഹം ചെയ്തത് തുമ്പികളാണ്, മറ്റു പലരും പൂമ്പാറ്റകൾ ചെയ്ത ആളുകൾ, അങ്ങനെ കുറേ വോളിയംസ് എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഈ അടിസ്ഥാനമായിട്ടുള്ള പുസ്തകം. അപ്പോൾ ഈ സൂളജിക്കൽ സർവേയിലുള്ള ആളുകൾ ഇത് പുതിയ ഈ സാധനം കേരളത്തിലുണ്ട് എന്ന് കണ്ടെത്തുന്നത് കിഴക്കൻ ചേരാചിറകൻ ലെസ്റ്റസ് നോഡാലിസ് എന്ന് പറഞ്ഞ തുമ്പിയാണെന്ന് അവരത് പറയാനുള്ള കാരണം, ഈ ഫ്രേസറിന്റെ ബുക്കിൽ ഇത് നോക്കിയപ്പോൾ ഈ ഭാഗങ്ങൾ, ഈ ചേരാചിറകൻ തുമ്പികൾ നോക്കിയപ്പം ഇവരുടെ പിടിച്ച സാധനവും അയാളുടെ ഈ വിശദീകരണവുമാണ് മാച്ചാവുന്നത്. അപ്പോൾ പുതിയതൊന്നുമല്ല, ഇതുമായിട്ട് നല്ല മാച്ച് തോന്നി അവർക്ക്. അങ്ങനെയാണ് അവർ ഇതാണ് അത് സാധനം എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് എല്ലാവരും തുടർന്നു പോയത്. പക്ഷേ ഇതൊരു അബദ്ധമായിരുന്നു. ഈ ഫ്രേസർ എന്ന് പറഞ്ഞ ഈ മഹാനായ ശാസ്ത്രജ്ഞന് സംഭവിച്ച ഒരു അബദ്ധം. അയാള് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ഭാഗങ്ങളിൽ നിന്നുള്ള തുമ്പികളെ കുറിച്ച് വലിയ പഠനം നടത്തിയിട്ടാണ് 300-400 സ്പീഷീസുകളോളം പഠിച്ച് മൂന്ന് വോളി ഉണ്ടാക്കിയത്. അയാൾക്ക് ഭാരിച്ച ജോലിയായിരുന്നു. അപ്പൊ ആ ജോലി തിരക്കിലിടയിൽ എന്തായാലും ഒരുപാടെണ്ണം പഠിക്കുമ്പോൾ ചെറിയ ചില അബദ്ധങ്ങൾ സംഭവിക്കാറ്. അയാൾക്ക് ഈ സാധനത്തിന് ഈ പറയുന്ന ലെസ്റ്റസ് നോഡാലിസ് എന്ന് പറയുന്ന ആ തുമ്പിയായിട്ട് അയാൾ തെറ്റിദ്ധരിച്ചു പോയത്. വേറൊരു പുതിയ സ്പീഷീസ്, അന്നുവരെ അറിയപ്പെടാത്തൊരു സ്പീഷീസിനെയാണ് ഇതായിട്ട് തെറ്റിദ്ധരിച്ചത്. ഈ സാധനം ശരിക്കും ബർമയെന്നൊക്കെ 1893 വേറൊരു ശാസ്ത്രജ്ഞൻ ബർമയെന്നും ചൈനയെന്നൊക്കെ ഇതിന്റെ സ്പെസിമെൻ കിട്ടിയിട്ട് ഈ പേര് ലെസ്റ്റസ് നോഡാലിസ് എന്നുള്ള പേരിൽ നമ്മൾ മലയാളത്തിലെ കിഴക്കൻ ചരാചരകൻ എന്നൊക്കെ പറയും, ആ പേരിൽ അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയാള് പക്ഷെ ഇതിനെ പഠിച്ചപ്പോൾ ഒരു പുതിയൊരു സ്പീഷീസിനെയാണ് ഇതായിട്ട് തെറ്റിദ്ധരിച്ച് ഇയാൾ ബുക്കിൽ എഴുതി വെച്ചത്. അപ്പോൾ അന്നുണ്ടായ ആ അബദ്ധം അത് പിന്നീട് 2019 ഒരു റഷ്യക്കാരനായ ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അയാൾ സൂടാക്സ എന്ന് പറയുന്ന ഒരു ജേണലിൽ ഈ ചേരാചിറകൻ തുമ്പികളെക്കുറിച്ച് വിശദമായിട്ടിങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ അയാൾ എഴുതി വെച്ചു ഈ സംഭവം ഇയാൾക്കൊരു അബദ്ധം പറ്റിയതാണ്, അത് ഓൾറെഡി 1900 ചിലർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനൊരു അബദ്ധം പറ്റിയതാണ്, അതൊരു പുതിയ സ്പീഷീസ് ആയിരുന്നു. ഇദ്ദേഹത്തിന് അത് അബദ്ധം പറ്റിയത് 2019 റഷ്യൻ ശാസ്ത്രജ്ഞനുണ്ട്, ഒലിഗ് ഓസ്ട്രിയൻ എന്ന് പറഞ്ഞത്. ഇദ്ദേഹം

0: പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ, അപ്പൊ ഇതൊന്നും അധികം ആരും ശ്രദ്ധിച്ചില്ല. ഈ അബദ്ധം പറ്റിയ കാര്യമൊന്നും ഈ ഇദ്ദേഹം പറഞ്ഞൊന്നും ആരും ശ്രദ്ധിച്ചില്ല. അത് എന്റെ പഠനത്തിനിടയിൽ വന്നു, അബദ്ധം പറ്റിയതാണ്. ഫ്രേസർ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ അബദ്ധത്തിൽ പറ്റിയ ആ സംഭവം, അത് പിന്നീട് 1987 സൂളജിക്കൽ സർവേയിലുള്ള ലാഹിരി എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ മണിപ്പൂരിന്ന് ഈ സാധനം, ഈ ഫ്രേസറിന് അബദ്ധം പറ്റിയ സാധനം വേറൊരു പുതിയ സാധനമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തു. അതൊക്കെ വായിച്ച ചില വിദേശത്തുള്ള ആളുകൾക്ക് മനസ്സിലായത് ഫ്രേസർ എന്ന് പറയുന്ന ഇയാളെ ബോളിയം ഇറക്കി ഇദ്ദേഹത്തിന് ഇതൊരു അബദ്ധം പറ്റിയതാണ്. അപ്പൊ ആ അബദ്ധം ലോകത്തിന്റെ മുമ്പിൽ അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല. ചെറിയ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് പരാമർശം ഉണ്ടെങ്കിലും 2019 റഷ്യക്കാരനൊരു പേപ്പർ, ഈ ചേരാചരകന്മാർ അതിന്റെ പ്രശ്നം, ആ ഗ്രൂപ്പിന്റെ പ്രശ്നവും ഇതിനെ തിരിച്ചറിയുന്ന രീതികളും ഇതിൽ പറ്റിയ കാര്യങ്ങളൊക്കെ എഴുതിയപ്പോൾ അതിൽ അയാളത് വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് വായിച്ചപ്പോഴാണ് മനസ്സിലായത് കേരളത്തിൽ ഇവർ ഈ സാധനത്തിനെ കണ്ടിട്ടുണ്ടല്ലോ, ഇത് ഇത് തന്നെയാണോ. അപ്പൊ ഞാൻ 2020 എന്റെ വീട്ടിന്റെ അടുത്ത് വെച്ചിട്ടുള്ള ചെങ്കൽപ്പാറ സർ സൈദ് കോളേജിന്റെ പറകിലെ ചെങ്കൽപ്പാറയിൽ ഇതിനെ സാധനത്തിന് കിട്ടിയപ്പോൾ അന്ന് ഞാൻ ഈ അബദ്ധമൊന്നും മനസ്സിലാക്കിയിട്ടില്ല. എനിക്കിത് നോക്കിയപ്പോൾ എന്റെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ചിട്ട് ഇതിലെന്തോ ഒരു വ്യത്യാസം, എന്തോ ഒരു ഈ ഫ്രേസറിന്റെ ബുക്കിലുള്ളതിലും എല്ലാം വ്യത്യാസം എനിക്ക് തോന്നി. ഇതെന്തോ ഒരു വ്യത്യാസ സാധനമാണ്, ഇതൊന്നും അല്ല ഇത്. അങ്ങനെയാണ് എന്റെ അന്വേഷണം തുടങ്ങിയത്. അന്വേഷണം തുടങ്ങിയപ്പോൾ 2019 പേപ്പർ കിട്ടി, അതിൽ ഈ അബദ്ധത്തിനെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായി. പിന്നീട് 1893 ഇറങ്ങിയ ആ യഥാർത്ഥത്തിലുള്ള ലെസ്റ്റസ്റ്റ് നോഡാലിസിന്റെ വിവരങ്ങൾ കിട്ടി. അതൊക്കെ പഠിച്ചപ്പോഴാണ് ഈ കുറച്ച് കാലം എടുത്തു അതിന് ഇത് മൊത്തത്തിൽ അബദ്ധം പറ്റിയതാണെന്നും കേരളത്തിൽ കാണുന്നത് ഇതൊന്നും അല്ല, വളരെ വ്യത്യസ്തമായ ഒരു പുതിയ സ്പീഷീസ് ആണെന്നും ഞാനും എന്റെ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ ചേർന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠനങ്ങൾ നടത്തി മനസ്സിലാക്കി. അങ്ങനെയാണ് ഇതൊരു പുതിയ സ്പീഷീസായി മാറുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എത്രയോ കൊല്ലത്തിന് ശേഷമാണ് ആ തെറ്റ് തിരുത്തപ്പെടുന്നത്. അതുവരെ നമ്മൾ ഈ ഏതോ സാധനം തെറ്റായ സാധനമാണ്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കാണുന്ന സാധനമാണ്, പിന്നെ നമ്മൾ ഇന്ന് തെറ്റിദ്ധരിച്ചു. ഇതിന്റെ വേറൊരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കാണുന്ന ഈ സാധനങ്ങൾ വളരെ പരിമിതമായ സ്റ്റേറ്റുകളിലേ കാണുന്നുള്ളൂ. അവിടെ പോയിട്ട് ഇതിനെ പിടിക്കുകയോ നമുക്ക് താരതമ്യ പഠനത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവരാൻ ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാര്യം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതിനെ കാട്ടിൽ കയറി പിടിക്കാനോ എന്നുള്ള അനുവാദമൊന്നും നമുക്കില്ല, അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ അവിടെ പോയിട്ട് എടുത്തുകൊണ്ടുവന്ന് താരതമ്യം നടത്താനോ ഒരു കാര്യത്തിനും പറ്റുന്ന അവസ്ഥയല്ല. അപ്പൊ നമ്മൾ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ പഴയ പുസ്തകങ്ങളിലൊക്കെയുള്ള വിവരങ്ങളും, പിന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇതിനെ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫർമാരുണ്ട്, അവരെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന വിവരങ്ങൾ, അവർ ഫോട്ടോസൊക്കെ ക്ലോസപ്പ് ഒക്കെ എടുത്ത് അവരതൊക്കെ അയച്ചു തന്നതും, പിന്നെ സൂളജിക്കൽ സർവേന്ന് 1987 ഒരു ശാസ്ത്രജ്ഞൻ ഒരു പുതിയ സ്പീഷീസ് ഡിസ്ക്രൈബ് ചെയ്തു, ഫ്രേസർ ഡിസ്ക്രൈബ് ചെയ്ത് തെറ്റായിട്ട് എഴുതി വെച്ച സാധനം അയാളൊരു പുതിയതായിട്ട് ഡിസ്ക്രൈബ് ചെയ്തു, അതിന്റെ പേപ്പർ ഇറക്കി, അത് ഇന്ത്യയിൽ നിന്ന് ഇറങ്ങിയതാണ്. അതൊക്കെ എടുത്ത് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി താരതമ്യ പഠനം നടത്തിയിട്ടാണ് ഇത് പുതിയതാണെന്ന് തെളിഞ്ഞത്. വലിയൊരു കഥയിരുവിന്.
1: പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ പുതിയ
0: സ്പീഷീസിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് തുമ്പികൾക്ക്, ഈ സൂചിത്തുമ്പികളുടെ കാര്യത്തിൽ നമ്മൾ പൊതുവെ പറയുക ശരീരത്തിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് തല, അത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഉരസ് എന്ന് മലയാളത്തിൽ പറയും, തൊറാക്സ് എന്ന് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ നീണ്ട ഒരു ബോഡി, ടെയിലിനല്ല നമ്മൾ അബ്ഡോമൻ എന്നാ പറയുക, നീണ്ട ഒരു ഉദരം എന്നാണ് പറയുക. അപ്പൊ ഈ ഉദരത്തിന്റെ ഏറ്റവും പിറകിലായിട്ട് രണ്ട് ചെറിയ വെളുത്ത നിറത്തിലും അല്ലെങ്കിൽ ക്രീം കളറിലും രണ്ട് വാല് പോലത്തെ സാധനങ്ങളുണ്ട്. നമ്മളതിനെ ചെറിയ വാലുകളായതുകൊണ്ട് കുറുവാലുകൾ, കോഡൽ അപ്പൻഡേജസ് എന്ന് പറയും, ഏനൽ അപ്പൻഡേജസ് എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ. കുറുവാലുകൾ രണ്ട് ചെറിയ പ്രൊജക്ഷൻ പോലെ, മൈക്രോസ്കോപ്പിൽ അത് ക്ലിയർ ആയിട്ട് കാണുള്ളൂ. അപ്പൊ ഈ വാലുകളുടെ പ്രത്യേകത ഈ സൂചിത്തുമ്പികളിൽ, പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൽ, ഞാൻ ഈ പഠിക്കുന്ന ചേരാചരകൻ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ, ഇപ്പൊ കണ്ടെത്തിയ പുതിയ തുമ്പി ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ, അതിന്റെ പ്രത്യേകതകൾ ഇതിൽ ഏറ്റവും പ്രധാനം. ഓരോ സ്പീഷീസും വ്യത്യാസമുണ്ടോ, ഈ ഇതിന്റെ ഘടനയിലൊക്കെ വ്യത്യാസം. പിന്നെ ഇതിന്റെ പ്രത്യുൽപാദന അവയവങ്ങൾ രണ്ട് സ്ഥലത്തുള്ളത്, അതിന്റെ വാലിന്റെ അറ്റത്ത് ഈ കുറുവാലുകളുടെയൊക്കെ കുറച്ച് പിറകിലായിട്ടാണ് ഇതിന്റെ ബീജം, ആണിന് ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. ആണിനാണ് ഈ രണ്ട് സ്ഥലത്ത് കാണുന്നത്. ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ആ വാലുകളുടെ അവസാന ഭാഗത്തിന് കുറച്ച് മുമ്പിലായിട്ടാണ്. അപ്പൊ അവിടെ വെച്ച് ബീജങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉദരത്തിന്റെ വാലിന്റെ തുടക്കത്തിൽ, തൊറാക്സിന്റെ അബ്ഡോമിന്റെ തുടക്ക ഭാഗത്തുള്ള ഒരു സെഗ്മെന്റിൽ ഒരു ചെറിയൊരു സ്ട്രക്ചറുണ്ട്. ഈ ബീജങ്ങൾ പെൺതുമ്പിയിലേക്ക് കൈമാറാനുള്ള അവയവങ്ങൾ ഇങ്ങനെ രണ്ട് സ്ഥലത്തായിട്ട്, പിറകിൽ നിർമ്മാണം, ബീജങ്ങൾ, പുംബീജങ്ങളുടെ നിർമ്മാണം, സ്പേംസിന്റെ നിർമ്മാണം നടക്കും. ശരീരത്തിന്റെ ഒരു മധ്യഭാഗത്ത് ഇതിനെ പെൺതുമ്പിയിലേക്ക് കൈമാറാനുള്ള സ്ട്രക്ചറുകൾ, അപ്പൊ ഇതിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയും, പ്രത്യുൽപാദന അവയവങ്ങൾ ഇങ്ങനെ രണ്ട് സ്ഥലത്തായിട്ടാണ്.
2: കേരളത്തിലെ സൂചിത്തുമ്പികളിലെ ചേരാചിറകന്മാരെ കുറിച്ച് ഗവേഷണം നടത്തുന്ന കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ജന്തുശാസ്ത്ര അധ്യാപകനായ വിനയൻ പി നായരുമായുള്ള അഭിമുഖ സംഭാഷണമാണ് നിങ്ങൾ കേട്ടത്. കൂടെ മീര ആറിയോ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ബുധനാഴ്ച രാവിലെ സയൻസ് കഫേയിൽ കേൾക്കാം. സയൻസ് കാഫെ സമാപിക്കും.

0: ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി കണ്ണൂർ.
1: റീഗൽ ജുവല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ.
2: പ്രായോജകർ റീഗൽ ജുവല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
0: റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1 65 11 ബംഗളൂരു കോഴിക്കോട് ക്രാന്തിവീര എക്സ്പ്രസ് 1 മണിക്കൂർ 20 മിനിറ്റും 1:26:01 ചെന്നൈ മംഗലാപുരം മെയിൽ 20 മിനിറ്റും 1:65:27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 7 മിനിറ്റും ഇപ്പോൾ വൈകിയോടുകയാണ്.
2: ഇതുവരെ കേട്ടത് റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ റീഗൽ ജുവല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: കണ്ണൂർ ന്യൂട്രോണിക്സ് ITI ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
5: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
4: 100% പ്ലേസ്മെന്റ്.
5: ന്യൂട്രോണിക്സ് ITI, താലിക്കാവ് റോഡ്, കണ്ണൂർ.
4: ഫോൺ 8075-680-412.
6: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
7: അതെങ്ങനെ?
6: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
9: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11th ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 August 31 മുതൽ September 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
10: 100,000 പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
11: മൈജി 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
12: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111-999-582. ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111-999-581.
13: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
14: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
13: 42nd കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
11: ഓണം കഴിഞ്ഞു, പക്ഷെ ഓഫറുകൾ കഴിഞ്ഞിട്ടില്ല. എല്ലാ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇത് നോൺ സ്റ്റോപ്പ് ഓണം ആഘോഷം, എവർലാസ്റ്റിംഗ് നോൺ സ്റ്റോപ്പ് ഓണം. എല്ലാ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും 30 കോടിയുടെ ബമ്പർ സമ്മാനങ്ങളും സ്റ്റിൽ ദേർ.
0: പ്രിയ ശ്രോതാക്കളെ, ഇനി 8 മണിക്ക് വാർത്തകൾ, ആദ്യം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സംഗീതമാധുരി. ഇന്ന് നിത്യശ്രീ മഹാദേവൻ ആലപിച്ച ദേവീ കീർത്തനങ്ങൾ കേൾക്കാം. ആദ്യം ശ്രീ സരസ്വതി നമോസ്തുതേ എന്നാരംഭിക്കുന്നു.

0: ബൈ മൈ സൈഡ് ഐ കൻ ഡ്രീം എനി ഡ്രീം ഐ വാണ്ട്.
1: LIC അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-25 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര, റെയിൽവേ അറിയിച്ചു.

0: എന്നും രാവിലെ 7:55
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ദേവി നീയേ തുണൈ,

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: സുധാ മാധുര്യ ഭാഷിണി.

0: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ?
3: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
2: ആഘോഷം തുടങ്ങിയല്ലേ?
3: യെസ്, 1000 സമ്മാനങ്ങൾ, 20 cars, 25 scooters, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
4: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ, നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
6: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ലോഗിൻ ചെയ്യുക.
7: LIC, ഹർ പൽ ആപ്കെ സാത്ത്.
8: മാതാ പരാശക്തി.

നിത്യശ്രീ മഹാദേവന് ആലപിച്ച ദേവീ കീർത്തനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇന്നത്തെ സംഗീതമാധുരി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ഊഹക്കച്ചവടം തടയുക, ലഭ്യതയും വിലസ്ഥിരതയും ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ പഞ്ചസാര വ്യാപാരികൾക്ക് സ്റ്റോക്ക് പരിധി 4000 ക്വിന്റലിൽ നിന്ന് 2000 ക്വിന്റലായി കേന്ദ്ര ഗവൺമെന്റ് കുറച്ചു. ഈ മാസം 15 മുതൽ നവംബർ 30 വരെയാണ് തീരുമാനം നടപ്പാക്കുക. ഇന്ന് ആഗോള നാളികേര ദിനം. കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇതോടനുബന്ധിച്ച ദേശീയ തല പരിപാടികൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സീബ്ര ലൈനിലൂടെ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുമ്പോൾ വാഹനങ്ങൾ നിർത്തിക്കൊടുക്കേണ്ടത് ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാനപാതയിൽ മുക്കത്ത് സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കവെ ഓട്ടോറിക്ഷ തട്ടി സ്ത്രീ മരിച്ച സംഭവത്തിൽ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഉത്തരവ്. ഖരമാലിന്യ പരിപാലന ചട്ടപ്രകാരമുള്ള ഉത്തരവാദിത്തങ്ങളും നിയമ നടപടികളും വിശദീകരിക്കുന്നതിന് കോഴിക്കോട് ജില്ലയിലെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾക്കായി സംഘടിപ്പിക്കുന്ന ഏകദിന ശില്പശാലകൾ നാളെ തുടങ്ങും. ഈ മാസം 16 വരെ ബ്ലോക്ക് തലത്തിൽ കിളിയുടെ നേതൃത്വത്തിലാണ് പരിശീലനം. കാസർഗോഡ് കുറ്റിക്കോൽ പഞ്ചായത്തിലെ കരിവേടകം വില്ലേജിൽ നിർമ്മാണം നടക്കുന്ന വീടിനടിയിൽ ഗുഹ കണ്ടെത്തിയ സ്ഥലത്ത്

വിദഗ്ധ സംഘം പരിശോധന നടത്തി. റിപ്പോർട്ട് ലഭിച്ച ശേഷം നഷ്ടപരിഹാരത്തിന് ഗവൺമെന്റിന് പ്രപ്പോസൽ സമർപ്പിക്കുമെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. കോഴിക്കോട് ഡിസിസി മുൻ അധ്യക്ഷനും പ്രഥമ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനുമായിരുന്ന എം വീരാൻകുട്ടി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ഖബറടക്കം രാവിലെ 11:30 കാമശ്ശേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ. അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയ്ക്ക് 15 ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. 3 മത്സര പരമ്പരയിൽ ശ്രേയസ് അയ്യർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനാമൃതം, ചലച്ചിത്ര ഗാന പരിപാടി. ആദ്യം എന്റെ നന്ദിനിക്കുട്ടി എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസും സുജാതയും പാടിയത്. ONV യുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എന്തേട്ടാ ഒരു വിഷമം?
2: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
1: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
2: അതെവിടുന്ന്?
1: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
4: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
4: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
5: ഏറ്റവും പുതിയ റിലീസുകൾ,
4: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വില കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
6: 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
3: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
6: ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
7: ഗാനാമൃതം തുടരുന്നു. ഇനി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് ചിത്രം പൌരുഷം. വെള്ളനാട് നാരായണൻ എഴുതി, ATUMMAR ചിട്ടപ്പെടുത്തിയതാണ്.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നേ.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956 007.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ UGC അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
7: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
8: വഴിയുണ്ടല്ലോ, നേരെ മൈജിലേക്ക് പൊക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
7: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
8: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
9: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
10: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
11: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
12: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
13: ഗാനാമൃതത്തിൽ ഇനി യേശുദാസ് പാടിയ ഗാനമാണ്, ചിത്രം പകൽ. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, MG രാധാകൃഷ്ണൻ ഈണം പകർന്നത്.

ഇന്നലെകൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിലെ ഗാനമാണിനി. എം വി സദാനന്ദന്റെ വരികൾ ചിട്ടപ്പെടുത്തി ആലപിച്ചത് രജീഷ് കെ ചന്തു.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈജി തന്നെ പോവാം.
0: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
6: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
5: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
6: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും.
5: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
7: ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ജി വേണുഗോപാൽ പാടിയ ഗാനമാണ്. ചിത്രം ഈ മഴ തേൻമഴ. മങ്കൊമ്പിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം പകർന്നിരിക്കുന്നു.

രാജീവ് ആലുങ്കൽ രചിച്ച് എം ജയചന്ദ്രൻ ഈണം പകർന്ന ഒരു ഗാനമാണിനി യേശുദാസ് പാടിയത്. ചിത്രം ഭാര്യ ഒന്ന് മക്കൾ മൂന്ന്.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
5: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
4: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
5: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
6: അഗ്നിപുത്രി എന്ന ചിത്രത്തിലെ ഗാനമാണിനി ജയചന്ദ്രൻ പാടിയത്. വയലാറിന്റെ വരികൾ MS ബാബുരാജിന്റെ സംഗീതം.

0: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും യു ജി സി അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
1: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
2: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
1: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
2: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
3: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
4: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20 കാറുകൾ,
4: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
4: 100,000 രൂപ വീതം 100 പേർക്ക്
5: ബമ്പർ സമ്മാനമായി BMW കാർ,
4: അങ്ങനെ 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: ഗാനാമൃതം തുടരുന്നു. ബെൻ ജോൺസൺ എന്ന പടത്തിലെ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. കൈതപ്രവും ദീപക് ദേവുമാണ് ഗാനശില്പികൾ.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: ഗാനാമൃതത്തിൽ ഇനി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ചിത്രം ഗസൽ. യൂസഫലി കേച്ചേരിയുടെ വരികൾ, ബോംബെ രവിയുടെ സംഗീതം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഗാനാമൃതത്തിൽ ഇനി കെ ക്യു എന്ന ചിത്രത്തിലെ ഗാനമാണ് സൂരജ് സന്തോഷ് പാടിയത്. ഗാനരചന ഷിജു മാനുവൽ, സംഗീതം സ്റ്റീഫൻ ദേവസിംഗ്.

0: ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
2: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. രക്ഷാ ദുരിതാശ്വാസ സാമഗ്രികളുമായി അഞ്ചാമത്തെ ഇന്ത്യൻ വിമാനം ഇന്ന് നേപ്പാളിലേക്ക് പുറപ്പെട്ടു. 5.5 ടൺ ആവശ്യമരുന്നുകളും അത്യാധുനിക ഉപകരണങ്ങളും സജ്ജരായ 11 അംഗ രക്ഷാപ്രവർത്തക സംഘവുമായാണ് വിമാനം പുറപ്പെട്ടത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അമേരിക്കയിലെ ആഷ്വില്ലിൽ ലോകബാങ്ക് ഗ്രൂപ്പ് പ്രസിഡന്റ് അജയ് ബങ്കയുമായി കൂടിക്കാഴ്ച നടത്തി. അടിസ്ഥാന സൌകര്യ വികസനത്തിന് ധനസഹായം, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, സ്വകാര്യ മൂലധന സമാഹരണം തുടങ്ങിയവ പ്രധാന ചർച്ചാ വിഷയങ്ങളായി. ഡൽഹിയിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പങ്കെടുക്കും. ഈ മാസം 12-13 തീയതികളിൽ ഭാരത് മണ്ഡപത്തിലാണ് ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ഉച്ചകോടി. ഉക്രൈനിലെ റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യൻ എംബസി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും എംബസി അറിയിച്ചു. 2027 ഹജ്ജ് തീർത്ഥാടനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട അപേക്ഷകരുടെ ആദ്യഘട്ട മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി. സർട്ടിഫിക്കറ്റുകളും മറ്റ് രേഖകളും ഈ മാസം 15-ാം സമർപ്പിക്കേണ്ടതാണ്. ആരോഗ്യവാൻമാരായ തീർത്ഥാടകർക്ക് മാത്രമായി യാത്ര നിജപ്പെടുത്തിയതിനാൽ 2 ഘട്ട മെഡിക്കൽ പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കും. നാമനിർദ്ദേശ പത്രിക നാളെ മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. 13-ാമത് ലോക ഭാരോദ്വഹന മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സിക്കിമിൽ നിന്നും പേമ ദോർജി ബൂട്ടിയ, മിലാൻ പ്രധാൻ, ബിനു സുബ്ബ, സംഗീത തമാങ് എന്നിവർ പങ്കെടുക്കും. ഈ മാസം 8 മുതൽ 12 വരെ കിർഗിസ്ഥാനിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സർക്കാർ നടപ്പിലാക്കി വരുന്ന വിഷൻ 2031 ഭാഗമായി ആവിഷ്കരിച്ച 100 ദിന

0: കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ അംഗണവാടി കുട്ടികളുടെയും സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി വനിതാ ശിശു വികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി ബാല്യസ്പന്ദനം എന്ന പേരിൽ ഒരു പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഈ പദ്ധതിയിലൂടെ അംഗണവാടി കുട്ടികൾക്ക് സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുന്നതായിരിക്കും. നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിയുടെ സേവനങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ചൈൽഡ് ഹെൽത്ത് പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസർ ഡോക്ടർ അമർ ഫെറ്റിൽ.
1: ഇന്നത്തെ സുദിനം സർക്കാരിന്റെ ഒരു നൂതനമായ പുതിയ പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. ബാല്യസ്പന്ദനം, ആ വാക്കിൽ തന്നെ വളരെ അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. കുട്ടികളുടെ ആരോഗ്യവും വികാസവും സംബന്ധിച്ച ഒരു നിരീക്ഷണ പ്രോത്സാഹന പദ്ധതിയാണ് ഈ ബാല്യസ്പന്ദനം. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ, വനിതാ ശിശു വികസന വകുപ്പ് അതിൻ്റെ കൂടെ കൈകോർത്ത് ആരോഗ്യ വകുപ്പ് ചേർന്ന് സംയുക്തമായിട്ടാണ് ഈ പദ്ധതിയുടെ മേൽനോട്ടവും നടത്തിപ്പും ഏറ്റെടുക്കാൻ പോകുന്നത്. ദീർഘവീക്ഷണത്തോടുകൂടി ആവിഷ്കരിച്ച ഈ പദ്ധതി ഒട്ടേറെ ഗുണം നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കേരളത്തിലെ 33,000 അംഗനവാടികൾ ഉണ്ട്. ഈ അംഗനവാടികളിൽ നമ്മുടെ കുഞ്ഞുവാവകൾ ദൈനംദിനം പൊയ്ക്കൊണ്ടിരിക്കുന്നു. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ശാരീരിക വികാസത്തിൻ്റെയും ബുദ്ധി വളർച്ചയുടെയും എല്ലാം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ അംഗനവാടികൾ എന്ന് നമ്മൾ ഒരിക്കലും അവിസ്മരിച്ചുകൂടാ. ഈ അംഗനവാടികളിൽ നമ്മൾക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാ മക്കളെ അവിടെ വിടുന്ന ആൾക്കാരാണ്. അവിടെ കുട്ടികൾ കളിച്ച് പലതരം പാട്ടുകളൊക്കെ പാടി കൊച്ചു കുട്ടി നൃത്തങ്ങളൊക്കെ ആടി അവരുടെ സ്നേഹം നിറഞ്ഞ അംഗനവാടി ടീച്ചറുടെയും അവിടുത്തെ ഹെൽപ്പറുടെയും എല്ലാം മേൽനോട്ടത്തിൽ കുറേ പുതിയ അറിവുകളും പുതുമകളുമൊക്കെ ആയിട്ട് ആണ് ഡെയിലി തിരിച്ച് വീട്ടിൽ വരുന്നത് രാവിലെ പോയ കുട്ടികൾ. ഇതൊരു നീണ്ടകാല സംവിധാനമാണ്. കേരളം എപ്പോഴും നോക്കുന്നത് ഈ ഉള്ള സംവിധാനങ്ങളെല്ലാം വീണ്ടും വീണ്ടും കൂടുതൽ മെച്ചങ്ങൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ആ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നൊരു ആശയമാണ് ബാല്യസ്പന്ദനം. എന്താണ് ബാല്യസ്പന്ദനം എന്ന് നമുക്ക് നോക്കാം. ഈ അംഗനവാടികളിൽ പോകുന്ന കുട്ടികൾ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ കുട്ടികളാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഈ കുട്ടികളെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് വേണ്ടി ത്രൈമാസികമായി ആരോഗ്യ പരിശോധന ഒരുമിച്ച് രണ്ട് വകുപ്പുകളും ചേർന്ന് നടപ്പിലാക്കാൻ പോകുന്നു. അപ്പോൾ എന്താണ് ആരോഗ്യ പരിശോധന? നമുക്കറിയാം, കുട്ടികൾ വളരുന്ന ടൈമാണിത്. അവരുടെ ബുദ്ധി വികാസം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുകൾ ശാരീരിക വളർച്ചയിലോ ബുദ്ധി വളർച്ചയിലോ ഉണ്ടെങ്കിൽ അതൊക്കെ എത്രത്തോളം നേരത്തെ കണ്ടുപിടിച്ച് പരിഹരിക്കാം, അത്രത്തോളം ഗുണം അതിനെക്കൊണ്ട് ഉണ്ടാവും. ആ ഒരു തത്വം മനസ്സിൽ വെച്ചാണ് ഈ ഏർലി ആയിട്ടുള്ള ഡിറ്റക്ഷന് വേണ്ടി ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ആരോഗ്യവകുപ്പിൻ്റെ ജീവനക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള ഉപകേന്ദ്രങ്ങളും ജനകീയാരോഗ്യ കേന്ദ്രങ്ങളും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജീവനക്കാർ, നമ്മുടെ ജനങ്ങൾക്ക് നല്ല പരിചയമുള്ളവരായിരിക്കും ഇവരെല്ലാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പരിസരത്തുള്ള RBSK നേഴ്സുണ്ട്, പരിസരത്തുള്ള നിങ്ങളുടെ സ്വന്തം APHN ഉണ്ട്, നമ്മളെല്ലാം എപ്പോഴും സഹായിക്കുന്ന JHI ഉണ്ട്, നമ്മുടെ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന MLSP നേഴ്സുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് നിങ്ങൾക്കെല്ലാം പരിചയമുള്ള സുഹൃത്തുക്കളായ ഈ 4 പേരാണ് ടീമായിട്ട് എല്ലാ അംഗനവാടികളിലും പോയി തുടങ്ങാൻ പോകുന്നത്. ഇവർ അംഗൻവാടിയിൽ വന്ന് അവിടെയുള്ള കുട്ടികളെ ഒരു ചെക്ക്ലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പട്ടിക പ്രകാരമാണ് പരിശോധിക്കുക. എന്തിനാണ് ഈ പട്ടിക വെച്ച് പരിശോധിക്കുന്നത് വെച്ചാൽ എല്ലാ കുട്ടികളും, കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരേപോലത്തെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പരിശോധന ഒരുപോലെ കിട്ടാൻ വേണ്ടിയാണ് ചെക്ക്ലിസ്റ്റ് ഉപയോഗിച്ച് പരിശോധിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അവിടെ പരിശോധന ഇന്ന് തൊട്ട് ആരംഭിക്കുന്നു. ഇന്നിൻ്റെ ഉദ്ഘാടനമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് ആദ്യത്തെ ഈ മാസം നമ്മൾ ഒരു 15-ാം തീയതി ചുറ്റിപ്പറ്റിയുള്ള ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഈ ആദ്യത്തെ ഒരു ക്യാമ്പയിനായിട്ട് കേരളത്തിലെ എല്ലാ കുട്ടികളെയും പരിശോധിക്കാൻ ലക്ഷ്യമിടുന്നു. ഇതിവിടെ വെച്ച് തീരുന്നില്ല. ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ത്രൈമാസികം എന്ന് വെച്ചാൽ 3 മാസത്തിലൊരിക്കൽ ഈ പരിശോധന വീണ്ടും ആവർത്തിക്കും. അപ്പോൾ ഇന്ന് ഇല്ലാത്ത എന്തെങ്കിലും പുതിയൊരു സിറ്റുവേഷൻ ഒരു കുട്ടിക്ക് അന്നേരം വരുമെങ്കിൽ അന്നേരവും അത് നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയും ആണിത് ചെയ്യുന്നത്. ഇങ്ങനെ പരിശോധിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുകയും അതിനെ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുകയും സ്വകാര്യതയോട് സൂക്ഷിക്കുകയും ഒരു കുട്ടിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ചികിത്സ അല്ലെങ്കിൽ ഒരു തിരുത്തൽ വേണ്ടതുണ്ടെങ്കിൽ അത് ഉടനെ ആ കുട്ടിയെ നമ്മുടെ രക്ഷകർത്താവിൻ്റെ അനുമതിയോടുകൂടി അറിവോടുകൂടിയും സഹകരണത്തോടുകൂടിയും നമ്മൾ ഉപദേശിക്കുക. ഏതെങ്കിലും ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്ന് അതിൻ്റെ അടുത്ത സ്റ്റേജ് ഓഫ് ചികിത്സയ്ക്ക് ചെല്ലുക. ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ കുട്ടിയെ പരിശോധിച്ച് എന്തെങ്കിലും അവിടെ ചികിത്സിക്കുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് ചികിത്സിക്കും. അതല്ലാതെ കുറച്ചുകൂടി ഉയർന്ന ചികിത്സ എന്തെങ്കിലും വേണ്ട കാര്യങ്ങളാണെങ്കിൽ ആ കുട്ടിയെ ഉയർന്ന ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് റെഫർ ചെയ്യും. ഇതെല്ലാം പൂർണ്ണമായി സൗജന്യം.

മായിട്ടുള്ള സേവനങ്ങളായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് പരിശോധിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. വിളർച്ച നമുക്കറിയാമല്ലോ, നമ്മുടെ സർവ്വസാധാരണമായിട്ട് എല്ലാവരെയും ആരോഗ്യത്തിന് അലട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വിളർച്ച ഉണ്ടോ എന്നുള്ള പരിശോധനയുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ കണ്ണ് കാഴ്ച, നമുക്കറിയാം കാഴ്ചയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ട് കുട്ടിയുടെ ജീവിതത്തിലും ബുദ്ധി വളർച്ചയ്ക്കൊക്കെ. അപ്പോൾ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പരിമിതികൾ എവിടെയെങ്കിലും ഉണ്ടോ, അതൊരു ശാസ്ത്രീയമായ പരിശോധനയിൽ കൂടെ, ബേസിക് പരിശോധന കൂടെ കുറച്ച് സൂചനകൾ നമ്മൾക്ക് കിട്ടിയാൽ, ആ സൂചനകൾ ഉണ്ടെങ്കിൽ നമുക്കത് ഒരു കണ്ണ് ഡോക്ടർക്ക് റെഫർ ചെയ്യാൻ സാധിക്കും. ചെവിയും കേൾവിയും, അപ്പോൾ ഇതിലും പലപ്പോഴും കുട്ടികൾക്ക് ചിലപ്പോൾ ചില വൈകല്യങ്ങളായിരിക്കാം, ചിലപ്പോൾ കേൾവി കുറവുകളായിരിക്കാം, ചിലപ്പോൾ കുട്ടിക്ക് അത് കാരണം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടായിരിക്കാം, പഠിത്തം മോശമാകുന്നതായിരിക്കാം, മറ്റ് വ്യക്തികളുമായിട്ടുള്ള ഇടപഴകൽ മോശമാകാം. അപ്പോൾ അതുകൊണ്ട് ചെവിയുടെ പരിശോധന അത് അതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ മൂക്ക്, തൊണ്ട, വായ, അപ്പോൾ അവിടെയൊക്കെ നോക്കുമ്പോഴേക്കും ചിലപ്പോൾ കുട്ടികൾക്ക് ജന്മനാലയുള്ള ചിലപ്പോൾ വൈകല്യങ്ങളായാലും ചിലപ്പോൾ മൂക്കിനകത്തോ തൊണ്ടയ്ക്കോ ചിലപ്പോൾ കണ്ടേക്കാം. ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്ന വൈകല്യം ചിലപ്പോൾ ഉണ്ടാകാം. നിരതെറ്റിയുള്ള പല്ലുകൾ, മറ്റ് പല്ലിനുള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ, പൊട്ടലുകൾ മുതലായി ഒരു പല്ല് ഡോക്ടർക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ഇതിൽ കൂടെ ഉള്ള ലളിത പരിശോധന കൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ സംസാരം, സംസാരത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ. പ്രത്യേകിച്ചും കുഞ്ഞു ആളുകൾ ചിലപ്പോൾ സംസാരത്തിൽ വീട്ടുകാരുടെ തന്നെ ശ്രദ്ധയിൽ അല്ലെ അച്ഛനമാരുടെ ശ്രദ്ധയിൽ തന്നെ ചിലപ്പോൾ വ്യത്യാസങ്ങൾ തോന്നും. ചിലപ്പോൾ നമുക്കത് തോന്നിയില്ല, ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും നമ്മളോട് അത് ചൂണ്ടിക്കാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, അപ്പോഴായിരിക്കും നമ്മുടെ കണ്ണ് തുറക്കുന്നതോ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു പരിശീലനമുള്ള ഒരു ട്രെയിൻഡ് മെഡിക്കൽ ഒഫീഷ്യലിന് അത് കണ്ടുപിടിക്കാനും അത് രേഖപ്പെടുത്താനും സാധിക്കും. അതിൽ നിന്ന് ഒരു നിങ്ങളുടെ കുഞ്ഞിന് അതിന് ഒരു ചികിത്സയിലേക്ക് അത് നീങ്ങാനും സാധിക്കും. പിന്നെ നമുക്ക് തൊലിപ്പുറത്തുള്ള പല പല വ്യത്യാസങ്ങളുണ്ട്. തൊലിപ്പുറത്ത് ചിലപ്പോൾ പാടുകളായിരിക്കാം. അപ്പോൾ നമുക്കറിയാം തൊലിപ്പുറത്ത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, വലിയ വലിയ രോഗങ്ങളുടെ ലക്ഷണങ്ങളും വരാം. ഇങ്ങേയറ്റം ചിലപ്പോൾ വെറും ഒരു ചുണങ്ങോ തേമലോ ഫംഗസ് ഇൻഫെക്ഷനോ ആയിരിക്കാം. പക്ഷെ അങ്ങേയറ്റത്ത് ചിലപ്പോൾ ചെറിയ പാടുകൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത കുഷ്ഠരോഗത്തിൻ്റെ ഒരു സൂചനയായിരിക്കാം. അങ്ങനെ അനേകം കാര്യങ്ങൾ സ്കിന് കൊണ്ട് കുട്ടിയുടെ ആരോഗ്യത്തിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്കിന്, അതുപോലെ തലയിലെ മുടി, അപ്പോൾ അവിടെ ചിലപ്പോൾ ഈ പറ്റലുകൾ കാണാം, ചിലപ്പോൾ പെയിൻ ബാധ കാണാം. ഇങ്ങനെ വിവിധ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സ്കിന്നിൽ തൊക്കിൽക്കുണ്ടാകാം. നഖം, മുടി, ഇതിൻ്റെ എല്ലാം നിരീക്ഷണം ആ കൂട്ടത്തിൽ നടക്കും. ഇതിന് പുറമെ കുട്ടികളുടെ ചലനങ്ങൾ, അപ്പോൾ അവരുടെ അസ്ഥി ജോയിൻറ്റ് സന്ധികൾ, അവരുടെ നടത്തം ഓട്ടം, അതിലൊക്കെയുള്ള ഒരു നിരീക്ഷണം കൊണ്ട് കുട്ടിയുടെ ഈ എല്ലും അതിന് സംബന്ധിച്ച് ജോയിൻറ്റുകളും സന്ധികളും ഒക്കെ ആ വ്യവസ്ഥയെല്ലാം കറക്റ്റായിട്ട് തന്നെയാണോ ഇരിക്കുന്നത്, അത് ഒരു ആരോഗ്യ പ്രവർത്തകർക്ക് ഈസിയായിട്ട് മേക്കൗട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിന് പുറമേ നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത്, ഇതൊക്കെ നമ്മളിങ്ങനെ ചെക്കപ്പിന് നോക്കുന്നു, പക്ഷെ എപ്പോഴും ഇങ്ങനത്തെ ഒരു സംരംഭം നടക്കുമ്പോൾ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നതും നമ്മൾ ക്ഷണിക്കുന്നതൊക്കെ എല്ലാ രക്ഷാകർത്താക്കളും വരണം എന്നുള്ളതാണ്. കഴിവത്ര നിങ്ങൾ മറ്റു കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ കുട്ടിക്ക് ഇത് ചെക്കപ്പ് നടക്കാൻ പോകുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്തുള്ള അംഗൻവാടി ചെക്കപ്പ് ഉണ്ടെന്ന് അറിയുന്ന ദിവസങ്ങൾ നിങ്ങൾ ഏതായാലും വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് വലിയൊരു പ്രോത്സാഹനമാണെന്ന് മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞിൻ്റെ പരിശോധന ഇടയ്ക്ക് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അതും കൂടെ നമ്മൾ രേഖപ്പെടുത്തി അതിനുള്ള പരിഹാരത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ നമ്മുടെ ഈ രണ്ട് വകുപ്പുകൾക്കും ഒരുമിച്ച് സാധിക്കും. അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ചെക്കപ്പൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള കുട്ടികളെ റെഫറൽ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത ആരോഗ്യ കേന്ദ്രത്തിൽ പറഞ്ഞു വിടുന്ന സംവിധാനമുണ്ട്. അങ്ങനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അവിടെ പോയി കഴിഞ്ഞാൽ സേവനങ്ങളെല്ലാം ഫ്രീ ആണ്. എന്തെങ്കിലും പരിശോധനകളും മരുന്നുകളും മുതലായവ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അവിടുന്ന് സൗജന്യമായിട്ട് ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ആ വിധത്തിൽ കുട്ടിക്കുള്ള ഒരു ആരോഗ്യ പരിരക്ഷ അടുത്ത ഒരു ലെവലിലോട്ട് നമ്മൾ ഉയർത്തുന്നതാണ് ഈ ബാല്യസ്പന്ദനം പരിപാടി. സാമൂഹ്യമായിട്ടുള്ള ബാല്യ സേവനങ്ങളിൽ ഏറ്റവും വലിയ ട്രാക്ക് റെക്കോർഡുള്ളൊരു വകുപ്പാണ് നമുക്കറിയാം വനിതാ ശിശു വികസന വകുപ്പ്. അതിൻ്റെ കൂടെ രോഗങ്ങളെ കണ്ടുപിടിക്കുന്നതും നിരീക്ഷിക്കുന്നതും അതിനെ ചികിത്സിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു വകുപ്പ്, തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട വകുപ്പ് നമുക്കറിയാം ആരോഗ്യ വകുപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോഴേക്കുള്ള ഒരു ഗുണം നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ, എത്രത്തോളം ബെനിഫിറ്റ് കുട്ടികൾക്കുണ്ടാവും. ഇത് മുന്നോട്ട് പോകുമ്പോഴേക്കും കുട്ടിയുടെ മൊത്തമായിട്ടൊരു സാമൂഹ്യ വളർച്ചയിലേക്കും ഇത് എത്തുന്നുണ്ട്. പഠനം, മറ്റ് വളർച്ചയുടെ കൂടെയുള്ള മാനസിക വികാസം, ഇതിലേക്കെല്ലാം ഇത് ഒരു മെച്ചപ്പെട്ട ലെവലിലേക്ക് കുട്ടിയെ കൊണ്ട് എത്തിക്കാനുള്ളൊരു നല്ലൊരു സംരംഭമായിരിക്കും. അംഗനവാടിയിലുള്ള പരിശോധനാ സൈറ്റിൽ വെച്ച് ഒരു തരത്തിലുള്ള മരുന്നും മറ്റ് ടെസ്റ്റുകളും അങ്ങനത്തെ ഒന്നും അവിടെ വെച്ച് ഒരിക്കലും കൊടുക്കില്ല. അതെല്ലാം നമ്മൾക്ക് ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് ഇവിടെ വെച്ച് കുട്ടികൾ അഥവാ നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലേ പോലും നമ്മുടെ ടീച്ചറുടെയും ഹെൽപ്പറിൻ്റെയൊക്കെ സഹായത്തോടുകൂടി നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ കുട്ടിയുടെ പരിശോധന നമ്മൾ പൂർത്തിയാക്കും. പക്ഷെ എല്ലാ പേരൻസും വരുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്, കുട്ടിക്കും നമുക്കും അത് വളരെ നല്ല കാര്യമാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ ആരംഭിക്കാൻ പോകുന്ന ഈ ബാല്യസ്പന്ദനം പരിപാടിയിൽ എല്ലാവരും പങ്കാളിയാകണം. നമ്മുടെ രണ്ട് വകുപ്പുകളും ചേർന്ന് കേരളത്തിലെ സർവത്ര കുട്ടികളുടെയും
വളർച്ച, പോഷണം, വികാസം.

0: മുതലായ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത ഘടകങ്ങളിൽ ഉള്ള ഒരു മേൽനോട്ടവും ഒരു പരീക്ഷയും ഇതോടുകൂടി നമ്മൾ ഉറപ്പാക്കുകയായിരിക്കും.
1: നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം എന്ന പദ്ധതിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സംസ്ഥാന ചൈൽഡ് ഹെൽത്ത് പദ്ധതിയുടെ നോഡൽ ഓഫീസർ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്കടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യ ബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്കടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യ ബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്കടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവൃക്ഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. ടീം ഇന്ത്യ എന്ന മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം കൂടുതൽ ദൃഢമാക്കുന്നതിനും പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വകുപ്പുതല ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇന്നലെ ന്യൂഡൽഹിയിൽ ആരംഭിച്ച ദ്വിദിന സമ്മേളനം. നിർണായക മേഖലകളിലെ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും സമയബന്ധിതമായ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകുന്നതിനും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ ഓർമ്മിപ്പിക്കുന്നതാണ് ജലശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടി. ജല അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ സമയബന്ധിതമായ നടപ്പാക്കൽ, മഴവെള്ള സംഭരണത്തിൽ ജനപങ്കാളിത്തം എന്ന ആശയത്തിൽ ജൽ സഞ്ജയ് ജൻ ഭാഗിദാരി, ക്യാച്ച് ദ റെയിൻ പദ്ധതി, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ നാല് പ്രധാന മേഖലകളിലാണ് ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.

ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വേവറിന്റെ 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ബെൽജിയം സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേവറിന്റെ സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഉള്ളി ലഭ്യത ആവശ്യത്തിനുണ്ടെന്നും സീസണിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് ബഫർ സ്റ്റോക്കിൽ നിന്നും ഉള്ളി ഘട്ടംഘട്ടമായി വിപണിയിൽ എത്തിച്ച് തുടങ്ങിയെന്നും കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. 450 മെട്രിക് ടൺ ഉള്ളിയുമായി നാസിക്കിൽ നിന്ന് ആദ്യ ട്രെയിൻ ഡൽഹിയിലെത്തുകയും വാരാണസി, ലക്നൌ, ചണ്ഡീഗഡ്, അമൃത്സർ, ഡൽഹി NCR മേഖല എന്നിവിടങ്ങളിൽ വിതരണം നടത്തുകയും ചെയ്തു. 3,400 കർഷകർക്ക് 210 കോടി രൂപ നേരിട്ട് നൽകിയതായും ഇത് വിപണിയിൽ വിലസ്ഥിരത നിലനിർത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ജർമ്മൻ ആണവ സുരക്ഷാമന്ത്രി കാർസ്റ്റൻ ഷ്നൈഡറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സമ്പദ്വ്യവസ്ഥയിലെ സഹകരണം, മാലിന്യ സംസ്കരണം, പുനരുപയോഗ ഊർജ്ജം, നൂതന സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. ഡൽഹിയിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പങ്കെടുക്കും. ഈ മാസം 12-13 തീയതികളിൽ ഭാരത് മണ്ഡപത്തിലാണ് ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ഉച്ചകോടി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളിത്ത രാജ്യങ്ങളിലെയും നേതാക്കൾക്ക് പുറമെ പ്രത്യേക ക്ഷണിതാക്കളും ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1,050 ഉയർന്നു. 583 വിദേശികളും 83 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഏകദേശം 4,000 പേരെ കാണാതായതായി നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആന്റ് മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു. പ്രളയത്തിൽപ്പെട്ട 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് 151 ഇന്ത്യൻ പൌരന്മാർ ചൈന അതിർത്തി വഴി സുരക്ഷിതമായി രാജ്യത്തേക്ക് മടങ്ങിയതായും മന്ത്രാലയം വ്യക്തമാക്കി. തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ ഇന്നും തുടരും. നേപ്പാളിലേക്ക് രക്ഷാ ദുരിതാശ്വാസ സാമഗ്രികളുമായി 5-ാമത്തെ ഇന്ത്യൻ വിമാനം ഇന്ന് പുറപ്പെട്ടു. 5 ടൺ ആവശ്യ മരുന്നുകളും അത്യാധുനിക ഉപകരണങ്ങളും സജ്ജരായ 11-അംഗ രക്ഷാപ്രവർത്തക സംഘവുമായാണ് വിമാനം പുറപ്പെട്ടതെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ സാമൂഹ്യ മാധ്യമത്തിൽ അറിയിച്ചു. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യ തുടർന്നും നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഇന്ന് ആഗോള നാളികേര ദിനം. നാളികേര കൃഷിയുടെ പ്രാധാന്യവും അതിന്റെ ഉപയോഗങ്ങളും ലോകമെമ്പാടും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 2 ആഗോള നാളികേര ദിനം ആചരിക്കുന്നത്. ദിനാചരണത്തോടനുബന്ധിച്ച് കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ദേശീയതല പരിപാടികൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ കൃഷിഭവനുകളിലും കേരോത്സവം 2026 എന്ന പേരിൽ തെങ്ങിൻ തൈ നടീൽ, കർഷക പരിശീലനം, കർഷക യോഗങ്ങൾ, നാളികേര കൃഷി വികസനവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിൽ തെങ്ങിൻ തൈ നടീൽ പരിപാടികളും നടത്തും. 2027 ഹജ്ജ് തീർത്ഥാടനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട അപേക്ഷകരുടെ ആദ്യഘട്ട മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുകളും മറ്റ് രേഖകളും ഈ മാസം 15-നകം സമർപ്പിക്കേണ്ടതാണെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. 2027 ഹജ്ജ് നിയമം അനുസരിച്ച് ആരോഗ്യവന്മാരായ തീർത്ഥാടകർക്ക് മാത്രമായി യാത്ര നിജപ്പെടുത്തുന്നതിന് 2 ഘട്ട മെഡിക്കൽ പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വേളയിൽ ആദ്യഘട്ട പരിശോധനയും യാത്ര പുറപ്പെടുന്ന തീയതിയോടനുബന്ധിച്ച് 2-ാം ഘട്ട പരിശോധനയുമാണ് നടത്തുക. നിർദ്ദിഷ്ട ഫോറത്തിലുള്ള പ്രൈമറി മെഡിക്കൽ സ്ക്രീനിംഗ് ആന്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പണമടച്ചതിന്റെ രസീത്, പേ ഇൻ സ്ലിപ്പ് എന്നിവ ഈ മാസം 15-നകം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. മെഡിക്കൽ പരിശോധനയിൽ യോഗ്യരല്ലെന്ന് കണ്ടെത്തുന്നവരുടെ അപേക്ഷകൾ റദ്ദാക്കുകയും അടച്ച തുക തിരികെ നൽകുകയും ചെയ്യും. ആരോഗ്യ വിവരങ്ങൾ മറച്ചുവെക്കുകയോ വ്യാജ വിവരങ്ങൾ നൽകുകയോ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികളും തുക കണ്ടുകെട്ടലും ഉൾപ്പെടെ കർശന നടപടികൾ ഉണ്ടാവുമെന്ന് ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഇന്നലെ അന്തരിച്ച കോഴിക്കോട് DCC മുൻ പ്രസിഡന്റും പ്രഥമ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനുമായിരുന്ന എം വീരാൻകുട്ടിയുടെ ഖബറടക്കം രാവിലെ 11:30 കാമശ്ശേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. മലപ്പുറം വാഴക്കാട്ടായിരുന്നു 86-കാരനായിരുന്ന അദ്ദേഹത്തിന്റെ അന്ത്യം. എം വീരാൻകുട്ടിയുടെ നിര്യാണത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അനുശോചിച്ചു. എറണാകുളം നഗരത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ 81 സ്വകാര്യ ബസ്സുകളിൽ നിന്ന് 1,21,000 രൂപ പിഴ ഈടാക്കി. നഗരത്തിലെ പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ച് 4 പ്രത്യേക സ്ക്വാഡുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന. വാഹനങ്ങൾ റോഡിന് നടുവിൽ നിർത്തി മാർഗ തടസ്സം സൃഷ്ടിച്ചാൽ ലൈസൻസ് റദ്ദാക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് RTO അറിയിച്ചു. ഖരമാലിന്യ പരിപാലന ചട്ടപ്രകാരമുള്ള ഉത്തരവാദിത്തങ്ങളും നിയമ നടപടികളും വിശദീകരിക്കുന്നതിന് കോഴിക്കോട് ജില്ലയിലെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾക്കായി സംഘടിപ്പിക്കുന്ന ഏകദിന ശില്പശാലകൾ നാളെ തുടങ്ങും. ഈ മാസം 16 വരെ ബ്ലോക്ക് തലത്തിൽ കിലയുടെ നേതൃത്വത്തിലാണ് പരിശീലനം. 1,560 പേർ പങ്കാളികളാവും. ജില്ലാതല ഉദ്ഘാടനം നാളെ കോഴിക്കോട്.

0: ബ്ലോക്കിൽ തദ്ദേശവകുപ്പ് ജോയിന്റ് ഡയറക്ടർ എൻ കെ ഹരീഷും വടകരയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണനും നിർവഹിക്കും. സീബ്ര ലൈനിലൂടെ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുമ്പോൾ അവരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകി വാഹനങ്ങൾ നിർത്തിക്കൊടുക്കേണ്ടത് ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. സംസ്ഥാനപാതയിൽ മുക്കം കോഴിക്കോട് റോഡിൽ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കടക്കവേ ഓട്ടോറിക്ഷ തട്ടി സ്ത്രീ മരിച്ച സംഭവത്തിൽ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഉത്തരവ്. നാഷണൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കേരള സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ അംഗങ്ങൾക്കായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. മഞ്ചേരി ആനക്കയം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 150 അംഗങ്ങൾ പങ്കെടുത്തു. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജും ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചും സംയുക്ത ഗവേഷണത്തിനും അക്കാദമിക സഹകരണത്തിനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഔഷധ സസ്യങ്ങൾ, ഹോമിയോപ്പതി ഔഷധങ്ങൾ, സുസ്ഥിര കൃഷി, അനുബന്ധ ശാസ്ത്ര മേഖലകൾ എന്നിവയിൽ ഗവേഷണം ശക്തിപ്പെടുത്തുകയാണ് സഹകരണത്തിന്റെ പ്രധാന ലക്ഷ്യം. IISR ഡയറക്ടർ ഡോക്ടർ ആർ ദിനേശ്, കോഴിക്കോട് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മൻസൂർ അലി എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രമുഖ താരങ്ങളായ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ മുൻനിര താരങ്ങളായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഇന്ന് മത്സരിക്കും. 13-ാമത് ലോക ഭാരോദ്വഹന മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സിക്കിമിൽ നിന്നും പേമ ദോർജി ഭൂട്ടിയ, മിലാൻ പ്രധാൻ, ബിനു സുബ, സംഗീത തമാങ് എന്നിവർ പങ്കെടുക്കും. ഈ മാസം 8 മുതൽ 12 വരെ കിർഗിസ്ഥാനിലാണ് മത്സരം. മലബാർ മിൽമ കാലിത്തീറ്റയ്ക്ക് നൽകി വരുന്ന സബ്സിഡി തുക വർദ്ധിപ്പിച്ചു. സമീകൃത കാലിത്തീറ്റയായ മിൽമ ഗോമതി ഗോൾഡന് നൽകിയിരുന്ന സബ്സിഡി ഇരട്ടിയാക്കി. 50 കിലോ ചാക്കോന്നിന് 200 രൂപയാണ് സബ്സിഡി പ്രഖ്യാപിച്ചത്. മിൽമ ബൈപ്പ കാലിത്തീറ്റയ്ക്ക് 50 കിലോ ചാക്കോന്നിന് 100 രൂപ വീതവും സബ്സിഡി ലഭിക്കും. ക്ഷീരസംഘങ്ങളിൽ നിന്നും ക്ഷീര കർഷകർ വാങ്ങുന്ന മലബാർ റൂറൽ ഡെവലപ്മെന്റ് ഫൌണ്ടേഷന്റെ ട്രൂ മിൽ TMR കാലിത്തീറ്റയ്ക്ക് കിലോഗ്രാമിന് 1 രൂപ വീതം സബ്സിഡി നൽകുന്നതാണ്. പഞ്ചസാര വ്യാപാരികൾക്ക് സ്റ്റോക്ക് പരിധി 4000 ക്വിന്റലിൽ നിന്ന് 2000 ക്വിന്റലായി കേന്ദ്ര ഗവൺമെന്റ് കുറച്ചു. ഊഹക്കച്ചവടം തടയുക, ലഭ്യതയും വില സ്ഥിരതയും ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ ഈ മാസം 15 മുതൽ നവംബർ 30 വരെയാണ് തീരുമാനം നടപ്പാക്കുക. പുതിയ ഭേദഗതി പ്രകാരം സ്റ്റോക്ക് ലഭിച്ച തീയതി മുതൽ 30 ദിവസത്തിൽ കൂടുതൽ രാജ്യത്ത് വ്യാപാരികൾ പഞ്ചസാര കൈവശം വെക്കാൻ പാടില്ല. എന്നാൽ പ്രത്യേക വിപണി ആവശ്യകതകൾ കണക്കിലെടുത്ത് കൊൽക്കത്തയിൽ സ്റ്റോക്ക് പരിധി 4000 ക്വിന്റലായി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് പുതുതായി രൂപീകരിച്ച വയോജനക്ഷേമ വകുപ്പിൽ ജീവനക്കാരുടെ തസ്തികകൾ പുനർവിന്യസിച്ചു. പൊതുഭരണ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പുകളിൽ നിന്നും പ്രധാന തസ്തികകളായ അഡീഷണൽ സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റുമാർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റുകൾ എന്നിവയാണ് പുനർവിന്യസിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയത്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_calicut എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ പാടിയത്. ഗാനരചന ആർ കെ ദാമോദരൻ, സംഗീതം ആലപ്പി രംഗനാഥ്.

0: ഉദയ പിക്ചേഴ്സിന്റെ ബാനറിൽ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയത് പി ഭാസ്കരനും കെ രാഘവനും. പാട്ടുകളും പാട്ടുവിശേഷങ്ങളും തുടരുന്നു.
1: മലയാള പെരുമാളുടെ കൽപ്പനയാൽ
0: ഉണ്ണിയാർച്ചയും കുഞ്ഞുണ്ണൂലിയും പ്രസവിച്ചു. ആരോമലുണ്ണി, കണ്ണപ്പനുണ്ണി എന്നീ പേരുകളിൽ കുട്ടികൾ വളർന്നു. കുഞ്ഞിലെ തന്നെ പ്രതികാരവിഷം അവരിൽ കുത്തിവയ്ക്കുവാൻ ആ അമ്മമാർ മറന്നില്ല. ഇവരെ താരാട്ടുപാടി ഉറക്കുമ്പോൾ പോലും നേരെ മാമൻ ആരോമലിനെ ചതിച്ചുകൊന്ന ചന്തുവിനോട് പ്രതികാരം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ അമ്മമാർ.

സുശീലയും എസ് ജാനകിയും പാടിയ താരാട്ടുഗാനം. ഒരു താരാട്ടുഗാനം രണ്ട് ഗായികമാരായി പാടുന്നത് ഒരപൂർവതയാണ്. ഉണ്ണിയാർച്ചയ്ക്ക് വേണ്ടി പി സുശീലയും കുഞ്ഞുണ്ണൂലിക്ക് വേണ്ടി എസ് ജാനകിയുമാണ് ശബ്ദം നൽകുന്നത്. ഇനി പാട്ടിലേക്ക്.

ചന്തുവിനോട് പ്രതികാരം ചെയ്യാനുള്ള ആരോമലുണ്ണിയുടെയും കണ്ണപ്പനുണ്ണിയുടെയും പടപ്പുറപ്പാടിന് അകമ്പടിയായി ഒരു വീരരസപ്രധാന ഗാനം. പാടിയത് AM രാജ, PB ശ്രീനിവാസ്.

0: ഞാൻ കുട്ടിക്കാലം മുതൽക്ക് കുറേശ്ശെ പാടുമായിരുന്നു. അത് എന്റെ അച്ഛനിൽ നിന്ന് കിട്ടിയതെന്നാണ് എന്റെ വിശ്വാസം.
1: തന്റെ സംഗീതശൈലിയെ രൂപപ്പെടുത്തിയെടുത്ത ബാല്യകാല അനുഭവങ്ങളും പ്രാദേശികവും ഭൌതികവുമായ സാഹചര്യങ്ങളും ഒരഭിമുഖത്തിലൂടെ സംഗീത സംവിധായകൻ കെ രാഘവൻ വെളിപ്പെടുത്തുന്നു.
0: ശാസ്ത്രീയ സംഗീതം എന്ന് അറിയില്ലെങ്കിലും അന്നത്തെ ഒരു പാട്ടുകാരനായിരുന്നു എന്റെ അച്ഛൻ. ആ പാരമ്പര്യമാണെന്ന് തോന്നുന്നു എനിക്ക് ഈ പാട്ടിൽ ഇങ്ങനെ ജന്മവാസന ഉണ്ടാവാൻ കാരണമെന്ന് തോന്നുന്നു.
1: ഈ സ്വാധീന ഘടകങ്ങൾ ഉണ്ണിയാർച്ചയിലെ ഗാനങ്ങളിൽ എങ്ങനെ പ്രതിഫലിച്ചു നിൽക്കുന്നു എന്നും നമുക്ക് കാണാം.

അച്ഛൻ പാടുന്ന പാട്ടും ചില ഗ്രാമഫോൺ റെക്കോർഡ്സ് അന്നത്തെ ഈ കൊളാമ്പി ഇതില്ലേ, കൊളാമ്പി കേട്ട് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേട്ടിട്ട് ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പാടുവായിരുന്നു.

മലയാളം മാത്രമല്ല ഹിന്ദി, ഹിന്ദി ഒന്ന് അറിഞ്ഞുകൂടാ, അധികം തെറ്റിയിട്ടൊക്കെയാണ് പാടുകയെന്ന്. തമിഴ് ഇങ്ങനെ പാടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ അമ്മാവൻ, അമ്മാവന്റെ വീട്ടിലൊരു പഴയ ഹാർമോണിയം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറേശ്ശേ സ്വന്തമായിട്ട് പഠിച്ച് അങ്ങനെ ഹാർമോണിയം പഠിച്ച് വശത്താക്കി അങ്ങനെ പാടി സ്കൂളിൽ ചേർന്ന്. അവിടെ നിന്നും ഈ പാട്ട് തന്നെയാണ് കാര്യമായിട്ട് എനിക്ക് പഠിത്തത്തിലൊന്നുമെന്റെ ബുദ്ധി പോവില്ല. അങ്ങനെയാണ്, അങ്ങനെ ഇരുന്ന് തേർഡ് ഫോറത്തിൽ എത്തിയപ്പോ സ്കൂൾ വിദ്യാഭ്യാസം നിർത്തി. അച്ഛന് നിർബന്ധമായിരുന്നു പഠിക്കണമെന്നൊന്നും, പക്ഷെ പഠിക്കാൻ എനിക്ക് തീരെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പാട്ടിലാണ് മുഴുവൻ ആഗ്രഹം. അങ്ങനെ സ്കൂൾ പഠിത്തം വിട്ടതിന് ശേഷവും ഈ പാട്ടും കൊണ്ട് നടക്കലായിരുന്നു പതിവ്. ഗമ്മത്തെന്ന് പറയുന്നു, ഇന്ന് ഗാനമേള എന്ന് പറയുന്നതിന് അന്ന് പറയുന്ന ഗമ്മത്തെന്നാണ്. ഗമ്മത്ത്, ഗമ്മത്തിനൊക്കെ പോവുക. ഈ എന്റെ കൊറേ മുസ്ലിം സഹോദര ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരുടെ വീട്ടിലൊക്കെ കല്യാണത്തിന് രാത്രി പാടാൻ പോവുക.

അദ്ദേഹത്തിൻ്റെ അടുക്കൽ സംഗീതം പഠിക്കാനായിട്ട് പോയി ചേർന്നു. അങ്ങനെയാണ് ഈ ശാസ്ത്രീയ സംഗീതം പഠിക്കുവാൻ തുടങ്ങുന്നത്. 5 വർഷം ശാസ്ത്രീയ സംഗീതം പഠിച്ചു. ആദ്യമായിട്ട് ഞാൻ കച്ചേരി നടത്തിയത് ഇതിനടുത്ത് പുന്നോൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു കൊച്ചു സ്കൂളിൽ ഒരു സ്പോർട്സ് ക്ലബിൻ്റെ ധനശേഖരണാർത്ഥം എൻ്റെ ഒരു കച്ചേരി വെച്ചു ആദ്യമായിട്ട്. അന്ന് എൻ്റെ ഫാദറുണ്ട്, ഫാദർ മുമ്പിലിരുന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച് പാടാൻ പറഞ്ഞ് 1-2 മണിക്കൂർ ഞാൻ അന്ന് പാടി. അതാണ് എൻ്റെ ആദ്യത്തെ. അന്ന് ഈ വയലിൻ വായിക്കുന്നവരൊന്നും ഇവിടെ ഇല്ല. ഒരു കൃഷ്ണയ്യർ ഉണ്ടായിരുന്നു, ഹാർമോണിയം വായിക്കുന്ന ഒരു കൃഷ്ണയ്യർ. കൃഷ്ണയ്യർ ഹാർമോണിയം, ഒരു വേറൊരു നാരായണയ്യർ മൃദംഗവും. അങ്ങനെ അന്നത്തെ പക്കവാദ്യം അതായിരുന്നു. അങ്ങനെ ഞാൻ 2 മണിക്കൂർ അന്ന് പാടി. വളരെ ചെറുപ്പമാണ്.

പിന്നെ ഭജനമടത്തിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പാടാൻ പോവുക. അങ്ങനെ പഠിച്ചതിന് ശേഷം എനിക്ക് തന്നെ തോന്നി ഇത് ശരിയല്ല ഈ പാട്ടുകളൊന്നും. അങ്ങനെ തലശ്ശേരിയിൽ പി എസ് നാരായണ അയ്യർ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗവതരുണ്ടായിരുന്നു അക്കാലത്ത്. അങ്ങനെ അദ്ദേഹം

0: അപ്പോൾ ഇങ്ങനെ ഈ ഭാഗത്തെ നാടൻ പാട്ടുകളുടെയും ഈ വിധത്തിലുള്ള മറ്റുള്ള സംഗീത വിഭാഗങ്ങളുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ടായി വടക്കൻ പാട്ടുകൾ.
1: അതൊക്കെ എങ്ങനെ സ്വായത്തമാക്കി എന്നുള്ളതിന് ചില കാരണങ്ങളുണ്ട്. ഈ വടക്കൻപാട്ട് നാടൻ പാട്ടുകളുണ്ട്, ഇത് ഞാൻ അന്നിട്ട് കുട്ടിക്കാലം മുതൽക്കേ തെറ, തെയ്യം, കോൽക്കളി, മാപ്പിളപ്പാട്ട്, പുള്ളുവമ്പാട്ട് ഇങ്ങനെയുള്ള സകല സ്ഥലത്തും പോവുമായിരുന്നു. അന്ന് എൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് എൻ്റെ ഇളയച്ചനാണ്. ഇളയച്ചനാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് എൻ്റെ കൂടെ സഹായത്തിന് വരിക. അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല, ടോർച്ച് ഇല്ല, ഒരു ചൂട്ടും കത്തിച്ചിട്ടായിരുന്നു ഞങ്ങൾ പല സ്ഥലത്തും ഒന്ന് രാത്രിയൊക്കെ ഈ കച്ചേരി കേൾക്കാൻ പോയിരുന്നു. കച്ചേരി എന്ന് പറഞ്ഞ നാടൻ പാട്ടുകൾ. അപ്പം അങ്ങനെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടിക്കാലം മുതൽക്കേ. അതിൽ ആകാശവാണിയിൽ നിന്നും
0: അവിടുത്തെ
1: പ്രൊഡ്യൂസറായിട്ട് ഞാൻ ഫോക്കും ലൈറ്റ് മ്യൂസിക്കും ആയിരുന്നു നോക്കിയിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ചില പാട്ടുകൾ കേട്ടിട്ട് ആ ഒരു അനുഭവവും ഇതൊക്കെ വെച്ചുകൊണ്ടാണ് എനിക്ക് ഈ നാടൻ പാട്ട്, മിക്കവാറും എൻ്റെ പാട്ടുകളിലൊക്കെ നാടൻ ചുവകളാണ്.
0: അതെ,
1: അത് വരാൻ കാരണം ഇങ്ങനെയുള്ള ഇതാണ്, ഇതിന്റെ
0: സാഹചര്യമാണ്.
1: അതെ.

0: മാഷ് അന്നത്തെ ജീവിത ചുറ്റുപാടുകളൊക്കെ എങ്ങനെയായിരുന്നു?
1: ചുറ്റുപാടുകളൊക്കെ വളരെ വിഷമിച്ച് കഴിയായിരുന്നു. അന്ന് എന്റെ ഒരു സാധു കുടുംബമാണ്, മത്സ്യത്തൊഴിലാളിയുടെ ഒരു മകനാണ്, എനിക്ക് പറയുന്നതിൽ അഭിമാനമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ, മത്സ്യത്തൊഴിലാളികളുടെ ഒരു ജീവിത രീതി ഇന്നും പട്ടിണിയാണ്. അപ്പൊ അന്നത്തെ കാലം എങ്ങനെ ഇരിക്കുമെന്നൊന്ന് ആലോചിച്ചാൽ അറിയാമല്ലോ, പട്ടിണിയായിരുന്നു വാസ്തവം പറയുകയാണെങ്കിൽ. പട്ടിണിയും ഭക്ഷണമൊന്നും നേരാൻ വണ്ണം സമയത്തിന് കിട്ടുകയില്ല. വൈകിട്ടൊക്കെ 4 മണിയും 5 മണിയൊക്കെ ആവും ഭക്ഷണം പൊരിച്ച് ഇത്തിരി ചോറ് കിട്ടാൻ, അത് ചിലപ്പോൾ കിട്ടിയില്ലെന്നും വരും. അങ്ങനെയൊക്കെ വളരെ ദാരിദ്ര്യസ്ഥിതിയിലായിരുന്നു എൻ്റെ അന്നത്തെ.

0: 1942 മുതൽ 1950 വരെ ഡൽഹി അഡീഷണൽ സൗത്ത് ഇന്ത്യൻ സർവീസിലായിരുന്നു
1: ആകാശവാണിയുടെ.
0: അക്കാലത്ത് ഈ ശാസ്ത്രീയ സംഗീതമല്ലാതെ മറ്റൊരു പാട്ടും ഞാൻ കേൾക്കില്ല, എനിക്ക് ഇഷ്ടമല്ല. സിനിമാ സംഗീതമോ ലൈറ്റ് മ്യൂസിക്കോ വേറെ ഒന്നും ഞാൻ കേൾക്കില്ല. അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു. 1950 കോഴിക്കോട് സ്റ്റേഷനിൽ വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവിടെ ഈ സംഗീത ശില്പം മ്യൂസിക്കൽ ടീച്ചർ എന്ന് പറയുന്ന ചില പരിപാടികൾക്കൊക്കെ ട്യൂൺ ചെയ്ത് കൊടുക്കേണ്ടതായ നിർബന്ധമായിട്ട് ട്യൂൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് ലൈറ്റ് മ്യൂസിക്കിലേക്ക് കടക്കുന്നത്. പി ഭാസ്കരൻ, പി സി കുട്ടികൃഷ്ണൻ, തിക്കോടിയൻ, കക്കാട്, അക്കിത്തം മുതലായ ആളുകളെ പരിചയപ്പെടുന്നതും അവിടെ വെച്ചാണ്. അവിടെ നിന്നാണ് ഈ ലളിത സംഗീതം എന്ന് പറയുന്ന ലൈറ്റ് മ്യൂസിക് തുടങ്ങുന്നത്. അങ്ങനെ ലൈറ്റ് മ്യൂസിക് തുടങ്ങി കുറെ ട്യൂണും കിട്ടപ്പോൾ കൊള്ളാമെന്ന് അവിടെയുള്ളവർക്കൊക്കെ ഒരു അഭിപ്രായം ഉണ്ട്.

ലളിത ഗാനങ്ങൾ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ആകാശവാണിയിൽ. അതിപ്പോ എത്രയാണെന്ന് ലക്ഷക്കണക്കിനെന്നു പറയാൻ പറ്റില്ല. അത്രയും ലളിത ഗാനങ്ങൾ ഞാൻ കോഴിക്കോട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എത്രയോ പാട്ടുകൾ അന്ന് ഈ ലളിത സംഗീത പാഠം എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് മ്യൂസിക് ലെസൺ അതൊക്കെ അന്ന് അങ്ങനെ ആകാശവാണിയിൽ ഉൾപ്പെടുത്തിയിട്ട് അതിലൊക്കെ പാട്ടുകളൊക്കെ ഒരുപാട് പോപ്പുലറായ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ലളിത സംഗീതം ലൈറ്റ് മ്യൂസിക് ലെസൺ അതിലൊരുപാട് പാട്ടുകളൊക്കെ പോപ്പുലറായിരുന്നു. ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. സിനിമയിലൊന്നും അത്ര പാട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല.

ഇപ്പൊ ഓരോരുത്തർ ഓരോരു ശൈലിയാണല്ലോ. ഇപ്പൊ ദക്ഷിണാമൂർത്തി ആണെങ്കിൽ ക്ലാസിക്കൽ ബേസ് ചെയ്തിട്ടുള്ളതാണ് എല്ലാ ട്യൂൺസും. ദേവരാജൻ പിന്നെ ശാസ്ത്രീയവും ഫോക്കും എല്ലാം കലർന്ന്. എൻ്റെതും അതുപോലെ ശാസ്ത്രീയ സംഗീതവും ഫോക്ക് സോങ്ങും ചില ഹിന്ദി ടച്ചസും ഇങ്ങനെ കൂടെ എല്ലാം കൂടെ ഒരു മിക്സ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ട്യൂൺസ് എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ചെയ്യുമ്പോഴും അങ്ങനെ വന്നു പോവുള്ളൂ.

ചില സന്ദർഭത്തിൽ ചില ഡിവോഷണൽ, അതായത് സന്ദർഭം ഭക്തി ഒരു പൂജയ്ക്ക് ഒരു പാട്ട് പാടുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വെറും ക്ലാസിക്കൽ രാഗം ബേസ് ചെയ്തിട്ട് ചെയ്യും. അല്ലാത്തതൊക്കെ ഇതുപോലെ മിക്സ് ചെയ്തിട്ടാണ് പല ഫോക്ക് പ്രത്യേകിച്ചും എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നാടൻ ശൈലിയെ അപ്പം അങ്ങനെയൊക്കെ കലർത്തിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് പതിവായിട്ട്. അത് ശരിയാണ്.

ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിലെ റായ്പൂർ സന്ദർശിക്കും. പര്യടനത്തിന്റെ ഭാഗമായി റായ്പൂർ എയിംസിൽ സംഘടിപ്പിക്കുന്ന മൂന്നാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡേ വേവർ 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. എറണാകുളം നഗരത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ 81 സ്വകാര്യ ബസുകളിൽ നിന്ന് 121,000 രൂപ പിഴ ഈടാക്കി. നഗരത്തിലെ പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ച് 4 പ്രത്യേക സ്ക്വാഡുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന. കണ്ണൂർ അഴീക്കൽ ഫിഷിംഗ് ഹാർബറിൽ നിർത്തിയിട്ട ബോട്ടിൽ നിന്നും കാൽതെന്നി പുഴയിൽ വീണ് മത്സ്യത്തൊഴിലാളി മരിച്ചു. തമിഴ്നാട് രാമേശ്വരം സ്വദേശി പാണ്ഡ്യനാണ് മരിച്ചത്. നാഷണൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കേരള സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ അംഗങ്ങൾക്കായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. മഞ്ചേരി ആനക്കയം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 150 അംഗങ്ങൾ പങ്കെടുത്തു. ഇന്നലെ അന്തരിച്ച കോഴിക്കോട് DCC മുൻ പ്രസിഡന്റും പ്രഥമ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനുമായിരുന്ന എം വീരാൻകുട്ടിയുടെ ഖബറടക്കം അല്പസമയത്തിനകം കാമശ്ശേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ. മലപ്പുറം വാഴക്കാട്ടായിരുന്നു 86-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. 5-വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം സംസ്ഥാനം വിട്ട ഇതര സംസ്ഥാന തൊഴിലാളിയെ മഹാരാഷ്ട്രയിൽ വെച്ച് കണ്ണൂർ പാനൂർ പോലീസ് പിടികൂടി. ഉത്തരാഖണ്ഡ് സ്വദേശി ആസാദാണ് പിടിയിലായത്. 47-ാമത് സംസ്ഥാന പോലീസ് ഗെയിംസ് ആന്റ് അത്ലറ്റിക് മീറ്റിന്റെ ഭാഗമായി കോഴിക്കോട്ട് സംഘടിപ്പിച്ച സംസ്ഥാനതല വെയ്റ്റ് ലിഫ്റ്റിംഗ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പാലക്കാടും MSPയും ഓവറോൾ ചാമ്പ്യന്മാരായി. മികച്ച പുരുഷ പവർ ലിഫ്റ്ററായി KC നന്ദുവും മികച്ച വനിതാ പവർ ലിഫ്റ്ററായി KK അമ്പിളിയും തെരഞ്ഞെടുക്കപ്പെട്ടു. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്.

0: തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി. 12 മണിവരെ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495964321, 9496553231. മറ്റൊരു നമ്പർ കൂടി പറയാം, 9496593231. സ്റ്റുഡിയോയിൽ അതിഥിയോട് സംസാരിക്കുന്നത് മനീഷ് MP.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വെറും വിശപ്പടക്കാനുള്ള മാർഗം മാത്രമല്ല, മറിച്ച് നമ്മുടെ ആരോഗ്യവും ആയുസ്സും ഒക്കെ നിശ്ചയിക്കുന്ന ഊർജവും കൂടിയാണ്. ഇന്ന് സെപ്റ്റംബർ 2, ഈ മാസം പോഷകാഹാര മാസമാണ്. മുൻപ് നമ്മൾ പോഷകാഹാര വാരം ആഘോഷിച്ചിരുന്നു, 1 മുതൽ സെപ്റ്റംബർ 1 മുതൽ 7 വരെ. ഇപ്പോൾ ഇത് 9ാമത് പോഷകാഹാര മാസമാണ്. ഈ വയറു നിറയെ കഴിക്കുക എന്നതിനപ്പുറം ശരിയായ പോഷണം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളെ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. നമ്മുടെ തിരക്കുള്ള ജീവിതശൈലിയിൽ പലപ്പോഴും നമ്മുടെ ഭക്ഷണ രീതിയിലും ഒക്കെ വ്യത്യാസം വന്നിരിക്കുന്ന ഒരു സമയത്ത് ആണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ശ്രീമതി ഡയറ്റീഷ്യനായിട്ടുള്ള ശ്രീമതി ഉമാ കല്യാണി സ്റ്റുഡിയോയിലുണ്ട്. സ്വാഗതം.
2: നമസ്കാരം.
1: നമുക്ക് ഈ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഈ വയറ് നിറയുന്നതും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നതും രണ്ടും രണ്ടാണല്ലോ. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഭക്ഷണത്തിൽ ഈ പോഷക മൂല്യങ്ങളുണ്ട് എന്നെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും?
2: തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് വയറു നിറയ്ക്കാൻ ആണ്. അത് മാത്രമല്ല, ശരീരത്തിനെയും മനസ്സിനെയും പോഷിപ്പിക്കുന്നതും കൂടെ ആകണം. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പം കോമൺ ആയിട്ട് എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ആഹാരം കൂടുതൽ രുചിയുള്ളത് എവിടെയാണ്, ഈ ഹോട്ടലിലുള്ള ഭക്ഷണം കൂടുതൽ ടേസ്റ്റിയാണ്, അങ്ങനെ പറഞ്ഞ് കൂടുതലും എല്ലാവരും എന്താണ് ടേസ്റ്റിന്റെ പുറകെ രുചിയുടെ പുറകെ പോകുന്ന ഒരു കാലമാണല്ലോ. അപ്പം എടുത്ത് നമ്മൾ എല്ലാവരോടും പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം തീർച്ചയായിട്ടും വിശപ്പടക്കാനും അതിനോടൊപ്പം തന്നെ പോഷക സമൃദ്ധമാവണം. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം കാക്കാനും നമുക്ക് രോഗപ്രതിരോധ ശക്തി വരാനും പിന്നെ ജീവിതശൈലി രോഗങ്ങൾ അകറ്റി നിർത്താനുമുള്ള ഉതകുന്ന ഒരു തരത്തിലുള്ള ഭക്ഷണമായിരിക്കണം.
1: ഈ പൊതുവെ കേരളീയ ഭക്ഷണ രീതി വളരെ ആരോഗ്യകരമാണ്, പോഷക സമൃദ്ധമാണ് എന്നൊരു വിചാരം, നമ്മൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടാണോ എന്നറിയില്ല, അങ്ങനെ ഒരു വിചാരമുണ്ടല്ലോ, അത് വിചാരം ശരിയാണോ?
2: തീർച്ചയായിട്ടും കേരളീയ ഭക്ഷണം എന്ന് പറയുന്ന ഒരു വിഭവ സമൃദ്ധം അതുപോലെ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരമാണ്. പക്ഷേ അത് ആ ട്രഡീഷണൽ രീതിയിൽ നമ്മൾ അതുപോലെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ നമ്മൾ ചോറും കറികളും പച്ചക്കറികളും ഒക്കെ നമ്മുടെ ഒരു കേരള സ്റ്റൈൽ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും പച്ചക്കറികൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. മീൻ ഉപയോഗിക്കുന്നു, അത് പ്രോട്ടീൻ തരാനായിട്ടും തവിടോടുകൂടിയുള്ള ധാന്യം അവരെയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ട്രഡീഷണലി പരമ്പരാഗതമായി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പോഷക സമൃദ്ധവും വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി തന്നെയാണ് കേരളീയർക്കുള്ളത്. പക്ഷെ ഇപ്പോൾ ആ ട്രെൻഡൊക്കെ മാറി അതിനെ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ മാറ്റുന്നു. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പോൾ തവിടോടുള്ള ധാന്യം നല്ലതാണ്, അപ്പോൾ അരി നമുക്ക് ചമ്പാവരിയൊക്കെ നല്ലതാണ്, പക്ഷെ അത് കുക്ക് ചെയ്യാനായിട്ട് കൂടുതൽ സമയമെടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഒരു സൗകര്യത്തിന് നോക്കിക്കഴിഞ്ഞിട്ട് വെള്ള അരി ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പാചകം ചെയ്യാം, അങ്ങനത്തെ ഒരു സൗകര്യത്തിന്റെ ഒരു ഇത്. പിന്നെ പച്ചക്കറികളാണെങ്കിലും ഇരുന്ന് അരിഞ്ഞ് ഒക്കെ കറി ഉണ്ടാക്കാനുള്ള സമയം കുറവ് പലരും പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ അതിനെ കുറച്ച് മോഡിഫൈ ചെയ്യുന്നു. പിന്നെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്നു, എണ്ണയിൽ വറുത്ത്, പണ്ടൊന്നും ഇത്ര എണ്ണയിൽ വറുത്ത മത്സ്യമൊന്നും നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ചിക്കനാവട്ടെ മീനാകട്ടെ നമ്മൾ വറുത്ത മീനും ചിക്കനും ഒക്കെയാണ് കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ

0: വന്നിട്ടുള്ള ആ ഒരു കുക്കിങ്ങിന്റെ സ്റ്റൈലിലുള്ളതും നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയതിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതർവൈസ് നമുക്ക് തീർച്ചയായിട്ടും കേരളീയ ഭക്ഷണം ഒരു പോഷകസമൃദ്ധവും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം തന്നെയാണ്.
1: നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ് ഡോക്ടർ.
0: നമസ്കാരം, പറയൂ.
1: ചോദിച്ചോളൂ
2: മാഡം. ഇത് അത് ഞാൻ എനിക്ക് അവര് വല്ലതും കഴിച്ചില്ലെങ്കിലും കഴിച്ചാലും വയറ്റിനകത്ത് നല്ല വേദന ഉണ്ട്. അവരെന്താ അങ്ങനെ ആയിരുന്ന
0: വയറിന്റെ അകത്ത് എന്താ തോന്നുന്നത്? ഒരു ഗ്യാസിന്റെ പോലെ പ്രശ്നമാണോ?
2: എന്തോ
0: ഗ്യാസിന്റെ പ്രശ്നമാണോ? കഴിച്ചില്ലെങ്കിലും കഴിച്ചാലും എന്താണ് പ്രശ്നം പറഞ്ഞത് സാറ്?
2: കഴിച്ചില്ലെങ്കിലും കഴിച്ചാലും വയറ്റിനകത്ത് നല്ല വേദന ഉണ്ട്. എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുമ്പോഴേ, ദൂരെ യാത്രയൊക്കെ ചെയ്യുമ്പോഴേ
0: ഓക്കെ. സാറിന് എത്ര വയസ്സുണ്ട്?
2: എനിക്ക് 43 വയസ്സ്.
0: ആ, അത്ര പ്രായമായിട്ടില്ല. അപ്പൊ നമ്മള് പൊതുവേ നമ്മുടെ വയർ അല്ലെങ്കിൽ ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണെന്ന് പറയുന്നത്. സെക്കൻഡ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ആമാശയത്തില് ഒരുപാട് നെർവ് എൻഡിങ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് യാത്രയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്കും ഒരു സ്ട്രെസ്സിന്റെ ഒരു ഫാക്ടറോ അങ്ങനെ ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ ചിലർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറയാറുണ്ട്. കഴിച്ച ഉടനെ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്നൊക്കെ തോന്നും, ഇതുപോലെ എക്സാം സമയത്ത് അല്ലെങ്കിൽ യാത്രയ്ക്ക് പോകുമ്പോൾ. അങ്ങനെയുള്ളതാണോ നോക്ക്. നമ്മുടെ സ്ട്രെസ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ധൃതിയിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകാൻ നിൽക്കുമ്പോൾ വരുന്ന ഒരു വ്യത്യാസമാണോ, അല്ല വീട്ടിൽ കഴിച്ചിട്ട് സമാധാനമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ഇല്ല. അപ്പൊ എനിക്കിതൊന്നും കൂടുതലൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇതായിരിക്കണം. അപ്പൊ നമ്മുടെ ആ ഒരു ജീവിത ശൈലിയിൽ ഒരു ഇപ്പം എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ച് കുറച്ച് സമാധാനമായിട്ട് വീട്ടിൽ ഇരുന്നിട്ട് പതുക്കെ ഒന്ന് റെഡിയായിക്കെ പോകാൻ നോക്കുവാണെങ്കിൽ ആ ഒരു ടെൻഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പല കാരണം കൊണ്ടും ആവാം.
2: നമ്മളിപ്പോ എവിടെന്നെങ്കിലും നമ്മളിപ്പോ യാത്ര പോകുമ്പോ കടയിൽ നിന്നൊക്കെ ദൂരെ യാത്ര പോകുമ്പോ കടയിൽ നിന്നൊക്കെയാണ് വാങ്ങി കഴിച്ചത് ഫുഡ്.
0: ഓക്കെ.
2: അപ്പൊ നമ്മള് കടയിൽ നിന്ന് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ആ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു വരുന്നിടം വരെ പ്രശ്നമൊന്നുമില്ല. വീണ്ടും തിരിച്ചു വരുമ്പം അതുപോലെ ഒരു പ്രശ്നം ഉണ്ടാവുക.
0: അപ്പൊ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിനാണ് പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ?
2: പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന് പ്രശ്നമൊന്നുമില്ലെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ കഴിക്കുന്നത് പുറത്തൊക്കെയാണ്.
0: ഓ, അപ്പൊ സാറിന് അറിയാം എന്താണ് പ്രശ്നം അല്ലേ? പൊതുവെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം എപ്പോഴും നമുക്ക് ഏറ്റവും സേഫ് ആയിരിക്കും. അതിൽ നമ്മൾ ഒരുപാട് കളറും എണ്ണയാണെങ്കിലും ഒന്നും ഒരുപാട് ചേർക്കത്തില്ല അല്ലേ? അപ്പൊ വീട്ടിലത്തെ ഭക്ഷണം തീർച്ചയായിട്ടും പിന്നെ നമ്മൾ വൃത്തിയുള്ള സാഹചര്യത്തിലായിരിക്കും വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത്. പുറത്ത് എല്ലാ സ്ഥലത്തും വൃത്തിഹീനമാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും പുറത്ത് പാചകം ചെയ്യുന്ന ഹോട്ടലുകളിൽ പാചകം ചെയ്യുന്നത് വൃത്തിയായിട്ടുള്ള സാഹചര്യത്തിലാണോ കുക്ക് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പൊ സാറിന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെ, ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ നല്ല വൃത്തിയോട് പാചകം ചെയ്യുന്നു നമുക്കൊരു ഉറപ്പുള്ള സ്ഥലത്ത് മാത്രം ഭക്ഷണം കഴിക്കുക. പിന്നെ ഈ പൊറോട്ടയ്ക്കാണെങ്കിൽ നമുക്ക് കുറച്ച് ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണമാണ്. അപ്പൊ കുറച്ചുകൂടെ ഇപ്പൊ അപ്പോ അല്ലെങ്കിൽ ഇടിയപ്പോ ഇഡലി ദോശ അതുപോലത്തെ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ദഹിക്കുന്ന സാധനമാണ്. അപ്പൊ മേ ബി അങ്ങനെ കുറച്ച് ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ ഒരുപാട് ഹെവി ആയിട്ട് പുറത്തുനിന്ന് കഴിക്കുവാണെങ്കിൽ ഒരുപാട് ഹെവി ആയിട്ട് വയറ് നിറച്ചങ്ങ് കഴിക്കാതെ കുറച്ച് ലൈറ്റ് ആയിട്ട് കഴിക്കുവാണെങ്കിൽ അത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നും. പിന്നെ പൊതുവേ നോൺ വെജിറ്റേറിയൻ പ്രത്യേകിച്ച് മീറ്റ് ഈ ബീഫ് അല്ലെങ്കിൽ മട്ടൺ ഒക്കെ കഴിക്കുവാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ചിലർക്കൊക്കെ കുറച്ച് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ ഒന്ന് ഒഴിവാക്കി വെജിറ്റേറിയൻ ഭക്ഷണം മിതമായിട്ട് കഴിക്കാൻ നോക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ തോന്നുന്നു. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ,
1: വിളിച്ചതിന് നന്ദി. നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ. ആ കോള് കട്ടായി പോയെന്ന് തോന്നുന്നു. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഭക്ഷണ രീതികളെ കുറിച്ചാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു കുട്ടികളിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. പൊതുവേ കുട്ടികളുടെ ഭക്ഷണശീലങ്ങളിൽ കുട്ടികൾ പൊതുവേ പച്ചക്കറികൾ ഒഴിവാക്കുന്ന ഒരു ശീലമുണ്ട്. നമ്മൾ നേരത്തെ നമ്മുടെ കേരളീയ വിഭവങ്ങളുടെ പ്ലാറ്റർ വളരെ ഗംഭീരമായിരിക്കുന്നത് പച്ചക്കറികളുടെ സാന്നിധ്യം കൂടി ഉണ്ടാണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ കുട്ടികളിൽ ഈ പച്ചക്കറികളൊക്കെ ഒഴിവാക്കുന്നത്, അപ്പോൾ അതിന് നമുക്ക് എന്ത് ഒരു ശരിയായ സമീപനത്തിലൂടെ അത് ഫില്ല് ചെയ്യാൻ പറ്റും?
0: അതെ, അതിന് മുന്നേറ്റ് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഹെൽത്തി പ്ലേറ്റ് മോഡലും കൂടെ പറയാം. അതായത് ഒരു ശരിയായിട്ടുള്ള ആരോഗ്യകരമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത് നമ്മുടെ പ്ലേറ്റ് ഹെൽത്തി പ്ലേറ്റ് അല്ലെങ്കിൽ മാതൃകാ തളിക എന്ന് പറയും. കഴിക്കുന്ന പ്ലേറ്റിൽ അത് ബ്രേക്ക്ഫാസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ ഉച്ചയൂണാവട്ടെ രാത്രിയത്തെ ഭക്ഷണമാവട്ടെ പ്ലേറ്റിൽ പകുതി നമ്മൾ പച്ചക്കറികൾ കൊണ്ട് നിറയ്ക്കാൻ പറയും. അതായത് പച്ചക്കറികൾ സലാഡാവാം അല്ലെങ്കിൽ തോരനോ മെഴുക്കുവരട്ടിയോ ഏത് രൂപത്തിലാണെങ്കിലും പച്ചക്കറികൾ ഒരു 50% വേണം. പിന്നെ ബാക്കിയുള്ള 50% 25, അതായത് കാൽഭാഗം നമ്മൾ പ്രോട്ടീൻ മാംസ്യം അടങ്ങിയ ഭക്ഷണം പറയും. അത് നോൺ വെജിറ്റേറിയന് മുട്ട മീന് ഇറച്ചിയാവാം അല്ലെങ്കിൽ പയറുപരിപ്പ് വർഗ്ഗങ്ങളാവാം കടല അതുപോലത്തെ ഒക്കെ ആവാം. അപ്പം അത് കാൽഭാഗമെങ്കിലും വേണം. പിന്നെ കാൽഭാഗമാണ് നമ്മുടെ ധാന്യങ്ങൾ പറയുന്നത്. ധാന്യങ്ങൾ അരി ഗോതമ്പ് മുഴുധാന്യങ്ങൾ പറയും, തവിടോടുകൂടിയുള്ള ധാന്യങ്ങൾ. അതിലിപ്പോൾ ചെറുധാന്യങ്ങളും ആവാം. അപ്പം അങ്ങനെയൊരു

0: പൊസിഷൻ ആണെങ്കിൽ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ മൂന്ന് നേരവും ഈ മൂന്ന് കമ്പണൻസും ഉണ്ടാവണം. പച്ചക്കറികൾ ഉണ്ടാവണം, അത് കുറച്ച് കൂടുതൽ, പിന്നെ മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ പ്രദാനം ചെയ്യുന്ന ഭക്ഷണം, തവിടോടുകൂടെയുള്ളത്, അത് കാർബോഹൈഡ്രേറ്റ്. ഈ ഒരു കോമ്പോസിഷനിൽ നമ്മൾ മൂന്ന് നേരം ആഹാരം കുട്ടികൾക്ക് തന്നെ കൊടുത്ത് ശീലിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും കിട്ടത്തുള്ളൂ. അപ്പൊ പ്രധാനമായിട്ട് ഇപ്പൊ പച്ചക്കറികളുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിറ്റമിനുകളും മിനറലുകളും പിന്നെ അതുപോലെ ഫൈബർ, നാര് ലഭിക്കാനൊക്കെ സഹായിക്കും. അപ്പൊ ഒരു കുട്ടിയുടെ, നമുക്ക് മുതിർന്നവർക്കാണെങ്കിൽ പറയുന്ന, ഒരു ദിവസം നമ്മൾ 400 ഗ്രാം പച്ചക്കറി എങ്കിലും കഴിക്കണം, ഏകദേശം 1/2 കിലോയോളം നമ്മൾ കഴിക്കണം. പക്ഷെ ഒരു ആവറേജ് ഒരു കേരളീയരുടെ ഭക്ഷണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 100 അല്ലെങ്കിൽ 200 ഗ്രാമേ ഒരു ദിവസം കഴിക്കുന്നുള്ളൂ. അപ്പൊ ഏകദേശം പകുതിയെ നമ്മൾ കഴിക്കുന്നുള്ളൂ. അതുപോലെ കുട്ടികൾക്കും ഒരു ഏജ് വൈസ് ആണ് പറയുന്നത്, ഒരു 2 നേരമെങ്കിലും എന്തെങ്കിലും ഒരു പച്ചക്കറി കുട്ടി കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പൊ ഈ കുട്ടികളുടെ ശീലം, ഭക്ഷണശീലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗർഭിണി അമ്മ കുഞ്ഞു വയറ്റിലിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ ഒരു ടേസ്റ്റ് ബഡ്സും ഒക്കെ അമ്മ കഴിക്കുന്ന ആഹാരം അനുസരിച്ചായിരിക്കും ഭാവിയിൽ കുട്ടികൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നതെന്നാണ്. അപ്പം ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് പറയും. അതുപോലെ കുഞ്ഞു ജനിച്ച ആദ്യത്തെ 6 മാസം നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രം പറയും. അത് കഴിഞ്ഞ് നമ്മൾ ആഹാരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 6 മാസത്തിന് ശേഷം അപ്പം തന്നെ നമ്മൾ പച്ചക്കറി ജ്യൂസായിട്ടും അല്ലെങ്കിൽ സൂപ്പായിട്ടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുഴമ്പ് രൂപത്തിൽ കുറച്ച് ഉടച്ചൊക്കെ വേവിച്ചടച്ച പച്ചക്കറികൾ കൊടുക്കാൻ പറയും. അപ്പം 6 മാസം മുതലേ കുഞ്ഞിന് ആ ഒരു ടേസ്റ്റ് കിട്ടിത്തുടങ്ങണം. എന്നിട്ടൊരു 1 വയസ്സൊക്കെ ആവുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ മുതിർന്നവർ കഴിക്കുന്നത് പോലെ തന്നെ എല്ലാം കഴിക്കണം, അതുപോലെ പച്ചക്കറികളും കഴിക്കണം. അപ്പം ആ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ, ഇൻഫാക്ട് അമ്മയുടെ വയറ്റിൽ കുഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മൾ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ തുടങ്ങിക്കഴിയുക, പിന്നെ എപ്പോഴും വീട്ടിൽ പാരൻസ് ആയിരിക്കും കുട്ടികളുടെ റോൾ മോഡൽസ്. അപ്പം പലരും പറയും കുഞ്ഞ് കഴിക്കുന്നില്ല. അപ്പം നമ്മൾ അച്ഛനോടോ അമ്മയോടോ നിങ്ങൾ കഴിക്കാറുണ്ടോ പച്ചക്കറിയും ചോദിച്ചു പലപ്പോഴും അവർ ചിരിക്കാറുണ്ട്, മനസ്സിലായില്ല. അപ്പം നമ്മുടെ വീട്ടിൽ ഒരു കൾച്ചർ നമ്മൾ കൊണ്ടുവരിക, ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾക്ക് പച്ചക്കറികളും കൂടെ ഉള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭാവിയിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവത്തില്ല.
1: നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് ഗിരീഷ് എന്നാണ്. ഞാൻ വിളിക്കുന്നത് ലക്നൗ, ഉത്തർപ്രദേശ്.
1: ആ മാഡം ഉണ്ട്, ചോദിച്ചോളൂ.
2: ശരി മാഡം, നമസ്കാരമുണ്ട്.
0: നമസ്കാരം.
2: നമ്മൾ ഈ പാക്കറ്റ് ഫുഡിന്റെ മുകളിൽ ലോ ഫാറ്റ്, ഷുഗർ ഫ്രീ, ഹെൽത്തി എന്നൊക്കെ എഴുതാറുണ്ടല്ലോ.
0: അതെ.
2: അതുപോലെ തന്നെ ഈ നമ്മൾ ഈ ഓട്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് തന്നെ മുസ്ലിം എന്ന് പറഞ്ഞൊരു ഒരു കാറ്റഗറി ഓട്സ് നമുക്ക് വാങ്ങാനുണ്ട്.
0: ഓട്സ് അല്ല, അത് മറ്റേ കോൺഫ്ലേക്സ് പോലത്തെ ഫ്ലേക്സ്.
2: കോൺഫ്ലേക്സ് പോലെ, അതെ. അതിനകത്തും ഈ സ്വീറ്റിഷ് ആണ്, പക്ഷെ അതിനകത്ത് എഴുതിയേക്കുന്നത് 99 കലോറി ഊർജം, പിന്നെ അതുപോലെ തന്നെ നോ കളറ് നോ ഫ്ലേവർ എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്, പ്രിസർവേറ്റീവ്സ് എന്ന്. അപ്പൊ ഇതെത്രത്തോളം ശരിയാണിത്?
0: തീർച്ചയായിട്ടും നമ്മൾ ഒരു ഒരു പാക്കറ്റിൽ ഫുഡ് നമ്മൾ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ, ഫുഡ് എന്ന് പറയുന്ന ഒരു പെരിഷബിൾ ആയിട്ടുള്ള സാധനമാണ്, പെട്ടെന്ന് കേടാകുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മളൊരു പാക്കറ്റിൽ അത് സൂക്ഷിക്കണമെങ്കിൽ ഒന്നുകിൽ അതിൽ കൂടുതലായിട്ട് മധുരം ചേർത്ത് കാണും, അല്ലെങ്കിൽ ഉപ്പുണ്ടാവും, അല്ലെങ്കിൽ കൊഴുപ്പുണ്ടാവും, അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചേർത്താൽ മാത്രം നമുക്ക് ഫുഡ് അല്ലാതെ സൂക്ഷിക്കാൻ പറ്റത്തില്ല, അത് കേടായി പോകും. അപ്പം തീർച്ചയായിട്ടും ഇപ്പം എനിക്കൊന്ന് മ്യൂസലി ഒക്കെ ആണെങ്കിൽ, അതായത് കോൺഫ്ലേക്സ്, നമ്മളിപ്പോൾ അവലെന്ന് പറയുന്ന റൈസ് ഫ്ലേക്സ് ആണ്, അതുപോലെ കോണിൽ നിന്നുണ്ടാക്കുന്നത് കോൺഫ്ലേക്സ്, മ്യൂസലി എന്ന് പറയുന്നത് പലതരം ധാന്യങ്ങളുടെ ഒരു ഫ്ലേക്സ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതിൽ കുറച്ച് നട്ട്സ് ഒക്കെ ചേർത്തിട്ടുള്ളതാണ് മ്യൂസലി എന്ന് പറയുന്നത്. അത് കമ്പാരിറ്റീവ്ലി നമുക്ക് അതും പക്ഷേ ഒരു ധാന്യം തന്നെയാണ്. അപ്പം നമ്മൾ ഈ അവലൊക്കെ എത്ര കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും? ഒരു 3 അല്ലെങ്കിൽ 6 മാസം. അതിൽ കൂടുതലാകുമ്പോഴത്തേക്ക് അതിൽ കേടുവരുമല്ലോ, കീടങ്ങളൊക്കെ വന്നു തുടങ്ങും. പക്ഷേ ഇത് പാക്കറ്റിൽ നമ്മൾ ഒരു കണ്ടെയ്നറിലൊക്കെ അടച്ചു വെക്കുമ്പോൾ കുറച്ചുകൂടെ എയർ ടൈറ്റ് ആയിരിക്കുമ്പോൾ കുറച്ചു കാലം കൂടെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും മിക്കവാറും ഈ കോൺഫ്ലേക്സ് പോലെയുള്ള റെഡി ടു ഈറ്റ് സീരിയൽസ് നോക്കിക്കഴിഞ്ഞാൽ മധുരം ചേർക്കാറുണ്ട് അവരെ. അപ്പോൾ ആഡഡ് ഷുഗർ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ മധുരം ഇല്ലെങ്കിൽ മ്യൂസലിയിൽ വലിയ കുഴപ്പം കാണാറില്ല. പക്ഷെ പല അല്ലാത്തുള്ള കുറച്ച് ഹണി ഫ്ലേവേർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്ലേക്സിലൊക്കെ നോക്കിയാൽ തീർച്ചയായിട്ടും ഒന്നുകിൽ തേനുണ്ടാവും, അല്ലെങ്കിൽ മധുരം ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും സ്വീറ്റ്നെസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഫുഡ് ലേബൽ വായിച്ച് നോക്കുക. അങ്ങനെ വേറെ ആഡഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് ഇല്ലാത്ത പ്രോഡക്ട്സ് വളരെ കുറവാണ്. അങ്ങനെയുണ്ടെങ്കിൽ വളരെ ചുരുക്കം, ഒരു 3 മാസത്തിനുള്ളിൽ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാറുണ്ട്. അപ്പം എക്സ്പയറി ഡേറ്റ് നോക്കുക, അതിൽ ഫുഡ് ലേബിൾ വായിച്ച് ആഡഡ് ഷുഗർ ഉള്ളതാണെങ്കിൽ നമ്മൾ പരമാവധി അത് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്.
2: ലോ ഫാറ്റ് എന്ന് പറയുന്നതും,
0: ലോ ഫാറ്റിലും ഇതുപോലെ തന്നെയാണ്. ലോ ഫാറ്റ് നമ്മൾ ഹെൽത്തി എന്ന് ക്ലെയിം ചെയ്യുമ്പോൾ മിക്കവാറും നമ്മൾ അത് മാത്രം നോക്കിയിട്ട് പോകും. പക്ഷെ അതിൽ വേറെ എന്തെങ്കിലും ഹാനികരമായിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക, മനസ്സിലായി? അപ്പോൾ അത് നമ്മൾ എന്ത് ഫുഡാണോ അതനുസരിച്ചിരിക്കുക. അപ്പോൾ എപ്പോഴും നമ്മുടെ ഫുഡ് ലേബിൾ വായിക്കുമ്പോൾ അതിൽ ആദ്യത്തെ 5 ഇൻഗ്രീഡിയൻറ്റിൽ മധുരമോ അല്ലെങ്കിൽ ഓൾ വൈറ്റ് ഫ്ലവർ എന്ന് പറയും, മൈദയില്ലേ, അതുപോലത്തെ സാധനങ്ങളൊക്കെ ആദ്യത്തെ 5 അല്ലെങ്കിൽ ആദ്യത്തെ 3 ഇൻഗ്രീഡിയൻറ്റിൽ അതുണ്ടെങ്കിൽ അത് പരമാവധി നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്.
1: വിളിച്ചതിന് നന്ദി. നമ്മൾ ഈ കോളിന് തൊട്ട് മുന്നേ

0: എന്താണ് ഗർഭകാലത്തെ ന്യൂട്രീഷനെ കുറിച്ച് കൂടി സംസാരിച്ചു വരികയായിരുന്നു. പൊതുവേ ഈ ആദ്യത്തെ 1000 ദിവസം എന്നൊരു കണക്ക് പറയാറുണ്ടല്ലോ. ആദ്യത്തെ ഈ 1000 ദിവസം കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്നതിന് ഈ ഗർഭിണികൾ കൃത്യമായി പോഷകാഹാരം സ്വീകരിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: ഈ 1000 ഡേയ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ വർഷമായിട്ട് നമ്മൾ ന്യൂട്രീഷൻ മന്തിന് തീമായിട്ട് പറഞ്ഞിട്ടുന്ന കാര്യമാണ്. ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഒരു അമ്മ ഗർഭവതി ആവുന്നത് മുതൽ കുഞ്ഞിന് 2 വയസ്സുവരെയാണ് നമ്മൾ ഫസ്റ്റ് 1000 ഡേയ്സ് എന്ന് പറയുന്നത്. അതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കുട്ടിയുടെ തലച്ചോറിന്റെ വളർച്ച വളരെ ദ്രുതഗതിയിലായിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ഡെവലപ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ച് 5ാം മാസത്തിൽ കുഞ്ഞിന്റെ വെയിറ്റ് ഇരട്ടിയാകുന്നു, 1 വയസ്സാവുമ്പോൾ 3 ഇരട്ടിയാവുന്നു. അപ്പൊ ഇത്രയും ഫാസ്റ്റായിട്ട് നമ്മുടെ കുഞ്ഞിന്റെ ജീവിതകാലത്തിൽ നോക്കിയാൽ ഇത്രയും ഫാസ്റ്റായിട്ട് ഗ്രോത്ത് വരുന്ന സമയമില്ല. അപ്പൊ അത്രയും ഫാസ്റ്റർ ഗ്രോത്ത്, ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ്, അതുപോലെ ബാക്കിയുള്ള വൈകാരികമായിട്ടുള്ള ഡെവലപ്മെന്റ്സും വളരെ ഫാസ്റ്റായിട്ടുള്ളതും അത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള സമയമാണ്. അപ്പൊ അതിൽ പോഷകാഹാരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അമ്മയുടെ ഡയറ്റിൽ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയൽ വെയിറ്റിൽ വരുവാണ് കുഞ്ഞൊരു 2.5 എങ്കിലും മിനിമം ശരാശരി വെയിറ്റ് വേണം എന്ന് നമ്മൾ പറയാറുണ്ട് ജനിക്കുമ്പോൾ. അപ്പൊ അത്രയും വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു കുറച്ചെങ്കിലും ഒരു അഷുറൻസ് ആവും കുഞ്ഞ് ഒരു ആരോഗ്യമുള്ള കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആദ്യം നമ്മൾ ഐഡിയൽ വെയിറ്റ് ടാർഗറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് കറക്റ്റ് ആയിട്ട് കുഞ്ഞ് വളരുന്നുണ്ടോ എന്ന് നോക്കും. അതിലൊരു പ്രധാന പങ്കാണ് ആദ്യത്തെ 6 മാസം കുഞ്ഞിന് അമ്മയുടെ പാല് മാത്രം കൊടുക്കുക എന്നുള്ളത്. അപ്പൊ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്, അതും ഇപ്പം പ്രൊമോട്ട് ചെയ്ത് ശരിക്കും ഈ വർഷത്തെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട് കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ്. നമ്മുടെ ഇത്രയും അംഗൻവാടികളിലൊക്കെ പ്രൊമോഷൻ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ഒത്തിരി വ്യത്യാസമുണ്ട്. പണ്ടത്തേനും കഴിഞ്ഞ വർഷത്തേനും കാട്ടി നല്ലൊരു ശതമാനം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തന്നെ നമുക്ക് നല്ലൊരു അസറ്റ് ആണെന്ന് പറയാം, ഒരു ഫ്യൂച്ചറിന്റെ ഒരു അഷുറൻസ് ആണെന്ന് പറയാം. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് കുഞ്ഞിന് ഈ പറഞ്ഞതുപോലെ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഗ്രാജുവലായിട്ട് കൺസിസ്റ്റൻസി ഒക്കെ കൂട്ടി 1 വയസ്സാവുമ്പോൾ കുഞ്ഞ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലെ മുതിർന്നവർ കഴിക്കുന്ന പോലത്തെ ഒരു ആഹാരം കഴിക്കുന്ന പരുവത്തിലാവണം.
0: ഈ അംഗനവാടികളുടെ ഒരു പ്രാധാന്യം കൂടി കണക്കിലെടുത്തായിരിക്കണം ഇത്തവണത്തെ തീം അംഗനവാടികളിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഹലോ
0: ഹലോ, ഇതാരാണ്?
2: ഞാനിത് 19 ജില്ലയാണ് വിളിക്കുക. മോഹനേന്ദ്രൻ നായർ.
0: ഉമ്മ കല്യാണി മാഡം ഉണ്ട്, ചോദിച്ചോളൂ, സംശയം ചോദിച്ചോളൂ.
2: മാഡം ഹലോ,
1: പറഞ്ഞോളൂ സർ.
2: എനിക്ക് പിന്നെ ഹാർട്ടിന്റെ അസുഖമുള്ള ഒരാളാണ്. അപ്പൊ ഈ നമ്മുടെ ഈ ചിക്കൻ കടിക്കുന്നതിന് കുഴപ്പമുണ്ടോ?
1: ഹാർട്ടിന്റെ എന്താ, ഹാർട്ട് അറ്റാക്ക് വന്ന ആളാണോ? ചിക്കൻ കഴിക്കുന്നുണ്ട്. ചിക്കൻ എന്ന് പറയുന്നത് നമുക്ക് പ്രോട്ടീൻ ആണ്, മാംസ്യമുള്ളതാണ്, ശരീരത്തിന് ആവശ്യമുള്ളതാണ്. സാറിന് എത്ര വയസ്സുണ്ട്?
2: എനിക്ക് വയസ്സ് 68.
1: 68 വയസ്സ്. ഓക്കെ. അപ്പം എക്സസൈസും എന്തെങ്കിലും വാക്കിംഗ് അങ്ങനെയൊക്കെ ബോഡി ആക്ടിവിറ്റി ഒക്കെ ഉള്ള ആളാണോ?
2: അല്ല, ബോഡി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ആശാനും കൂടെ.
1: സാറാണ്? ഓക്കെ, ശരി. അല്ലാതെ എക്സസൈസ് ഇങ്ങനെ നടക്കാനൊക്കെ പോകാറുണ്ടോ?
2: എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്, ഇരുന്നോണ്ട് ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പം എന്തായാലും ബോഡി ആക്റ്റീവ് ആണ്, നല്ല കാര്യം. അപ്പൊ എന്തായാലും ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല സർ. നമ്മൾ ഇപ്പൊ ഹാർട്ട് പേഷ്യൻസ് ആണെങ്കിലും ചിക്കൻ കഴിക്കാം. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, വറുത്ത് പൊരിച്ചിട്ടുള്ള കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചിക്കൻ
2: മത്സ്യം പോലും കഴിക്കത്തില്ല.
1: ഇല്ല, വെരി ഗുഡ്.
2: അതുപോലെ മെഴുക്കുവരട്ടി കഴിക്കത്തില്ല, ഒന്നും കഴിക്കത്തില്ല, പപ്പടം കഴിക്കത്തില്ല.
1: സ്ട്രിക്ട് ആയിട്ടുള്ള ഫോളോ ചെയ്യുവാണ്. വെരി ഗുഡ്. ഓക്കെ,
2: മത്സ്യം പോലും കറി വെച്ചേ കൂട്ടും.
1: ഓക്കെ, അപ്പൊ വീട്ടില് ചിക്കൻ കഴിക്കുന്ന കാര്യമാണ് ചോദിക്കുന്നത് അല്ലെ? കറി വെച്ച് ചിക്കൻ കഴിക്കാമോ എന്ന്. ചിക്കൻ കഴിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല, 1-2 ദിവസം ആഴ്ചയിൽ കഴിക്കാം. പിന്നെ ചിക്കനെ കാട്ടിലും കൂടുതൽ നമ്മൾ ഫിഷ് കുറച്ചുകൂടെ ഹെൽത്തി ആണെന്ന് പറയും. എന്നാലും ചിക്കൻ കഴിക്കുന്നതിൽ തെറ്റില്ല, 1 ആഴ്ചയിൽ 2 ദിവസത്തിൽ നമുക്ക് ലിമിറ്റ് ചെയ്യാം. കറി വെച്ച് കഴിക്കാം, വീട്ടിൽ തന്നെ കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ മുട്ട കഴിക്കാം, ദിവസം ഒരു മുട്ട കഴിക്കാം. മീനാണെങ്കിൽ ഒരു മുട്ട മുഴുവനായിട്ട് നമുക്ക് കഴിക്കാം, കുഴപ്പമില്ല. ഹാർട്ട് പേഷ്യൻസ് ആണെങ്കിലും ഒരെണ്ണം ഒരു ദിവസം ഒരു മുട്ട മുഴുവനായിട്ട് മഞ്ഞയോടുകൂടെ തന്നെ കഴിക്കാം. ഒന്നിൽ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ള ഒരു 2-3 വെള്ളയും ഒരു മഞ്ഞയും.
2: ഞാൻ ദിവസവും ഈ വെള്ളക്കൊരു കൂട്ടാനാ ഡോക്ടർ
1: പറഞ്ഞിരിക്കുന്നത്. അതെന്ന് വെച്ചാല് നമ്മൾ മഞ്ഞക്കരുവിൽ കൂടുതലായിട്ട് നമുക്ക് വിറ്റമിനുകളും വൈറ്റമിൻ ഡി ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് അത് തീരെ ഒഴിവാക്കേണ്ട കാര്യമില്ല. ഒരെണ്ണം കഴിക്കുന്നതിൽ തെറ്റില്ല, കൂടുതലായിട്ട് കഴിക്കാതിരുന്നാ മതി.
2: ഓക്കെ,
1: ഓക്കെ, അത് നല്ലതാ.
2: അതുപോലെ എക്സസൈസ് അല്ലേ കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണിനകത്തോട് എഴുതിക്കുന്നതും ഒക്കെ വലിയൊരു എക്സസൈസ് അല്ലേ.

0: അതെ അതെ അതെ, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്ന പല എക്സസൈസും ഉണ്ട്, അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുറച്ചുകൂടെ നമ്മുടെ മസിൽ സ്ട്രെങ്ത് കൂട്ടുന്ന രീതിയിലുള്ള ചെറിയ, ഇപ്പൊ സാറിന് കയ്യില് ചെറിയ വെയിറ്റ് ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ ഈ ഡംബൽ പോലെ ഒന്നോ രണ്ടോ കിലോ ഉള്ള, അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് അത് വെയിറ്റ്സ് പോലെ യൂസ് ചെയ്തിട്ട് കൈക്കുള്ള സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും.
1: പിന്നെ ഞാൻ അത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഇരുന്നുകൊണ്ടുള്ള പരിപാടികളെല്ലാം രാവിലെയും വൈകിട്ടും ചെയ്യുന്നുണ്ട്.
0: നല്ല കാര്യം.
1: ആ പിന്നെ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇതിന്റെ ഒരു സംശയമായ
0: ഇപ്പൊ ക്ലിയർ ആയല്ലോ. താങ്ക് യു.
2: വിളിച്ചതിന് നന്ദി. നമ്മള് ഈ ചിക്കന്റെയും മുട്ടയുടെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ ഈ പ്രോട്ടീൻ ഇൻടേക്ക് ഒരു പ്രധാന വിഷയമാണല്ലോ ഇത്തവണ. നമ്മൾ അന്നജത്തിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ പ്രോട്ടീൻ ഇൻടേക്കിന്റെ കാര്യത്തിൽ
0: ആഡിക്വസി ഓഫ് പ്രോട്ടീൻ എന്നുള്ളൊരു തീമായിട്ട് പറയുന്നുണ്ട് ഇപ്രാവശ്യം. കാരണം നമ്മുടെ ഒരു ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കണക്കെടുത്താലും പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്നുണ്ട്, മാംസ്യം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അളവ് മതിയാണോ എന്നുള്ളത് സംശയമാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ കേരളത്തിൽ തന്നെ ആർക്കെങ്കിലും ഒക്കെ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് മീനൊക്കെ കഴിക്കണം, അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കണം എന്ന് പറയുമ്പോൾ കഴിക്കുന്നുണ്ടെന്ന് പറയും. പക്ഷേ എത്രത്തോളം കഴിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അളവ് പലപ്പോഴും കുറവായിരിക്കും. ഇപ്പം പ്രത്യേകിച്ച് വീട്ടമ്മമാരാണെങ്കിൽ പറയും ഒരു കഷ്ണം മീൻ കഴിക്കുന്നു, പക്ഷെ അത്രയും കഴിച്ചാൽ പോരാ. അപ്പം നമുക്ക് ഒരു ദിവസം ഒരു 50 അല്ലെങ്കിൽ 55 കിലോ വെയിറ്റ് ഉള്ള ആൾക്ക് ഏകദേശം 55 മുതൽ 60 ഗ്രാം പ്രോട്ടീൻ വരെ വേണം. അപ്പോൾ ഒരു മുട്ട കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 or 7 gram പ്രോട്ടീനേ കിട്ടുന്നുള്ളൂ. അപ്പോൾ പിന്നെ പലരും പാല് കുടിച്ചാൽ വണ്ണം വെക്കും എന്ന് പറഞ്ഞാൽ പലരും കുടിക്കാറില്ല. അപ്പോൾ പാലെന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ നല്ലൊരു സ്രോതസ്സാണ്, പക്ഷെ പാലിൻ്റെ കൊഴുപ്പാണ് നമുക്ക് പ്രശ്നമായിട്ട് പറയുന്നത്. അപ്പോൾ ലോ ഫാറ്റ് ആയിട്ടുള്ള മിൽക്ക് അല്ലെങ്കിൽ പാല് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം പാട മാറ്റിയിട്ട് പാല് കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കൊഴുപ്പ് മാറ്റുക, അതിലുള്ള പ്രോട്ടീനും കാൽഷ്യം ഒക്കെ നല്ലതാണ്. പിന്നെ വേറെ പ്രോട്ടീൻ്റെ സ്രോതസ്സുകളെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നോൺ വെജിറ്റേറിയൻ ഫുഡ് എല്ലാം വരും, മീനും മുട്ട ഇറച്ചി വരും. ഇനി നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് കടല, പയർ, പരിപ്പ്, ചെറുപയർ മുളപ്പിച്ചത്, സോയാ ബീൻസ്, ഈ സോയാ ചങ്ക്സ്, മീൽ മേക്കർ എന്ന് പറയുന്നതൊക്കെ പ്രോട്ടീൻ്റെ നല്ല സ്രോതസ്സാണ്. അപ്പം നമ്മൾ അത് ഉറപ്പുവരുത്താനായിട്ട് പറയുന്നത് ഓരോ നേരത്തെ ആഹാരത്തിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രോട്ടീൻ സോസെങ്കിലും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും ആണെങ്കിലും പരിപ്പ് ചേർക്കുന്നുണ്ട്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടും. അതിൻ്റെ അളവ് പോരാൻ തോന്നുവാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ നമുക്ക് ചേർക്കാം. പിന്നെ ഉച്ചയ്ക്ക് മീൻ കഴിക്കുന്നവരാണെങ്കിൽ മീനിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടിക്കോളും. അപ്പോൾ മീൻ കഴിക്കാത്തവരാണെങ്കിൽ ചെറുപയർ തോരനോ വൻപയർ തോരനോ അങ്ങനെ എന്തെങ്കിലും, ചെറുപയർ മുളപ്പിച്ചതോ അങ്ങനെ എന്തെങ്കിലും പരിപ്പ് പയർ വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താൻ പറയും. അതുപോലെ രാത്രിയിലത്തെ ഭക്ഷണം. അപ്പോൾ ഈ 3 നേരവും നമ്മൾ മിനിമം ഒരു സോസെങ്കിലും പ്രോട്ടീൻ്റെത് ചേർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ പാലോ പാൽച്ചായയൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ ഒരു 300 ml വരെയെങ്കിലും പാല് ദിവസം ഉൾപ്പെടുത്താനായിട്ട് പറയും. അപ്പൊ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ മാത്രമേ നമുക്ക് പ്രോട്ടീൻ ആഡിക്വേറ്റ് ആയിട്ട് പറ്റുള്ളൂ. അപ്പൊ അതാണ് ഈ പ്രോട്ടീൻ ആഡിക്വസിക്ക് ഒരു ഇമ്പോർട്ടൻസ് പറയാൻ കാരണം. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ മസിൽ സ്ട്രെങ്ത് കൂട്ടാനും പല, ഇപ്പൊ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. 45-50 വയസ്സുള്ളവരൊക്കെ കൺസൾട്ടേഷൻ വരുമ്പോൾ പറയാറുണ്ട് എപ്പോഴും ക്ഷീണമാണെന്ന്. നമ്മുടെ മസിൽ വീക്കാവുന്നത് ഈ പ്രോട്ടീൻ നമുക്ക് ആവശ്യത്തിന് പോരാത്തത് കൊണ്ടായിരിക്കാം. കുറച്ച് ചെറിയ രീതിയിലുള്ള എക്സസൈസും ചെയ്യണം, അതിനോടൊപ്പം തന്നെ ഈ ആഹാരത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇപ്പോൾ കൗമാരപ്രായക്കാരായ കുട്ടികൾക്കും പ്രോട്ടീൻ വളരെ കൂടുതലായിട്ട് ആവശ്യമുണ്ട്. അന്നേരം അവരുടെ മസിൽ ഡെവലപ്മെൻ്റ് ഒക്കെ ഫാസ്റ്റ് ആയിട്ടുള്ള സമയമാണ്. അപ്പോൾ അവരും തീർച്ചയായിട്ട് ഈ പറഞ്ഞതുപോലെ പ്രോട്ടീൻ്റെ ഒരു ശ്രദ്ധ പ്രത്യേകിച്ച് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം തീമിൽ നമ്മൾ ആഡിക്വസി ഇൻ പ്രോട്ടീൻ പറഞ്ഞിട്ടുള്ളത്.
2: നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഉമ കല്യാണ മാഡം ഉണ്ട്, ചോദിച്ചോളൂ.
3: ഞാൻ ചെറിയ പ്രായം മുതലേ വീട്ടിലെ ആഹാരം കഴിച്ചോണ്ടാണ് ജീവിച്ചു വരുന്നത്. വെളിയിലുള്ള ആഹാരങ്ങളൊന്നും കഴിച്ചാറില്ലായിരുന്നു. ഒരു 45 വർഷത്തിന് മുമ്പ് ചായ കുടിയും കാപ്പി കുടിയും എല്ലാം നടത്തി. പിന്നീട് പാല് മാത്രമേ കാര്യത്തിൽ കഴിച്ചോണ്ടിരുന്നത്. ഇതൊരു 35 വർഷമായിട്ട് വീട്ടിൽ പശു ഉണ്ടായ എന്റെ കറന്ന് രാവിലെയും വൈകിട്ട് ഒരു ഗ്ലാസ് പാല് കുടിച്ചു.
0: സാറിന് എത്ര വയസ്സുണ്ട് ഇപ്പോ?
3: എനിക്കിപ്പം 79 ആയി.
0: ഓക്കെ ഓക്കെ.
3: ഇപ്പൊ അങ്ങനെ പാല് കുടിച്ചോണ്ടിരുന്ന ഇപ്പൊ ഒരു കുറച്ച് നാളുകൊണ്ട് ഒരു 5 വർഷം കൊണ്ട് രാവിലെ പാല് കുടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഇനി തിരിഞ്ഞ് മേലോട്ട് കയറുക.
0: ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ.
3: അതെ, തിരിഞ്ഞ് പുളിച്ച് കേട്ടലായിട്ട് വരും.
0: ബാക്കിയുള്ള ആഹാരമൊക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലേ?
3: ബാക്കിയുള്ള ആഹാരത്തിനൊന്നുമില്ല, രാവിലെ ഇത് കഴിക്കുന്ന സമയത്തേ ഉള്ളൂ. നെഞ്ചരിച്ചിലുണ്ടായിരുന്നു, നെഞ്ചരിച്ചിന്റെ മരുന്നൊക്കെ പിന്നെ കഴിച്ചോണ്ടിരുന്നില്ല.
0: പിന്നെ സാറിന്റെ വെയിറ്റ് എങ്ങനെയുണ്ട്? വെയിറ്റ് കുറയുന്നുണ്ടോ ഈ ഇടയ്ക്കായിട്ട്? വെയിറ്റ്
3: ഒരു മാസം കൊണ്ട് പാലിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചുക്ക് കാപ്പിയാണ് കാര്യം.
0: ഓക്കെ, അപ്പൊ പാല് കുടിക്കുന്നില്ല.

0: പാല് പാൽ കുടിക്കുന്ന പാല് വൈകിട്ട് ഇതൊരു ഹോർസം തന്നെ കാച്ചായി കുടിക്കത്തേ ഉള്ളു.
1: ഓക്കെ ഓക്കെ. അപ്പൊ സാറിന് ഇപ്പൊ എന്താണ് സംശയം?
0: പറഞ്ഞ വ്യക്തമാവുന്നില്ല.
1: എന്താണ് സംശയം? പാല് കുടിക്കാതിരുന്നാൽ കുഴപ്പമുണ്ടോന്നാണോ സംശയം? ഓക്കെ ഓക്കെ. സാർ എന്തായാലും ഇത്രയും കാലം വീട്ടിലുള്ള പശുവിന്റെ പാല് തന്നെ കുടിച്ചിട്ടുള്ളതുകൊണ്ട് നല്ല എല്ലൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും, കാൽഷ്യം ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ നമുക്ക് പാല്
0: തന്നെയാണ്.
1: ഓക്കെ, അത് നല്ല കാര്യം. പിന്നെ നമുക്ക് കുറച്ച് ഒരു പ്രായം ആവുമ്പോഴേ ദഹനമൊക്കെ കുറച്ചൊന്നും മന്ദഗതിയിലാവത്തില്ല, അതുകൊണ്ടായിരിക്കും പണ്ട് ദഹിച്ചുകൊണ്ടിരുന്ന പാലാണെങ്കിലും ഇപ്പം ദഹിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്. അപ്പൊ അത് സാറിന്റെ സൗകര്യം പോലെ ചിലപ്പോൾ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ്സിന് പകരം ഒരു ഗ്ലാസ് അളവ് കുറച്ച് കുടിച്ചാൽ പ്രശ്നമില്ലായിരിക്കും. അങ്ങനെ നോക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഓട്സിന്റെ കൂടെ കാച്ചും അതിന്റെ കൂടെ പാലായിട്ട് കുടിക്കാതെ ഓട്സ് കാച്ചി അങ്ങനെ കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങനെ കുടിക്കുക. പിന്നെ തൈരായിട്ട് കുടിക്കുന്നത് നല്ലതായിരിക്കും. പാലിനെയും കാട്ടില് തൈര് നമുക്ക്
0: തൈരും ധാരാളം ഉപയോഗിക്കും.
1: ഓക്കെ. തൈര് ഇപ്പൊ കുഴപ്പമില്ലല്ലോ കഴിക്കുമ്പോ? അപ്പൊ സാർ അങ്ങ് പാല് കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തൈരായിട്ട് കഴിച്ചാലും മതി. ബാക്കിയുള്ള ഇപ്പൊ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കൂട്ടുക, ഇലക്കറികള് കൂട്ടുക. ഇലക്കറികളിലൊക്കെ നമുക്ക് കാൽഷ്യം ഉണ്ട്. അപ്പൊ ചീരയൊക്കെ ഒന്ന് പാല് കുറയ്ക്കുവാണെങ്കിൽ
0: ഇലക്കറികൾക്ക് വേറെ ഇച്ചിരി പ്രശ്നമുണ്ട്. വയസ്സായതുകൊണ്ട് പല്ലെല്ലാം
1: പോയിരിക്കുകയാണ്.
0: വയ്ക്കാൻ പറ്റത്തില്ല.
1: ഒരു കാര്യം ചെയ്യാം, മുരിങ്ങയിലൊക്കെ ഉണ്ടെങ്കിലേ വീട്ടിലെ മുരിങ്ങയില ഉണ്ടെങ്കിൽ നമുക്ക് തോരനായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് അത് നന്നായിട്ട് വേവിച്ചിട്ട് സൂപ്പിന്റെ രൂപത്തിൽ പലരും കഴിക്കാറുണ്ട്. അത് പല പ്രായമുള്ളവരൊക്കെ നന്നായിട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നതാ. മുരിങ്ങയിലേക്കില്ലേ, മുരിങ്ങയിലയുടെ കൂടെ കുറച്ച് വേണമെങ്കിൽ മത്തനോ അല്ലെങ്കിൽ കുറച്ച് പരിപ്പ് വല്ലോ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുക്കറിൽ തന്നെ ഒന്ന് വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ച് സൂപ്പ് പോലെ കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ഒക്കെ ഇട്ട് കഴിക്കുവാണെങ്കിൽ നല്ല രുചിയായിരിക്കും. നമുക്ക് ചവയ്ക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല അവിടെ. അപ്പൊ സൂപ്പ് പോലെ വല്ലതും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ. മനസ്സിലായി. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു.
2: വിളിച്ചതിന് നന്ദി. ഈ പ്രായമായി കഴിയുന്ന ആൾക്കാർ ഒരു പ്രധാന കാര്യമാണ്, പ്രത്യേകിച്ച് കേരളത്തിന്റെ സീനില് 35% വയോജനങ്ങളാണ് ഇപ്പോ. അപ്പൊ ഈ പ്രായം കൂടുന്തോറും ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ?
1: തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ 70 വയസ്സ് കഴിയുമ്പോൾ ഇവർക്ക് പല്ലിന്റെ പ്രശ്നം പറയാറുണ്ട്. പിന്നെ ദഹനവും കുറച്ച് മന്ദഗതിയിലായിരിക്കും. പിന്നെ പണ്ടത്തെ പോലെ അത്ര ആക്റ്റീവ് ആയിരിക്കത്തില്ലല്ലോ പ്രായമാകുമ്പോൾ. അതുകൊണ്ട് തന്നെ വിശപ്പില്ല. പണ്ട് 4 ചപ്പാത്തിയൊക്കെ അല്ലെങ്കിൽ ദോശയൊക്കെ കഴിച്ചുകൊണ്ട് പോരണം പോലും കഴിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പലരും പറയാറുണ്ട്. നമ്മുടെ നാട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അതിന് ഒരു ഈ ഫുഡ് സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ പുറത്ത് വെളിനാടുകളിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ആഹാരത്തിന്റെ അളവ് കുറയുവാണെങ്കിൽ അവർ ഡെയിലി വിറ്റമിൻ ടാബ്ലറ്റും ഒക്കെ കഴിക്കാറുണ്ട്. അപ്പം ഒരു വൈറ്റമിൻ ഡി ആണെങ്കിലും അയണും കാൽഷ്യം ഒക്കെ നമ്മൾ ടാബ്ലറ്റ് ആയിട്ട് ആഹാരത്തിന്റെ കൂടെ തന്നെ ആഹാരത്തിന്റെ ഇൻടേക്ക് കുറയുവാണെങ്കിലും നമ്മൾ അങ്ങനെയും കൂടെ ഒന്ന് കഴിച്ചാൽ ഒരു കുറച്ചുകൂടെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കിയാൽ അവർ 90 വയസ്സ് 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്നു. അപ്പം അവർ അത്രത്തോളം ആ ഒരു ഫുഡിനും ഫുഡ് സപ്ലിമെന്റ്സിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. പിന്നെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് വ്യത്യാസം വരുത്താം. ഈ പറഞ്ഞ പോലെ ചപ്പാത്തി കഴിക്കുന്നതിന് പകരം അവർക്ക് ഗോതമ്പ് ദോശയായിട്ടായിരിക്കും കഴിക്കാൻ പറ്റുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് പ്ലേറ്റ് ഈ പ്രോട്ടീൻ ആവശ്യത്തിന് ഉൾപ്പെടുത്തുന്നതും പച്ചക്കറികൾ പറ്റുന്നത് നേരത്തെ പറഞ്ഞ പോലെ വെണ്ടയ്ക്ക കഴിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞു. അപ്പം അതുപോലെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പച്ചക്കറികൾ കഴിക്കുക, അല്ലെങ്കിൽ ഈ സൂപ്പ് പരുവത്തിലൊക്കെ ഇപ്പം സലാഡായിട്ടൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ട് പറയും. അപ്പം പച്ചക്കറി ജ്യൂസായിട്ട് കുടിക്കാം, അല്ലെങ്കിൽ സൂപ്പായിട്ട് കഴിക്കാം. അപ്പം ഏതെങ്കിലും രീതിയിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ ആഹാരം ഉൾപ്പെടുത്തുക. ആവശ്യമെന്നുള്ള രീതിയിൽ ഇപ്പം എന്തെങ്കിലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരാൻ സാഹചര്യമുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സപ്ലിമെന്റ്സ് കാൽഷ്യം സപ്ലിമെന്റ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അതും കൂടെ ചേർക്കുവാണെങ്കിൽ നമുക്കൊരു ഡെഫിഷ്യൻസി വരാൻ സാധ്യത കുറവാണ്.
2: നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് റഹീമ.
2: ഉമ കല്യാണി മാഡം ഒന്ന് ചോദിച്ചോളൂ.
3: ഹലോ.
1: പറഞ്ഞോളൂ മാഡം.
3: ഹലോ ഡോക്ടർ, എനിക്ക് വായ എപ്പോഴും വായിക്കകത്ത് പൊട്ടുവാ.
1: ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ നന്നായിട്ട്?
3: നന്നായിട്ട് ആഹാരം കഴിക്കും, പക്ഷെ ഇപ്പം കൂടെ കൂടെ വായിക്കാത്തിലെ ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടി വരുക.
1: അപ്പൊ
3: എനിക്കൊരു വലിയ ബുദ്ധിമുട്ടാണ്. വയസ്സ് 68
1: 68 വയസ്സുണ്ട്. ഈ വിറ്റമിൻ ബിന്റെ അപര്യാപ്തത ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വരാറുണ്ട്, വായിക്കാത്ത ഇങ്ങനെ വിണ്ട് കീറൊക്കെ ഉണ്ട്. നന്നായിട്ട് വെള്ളം കുടിക്കണം. വിറ്റമിൻ ബി നമ്മൾ
3: ഇഷ്ടംപോലെ
1: കുടിക്കുന്നുണ്ട്
3: വെള്ളത്തിന്.
1: പിന്നെ നമ്മള്
3: അസുഖങ്ങളുള്ള ആളാ, എല്ലാ അസുഖങ്ങളും ഉള്ള
1: മരുന്നൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ട് അല്ലേ?
3: ഒരുപാട് മരുന്ന് കഴിക്കും.

0: കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആഹാരത്തില് ഈ ധാന്യങ്ങളൊക്കെ പൊതുവെ തവിടോടുകൂടെയുള്ള ധാന്യങ്ങൾ കഴിക്കാൻ പറയും. ചമ്പാവരി ചോറും
1: ഞാൻ രണ്ടു നേരവും ചോറ്
0: കഴിക്കുന്ന അതിൽ
1: അത്രയും. പിന്നെ പിന്നെ വേറെ ഒരു കാര്യം ഉള്ളത് എന്ന് പറഞ്ഞാല് എനിക്ക് തട്ട് കടയാണ്. അപ്പൊ ഞാൻ രാത്രി വരുമ്പോ 12:30 അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറാ കഴിക്കുന്നത്.
0: ചോറ് കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല, അത് ചോറ് മാത്രം കഴിച്ചാ പോരാ, കുറച്ച് അതിന്റെ കൂടെ നമ്മള് മാംസ്യമുള്ള ഭക്ഷണം ഏതൊക്കെയാണെന്ന് അറിയാമോ?
1: അയ്യോ, അത് ഇഷ്ടം പോലെ ഇറച്ചി മീനും ഒക്കെ ഇഷ്ടം പോലെ കഴിച്ചു. അപ്പൊ വായി പുത്തിരി വയ്യാത്തത് കൊണ്ട് എരി അങ്ങോട്ട് പോകുന്നു.
0: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം ഒരുപാട്
1: 80 kilo
0: ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ അടുത്ത പ്രാവശ്യം ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോഴേ ഒരുപാട് മരുന്നുകളൊക്കെ കഴിക്കുന്ന ആളല്ലേ, ഡോക്ടർമാരുടെ അടുത്ത് ചോദിക്കണം ഈ കഴിക്കുന്ന എന്തെങ്കിലും മരുന്നിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വരാറുണ്ട്, വിറ്റമിൻ ബിയുടെ കുറവ് കൊണ്ടും വരാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി കോംപ്ലക്സ് ടാബ്ലറ്റ് വല്ലതും ഡോക്ടർ തരും, അപ്പൊ അതൊന്ന് ചോദിക്കുക. ഓക്കെ,
2: നന്ദി. ഈ നമ്മൾ പൊതുവേ ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന എന്തോ പ്രവൃത്തിയാണ് എന്നാണ് വിചാരിക്കുക. അപ്പോൾ സൗന്ദര്യ സംരക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് അത് വിചാരിക്കുക. അത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് എത്രമാത്രം ഹെൽത്തി ആയി അതല്ലെങ്കിൽ ചെയ്യാം എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം പലപ്പോഴും ഈ സൗന്ദര്യം സംരക്ഷിക്കാൻ പോയിട്ട് ജീവൻ തന്നെ ആപത്തിലാകുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്.
0: എപ്പോഴും ഈ ഡയറ്റിംഗ് എന്ന് പറയുന്ന ഒരു വാക്ക് ശരിക്കും പറഞ്ഞ ഒരു നെഗറ്റീവ് വാക്കല്ല, അതൊരു ഡയറ്റ് എന്ന് പറയുന്ന ഒരു ആഹാര രീതി എന്നാണ് അതിന്റെ ശരിക്കും മലയാളം പറയുന്നത്. പക്ഷെ ഇപ്പൊ ആൾക്കാർ പറഞ്ഞു പറയുക ഡയറ്റിംഗ് എന്ന് പറയുന്നത് ഒന്നും കഴിക്കാതിരിക്കുന്നത് എന്നുള്ളൊരു രീതിയിലായിട്ടുണ്ട്. പിന്നെ ഈ മെലിയാൻ വേണ്ടിയിട്ട് പലരും ഈ യൂട്യൂബിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്ലോഗ്സൊക്കെ നോക്കിയിട്ട് പല തന്ത്രങ്ങളും പ്രയോഗിക്കാറുണ്ട്, പല എക്സ്ട്രീം ഡയറ്റ്സും നോക്കാറുണ്ട്. അപ്പൊ എക്സ്ട്രീം ആയിട്ടുള്ള ഡയറ്റ് ഒരിക്കലും നല്ലതല്ല, ഹാനികരമായിരിക്കും. എക്സ്ട്രീം ഡയറ്റിംഗ് എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്നജം, പിന്നെ മാംസ്യം, പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇതെല്ലാം കൂടെയുള്ള ഒരു എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും അടങ്ങിയ ഒരു ഡയറ്റാണ് നമുക്ക് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അപ്പം അത് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഡെഫിഷ്യൻസി വരത്തില്ല. ഇതിൽ ഏതെങ്കിലും ഒരു ഫുഡ് ഗ്രൂപ്പ് കഴിക്കാതെയുള്ള ഡയറ്റിനെയാണ് നമ്മൾ എക്സ്ട്രീം ഡയറ്റ് എന്ന് പറയുന്നത്. അതായത് കാർബോഹൈഡ്രേറ്റ് തീരെ കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ വളരെ കുറവായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ പ്രോട്ടീൻ അമിതമായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ എക്സസ് ആയിട്ട് കൂടുതലായിട്ട് കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുക, അങ്ങനെ പല കോമ്പിനേഷൻസിൽ കഴിക്കാറുണ്ട്. അപ്പം അതുപോലെ എന്തെങ്കിലും എക്സ്ട്രീമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസി വരാൻ ഒരു ചാൻസ് ഉണ്ട്. അതെ, അങ്ങനെ എക്സ്ട്രീം ഇതിൽ പോകുമ്പോഴാണ് നമുക്ക് ഗോൾ സ്റ്റോൺസും അല്ലെങ്കിൽ ലിവറിന് ഡാമേജും അങ്ങനെ. പിന്നെ ചിലർ ഈ ജ്യൂസസ് ഉണ്ടല്ലോ, ഓൺലി ഫ്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ ഓൺലി വെജിറ്റബിൾ ജ്യൂസ് കഴിച്ചിട്ടുള്ള ഡയറ്റ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വാട്ടർമെലൺ ഡയറ്റ്, അങ്ങനെയൊക്കെ എക്സ്ട്രീം ഡയറ്റ്സ് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു കുറച്ച് ന്യൂട്രിയൻസ് എക്സസ് ആയിട്ട് പോവുകയും വേണ്ട കുറച്ച് കിട്ടാതിരിക്കുകയും ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ഹാനികരമാവാം, ലൈഫ് ത്രെറ്റനിങ് ആവാനും ചാൻസ് ഉണ്ട്.
2: നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഹലോ, ശാജര നിലമേന്നാണ്.
2: ആ, ഉമാ കല്യാണി മാഡം ഉണ്ട്, ചോദിച്ചോളൂ.
0: ചോദിച്ചോളൂ സാർ. ആ, ചോദിച്ചോളൂ.
3: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം മാഡം. നമസ്കാരം.
3: ഞാൻ നിലമേ ശാജരാണ്.
0: ഓക്കെ
3: മാഡം, ഞാൻ ഷുഗർ പേഷ്യന്റ്. അപ്പൊ എനിക്ക് മരിച്ചീനി കഴിക്കാവോ?
0: കഴിക്കാലോ. എത്ര വർഷമായി ഷുഗർ വന്നിട്ട്? കൺട്രോളിലാണോ? ഈ HbA1c എന്നിട്ട് 3 മാസത്തെ ആ 3 മാസത്തെ ഷുഗർ പരിശോധിക്കാറുണ്ടോ? HbA1c എന്ന്
3: പറയാറുണ്ട്. ഞാൻ മരുന്ന് കിട്ടുന്നു ഇന്നലെ ചൊവ്വാഴ്ച. ഇന്നലെ മരുന്ന് കിട്ടുന്ന ഇന്നലെ ഷുഗർ നോക്കിയപ്പോ 160.
0: ആഹാരം കഴിച്ചതിന് ശേഷം 160 അല്ലേ?
3: അല്ല, ഫാസ്റ്റിംഗ്
0: ഇച്ചിരി കൂടുതലാണ്, 160. എത്ര വയസ്സായെന്നാ പറഞ്ഞേ?
3: 58.
0: ഓക്കെ ഓക്കെ. അപ്പൊ അത് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കി കൊണ്ടുവരാം ഫാസ്റ്റിംഗില്. ഈ HbA1c പരിശോധിക്കാറുണ്ടോ നമ്മള് 3 മാസത്തെ ആവറേജ്?
3: ഇല്ല, അത് പരിശോധിക്കാറില്ല മാഡം. പിന്നെ ഞാൻ ഒരു കാര്യം അറിയണം. ഞാൻ പിന്നെ ഈ ബീഫ് കഴിക്കുമ്പോഴത്തെ
0: എന്താണ്
3: ബീഫ്
0: ജ്യൂസ്? എന്ത് ജ്യൂസാണ്?
3: ബീഫ്.
0: ഓക്കെ, സോറി. ഓക്കെ, ബീഫ് കഴിക്കുന്നത് ശീലമുണ്ടോ?
3: അത് കഴിക്കുമ്പോഴത്തേക്കും
0: നിർത്തിയോ?
2: ബീഫ് കഴിക്കുമ്പോ പുറം ചൊറിച്ചിലുണ്ട്.
0: പുറം ചൊറിച്ചു. ഓക്കെ, സോറി. ബീഫ് കഴിക്കുമ്പോ പുറം ചൊറിച്ചിലുണ്ട്, അതുകൊണ്ട് ഇപ്പൊ കഴിക്കുന്നുണ്ടോ? എന്നിട്ട് കഴിക്കുന്നില്ല. ബീഫ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം പറയാം. മരച്ചീനി കഴിക്കാമോ എന്ന് ചോദിച്ചു. മരച്ചീനി എന്ന് പറയുന്നത് നമുക്ക് കാർബോഹൈഡ്രേറ്റ്, അതായത് കിഴങ്ങ് വർഗം ആയതുകൊണ്ട് അന്നജം അതിൽ കൂടുതലാണ്. അപ്പൊ മരച്ചീനി കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷെ അളവ് കുറച്ച് കഴിക്കണം. ഇപ്പൊ ഒരു നേരം മരച്ചീനി മാത്രമായിട്ട് കഴിക്കുവാണെങ്കിൽ നമ്മൾ ചോറിന് പകരം മരച്ചീനി കഴിക്കാം, അല്ല ചോറിനോടൊപ്പം ആണെങ്കിൽ ചോറിന്റെ അളവ് കുറച്ചിട്ട് കുറച്ച് മരച്ചീനി അങ്ങനെ കഴിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഷുഗർ കൂടാം.

0: കഴിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മരച്ചീനി കഴിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ മീനോ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ്റെ മാംസ്യവും കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗർ കൂടാതിരിക്കാൻ സഹായിക്കും. ഓക്കെ, രണ്ടാമത്തെ ബീഫ്, പൊതുവെ അങ്ങനെ ബീഫ് എന്ന് പറയുന്നത് നമുക്കൊരു റെഡ് മീറ്റ് ആണ്, അത്രയും ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു സ്രോതസ് അല്ല. ചിക്കനോ അല്ലെങ്കിൽ മീനോ കഴിക്കുന്ന പോലെ അത്രയും നല്ലതല്ല ബീഫ്. പക്ഷെ എന്നാലും നമ്മളൊരു മാസത്തിൽ ഒരിക്കലൊക്കെ കഴിക്കുന്നതിൽ തെറ്റില്ല. ഈ പുറം ചൊറിച്ചിൽ വരുന്ന ചിലപ്പം സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത അലർജി ഉള്ളത് കൊണ്ടും എല്ലാം ആയിരിക്കണം. അപ്പൊ അത് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നോക്കി കഴിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഒഴിവാക്കിയിട്ട് അതിന് പകരം നമ്മൾ ഓക്കെ ഓക്കെ, അത് നല്ല കാര്യം. എന്തായാലും കഴിക്കാതിരിക്കുന്നത് നല്ല, നമുക്ക് ചിക്കനും മീനും മുട്ടയൊക്കെ കഴിക്കാം. ഓക്കെ,
1: വിളിച്ചതിന് നന്ദി. കേരളത്തിലെ ഒരു പ്രധാന പ്രശ്നമായിട്ട് കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് പ്രമേഹമാണ്. അത് മാറിയത് കൊണ്ടല്ല, പക്ഷെ ഇപ്പോൾ നമ്മൾ കൂടുതലും ചർച്ച ചെയ്യുന്നത് ഒരുപക്ഷെ ഹൃദ്രോഗത്തിനെ കുറിച്ചോ ഫാറ്റി ലിവറിനെ കുറിച്ചോ ഒക്കെയാണ്. ഫാറ്റി ലിവർ വളരെ കൂടുതലായി
0: ലാസ്റ്റ് എനിക്കൊന്ന് 7-8 വർഷം മുമ്പ് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 48 മുതൽ 50% കേരളീയർക്കും ഫാറ്റി ലിവർ അല്ലെങ്കിൽ കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന ഒരു പ്രശ്നം പറയാറുണ്ട്. പണ്ടൊക്കെ നമ്മൾ മദ്യപാനികളിൽ മാത്രമാണ് കണ്ടിരുന്നത്. പക്ഷെ ഈവൻ കുട്ടികളിൽ പോലും, കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളിലും മദ്യം ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ലാത്തവരിലും കാണുന്നുണ്ട്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആഹാര രീതിയിലുള്ള പ്രശ്നങ്ങളും ആക്ടിവിറ്റി കുറവ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും ഒരു പ്രധാന കാരണങ്ങളായിട്ട് പറയാറുണ്ട്. പിന്നെ ഒന്ന് രണ്ട് പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മൾ പേഷ്യൻസിൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ പാക്കറ്റ് ചപ്പാത്തി ഉപയോഗം അത് വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. പാക്കറ്റ് ചപ്പാത്തി ഉപയോഗിക്കുന്നതിൽ ഒരു നല്ലൊരു 10% ആൾക്കാർക്കും ഫാറ്റി ലിവറിന്റെ പ്രശ്നം കാണാറുണ്ട്. നമ്മൾ അതിന് മേ ബി അതിലുള്ള പ്രിസർവേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൽ ചേർക്കുന്ന ഈ വനസ്പതി പോലത്തെ ഹാനികരമായിട്ടുള്ള കൊഴുപ്പ് അത് ചേർത്താൽ മാത്രമേ ചപ്പാത്തി കേടുകൂടാതെ ഇരിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും അത് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഞങ്ങൾ ഒരു സർവേ നടത്തിയപ്പോൾ ഒരു നല്ലൊരു 10% ആൾക്കാർക്ക് ഫാറ്റി ലിവറിന്റെ പ്രശ്നം കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത് എണ്ണയിൽ വറുത്ത് പൊരിച്ച സാധനങ്ങൾ കൂടുതലായിട്ട് പുറത്തുള്ള ഭക്ഷണങ്ങൾ, ഈ മീറ്റ് തന്നെ പുറത്തുള്ള നമ്മൾ റെസ്റ്റോറൻസിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ കൂടുതൽ കൊഴുപ്പ് ചേർക്കാറുണ്ട്. അപ്പൊ അത് ഉപയോഗം കൂടുതലായിട്ടുള്ളവർ കാണാറുണ്ട്. പിന്നെ ഈവൻ മധുരം പോലും, ഷുഗർ ആണെങ്കിലും നമ്മൾ കൂടുതലായിട്ട് മധുരം പഞ്ചസാരയായിട്ടോ അല്ലെങ്കിൽ പല പഴച്ചാറുകൾ ജ്യൂസായിട്ട് കൂടുതൽ കുടിക്കുന്നവർക്കും ഫാറ്റി ലിവറിന്റെ പ്രശ്നം കാണാറുണ്ട്. അപ്പം നമ്മൾ പേഷ്യന്റിനെ അസസ് ചെയ്തിട്ട് ഇത് ഹാബിറ്റ്സ് ഒക്കെ ചോദിക്കുമ്പോൾ പലരും ബാക്കിയെല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ചിലർ നോക്കുമ്പോൾ ദിവസവും ഈ പാക്കറ്റ് ചപ്പാത്തി ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഡയറ്റിന്റെ ഭാഗമായിട്ട് ഫ്രൂട്ട്സ് നല്ലതാണെന്ന് പറഞ്ഞ് ഒരു നേരം ഫ്രൂട്ട്സ് മാത്രം കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ജ്യൂസ് കൂടുതൽ കുടിക്കാറുണ്ട്. അങ്ങനെയുള്ളവരിലും ഫാറ്റി ലിവർ കാണുന്നുണ്ട്. അപ്പോൾ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ശരിക്കും നമ്മൾ ഗ്രേഡ് 1, 2, 3, 4 എന്ന് പറയും. ആദ്യത്തെ 2 ഗ്രേഡ് തുടക്കത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ പേഷ്യൻസിനും ഉണ്ടെന്നാണ് ഇപ്പോൾ ഡോക്ടേഴ്സും പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ആദ്യത്തെ 1-ഓ 2-ഓ സ്റ്റേജിലാണെങ്കിൽ ആഹാരത്തിൽ നന്നായിട്ടൊരു ഇതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് എക്സസൈസും ചെയ്യുവാണെങ്കിൽ പൂർവ്വസ്ഥിതിയിൽ നമുക്ക് കരളിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ഒരു ഹെൽത്തി ലിവറായിട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ പലരും ഇത് ലക്ഷണമൊന്നും കാണിക്കത്തില്ല ആദ്യത്തെ സ്റ്റേജിൽ, അതാണ് വേറൊരു പ്രശ്നം. അപ്പൊ ലക്ഷണം അല്ലെങ്കിൽ ഒരു വേദന വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കും, ഇതൊന്നും കാണിക്കത്തില്ലാത്തതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ അത് ഗ്രേഡ് 3, 4 ഒക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരളിന്റെ പൂർണ്ണമായിട്ടുള്ള നാശത്തിന് തന്നെ കാരണമാവാം. അപ്പൊ ഇനീഷ്യലി തന്നെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്ത് ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഈ ഫാറ്റി ലിവർ എന്നുള്ളത്. അപ്പം നമ്മുടെ ആഹാരത്തിൽ ഒരു വലിയ പങ്കുണ്ട് ഇതിന്.
1: നമ്മള് ഒരു കോൾ ഉണ്ട്. ഹലോ,
2: ഹലോ സാർ, നമസ്കാരം. ഞാൻ ഉദയകുമാർ, ആലപ്പുഴ കൃഷ്ണപുരത്താണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്.
0: ചോദിച്ചോളൂ
2: സാറേ. ഈ പരിപാടി എന്നിവിടെ കൊണ്ടുവന്നതിന് 1000 നന്ദി. ആദ്യം തുടങ്ങാം, അങ്ങനെ തന്നെ തുടങ്ങാം. പിന്നെ എനിക്കിപ്പോ 61-ാമത്തെ വയസ്സാണ്. എനിക്ക് പ്രഷർ കൂടി, സ്ട്രോക്ക് വന്ന ഒരാളൊരു 3 കൊല്ലം മുമ്പ് ഞാൻ അവന് മരുന്ന് മുടങ്ങാതെ കഴിക്കുന്നുണ്ട് പ്രഷറിന്റെ.
0: ഓക്കെ,
2: എനിക്ക് നല്ല വിഷയമല്ല. ഈ 61 വയസ്സ് സീനിയർ സിറ്റിസൺ ആയാലും, അപ്പൊ അതിന് നമ്മളുടെ ആഹാരത്തിന് എന്തെല്ലാം ഉൾക്കൊള്ളിക്കണം എന്നാണെന്ന് അറിയാനായിരുന്നു. അതിന്റെ ആഹാര രീതി എന്താണെന്ന് അറിയാനായിരുന്നു.
0: സാർ, ഇപ്പൊ 60 വയസ്സ് എന്ന് പറഞ്ഞ സീനിയർ സിറ്റിസൺ അല്ലെന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ ആൾക്കാർ 80-ഉം 90-ഉം വയസ്സ് വരെ ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട് അല്ലേ. അപ്പം 60 വയസ്സിൽ നല്ലൊരു കാര്യമാണ്. അപ്പൊ എന്തായാലും ആഹാരം സമീകൃതമായിട്ട് കഴിക്കാൻ നോക്കാം. അത് തന്നെ ആദ്യത്തെ കാര്യം. നമ്മളെല്ലാ ഈ പറഞ്ഞതുപോലെ മാംസ്യവും പച്ചക്കറികളും ധാന്യങ്ങളുള്ള എല്ലാ ഭക്ഷണങ്ങളും എല്ലാ ഫുഡ് ഗ്രൂപ്പും ഉള്ള ഒരു ആഹാര രീതി തന്നെ നമ്മൾ തനതായിട്ടുള്ള കേരള ഭക്ഷണം തന്നെ കഴിക്കാം. പിന്നെ കുറച്ച് നമ്മൾ 60 വയസ്സ് പ്രായം കൂടുമ്പോൾ ഒന്ന് ആക്ടിവിറ്റിയൊക്കെ ഇച്ചിരി ഒന്ന് കുറയുമല്ലോ. പണ്ടത്തെ കാട്ടി 30 വയസ്സിൽ ചെയ്തിരുന്ന പോലത്തെ ആക്ടിവിറ്റി നമ്മൾ 60-ൽ ചെയ്യത്തില്ലല്ലോ. അപ്പം നമ്മുടെ എനർജി റിക്വയർമെന്റും കുറയുന്നുണ്ട്. അപ്പം അധികം ഓടാത്ത വണ്ടിക്ക് ഒരു

0: ഒരുപാട് പെട്രോൾ വേണ്ടെന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ആക്ടിവിറ്റി കുറയുമ്പോൾ ഈ അന്നജത്തിന്റെ അളവ് ഇച്ചിരി ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ചോറ് ഒരുപാട് വാരി വലിച്ച് കഴിക്കാതെ കൂടുതലും നമ്മൾ മാംസ്യവും അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ, ചെറുപയർ.
1: നമ്മളെ സംബന്ധിച്ച് ഒരു 3 വർഷം മുമ്പ് രാത്രി സ്ട്രോക്ക് വന്നു, കൂടി സ്ട്രോക്ക് വന്നു, അത് മരണമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്
0: മുടങ്ങാതെ. അപ്പൊ ആഹാരത്തിലും കൂടെ ശ്രദ്ധിക്കണം. പിന്നെ BP ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ട് BP കുറയ്ക്കാനുള്ള മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം. ഉപ്പ് ഒരുപാട് കഴിക്കരുത്, ഉപ്പ് ഈ അച്ചാറും അതുപോലെ ഉപ്പ്

0: മിതമായിട്ടുള്ള ഉപ്പ് നമുക്ക് ആഹാരത്തിൽ ചേർക്കാം. കൂടുതലായിട്ടുള്ള സാധനങ്ങൾ അധികം കഴിക്കാതിരിക്കാൻ ശ്രമിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ,
1: എപ്പോഴും
0: പിന്നെ അതുപോലെ നമ്മൾ ചെറുതായിട്ടൊരു നടത്തത്തിന് പോകുന്നതൊക്കെ നല്ലതായിരിക്കും. ബി പി കൺട്രോൾ ചെയ്യാനും ഒക്കെ നമ്മൾ
1: നടക്കാൻ പറ്റില്ല. ഇടത്തെ കാല ആക്സിഡന്റ് ആയപ്പോ മുട്ടിന്റെ ഭിന്നശേഷി കാരണം കൂടെ
0: ആണോ
1: മുട്ടിന്റെ ചിരട്ടയും ജോയിസ്റ്റും ലിഗമെന്റ് ഒന്നും ഇരിപ്പിച്ചിട്ടില്ല. വണ്ടി ഇടിച്ച് ഒടിഞ്ഞു പോയതാ.
0: ആണോ? ഓക്കെ, അപ്പൊ ചെയറിലാണോ?
1: അപ്പൊ ഇടത്തെ കൊടുക്കാനാകത്തില്ല.
0: അപ്പൊ നടക്കാൻ പറ്റില്ല,
1: നടക്കത്തില്ല. ഒരു കസ്റ്റ പോയി 10 മിനിറ്റ് ഇരിക്കാനാകത്തില്ല. വലിയ എണ്ണിക്കാൻ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വേദനയാ.
0: അപ്പൊ കുറച്ച് മുമ്പ് ഒരു
1: ഫുഡ് കഴിക്കണോ?
0: ഫുഡ്, അതായത് നമ്മൾ നമ്മുടെ ആക്ടിവിറ്റി ലിമിറ്റഡ് ആണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ആഹാരത്തിൽ ഈ അമിതമായിട്ടുള്ള കൊഴുപ്പും എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മധുരവും അധികം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ വെയിറ്റ് കൂടാതിരിക്കാൻ നോക്കണം. കാരണം നമ്മൾ എക്സസൈസും മൂവ്മെന്റും ഇല്ലെങ്കിൽ വെയിറ്റ് കൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ. എത്രയാ
1: കിലോ?
0: ആ ഹൈറ്റ് എത്രയുണ്ട്? ഹൈറ്റ്
1: 2 മീറ്റർ, 1.5 മീറ്റർ.
0: ഓക്കെ, 5 അടിയായിരിക്കും. 5
1: തയ്യൽ ടേപ്പിന്റെ ഫുള്ള്.
0: തയ്യൽ ടേപ്പ് അത്രയും പൊക്കം കുറവാണോ? തയ്യൽ ടേപ്പിന്റെ
2: 1.5 മീറ്റർ.
1: തയ്യൽ ടേപ്പ് എന്ന് പറഞ്ഞാൽ 2.5 മീറ്റർ.
0: ഓക്കെ, അപ്പൊ ഏകദേശം എനിക്ക് 65 എനിക്ക് ഒത്തിരി കൂടുതലല്ലെന്ന് തോന്നുന്നു അല്ലേ? നിർത്തി. അത് നല്ലതാ. ഇനി കാരണം നമ്മൾ അധികം മൂവ് ചെയ്യാതിരിക്കുമ്പോൾ വെയിറ്റ് കൂടാനുള്ള സാഹചര്യം ഉണ്ട്. വെയിറ്റ് കൂടുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ജീവിതശൈലി രോഗങ്ങൾ, ഡയബറ്റീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ആ വെരി ഗുഡ്. ഇരുന്നിട്ടുള്ളതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അത് നല്ല കാര്യം. ശരി ശരി, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ സാർ. എന്നാ
1: വേറെ അത് വന്നാണോ ആകാശവാണിയിലെ അവതാരകർക്കും
2: കേട്ടു നിൽക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും. നമ്മൾ ഈ പൊതുവെ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെ കുറിച്ചും ബി ടെൽ ഡെഫിഷ്യൻസിയെ കുറിച്ചൊക്കെ ഇപ്പൊ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത് നമ്മൾ എപ്പോഴാണ് ഒരു പരിശോധന നടത്തേണ്ടത്?
0: വൈറ്റമിൻ ഡി പണ്ടത്തെ കാട്ടി ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഈവൻ കുട്ടികൾക്ക് പോലും, നന്നായിട്ട് സൺ എക്സ്പോഷർ ഉള്ളവർക്ക് പോലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണുന്നുണ്ട്. അത് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ടാണോ എന്താണെന്ന് റീസൺ അറിയത്തില്ല. ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി കുറയുന്നതിൻ്റെ മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട് വരും, ഒത്തിരി മുടി കൊഴിച്ചിൽ വരിക, അല്ലെങ്കിൽ സ്കിന്നൊക്കെ ഒരുപാട് ഡ്രൈ ആയിട്ട് വരിക. പിന്നെ കുറച്ച് പ്രായമുള്ളവരിൽ നോക്കുമ്പോൾ ജോയിൻറ്റ് പെയിൻ പറയാറുണ്ട്. കൈമുട്ട് വേദന, കാൽമുട്ട് വേദന, നടുവേദന, നമുക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ അത് കുറച്ച് എക്സ്ട്രീമായിട്ട് കുറച്ച് അതിൻ്റെ സിവിരിറ്റി കൂടും. അപ്പോൾ ഇതൊക്കെയാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി സിംപ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് വൈറ്റമിൻ ഡി എത്ര ഉണ്ടെന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റും. 30 മുതൽ 40 വരെയെങ്കിലും മിനിമം വേണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൽ കുറവാണെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നതാണ് വൈറ്റമിൻ ഡിയുടെ ക്യാപ്സ്യൂൾസ്. നമ്മുടെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കുന്നതുണ്ട്, ദിവസവും കഴിക്കുന്നതുണ്ട്, മാസത്തിലൊരിക്കൽ കഴിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ബ്ലഡ് ടെസ്റ്റിന് അനുസരിച്ച് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ 1-2 ആഴ്ച മരുന്ന് കഴിക്കുമ്പോൾ തന്നെ നല്ലതായിട്ട് ഈ സിംപ്റ്റംസിന് വ്യത്യാസം വരാറുണ്ട്. മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറാറുണ്ട്, വേദനകൾ കുറയാറുണ്ട്. അപ്പോൾ എന്തായാലും അത് ലക്ഷണങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഒരിക്കൽ കുറഞ്ഞിപ്പം വൈറ്റമിൻ ഡി നോക്കുമ്പോഴത്തേക്ക് 20-ൽ കുറവ് അല്ലെങ്കിൽ 10-ൽ കുറവൊക്കെ ആണെങ്കിൽ ഒരു 6-8 ആഴ്ചയൊക്കെ കഴിക്കാൻ പറയും. അപ്പോൾ ഈ മരുന്ന് കഴിച്ചൊരു 3-4 മാസം കഴിയുമ്പോൾ ഇവർ നിർത്തും. നിർത്തി 1 വർഷം കഴിയുമ്പം പിന്നെ വീണ്ടും അത് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കൽ കുറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ ഒന്നുകൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമ്മളതൊന്ന് പരിഹരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വൈറ്റമിൻ B12 എന്ന് പറയുന്നത് ശരിക്കും വൈറ്റമിൻ ഡി നമുക്ക് അധികം ആഹാരത്തിൽ നിന്ന് കിട്ടുന്നില്ല. എന്തെങ്കിലും ഇപ്പോൾ പാലിലൊക്കെ നമ്മൾ ഫോർട്ടിഫൈ ചെയ്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ മിൽമയുടെ തന്നെ പാല് വൈറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഫോർട്ടിഫൈ ചെയ്ത ഫുഡിലുണ്ട്. നാച്ചുറലി നമുക്ക് വളരെ കുറച്ച് ഫുഡിൽ മുട്ടയുടെ മഞ്ഞയിൽ കുറച്ചുണ്ട്, പിന്നെ മഷ്റൂംസിലൊക്കെ കുറച്ചുണ്ട്. എന്നാലും അധികം സ്രോതസ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. കുറവുള്ള സാഹചര്യത്തിൽ നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കും. പക്ഷേ വൈറ്റമിൻ B12 എന്ന് പറയുന്നത് നമുക്ക് ഫുഡിൽ തന്നെ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. പക്ഷേ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം, അതായത് പാല്, മുട്ട, മീനെ ഇറച്ചി, അതുപോലെ സസ്യജന്യ ആഹാരത്തിൽ അധികം ഇല്ലെന്ന് തന്നെ പറയാം. അപ്പം നോൺ വെജ് കഴിക്കുന്നവർക്ക് എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ വെജിറ്റേറിയൻ ആണ്. ചിലർ ഈ വീഗൻ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നോൺ വെജിറ്റേറിയനും കഴിക്കത്തില്ല, പാലും പാലിൻ്റെ പ്രോഡക്ട്സും ഒന്നും കഴിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഡെഫിനറ്റ്ലി സപ്ലിമെൻ്റ് എടുക്കണം വൈറ്റമിൻ B12. ഇനി ഇത് കഴിക്കുന്നവരാണെങ്കിലും വളരെ കുറച്ച് മാത്രം കഴിക്കുന്നവരിലും ഡെഫിഷ്യൻസി കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അവർക്കും സപ്ലിമെൻ്റ് പറയാറുണ്ട്.
2: നമുക്ക് ഒരു കോൾ കൂടി ഉണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: എന്റെ പേര് ബിജു. ഞാൻ കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ
2: ഉമാ കല്യാണ മാഡം ഉണ്ട്, ചോദിച്ചോളൂ.
3: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം സാർ, പറഞ്ഞോളൂ.
3: കുറച്ചുകൂടെ പെട്ടെന്ന് കൂടുകയും കുറഞ്ഞു ചെയ്യുന്നത്.

0: ഉണ്ടാണ്. അപ്പൊ അവര് നോർമൽ ആഹാരങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം ആദ്യം ഇപ്പൊ ഒരു രണ്ടു മാസത്തിന് മുമ്പ് നോക്കിയപ്പോ 155
1: കൊളസ്ട്രോൾ.
0: ഇപ്പൊ രണ്ടു മാസത്തിന് മുമ്പ് നോക്കിയപ്പം ഇപ്പൊ ഒരാഴ്ചക്ക് മുമ്പ് നോക്കിയപ്പോഴത്തേക്ക് 236.
1: ടോട്ടൽ കൊളസ്ട്രോൾ ആണോ പറയുന്നത്, എൽ ഡി എൽ ആണോ? ടോട്ടൽ കൊളസ്ട്രോൾ. എത്ര വയസ്സുണ്ട് സാറിന്? എത്ര വയസ്സായി? 56. നമ്മൾ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ചില ആൾക്കാരില്, ചില ആൾക്കാരിലല്ല, എല്ലാ ആൾക്കാരിലും നമ്മുടെ ലിവർ കരള് കൊളസ്ട്രോൾ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ജനറ്റിക്, നമ്മൾ ഹെറിഡിറ്ററി ആയിട്ട് പരമ്പരാഗതമായിട്ട് പറയാറുണ്ട്. ചിലർക്ക് പാരന്റ്സിനൊക്കെ കൊളസ്ട്രോൾ ഹൈ ആണെങ്കിൽ മക്കൾക്കും അതുപോലെ വരാൻ സാധ്യതയുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. ഡയറ്റിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കാൻ പാടില്ല. വെയിറ്റ് ഒക്കെ നമ്മൾ കഴിക്കുന്നില്ല. അപ്പം ഡയറ്റ് ഒക്കെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് നോക്കുന്നത്. അധികം അൺഹെൽതി ഒന്നും കഴിക്കുന്നില്ല. എന്നിട്ടും കൂടുതലാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കരള് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും, ലിവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെറിയ ഡോസേജിൽ മരുന്ന് കഴിച്ച് നമ്മൾ കൊളസ്ട്രോളിനെ കുറയ്ക്കണം. ഓക്കെ
0: ഓക്കെ.
2: വിളിച്ചതിന് നന്ദി. ഈ പോഷകാഹാരക്കുറവ് എന്ന് പറയുന്നത് പണ്ട് സാമ്പത്തികമായി അല്ലെങ്കിൽ ഭക്ഷണവുമായി ആവശ്യത്തിന് ഭക്ഷണം കിട്ടാത്ത ആൾക്കാർക്ക് മാത്രം ഉള്ളൊരു കാര്യമാണെന്നായിരുന്നു മുമ്പുള്ളൊരു വിശ്വാസമെന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെ പല രീതിയിൽ നമുക്കത് അത് എന്നാണ് ജഡ്ജ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ നല്ല വണ്ണമുള്ള ഒരാൾക്ക് ചിലപ്പോൾ അയാൾ ഫിറ്റായിരിക്കാം, വളരെ മെലിഞ്ഞിരിക്കുന്ന ആളും ചിലപ്പോൾ ഫിറ്റായിരിക്കാം. പക്ഷേ ഈ ഡെഫിഷ്യൻസി പറയാൻ പറ്റില്ല. അപ്പോൾ ഈ എങ്ങനെയാണ് നമ്മളിത്, ഇത് ഈ കുറവുണ്ട്, ഏതെങ്കിലും രീതിയിൽ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതും നമ്മളൊരു
1: ബോഡി വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാലറി കൂടുതലുള്ള ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ ജങ്ക് ഫുഡൊക്കെ കൂടുതൽ കഴിച്ച് വണ്ണം വെച്ചിരിക്കുന്നവർക്ക് ഹിഡൻ ഹംഗർ എന്ന് പറയും. അപ്പൊ അവർ ഹെൽത്തി അല്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് പല പോഷകങ്ങളും, സൂക്ഷ്മ പോഷകങ്ങൾ പ്രത്യേകിച്ച് പറയും, വൈറ്റമിൻസ് മിനറൽസ് നോക്കുമ്പോൾ ഡെഫിഷ്യന്റ് ആയിരിക്കും. അതാണ് നമ്മൾ ഹിഡൻ ഹംഗർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവാം. അതുപോലെ ഇപ്പൊ മെലിഞ്ഞിരിക്കുന്ന ആളെ ചിലപ്പം ആരോഗ്യവാൻ ആവണം എന്നില്ല, അവർക്കും പല ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം കാണുന്ന ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഒരാളെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നമ്മളൊരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഹൈറ്റും വെയ്റ്റും വെച്ചിട്ട് നമ്മൾ BMI കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും അതും ഇപ്പം ഒരു കറക്റ്റ് മെഷർ അല്ലെന്നാണ് പറയുന്നത്. പിന്നെ അബ്ഡോമിനൽ ഒബേസിറ്റി, അത് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ പൊക്കിളിന് ചുറ്റുമുള്ള വണ്ണം നോക്കുന്നത് ഒരു നല്ല ഇൻഡിക്കേറ്ററാണ്. അപ്പം സ്ത്രീകൾക്കാണെങ്കിൽ അത് 80 cm കുറവായിരിക്കണം, പുരുഷന്മാർക്കാണെങ്കിൽ 90 cm കുറവായിരിക്കണം. അതും ഒരു എളുപ്പത്തിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷറാണ്. അപ്പം വയറിന്റെ ചുറ്റുമുള്ള വണ്ണം കൂടുന്തോറും നമുക്ക് ഈ പറഞ്ഞതുപോലെ ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ അത് കുറച്ചുകൂടെ നമ്മൾ ഇതൊക്കെ വീട്ടിൽ തന്നെ പരിശോധിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മളൊരു ഹോസ്പിറ്റൽ സെറ്റപ്പിലാണ് പോകുന്നതെങ്കിൽ പല സ്ഥലത്തും നമുക്ക് ഈ ബോഡി ഫാറ്റ് മെഷർ ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ എത്ര കൊഴുപ്പുണ്ട്, എത്ര മസിൽ ഉണ്ടെന്നൊക്കെ മെഷീൻസ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ അഡ്വാൻസ്ഡ് ആണ് നമ്മൾ ഡെക്സാ സ്കാൻ ഒക്കെ പറയും. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ എത്ര കൊഴുപ്പുണ്ട്, എത്ര ഫാറ്റ് ഉണ്ട്, എത്ര മസിൽ ഉണ്ടെന്നൊക്കെ നോക്കാൻ പറ്റും. പിന്നെ ഈ ഡെഫിഷ്യൻസി, ഒരാളൊരു ആരോഗ്യവാനാണോ എന്ന് പറയുന്നതിന്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് അസുഖം വരാതിരിക്കുക, ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ ഉണ്ടെങ്കിൽ സാമാന്യം നല്ല ആരോഗ്യമുള്ള ആളാണെന്ന് പറയും. പിന്നെ ഒരു 20-25 വയസ്സിന് ശേഷമൊക്കെ ആണെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും. ലൈക്ക് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, ഷുഗറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, HbA1c നോക്കാം, 3 മാസത്തെ ആവറേജ് ഷുഗർ കറക്റ്റ് ആണോ നോക്കുക, പിന്നെ കൊളസ്ട്രോൾ, ലിപ്പിഡ് പ്രൊഫൈൽ. അത് പ്രത്യേകിച്ച് നമുക്കൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, കൊളസ്ട്രോൾ കൂടുതലുള്ള അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈൽ, കൊളസ്ട്രോൾ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയും. പിന്നെ തൈറോയിഡിന്റെ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ തൈറോയിഡിന്റെ ഒരു ചെക്കപ്പ്, ഒരു പ്രശ്നമില്ലെങ്കിൽ 2-3 വർഷത്തിലൊരിക്കൽ നോക്കിയാൽ മതി. ഇല്ല പ്രശ്നമുള്ളവരാണെങ്കിൽ 6 മാസത്തിനൊരിക്കൽ, 1 വർഷത്തിനൊരിക്കൽ നോക്കാറുണ്ട്. അപ്പൊ ബേസിക്കലി നമ്മൾ ഷുഗർ, കൊളസ്ട്രോൾ, പിന്നെ BP മോണിറ്റർ ചെയ്യാൻ പറയും. ഇതൊക്കെ നോക്കിയിട്ട് അതിലൊന്നും പ്രശ്നമില്ലെങ്കിൽ നമുക്കൊരു ഫെയർലി ഹെൽത്തി ആണെന്ന് പറയാം. പിന്നെ ലക്ഷണങ്ങൾ, നമ്മൾ ഡെയിലി നമ്മുടെ ജോലിയും വീട്ടിലത്തെ പണികളും ഒക്കെ എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുക, എപ്പോഴും ഒരു തളർന്നിരിക്കുകയാണ്, ക്ഷീണമൊക്കെ ആണെന്ന് പറഞ്ഞാൽ ദാറ്റ് ഷോസ് അൺഹെൽത്തി ആണെന്ന്. അപ്പം അങ്ങനെയൊക്കെ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കുക. അതർവൈസ് പെട്ടെന്നൊന്നും അസുഖം വരുന്നില്ല, എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് പറയാം, ഒരു ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് പറയാം.
2: പൊതുവെ കേരളത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഡബിൾ ബേർഡൻ അല്ലെങ്കിൽ ട്രിപ്പിൾ ബേർഡൻ ഓഫ് മാൽന്യൂട്രീഷന്റെ ഒരു കാര്യം പറയാറുണ്ട്. ഇപ്പം അണ്ടർ ന്യൂട്രീഷൻ ഉണ്ട്, മൈക്രോ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ട്, ഓവർ ന്യൂട്രീഷനും ഉണ്ട്. അപ്പൊ ഇതൊരു വല്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ ഇതിലെവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുക?
1: നമ്മള് ഇത് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരവരുടെ ഇതനുസരിച്ച്, പ്രത്യേകിച്ച് ഇപ്പോ ഈ അംഗൻവാടികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മള് കുട്ടികൾക്ക് അസസ്മെന്റ് ചെയ്യാറുണ്ട് ഓൺ എ റുട്ടീൻ ബേസിസിൽ, മന്ത്ലി.

0: ചെക്കപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ സാം മാം എന്ന് പറയും, അതായത് സിവിയർലി മാൽനറിഷ്ഡ് കുട്ടികൾ, മൈൽഡ്ലി മാൽനറിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് അവർക്ക് ചാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അംഗൻവാടി ടീച്ചേഴ്സ് ഇത് മെഷർ ചെയ്തിട്ട് അങ്ങനെ തീരെ പ്രശ്നമുള്ള കുട്ടികളെ അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യൻസിനെ റെഫർ ചെയ്യാറുണ്ട്. അതുപോലെ അവരുടെ ഗ്രോത്ത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാറുണ്ട്. പിന്നെ അവർക്ക് വേണ്ട കൂടുതൽ കൌൺസിലിംഗും ഡയറ്റീഷ്യന്റെ സേവനവും ഒക്കെ കൊടുക്കാറുണ്ട്. ആഹാരത്തിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും ഡോക്ടേഴ്സിന്റെ സർവീസസ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പം ഇത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളതൊരു വിഷമമുള്ള കാര്യം തന്നെയാണ്. അത് ഗവൺമെന്റ് തലത്തിന്ന് മാക്സിമം ശ്രമിക്കുന്നുണ്ട്, അത് കണ്ടെത്താനും പരിഹരിക്കാനും തടയാനുമുള്ളതൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇത് എല്ലാവരുടെയും ഇപ്രാവശ്യത്തെ തീം, മെയിൻ തീം എന്ന് പറയുന്ന അംഗൻവാടി എന്ന് പറയുന്ന നമ്മുടെ ഒരു ഉത്തരവാദിത്വം പറഞ്ഞിട്ടാണ്. അപ്പൊ അംഗൻവാടിയിൽ വരുന്ന കുട്ടികളാവട്ടെ, രക്ഷിതാക്കളാവട്ടെ, ടീച്ചർമാരാകട്ടെ, നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും ഒരു നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല.
1: തോണത്തിലെ പോഷകാഹാരത്തിന്റെ തീം വരുന്നത് നമ്മൾ കമ്മ്യൂണിറ്റി ബേസിൽ അത് ബിൽഡ് ചെയ്തെടുക്കുക എന്നൊരു സങ്കല്പത്തിലാണ്.
0: സൊസൈറ്റിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ബെറ്റർ ആയിട്ട് എളുപ്പം വരാൻ പറ്റും.
1: ഇനി അവസാനം നമുക്ക് സമയം ഏതാണ്ട് തീരാറാവുകയാണ്. അപ്പോൾ ന്യൂട്രീഷനിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു പോഷകാഹാര വിദഗ്ധയെ നമ്മൾ എപ്പോഴും കാണാൻ വരണം?
0: ഞാൻ എല്ലാവരോടും പറയുന്നത് ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ അല്ലെങ്കിൽ ഡയറ്റീഷ്യനെ പോയി കണ്ടിരിക്കണം എന്നാണ്. കാരണം എപ്പോഴും നമ്മൾ അസുഖം വരുമ്പോൾ പെട്ടെന്ന് ഡോക്ടർമാരോടൊത്ത് പോകും. പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഡയറ്റീഷ്യന്മാരെ കാണാൻ പോകുന്നത് എന്തോ ഒന്നുകിൽ വെയിറ്റ് കുറയ്ക്കാനാണ്, അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് മാത്രമാണ്. പക്ഷേ ഒരു ഹെൽത്തി ഡയറ്റ് എങ്ങനെയായിരിക്കണമെന്ന് അറിയുന്നതിന് നമ്മളൊരു പോഷകാഹാര വിദഗ്ധയെ നോക്കുകയാണെങ്കിൽ, പോയി കാണുകയാണെങ്കിൽ, അവർ ബ്ലഡ് റിപ്പോർട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതും കൊണ്ട് പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർ ഗൈഡൻസ് തരും. അപ്പോൾ കുട്ടികളും പോവാം, മുതിർന്നവർക്കാണെങ്കിലും ഒന്ന് പോയി കൺസൾട്ട് ചെയ്ത് കറക്റ്റായിട്ടുള്ളൊരു അഡ്വൈസ് എടുക്കുവാണെങ്കിൽ നമ്മൾ അപകടത്തിലൊന്നും പോയി ചാടത്തില്ല. ഇപ്പൊ ഒരു കുട്ടികളാണെങ്കിലും പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ക്രാഷ് ഡയറ്റ് ചെയ്യും, അങ്ങനെ വരാറുണ്ട്. അല്ലെങ്കിൽ ഡയബറ്റീസ് ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊന്ന് പോയി, അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസിലുള്ളപ്പോൾ തന്നെ ഒന്ന് പോയി കാണുവാണെങ്കിൽ നമുക്ക് അത് ഡയബറ്റീസ് ആവാതിരിക്കാൻ, പ്രമേഹ രോഗി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും. നമ്മുടെ ഒരു പോഷകാഹാര വിദഗ്ധി ആയതുകൊണ്ട് മാത്രം പറയല്ല, നമ്മുടെ ആരോഗ്യത്തിൽ ഒരു നല്ലൊരു ശതമാനം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ പങ്കുണ്ട്. അപ്പൊ നമ്മൾ ആ ആഹാരത്തിൽ ശ്രദ്ധിക്കുക, അത്യാവശ്യമുള്ള വ്യായാമം പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുക, കൃത്യമായിട്ട് ഉറങ്ങുക, രാത്രി നന്നായിട്ടൊന്ന് ഉറങ്ങുക, ഒരു സ്ട്രെസ് എത്രയും കുറയ്ക്കാൻ പറ്റും ആ രീതിയിലുള്ളൊരു ജീവിത രീതി കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധിവരെ പല അസുഖങ്ങളെയും തടയാൻ പറ്റും. അപ്പൊ അതിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അതിന് ഒരു ഡയറ്റീഷ്യനെ സമീപിക്കുകയാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യാൻ പറ്റും.
1: ഒരു ചോദ്യം കൂടി ചോദിക്കാൻ തോന്നുന്നു, നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ വളരെ സമീകൃതമായ ഒരു ആഹാരം രീതി ഉണ്ടാക്കാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മോസ്റ്റ് ഹെൽത്തി ആയിരിക്കും. കാരണം നമ്മൾ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ ചീത്തയായിട്ടൊന്നും ചേർക്കത്തില്ല അല്ലേ. അപ്പം നമ്മൾ അത്രയും കെയറോടുകൂടെ ആഹാരം പാചകം ചെയ്യുമ്പം മധുരമാണെങ്കിലും ഒരുപാട് ഇടത്തില്ല, എണ്ണയാണെങ്കിലും നമ്മൾ മിതമായിട്ടിടും. അപ്പം ടേസ്റ്റ് എന്ന് ഡെഫിനറ്റ്ലി രുചികരമായിരിക്കും, പക്ഷെ രുചിക്കാണ് നമ്മൾ രുചിനെയും കാട്ടിൽ നമ്മൾ അതിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കും. അപ്പോൾ വീട്ടിലുണ്ടാകുന്ന നമ്മൾ തീർച്ചയായിട്ടും ഒരു കളറും പ്രിസർവേറ്റീവ്സ് ഒന്നും വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിൽ ചേർക്കത്തില്ലല്ലോ. അപ്പം എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ആഹാരം തീർച്ചയായിട്ടും രുചികരം പോഷക സമ്പത്തും തന്നെ ആയിരിക്കും. പക്ഷെ അത് ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ പുറത്തു പോയി കഴിക്കുന്നതും, അല്ലെങ്കിൽ രുചി കൂടുതലുള്ളതിന് വേണ്ടിയൊക്കെ പോയി കഴിക്കുന്നത്. അപ്പൊ പറ്റുന്ന സമയമൊക്കെ എല്ലാവരും ഒരു വീട്ടമ്മയുടെ മാത്രം ആ ജോലിയല്ല, വീട്ടിലെ എല്ലാവരും കൂടെ സഹകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ പോഷക സമ്പത്തായിട്ടുള്ള ആഹാരം പാചകം ചെയ്യാൻ പറ്റും. വെളിയിലുള്ളത് പരമാവധി കുറയ്ക്കുക, അളവ് കുറയ്ക്കുക, ഫ്രീക്വൻസി കുറയ്ക്കുക, അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും.
1: ഈ വയറിനും നാവിനും വേണ്ടി മാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ മൊത്തം നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഭാവിക്ക് വേണ്ടിയിട്ട് കൂടി ഉള്ളൊരു ഭക്ഷണ ശൈലി നമുക്കുണ്ടാക്കി എടുക്കാൻ പറ്റട്ടെ. ഇത്രയും നേരം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി ഇത്രയും വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഉമ്മ കല്യാണി മാഡത്തിന് നന്ദി.
0: താങ്ക് യു.
2: പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു. സ്റ്റുഡിയോയിൽ ഉമാ കല്യാണിയോട് സംസാരിച്ചത് മനീഷ് എംബി. പരിപാടിയുടെ സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോ സഹായം അരുണ ബേവി.
3: ആകാശവാണി കണ്ണൂർ.
4: എന്തേട്ടാ ഒരു വിഷമം?
5: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
4: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
5: അതെവിടുന്ന്?
4: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
6: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും

0: വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
6: എവിടുന്ന് വാങ്ങിക്കണം?
5: ഓഫർ കണ്ടിട്ട് മൈജിന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
6: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
5: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
6: എന്നാ മൈജി തന്നെ പോവാം.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
7: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
8: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
9: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
11: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
9: വിഷമിക്കണ്ടേ, മൈജിയിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
11: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
9: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും.
11: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
7: ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജ്വൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ UGC അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
11: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
9: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പൊക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 രൂപീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 രൂപീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
11: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
9: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.

0: by ensuring adequate availability and price stability. At present, a stock holding limit of 4,000 quintals on sugar dealers across the country is effective from 1st of August this year. The Enforcement Directorate is conducting search operations at 14 premises in connection with the alleged fraud in toll collection at the National Highways Authority of India, NHAI plazas. The searches are being carried out under the Prevention of Money Laundering Act. The premises are located in Uttar Pradesh, Rajasthan, Maharashtra, Jammu, Madhya Pradesh and the National Capital Region and Kolkata. According to ED, there is an alleged use of unauthorized software applications for generating unauthorized toll receipts and diverting toll collections outside the official accounting mechanism. World Bank President Ajay Banga has said India has the potential to grow beyond its current 7-8% trajectory. Mr. Banga described the country's latest economic performance as robust, despite global energy pressures, trade uncertainty, and the impact of El Nino, in an interview on the sidelines of the G20 finance ministers' meeting in Asheville at North Carolina in U.S. Mr. Banga said the latest growth figures reflected the strength of India's underlying economy. The World Bank chief said he had discussed tourism and MSME opportunities with the finance minister Nirmala Sitharaman on the sidelines of the G20 finance ministers' meeting. Prime Minister of Belgium, Bart De Wever, will be on a three-day visit to India beginning today. During the visit, he will hold bilateral talks with Prime Minister Narendra Modi to discuss the entire spectrum of bilateral relations and regional and global issues of mutual interest. Prime Minister De Wever will also deliver a keynote address at a business event in the context of the India-EU Free Trade Agreement. He will also travel to Mumbai, where he will engage with various stakeholders, including from the diamonds, ports and logistics sectors. In badminton, India's Kidambi Srikanth progressed to the second round of the China Open tournament today. Srikanth defeated Chinese Taipei's Qi Yu Jin in men's singles opener in Shenzhen. In another men's singles clash, Lakshya Sen was knocked out of the tournament after he lost against Canada's Victor Lai. And in squash, India's Anahad Singh stormed into the second round of the London Squash Classic. Reigning world junior champion Anahad eased past Egypt's Mariam Metwelli in a women's singles opening match. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ കണ്ണൂർ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ്, അക്കൌണ്ട്സ് ആൻഡ് ഫിനാൻസ്, ഓഫീസ് അക്കൌണ്ടന്റ് തുടങ്ങിയ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC, +2 ബിരുദം യോഗ്യതയുള്ള താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുമായി തളിപ്പറമ്പിലുള്ള കെൽട്രോൺ നോളജ് സെന്ററുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9072259548. 9072259548. ചെറുവത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ മലയാളം വിഭാഗത്തിൽ പാർട്ട് ടൈം വ്യവസ്ഥയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. ഈ മാസം 5ാം തീയതി രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും. ഫോൺ നമ്പർ 9400006497. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല OP പ്രവർത്തനങ്ങൾക്കായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഈ മാസം 8ാം തീയതി രാവിലെ 10 മണിക്ക് ആശുപത്രി ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0467221552. 0467221552. ഉപ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താൽക്കാലിക ഇംഗ്ലീഷ് അധ്യാപകന്റെ ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച 8ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 9447522072. 9447522079. കാറടുക്ക ഗ്രാമപഞ്ചായത്തിലെ ആദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ജൂനിയർ അറബിക് വിഷയത്തിൽ അധ്യാപകന്റെ ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് ഹയർ സെക്കൻഡറി ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ

7293135509. 7293135509. കാഞ്ഞങ്ങാട് മീനാപ്പീസിൽ പ്രവർത്തിച്ചു വരുന്ന GRFT HSS ഫോർ ഗേൾസ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് അധ്യാപകന്റെ താൽക്കാലിക ഒഴിവുണ്ട്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 10:30 അസൽ രേഖകളുമായി സ്കൂൾ ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 9961852512. 9961852512. സേവന വാർത്തകളാണ് കേട്ടത്.

ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ ദേശീയ പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ടി രഞ്ജിത് കുമാറുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ ഒരു മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. രണ്ട് 15 തുടർ നാടകം, 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. വൈകിട്ട് 6:50 ഹരിതവേദിയിൽ ലോക നാളികേര ദിന ആശംസകൾ നേർന്ന് കാസർഗോഡ് CPCRIയിൽ പ്രവർത്തിക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടികൾച്ചർ വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു സംസാരിക്കുന്നു. തുടർന്ന് കരിവള്ളൂർ കുണിയൻ സ്വദേശി PV ഗംഗാധരന്റെ കൃഷി അനുഭവങ്ങൾ. തുടർന്ന് കപ്പേങ്കാന്താരി. രാത്രി 7:35 അങ്കണം, 8 ചൂണിൻ സ്റ്റാർസ്. പത്ത് 30 നിശാസുരഭി,

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തീയാട്ടുപാട്ട് കേൾക്കാം. ഏവൂർ വാസുദേവ ശർമ്മയും സംഘവും അവതരിപ്പിച്ചത്.

0: ഏവൂർ വാസുദേവ ശർമ്മയും സംഘവും അവതരിപ്പിച്ച തീയാട്ടുപാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനും അനുമതി. നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്ന സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് 2 റൌണ്ടിലേക്ക് മുന്നേറി. വാർത്തകൾ വിശദമായി. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽ ജീവൻ മിഷൻ 2.0 എന്നീ പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ഈ വർഷം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അധ്യാപക തസ്തികകളിലേക്കുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തെ NDPS കേസുകളുടെ എണ്ണം വർദ്ധിച്ചതിനാൽ അത്തരം കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ വിതരണവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുകയാണെന്നും സഹായം ഈ ആഴ്ച തന്നെ വിതരണം ചെയ്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു.

0: സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന വിവിധ ജില്ലകളിലെ അധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനത്തിന് 18 റാങ്ക് പട്ടികയുടെ കാലാവധി 6 മാസം കൂടി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ നൽകുന്നതിന് തീരുമാനിച്ചു. NTPS കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിൽ 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിനു മുൻപ് തിരുവനന്തപുരത്തും എറണാകുളത്തും തുടങ്ങിയ കോടതികളിൽ സ്ഥിര നിയമനം 11 പേരെ ആക്കുന്നതിനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.
1: നാളികേര കൃഷിയിൽ കേരളം പിന്നിലേക്ക് പോയതിന്റെ കാരണം പഠനവിധേയമാക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ച് ദേശീയതല ആഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ടാക്കൂർ വിശിഷ്ടാതിഥിയായി. നാളികേര വികസന ബോർഡിന്റെ ദേശീയ നാളികേര അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. അനിശ്ചിതത്വത്തിന്റെ കാലത്തെ നാളികേരം, ഭക്ഷ്യ ഊർജ്ജ സുരക്ഷയും ഉപജീവന മാർഗ്ഗങ്ങളുടെ സംരക്ഷണവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ 33,120 അംഗണവാടികളിലൂടെ സേവനം ലഭിച്ചുവരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. KSRTCയുടെ പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകി. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിച്ച് മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ പറഞ്ഞു. ഗതാഗത മന്ത്രി റിപ്പോർട്ട് പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഭവനമൊരുക്കുന്നതിനായി കിളിക്കൂട് ഭവന പദ്ധതി ആരംഭിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി പ്രതിവർഷം 10 വീടുകൾ നിർമ്മിച്ച് നൽകാനാണ് ലക്ഷ്യമിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: രമേശ് പിഷാരടി MLA നേതൃത്വത്തിൽ വിവിധ വ്യവസായ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാലക്കാട് നഗരസഭ, കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകളിലെ സ്ഥിര താമസക്കാരും സ്വന്തമായി സ്ഥലമുള്ളവരുമായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. മണ്ഡലത്തിലെ അർഹരായ കൂടുതൽ കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കുകയാണ് കിളിക്കൂട് പദ്ധതിയുടെ ലക്ഷ്യം.
1: വനാതിർത്തികളിലെ ജനവാസ മേഖലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മപദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേരും. മന്ത്രിമാരും വനാതിർത്തി മണ്ഡലങ്ങളിലെ MLA MPമാരും പങ്കെടുക്കുന്ന യോഗം മുഖ്യമന്ത്രി വി.ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: മുല്ലപ്പെരിയാറിൽ സന്ദർശനത്തിനെത്തിയ സുപ്രീംകോടതി നിയോഗിച്ച സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം സംബന്ധിച്ച് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള സുരക്ഷാ പരിശോധന കൂടി നടത്തണമെന്ന് കേരളം വിദഗ്ധ സമിതിയോട് ആവശ്യപ്പെടും. നിലവിൽ നടക്കുന്ന പരിശോധനയിൽ കേരളത്തിന്റെ പ്രതിനിധികൾ ഇതിനോടകം വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. അണക്കെട്ടിനെക്കുറിച്ചുള്ള ഇരു സംസ്ഥാനങ്ങളുടെ ആശങ്കകളും ആവശ്യങ്ങളും വിലയിരുത്തിയ ശേഷം വിദഗ്ധ പാനൽ റിപ്പോർട്ട് തയ്യാറാക്കും. പ്രളയം ദുരന്തം വിതച്ച നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യ നൽകി വരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നും 5-ാമത്തെ വിമാനം ഇന്ന് നേപ്പാളിലേക്ക് പുറപ്പെട്ടു. 5.5 ടൺ അവശ്യ മരുന്നുകളും രക്ഷാപ്രവർത്തനത്തിനുള്ള 11-അംഗ സംഘവുമാണ് വിമാനത്തിലുള്ളത്. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ആരംഭിച്ചു. 19-അംഗ ഇന്ത്യൻ ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ളവർ നടപടിയുടെ ഭാഗമാണ്. പ്രളയബാധിത മേഖലയിൽ നിന്നും ഇതുവരെ 1114 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. നേപ്പാൾ പോലീസിന്റെ കണക്കനുസരിച്ച് 583 വിദേശികൾ ഉൾപ്പെടെ 4606 പേരെയാണ് കാണാതായിരിക്കുന്നത്. കണ്ണൂർ ഇരിട്ടിക്കടുത്ത് അടയ്ക്കാത്തോടിൽ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: അടയ്ക്കാത്തോട് ശാന്തിഗിരിയിലെ അട്ടക്കുളം രാജന്റെ വീട്ടുമുറ്റത്താണ് കാട്ടാന എത്തിയത്. വീട്ടുമുറ്റത്ത് നട്ടുവളർത്തിയ വാഴകൾ ഉൾപ്പെടെയുള്ള കൃഷികൾ പൂർണ്ണമായും കാട്ടാന പിഴുതെറിഞ്ഞ് നശിച്ചു.

0: പ്രവേശിച്ചു. പ്രദേശത്ത് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തിയ ശേഷമാണ് ആന സമീപത്തെ കാട്ടിലേക്ക് മടങ്ങിയത്. ദൃശ്യങ്ങൾ വീട്ടിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ശാന്തിഗിരിയും പരിസര പ്രദേശങ്ങളും കഴിഞ്ഞ കുറച്ചു നാളുകളായി രൂക്ഷമായ കാട്ടാന ശല്യത്തിന്റെ പിടിയിലാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു.
1: ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്തിന്റെ മുന്നേറ്റം. അതേസമയം ലക്ഷ്യ സെൻ കനേഡിയൻ താരത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനീഷ ക്രാസ്റ്റോ സഖ്യം അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 633 പോയിന്റ് ഇടിഞ്ഞ് 76,313, നിഫ്റ്റി 225 പോയിന്റ് നഷ്ടത്തിൽ 23,831 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 2,240 രൂപ കുറഞ്ഞ് 111,480 രൂപയും ഗ്രാമിന് 13,935 രൂപയുമാണ് ഇന്നത്തെ വില. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം തിരുവനന്തപുരത്തെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ഉദ്ഘാടനം ചെയ്തു. വ്യോമസേനയെക്കുറിച്ചുള്ള അവബോധം കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് നവീകരിച്ച മ്യൂസിയത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് എയർ മാർഷൽ പറഞ്ഞു. പത്തനംതിട്ട നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CPM പിന്തുണയോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിജയം. VP മനോജ് കുമാറിനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. ഇതോടെ പഞ്ചായത്തിൽ UDFന് ഭരണം ലഭിച്ചു. നേരത്തെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ CPMലെ രണ്ടംഗങ്ങൾ പിന്തുണച്ചതോടെയാണ് BJPക്ക് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായത്. ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 173 ജയന്തി ആഘോഷം കൊല്ലം പന്മന ആശ്രമത്തിൽ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ജാതീയ വേർതിരിവുൾപ്പെടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളെ ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും പിൻബലത്തോടെ നിരാകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ചട്ടമ്പി സ്വാമികളെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനും അനുമതി. നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്ന സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിലേക്ക് മുന്നേറി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി.

0: ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നിർണായക പങ്ക് വഹിക്കുന്ന പോഷക ഘടകങ്ങളാണ് വൈറ്റമിനുകൾ. വൈറ്റമിൻ കുറവ് കുട്ടികളിലും മുതിർന്നവരിലും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അതേസമയം ആവശ്യത്തിലധികം വൈറ്റമിനുകൾ കഴിക്കുന്നതും ഗുണകരമല്ല. ദേശീയ പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ടി രഞ്ജിത്തുകുമാറുമായുള്ള അഭിമുഖം ഇന്നലെ ആരോഗ്യദീപ്തിയിൽ കേട്ടതിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: വൈറ്റമിൻ ഡി മെയിൻ ആയിട്ട് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാൽഷ്യം വലിച്ചെടുത്തിട്ട് എല്ലിലും പല്ലിലും എത്തിക്കുക എന്നുള്ളതാണ് വൈറ്റമിൻ ഡിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. അപ്പൊ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിലില്ലെങ്കിൽ ഈ കാൽഷ്യം ശരീരത്തിലേക്ക് വലിച്ചെടുക്കില്ല. അപ്പൊ കാൽഷ്യം വെറുതെ പുറത്തോട്ട് പോകും, നമുക്ക് ശരീരത്തിന് കാൽഷ്യം കിട്ടില്ല, എല്ലിലും പല്ലിനുള്ള ബലം കുറയും. കുട്ടിയൊക്കെ നോക്കുകയാണെങ്കിൽ പല്ലിന് നമ്മളെപ്പോഴും പറയും പല്ലിനൊക്കെ പോട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ടായി തിന്നിട്ടാന്നാ പറയാം. അത് തീർച്ചയായിട്ടും ചിലപ്പോൾ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും. അതുപോലെ കുട്ടികൾക്ക് കാലിന് വളയുന്ന ഈ ബോലെഗ് എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതുപോലെ കുട്ടികളെ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണുന്ന കുറെ, പിന്നെ ഞാൻ പീഡിയാട്രിഷ്യൻ ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ കുട്ടികളിലാണ് കൂടുതൽ കാണുന്നത്. കുട്ടികളുടെ ഈ ഫ്രോണ്ടൽ ബോസിങ് നെറ്റ് മുന്നോട്ട് തള്ളി വരിക, അതുപോലെ പിന്നെ നമ്മുടെ കൈയുടെ റിസ്റ്റിന് കുറച്ച് വൈഡനിങ് വരാം, അതുപോലെ നോക്ക് നീസ് എന്ന് പറഞ്ഞിട്ട് എക്സ് ഷേപ്പിൽ കാലിങ്ങനെ വരാം, അല്ലെങ്കിൽ വളഞ്ഞിട്ട് ബോലെഗ്, അതുപോലെ നമുക്ക്

ടിപ്സിനൊക്കെ വാര്യലിന്റെ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമുക്ക് നോക്കിയാലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം വൈറ്റമിൻ ഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണത്തിൽ അങ്ങനെ അധികം കൂടുതലായിട്ട് കിട്ടില്ല. മെയിൻ ആയിട്ട് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്ന നമുക്ക് സൂര്യപ്രകാശത്തു നിന്ന് മാത്രമേ കിട്ടുള്ളൂ. സൂര്യപ്രകാശം കൂടുതൽ അത് നമ്മൾ മിനിമം ഡ്രസ്സിൽ, നമ്മുടെ സായിപ്പന്മാരും മാതാവന്മാരൊക്കെ ബീച്ചിൽ പോയിട്ട് കിടക്കുന്നുണ്ടല്ലോ, മിനിമം ഡ്രസ് അങ്ങനെ

0: അത് ശനി ഞായറും നമുക്ക് കുട്ടികളെ കളിക്കാൻ വിട്ടാൽ മതി മേനു. അപ്പം നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവില്ല. അപ്പം വൈറ്റമിൻ ഡിന്റെ അഭാവം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പൊ പറഞ്ഞാൽ ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരീരം ആകെ മൊത്തം വേദന വരുന്നുണ്ടെങ്കിൽ, നമ്മൾ നേരെ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് ഗുളിക മേടിച്ച് കഴിക്കുകയല്ല. നമ്മളൊരു ഡോക്ടറാണ്, ഡോക്ടറുടെ നിർദ്ദേശാനുസരണം വൈറ്റമിൻ ഡി അളവ് നോക്കുക. വൈറ്റമിൻ ഡി നമുക്ക് 30 to 100 ആണ് നമുക്ക് നോർമൽ എന്ന് പറയുന്നത്. 30 താഴെയാണെങ്കിൽ നമുക്ക് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കുറവ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറെ ടെസ്റ്റ് ചെയ്തിട്ട് ചെറിയ ഡെഫിഷ്യൻസിക്കൊന്നും നമുക്ക് വൈറ്റമിൻ ഡി കൊടുക്കേണ്ട കാര്യമില്ല. മതി മതി. അപ്പം നല്ല വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഡോക്ടർ പറയുന്നത് പോലെ നമ്മൾ ചിലപ്പോൾ മെഗാഡോസിലൊക്കെ കൊടുക്കും. അപ്പം കൃത്യമായിട്ട് ഡോക്ടർ മോണിറ്റർ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞാലും ഈ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ നമുക്ക് എന്താണ് നമ്മുടെ ശരീരത്തിൽ ശേഖരിക്കപ്പെടും. വാട്ടർ സോലുബിൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂറിൻ വഴി അത് പോവുക ചെയ്യുക. അപ്പം ഈ വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ അതൊക്കെ നമുക്ക് ഫാറ്റ് സോലുബിൾ അത് ശരീരത്തിൽ കൂടുതലായിട്ട് വന്നിട്ട് ടോക്സിസിറ്റി അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടി സാധ്യത. തലച്ചോറിനടക്കം ബാധിക്കുന്ന ചില സാധനങ്ങളൊക്കെ ചിലപ്പോൾ വൈറ്റമിൻ ഡി ടോക്സിറ്റി കൊണ്ട് നമുക്ക് വരാൻ വേണ്ടി സാധ്യത. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഡോക്ടറെ കാണാതെ വൈറ്റമിൻ ഡി വെറുതെ എടുത്ത് കഴിക്കരുത് നമ്മൾ. അതുപോലെ തന്നെയാണ് നമ്മൾ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സും. നമ്മൾ ക്ഷീണം വരുമ്പം എപ്പോഴും എവിടെയെങ്കിലും പോയിട്ട് പല മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് മെഡിക്കൽ ഷോപ്പുകാരനും ചിലപ്പോൾ നിങ്ങൾക്ക് തരുമായിരിക്കും. അപ്പം ഈ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒന്നും അങ്ങനെ അതിൽ നമുക്ക് ഈ പറഞ്ഞതല്ല എന്താണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എ ഡി ഇ ഒക്കെ ഉണ്ടാവും സാർ. അപ്പം ആ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ വന്ന പ്രശ്നമാണ്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കരുത്. ബി കോംപ്ലക്സ് അല്ലെങ്കിൽ സി അത് കുറച്ചുകൂടെ കഴിച്ചാലും വലിയ പ്രശ്നമില്ല. ഞാൻ കഴിക്കാനല്ല പറയുന്നത്. അതുപോലെ വൈറ്റമിൻ ഡി സാധാരണ ഉണ്ടാവുന്ന മുട്ടയുടെ മഞ്ഞക്കൊരു കരള്, മീന്, മീനെണ്ണ അതിലൊക്കെയാണ് സാധാരണ വൈറ്റമിൻ ഡി. പക്ഷെ നമുക്ക് മെയിൻ ആയിട്ടുള്ള സോഴ്സ്
1: സൂര്യപ്രകാശം തന്നെയാണ്.
0: പിന്നെ നമുക്കിപ്പം ഈ മിൽമയൊക്കെ ചിലപ്പോൾ ഫോർട്ടിഫൈഡ് മിൽക്ക് ആയിട്ട് ഇറക്കുന്നുണ്ട് വൈറ്റമിൻ ഡിന്റെ ഒക്കെ, അതും നല്ലത് തന്നെയാണ്. അത് അതുപോലെ മീനെണ്ണകൾ നല്ലത് തന്നെയാണ്, അതും കൂടുതൽ ആവരുത്, ആവശ്യത്തിന് മാത്രം കഴിക്കുക. മീനെണ്ണയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും നല്ലത്. മീനെണ്ണ കഴിക്കുന്ന നമുക്ക് ചെറിയ മീനുകൾ നമ്മുടെ മക്കൾക്ക് തന്നെ നമ്മൾ തന്നെ വലിയ മീനാണ് പൈസ കൊടുത്തിട്ട് മേടിക്കുക. ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയാൽ തന്നെ വലിയ മീനാ കിട്ടുക. നമ്മളീ പറഞ്ഞ പോലെ മത്തി, ചെറിയ നത്തള് പറഞ്ഞ മീന്,
1: നത്തുമീൻ
0: ആ വേളൂർ അതൊന്നും കഴിക്കൂല. ചെറിയ മീനുകളാണ് എപ്പോഴും നമുക്ക് ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ നത്തോലി ചെറിയ മീനല്ല എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതുപോലെയാണ് നമുക്ക് ആ ചെറിയ മീനിലാണ് കൂടുതൽ, പ്രത്യേകിച്ച് മത്തിയിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന്റെ കലവറയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ്. അപ്പം വെറുതെ നമ്മൾ പോയിട്ട് മീനാണ് ഗുളികൾ മേടിക്കുന്നത്, ഇത്തന്നെ ഫുഡിൽ തന്നെ നമുക്ക് അത് കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഇ നമുക്ക് പറഞ്ഞാൽ ശരീരത്തിന്റെ ജൈവ പ്രവർത്തനങ്ങൾ, പിന്നെ നമ്മുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പിന്നെ ഗർഭമലസല് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഇതിന്റെ കുറവ് കൊണ്ട് ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുണ്ട്. വൈറ്റമിൻ ഇ അത് സാധാരണ മാംസം, പയറുവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ എന്നതിലാണ് കൂടുതലായിട്ട് വൈറ്റമിൻ ഇ ഉണ്ടാവുന്നത്. പിന്നെ വൈറ്റമിൻ കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് നമുക്ക് എന്താണ് ഈ ഇലക്കറികൾ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പച്ചക്കറികളിൽ, പഴവർഗ്ഗങ്ങളിൽ ആണ് സാധാരണ കൂടുതലായിട്ട് വൈറ്റമിൻ കെ ഉണ്ടാവുന്നത്. ഇത്രയാണ് സാധാരണ നമുക്ക് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് വരുന്നത്. എ ഡി ഇ കെ
1: ബിയും സിയും വാട്ടർ സോലുബിൾ,
0: വാട്ടർ സോലുബിൾ ആണ്. അതിൽ വൈറ്റമിൻ ബി വൺ കുറെ സാധനങ്ങളുണ്ട്. അതിന്റെ നമുക്ക് വൈറ്റമിൻ ബി വൺ തയമിൻ എന്നൊക്കെ പറയാം. അതിന്റെ അഭാവം കൊണ്ട് നമുക്ക് ഡ്രൈ സ്കിന്നൊക്കെ ആയിട്ട് വരാം. അതുപോലെ രോഗപ്രതിരോധ ശേഷി കുറയാം. നമുക്ക് കൈക്കാലിനൊക്കെ തരിപ്പ് അതൊക്കെ ഇതിന്റെ കുറവുകൊണ്ട് ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അരി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനത്തെ അരി, നമുക്ക് മട്ട അരി, അതിലാണ് തൈമിൻ
1: കൂടുതലുള്ളത്.
0: തവിടുള്ള അരി, തവിടുള്ള അരിയിലാണ് തൈമിൻ കൂടുതലുള്ളത്. അതുപോലെ ഫൈബറും നല്ലതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ അരി ഉപയോഗിക്കുന്ന സമയത്ത് പോളിഷ്ഡ് അല്ലാത്ത അൺപോളിഷ്ഡ് അരി ഉപയോഗിക്കാൻ വേണ്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് തൈമിന്റെ ഡെഫിഷ്യൻസി നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അതിൽ ധാന്യങ്ങളുടെ ഒക്കെ തോടിലാണ് ഈ തൈമിൻ നല്ലോണം കൂടുതലുണ്ടാവുക. അതുപോലെ മാംസം, മത്സ്യം, മുട്ട, പച്ചക്കറികളിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവും. പിന്നെ കൂടുതൽ നാൾ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികളിലും പഴങ്ങളിലുള്ള വൈറ്റമിൻ ബി വൺ നഷ്ടപ്പെടും കൂടുതൽ സൂക്ഷിച്ചു വെക്കുന്ന വഴി. പിന്നെ ബി വൺ കുറെ സാധനങ്ങൾ, ബി ടു, റിബോഫ്ലോവ് എന്ന് പറയുന്ന ധാന്യങ്ങൾ, പാല്, പാലുൽപ്പന്നങ്ങളിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ നിയാസിൻ ബി ത്രീ എന്ന് പറയുന്നത്, അതും മെയിൻ ആയിട്ട് പാല്, പാലുൽപ്പന്നങ്ങളിലാണ് കൂടുതൽ ബി കോംപ്ലക്സ് ആണ്. പ്രത്യേകിച്ച് തൈര്, മോര് അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ മുതിർന്നവർ എപ്പോഴും അത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ബി സിക്സ് പിറിഡോക്സ് എന്ന് പറയുന്ന സാധനം, അതിന്റെ അഭാവം കൊണ്ട് സാധാരണ സ്കിന്നിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും, രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും. പിന്നെ ഈ പിറിഡോക്സിന് അമിത മദ്യപാനികളിൽ പിറിഡോക്സിന്റെ ഡെഫിഷ്യൻസി കൂടുതലായിട്ട് കാണുന്നു, മദ്യം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർ.
1: അപ്പൊ ഡോക്ടർ പറഞ്ഞിപ്പം തവിടുള്ള അരി കഴിക്കണം എന്ന് പറയുമ്പോൾ ഈ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് കുറെയേറെ സാധനങ്ങളുണ്ടല്ലോ, അപ്പൊ ഇങ്ങനത്തെ ഇതിൽ ഇതെല്ലാം ഉണ്ടാകുമോ കുറച്ചളവില്?
0: ഓരോ ഫുഡിലും ഞാൻ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞത്. മെയിൻ ആയിട്ട് തൈമിനാണ് നമുക്ക് ഈ തവിടുള്ള അരിയിൽ കൂടുതലായിട്ടൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ പാല്, പാലുൽപ്പന്നങ്ങൾ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ടാവും. പിന്നെ ബി സിക്സ് പിറിഡോക്സിൻ സാധാരണ വരുന്നത് ഈ ബീൻസ്, ലെഗ്യൂംസ്, നമ്മുടെ മുട്ട, പിന്നെ ഇറച്ചി, അതിലൊക്കെയാണ് സാധാരണ എല്ലാ ഇതിലും ഈ തവിടിലെ എല്ലാ സാധനങ്ങളും ഉണ്ടാവില്ല. പിന്നെ ഫോളിക് ആസിഡ്, വൈറ്റമിൻ ബി9 ഒരേ

0: സമാന സ്വഭാവമുള്ള വൈറ്റമിനാണ്. ഫോളിക് ആസിഡ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം നമുക്ക് ന്യൂട്രീഷൻ നമുക്ക് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എപ്പോഴെന്താണ്, അമ്മയിൽ നിന്ന് തുടങ്ങണം. അമ്മ ആരോഗ്യമുള്ള അമ്മയായി കഴിഞ്ഞാൽ മാത്രമേ ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കുകയുള്ളൂ. അപ്പോൾ അമ്മക്ക് എന്താണ് ഫോളിക് ആസിഡ് കൃത്യമായിട്ട് അമ്മ ഗർഭിണിയാവാൻ പ്ലാൻ ചെയ്യുന്നതിന് ഒരു 3 മാസം മുന്നേ തന്നെ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങണം. അപ്പൊ ഫോളിക് ആസിഡ് അഭാവം ഉണ്ടാവുന്ന സമയത്താണ് കുട്ടികളിൽ എന്താണ് ഈ തലച്ചോറിന്റെ വളർച്ച കുറഞ്ഞിട്ട് അനൻകഫാലി, മൈക്രോകഫാലി എന്നൊക്കെ പറഞ്ഞ കണ്ടീഷനിൽ കുട്ടികളുണ്ടാവും. അപ്പം ബുദ്ധി കുറഞ്ഞ കുട്ടികളായിട്ട് ജനിക്കാൻ വേണ്ടി സാധ്യത. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഗർഭിണിയാവാൻ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫോളിക് ആസിഡ്, ഗർഭം അലസിപ്പോവാനും ചാൻസ് ഉണ്ട്. ഗർഭം അലസിപ്പോകാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ എന്താണ്, ആരോഗ്യമില്ലാത്ത കുഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രകൃതിയുടെ ഒരു നിയമമാണ് അതിനെ കളയാൻ വേണ്ടി, അത് അപ്പം നമ്മൾ ഫോളിക് ആസിഡ് കൊടുക്കുക. അതാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. അതുപോലെ വീണയിനും അതേപോലെ സമാന സ്വഭാവമാണ്. അത് ഡി എൻ എയുടെ പ്രവർത്തനത്തിനാണ് മെയിനായിട്ട് ഈ ഫോളിക് ആസിഡും വൈറ്റമിൻ വീണയിനൊക്കെ ഉപയോഗിക്കുന്നത്. അത് മെയിനായിട്ട് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പിന്നെ ഫോളിക് ആസിഡ് ഗുളികകളും തീർച്ചയായിട്ടും ഗർഭിണികൾ കഴിക്കണം. പിന്നെ B12 നമുക്ക് വരുന്നത് സാധാരണ ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ ഫോളിക് ആസിഡ് പോലത്തെ തന്നെയാണ്. അതിന്റെ പ്രശ്നം കൊണ്ടാണ് സാധാരണ വിളർച്ചയൊക്കെ ഉണ്ടാവുന്നത്, രക്തക്കുറവ് ഉണ്ടാവുന്നത് നമുക്ക് സാധാരണ. അത് നമുക്ക് മൃഗങ്ങളിൽ നിന്നുള്ള പോഷണം ആണ് B12 സാധാരണ ഉണ്ടാവുള്ളൂ. ഇത് പറഞ്ഞ പോലെ വെജിറ്റേറിയൻസിൽ കുറവായിരിക്കും. അപ്പം B12 കരൾ, മുട്ട, പാൽ, പാലുൽപ്പന്നങ്ങളിലാണ്. പാലുൽപ്പന്നങ്ങളിൽ ഒരുവിധം എല്ലാ ഈ ബി കോംപ്ലക്സ് വൈറ്റമിൻസും ഉണ്ടാവുന്നുണ്ട് അതിനകത്ത്.
1: ദേശീയ പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ടി രഞ്ജിത്തുകുമാറുമായുള്ള അഭിമുഖം തുടർന്നു കേൾക്കാം നാളെ ഇതേ സമയം. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
2: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം പ്രിലി.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ലോക നാളികേര ദിനാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് കേന്ദ്രസഹമന്ത്രി രാംനാഥ് ടാക്കൂർ. ലണ്ടൻ സ്ക്വാഷ് ടൂർണമെന്റ് വനിതാ സിംഗിൾസ് 2 റൌണ്ടിൽ കടന്ന് ഇന്ത്യയുടെ അനാഹത് സിംഗ്. വാർത്തകൾ വിശദമായി. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ജനപങ്കാളിത്തത്തോടെയുള്ള മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ടീം ഇന്ത്യ മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം ദൃഢമാക്കുന്നതിനുമായി വിഭാവനം ചെയ്ത ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇത്. അധ്യാപക തസ്തികകളിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ കാലാവധി അവസാനിക്കുന്ന 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തെ NDPS കേസുകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇവയുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുമെന്നും തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു.
4: 2026 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിവിധ ജില്ലകളിലെ അധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനത്തിന് PSC തയ്യാറാക്കിയിട്ടുള്ള 18 റാങ്ക് പട്ടികയുടെ കാലാവധി 6 മാസം കൂടി ദീർഘിപ്പിക്കുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് തൂഫാൻ വലിയ രീതിയിൽ നടക്കുകയാണ്. നമ്മുടെ NDPS കോടതികൾ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പോ NDPS കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിൽ 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട്.
3: വെള്ളപ്പൊക്ക ദുരിതാശ്വാസ സഹായം ഈ ആഴ്ച തന്നെ വിതരണം ചെയ്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതി, സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകിയതായും സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ചുള്ള ദേശീയതല ആഘോഷത്തിന് തിരുവനന്തപുരത്ത്.

0: തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാളികേര വികസന ബോർഡ് മൂല്യവർദ്ധിത പാർക്ക് സ്ഥാപിച്ചാൽ സംസ്ഥാന സർക്കാർ ഇതിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. നാളികേര വികസന ബോർഡിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു.
1: जो बेरोजगार नौजवान है, जो किसान गरीब शोषित पीड़ित किसान है, उनके आय में वृद्धि की ये नारियल बोर्ड द्वारा, नारियल की खेती के द्वारा जो उत्पादक को उन्नति के शिखर पर, विकास के शिखर पर ले जाने की मुहिम चला है, उस मुहिम को मैं सलाम करता हूँ.
0: ദേശീയ നാളികേര പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. നാളികേര വികസന ബോർഡും കൃഷിവകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. യുഎസിലെ ആഷ്വില്ലിൽ നടന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ യൂറോപ്യൻ കമ്മീഷണർ ഫോർ ഇക്കോണമി വാൽഡിസ് ഡോബ്രോക്സ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇയു സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി ധനമന്ത്രാലയം അറിയിച്ചു. നിലവിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ, നിക്ഷേപ സംരക്ഷണ കരാർ എന്നിവയെ സംബന്ധിച്ചും ചർച്ച നടന്നു. ഫിൻടെക്, നിർമ്മിത ബുദ്ധി, ജനറേറ്റീവ് AI, സ്റ്റാർട്ടപ്പ് എന്നിവയിൽ കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യതകൾ കണ്ടെത്താനും ഇരുവരും താൽപര്യം പങ്കുവച്ചു. ദക്ഷിണ കൊറിയൻ ഉപപ്രധാനമന്ത്രിയുമായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇരുവർക്കുമിടയിൽ നടന്നു. GDP വളർച്ചയിൽ 8% മുകളിലെത്താനുള്ള ശേഷി ഇന്ത്യയ്ക്കുണ്ടെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ആഗോള ഊർജ്ജ പ്രതിസന്ധികൾ, വ്യാപാര അനിശ്ചിതത്വങ്ങൾ, എൽനിനോ പ്രതിസന്ധി എന്നിവ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിലെ നോർത്ത് കരോലിനയിലുള്ള ആഷ്വില്ലിൽ നടന്ന G20 ധനമന്ത്രിമാരുടെ യോഗത്തിനിടെയാണ് അദ്ദേഹം അഭിപ്രായം പങ്കുവച്ചത്. അടിസ്ഥാന സൌകര്യ മേഖലയിലും ഡിജിറ്റലൈസേഷൻ രംഗത്തും ഇന്ത്യ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും ശ്രീ അജയ് ഭംഗ വ്യക്തമാക്കി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിയിൽ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പങ്കെടുക്കും. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഉച്ചകോടി നടക്കുന്നത്. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളിത്ത രാജ്യങ്ങളിലെയും നേതാക്കൾ ഉച്ചകോടിയുടെ ഭാഗമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുല്ലപ്പെരിയാർ സന്ദർശനത്തിനെത്തിയ സുപ്രീംകോടതി നിയോഗിച്ച സമഗ്ര സുരക്ഷാ പരിശോധന സമിതിയുടെ യോഗം തേക്കടിയിൽ ആരംഭിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അണക്കെട്ടിൽ പരിശോധന വേണമെന്ന ആവശ്യം കേരളം യോഗത്തിൽ ഉന്നയിക്കും. ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥരുമായി നടക്കുന്ന ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് കേരളത്തിന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കേന്ദ്ര ഡാം സുരക്ഷാ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ ബൽരാജ് ജോഷി അധ്യക്ഷനായ 5-അംഗ വിദഗ്ധ സമിതിയാണ് മുല്ലപ്പെരിയാറിൽ പരിശോധനയ്ക്കെത്തിയത്. ഇന്നലെ പ്രധാന ഡാം, ബേബി ഡാം, സ്പിൽവേ, ഗാലറി തുടങ്ങിയ ഭാഗങ്ങളിൽ സമിതി നേരിട്ടെത്തി വിശദമായ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. അണക്കെട്ടിന്റെ ബലക്ഷയം, മണ്ണൊലിപ്പ്, തേയ്മാനം എന്നിവയ്ക്ക് പുറമെ പ്രദേശത്തെ ഭൂകമ്പ സാധ്യതയും പ്രതിരോധശേഷിയും സംഘം വിലയിരുത്തി. ഇരു സംസ്ഥാനങ്ങളുടെയും ആശങ്കകളും ആവശ്യങ്ങളും വിലയിരുത്തി സമിതി തയ്യാറാക്കുന്ന റിപ്പോർട്ട് ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് തുടർന്നുള്ള നടപടികൾക്കായി കേരളത്തിനും തമിഴ്നാടിനും കൈമാറുകയും ചെയ്യും.
0: നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1100 പിന്നിട്ടു. 4600 പേരെ കാണാതായെന്നാണ് നേപ്പാൾ പോലീസിന്റെ കണക്കുകൾ. മരിച്ചവരെ തിരിച്ചറിയുന്നതിനായി 19-അംഗ ഇന്ത്യൻ ഫോറൻസിക് സംഘം DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും നൽകി വരുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. 5.5 ടൺ അവശ്യ മരുന്നുകൾ അടക്കമുള്ള ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് ഇന്ന് 5-ാമത്തെ വിമാനം നേപ്പാളിലേക്ക് പുറപ്പെട്ടു. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് ബീഹാറിലെ അതിർത്തി ജില്ലകളിൽ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നു. ഭഗൽപൂരിൽ ഗംഗാനദി തീരത്തുണ്ടായ രൂക്ഷമായ കരയിടിച്ചിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. നദി വഴിമാറി ഒഴുകുന്നതാണ് തീരമിടിയാൻ കാരണമായത്. ജലപ്രവാഹത്തിൽ നൌഗാച്ചിയിലെ 2 ക്ഷേത്രങ്ങളടക്കം ഒലിച്ചുപോയി. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ 33,120 അംഗൻവാടികളിലൂടെ സേവനം ലഭിച്ചുവരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ത്രൈമാസ

0: ആരോഗ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ലണ്ടൻ സ്ക്വാഷ് ക്ലാസിക് ടൂർണമെന്റ് രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ച ഇന്ത്യയുടെ അനാഹത് സിംഗ്. വനിതാ സിംഗിൾസ് ആദ്യ മത്സരത്തിൽ ഈജിപ്തിന്റെ മറിയം വെറ്റ് വലിയയാണ് അനാഹത് പരാജയപ്പെടുത്തിയത്. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ രമിത് ടണ്ടൻ ഖത്തർ താരത്തെ പരാജയപ്പെടുത്തി രണ്ടാം റൌണ്ടിൽ കടന്നു. ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്തിന്റെ മുന്നേറ്റം. അതേസമയം ലക്ഷ്യ സെൻ കനേഡിയൻ താരത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. മിക്സ്ഡ് ഡബിൾസിൽ ധ്രുവ് കപില തനീഷ ക്രാസ്റ്റോ സഖ്യം അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തി അമേരിക്ക. ബന്ദർ അബ്ബാസ്, ഹോർമൂസ്, ചാബഹർ മേഖലകളിലടക്കം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ IRGC ആക്രമണം നടത്താൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നടപടിയെന്നും US അറിയിച്ചു. യുക്രൈനിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യൻ എംബസി. മരിച്ചയാളുടെ കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും എംബസി അറിയിച്ചു. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ലോക നാളികേര ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ടാക്കൂർ. ലണ്ടൻ സ്ക്വാഷ് ടൂർണമെന്റ് വനിതാ സിംഗിൾസ് രണ്ടാം റൌണ്ടിൽ കടന്ന് ഇന്ത്യയുടെ അനാഹത് സിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ. അനുപല്ലവിയിലൂടെ തിരയാം പല്ലവിയെ, പാട്ടേതെന്ന് തിരയാം ഹമ്മിങ്ങിലൂടെ, BGMലൂടെ പാട്ടിലേക്ക്. പല്ലവി അനുപല്ലവി, തത്സമയ ഗാനാന്വേഷണ ഫോണിൻ. ആവിഷ്കാരം ജീജ ശ്രീജിത്ത്.
2: പല്ലവി അനുപല്ലവി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. പല്ലവി അനുപല്ലവി വിജയിക്കുള്ള സമ്മാനമായ റേഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബെള്ളൂർ ജനത ചാരിറ്റബിൾ സൊസൈറ്റി. ആദ്യത്തെ കോളറിലേക്ക്. ഹലോ.
3: ഹലോ
2: ഹലോ, നമസ്കാരം. ആരാണ്?
3: നമസ്കാരം, ഞാൻ പ്രദീപൻ.
2: പ്രദീപൻ ആദികടലായി. ഓക്കെ, അപ്പൊ പല്ലവി അനുപല്ലവിയിൽ വന്നിട്ട് കുറച്ചായി അല്ലേ? ഓക്കെ, ഈ പ്രാവശ്യം നമുക്ക് നോക്കാം അല്ലേ. ഇതാ ഒരു അനുപല്ലവി.

0: പടാമോ? അറിയാത്തതോ? ഇതോ അതൊന്നുമല്ല. ഉപ്പും ചോറും നൽകുവാൻ ഉണ്ണിയെ ഗുരുവായൂർ കൊണ്ടുപോകും. അപ്പൊ ഒരു കുഞ്ഞിന്റെ അടുത്ത് പാടുന്നതാണ്. ഹലോ.
1: ഹലോ.
0: അറിയില്ല, എങ്ങനെ? അല്ല, ഞാൻ പറഞ്ഞത് അതിന്റെ വരികളാണ് പറഞ്ഞത്. അനുപല്ലവിയുടെ ഉപ്പും ചോറും നൽകുവാൻ ഉണ്ണിയെ ഗുരുവായൂർ കൊണ്ടുപോകും, കമലായ ദാക്ഷൻ കമലാകാന്തൻ തങ്കക്കുടത്തെ അനുഗ്രഹിക്കും.

0: ഉരുവേഷയില്ല. സഞ്ചാര സിനിമയിലെ ഗാനമാണ് ഇത്. പഴയതല്ലേ ഇത്, കേൾക്കുമ്പോ അറിയില്ലേ പഴയ പാട്ടാണെന്ന്. സഞ്ചാരി സിനിമ അറിയില്ലേ, സഞ്ചാരി റസൂലി നിൻകനി വാലെ, ആ സിനിമയിലെ ഗാനമാണ്. ഒത്തിരി ഗാനങ്ങളുള്ള ഒരു, നല്ല ഗാനങ്ങളുള്ള യേശുദാസിന്റെ സംഗീത സംവിധാനത്തിൽ ഉണ്ടായിട്ടുള്ള ഗാനങ്ങളാണ്. നല്ല നല്ല പാട്ട്. കർപ്പൂര ദീപം തെളിഞ്ഞു, ശ്യാമധരണിയിൽ തളിരണിഞ്ഞു മലരണിഞ്ഞു, ഇങ്ങനത്തെ ഒക്കെ പാട്ടുകളുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ച പാട്ടിന്റെ പല്ലവി ഇതായിരുന്നു. അനുരാഗവല്ലരി കടിഞ്ഞൂൽ കായ്ച്ചു ആവണിയ വിട്ടന്നാളിൽ. ഇത് കേട്ടിട്ടില്ലേ? ഓർമ്മ കിട്ടി. അതല്ല, അങ്ങനെയാണ് ഇടക്കൊക്കെ ചോദിക്കുന്ന സമയത്ത്
1: പ്രശ്നമാവും.
0: ഇപ്പൊ ഇരുന്നൊന്ന് കേക്കൂ, അല്ലാതെ ഞാനെന്താ പറയാ. ശരി കേട്ടോ, കാലം കൂടി ഒന്ന് വിളിച്ചതാണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വിളിക്കാം. ശരി.
1: ഓക്കെ, താങ്ക് യു.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
2: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
1: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
2: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്.
3: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
4: പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം തുടരുന്നു. പങ്കെടുക്കാനായി 0497-2956-0007 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495-99-1015. ഹലോ.
5: ഹലോ.
4: ആ ഹലോ, പറയൂ, ആരാണ്?
5: എന്റെ പേര് മോഹനൻ.
4: ആ സ്ഥലം
5: ചിറ്റാരിപ്പറമ്പ് വട്ടോളിയാണ് വീട്.
4: ചിറ്റാരിപ്പറമ്പ് വട്ടോളി. പാട്ടുകാരനാണ്? ആണോ?
5: പാട്ട്.
4: റേഡിയോ, റേഡിയോ വോളിയം കുറക്കണേ പ്ലീസ്. റേഡിയോ വോളിയം കുറച്ചിട്ട് കുറച്ച് ദൂരേക്ക് നിന്നോ, കൂട്ടി വെക്കാണോ ചെയ്യുന്നേ? കുറച്ച് ദൂരേക്ക് നിന്നോ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് സംസാരിക്കാം. ഓക്കെ. മോഹനൻ ചിറ്റാരിപ്പറമ്പ് അല്ലേ? ആദ്യമായിട്ടാണോ പല്ലവി അനുപല്ലവിൽ വരുന്നത്? പാട്ട് പാടുവോ?
5: പാട്ടിങ്ങനെ ഓരോരോ ഫംഗ്ഷനുള്ള പാട്ട് ചെറുങ്ങനെ പാടും.
4: ചെറുങ്ങനെ ചെറുങ്ങനെ നമുക്കും ചെറുങ്ങനെ മതി. ഇതൊരു അനുപല്ലവി 90s. ഓ,
5: ഫീമെയിൽ വോയിസ് ആണ്.
4: ആ, ഞാനും പെട്ടെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമുക്കിതാ ഒരു അനുപല്ലവിയാണ്, 90s ഒരു ഗാനമാണ്. ഇതാ

0: അയ്യോ എനിക്ക് ഇത്ര ഒരുപാട്.
1: പിന്നെ റേഡിയോ ഉറക്കെ വെക്കണ്ട്, നിങ്ങൾ ഫോണിലൂടെയാണ് പാട്ട് കേൾക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം എന്ത് അലങ്കോലായിരിക്കും, കേൾക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്, എനിക്ക് അതിലേറെ ബുദ്ധിമുട്ടാണ്. പാട്ട് എവിടെ കേട്ടിട്ടുണ്ടോ? പഴയ പാട്ട് അതിലെന്നെ നിക്കാതെ എല്ലാ പാട്ടും വേണ്ടേ? ഇതൊന്നും അധികം പുതിയ പാട്ടൊന്നുമല്ല, 90 എന്നെല്ലാം പറഞ്ഞ് കൊല്ലത്രയോ ആയി. 91 മറ്റേ ഇറങ്ങിയ സിനിമയാ, രക്ഷയില്ല. നല്ല നല്ല പാട്ടുകളുള്ള ഒരു ഐ വി ശശി പടമാണ് നീലഗിരി. നീലഗിരി സിനിമ, കീരവാണി മ്യൂസിക്, പി കെ ഗോപി രചന. ഈ പാട്ട് എം ജി ശ്രീകുമാറും ചിത്രയും. ഞാൻ മുമ്പ് എനിക്ക് തോന്നി ചോദിച്ചിട്ടുണ്ട്
0: തോന്നുന്നു,
1: ഓർമ്മ കിട്ടുന്നില്ല. മമ്മൂട്ടിയുടെ സിനിമ. പുന്നരളിക്കുമ്പിലേ കൂലി പറയൂ, നിന്റെ ഉള്ളു നിറയേ പ്രണയം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

ഹലോ പല്ലവി അനു പല്ലവി. ഹലോ, പറയൂ, ആരാണ്? നിലമ്പൂരിൽ നിന്ന് മണി. ആ, എന്ത് ജോലി ചെയ്യുന്നു?

അങ്ങനെ ഇവിടെ കണ്ണൂർ ആകാശവാണിയിലേക്ക് വിളിക്കാറുണ്ടെന്ന് തോന്നുന്നല്ലേ? അങ്ങനെയൊന്ന് വിളിച്ചു. അങ്ങനെയൊന്ന് ശ്രമിക്കാലോ എന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇതാ ചോദ്യം. എങ്ങനെ അങ്ങനെയാണ്? അപ്പൊ ഇതാ പിന്നെ ഒരു അനുപല്ലവി കേട്ടോളൂ. ഇതാ

0: തെങ്ങിലും പിടിക്കുന്നുണ്ടോ? കുറച്ച് വിഷമായി പോയി അല്ലേ? നല്ല പിടിയും ഉണ്ടോ? ഓക്കെ, നിലമ്പൂരിൽ നിന്നേ കഷ്ടപ്പെട്ട് വിളിച്ച് അല്ലേ? നിലമ്പൂരിൽ നിന്ന് കഷ്ടപ്പെട്ട് വിളിച്ചു, എന്നിട്ട് അറിയാത്തൊരു പാട്ടും ചോദിക്കേണ്ടി വന്നു എനിക്ക്. ഇത് നല്ലൊരു പാട്ടാണ്, എ ടി ഉമ്മറിന്റെ, നമ്മുടെ ആകാശ് കണ്ണൂർ ആകാശവാണിയിലൊക്കെ പോകുന്ന പാട്ടാണ്. പനിനീർ പൂവിനു മോഹം നിൻചുടികളിലിതളായി വിടരാൻ, ഇതാണ് പാട്ട്. മൃദുലേ ആത്മദാഹം മധുക്കണമായി അതിലലിയാൻ. എന്തെ ഈ പാട്ടാണ്? ഇത് കേട്ടിട്ടുണ്ട് പാട്ട്?
1: ഓണം
0: കേട്ടിട്ടുണ്ട്, അത്ര അറിയില്ല. ഓണമൊക്കെ
1: തീർന്നെങ്കിലും,
0: ഓണമെല്ലാം തീർന്നെങ്കിലും ആകാശവാണി പല്ലവിയനു പല്ലവിയിൽ ഓണം തീർന്നിട്ടില്ല. കാരണം അടുത്തിടെ കൊടുത്ത പാട്ടുകളിലാണല്ലോ ക്വസ്റ്റ്യൻ വരുന്നത്, അതുകൊണ്ട് കുറെ പനിനീർ പൂവിനെ കുറിച്ചുള്ള പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിന് വന്നൊരു ഗാനമാണ്. അപ്പൊ ഞാനെന്താ പറയാ, ഇപ്പൊ ഗാനം കേൾക്കൂ. ശരി, ആ ശരി.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി

പല്ലവി തത്സമയ പ്രക്ഷേപണം തുടരുന്നു. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പറുണ്ട്, 9495991015. ഹലോ, ആരാണ്? ഷീബ. എവിടുന്നാണ്? മമ്പറ. അതെന്താ ഒരു ഉഷാറില്ലാത്തത്? ഉഷാറുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ. അതിന്റെ ഉഷാറ് കുറവാണോ അതോ ടെൻഷൻ അടിച്ചോ? ശരി, ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു സമാധാനം വരും അല്ലേ, ഒരു തീരുമാനം ആകുമല്ലോ. ഇതാണ് ചോദ്യം. അനുപല്ലവി ഇതാ

തുടക്കം അതല്ല. ഒരു തുമ്പി കൂടിയുണ്ട്. എന്നാലും ശരിയായിട്ടില്ല. ഒറ്റൊരു വരിയാണ് പറഞ്ഞത്, ഒറ്റൊരു വരിയില്ല, ഒരു വാക്ക്. ഒരു വരിയെങ്കിലും പറയൂ. എന്നാലും ഇത്തിരി ബാക്കി പാടിയാ മതി, കുറച്ച് ബാക്കി പാടിയാ മതി. എന്തെങ്കിലും ട്യൂണിങ്ങിൽ പാടൂ. ഒരു ഒരു വാക്കായിട്ടില്ല, രണ്ടാമത്തെ വാക്ക് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് ഇച്ചിരി പാടിയാലോ മുടിയാലോ ഒക്കെ മതി. കഷ്ടപ്പാട്. എന്നെ കൊണ്ട് എന്തെല്ലാം ഇങ്ങനെ ചെയ്യിക്കുന്നത്. അതാ പറയുന്നത്, ഇത്രയും ഈസി ഒരു ചോദ്യം ചോദിച്ചു, പാട്ടറിയുകയും ചെയ്യാം, എന്നിട്ടൊരു ഇത്തിരിയെങ്കിലും ഇത് താമരത്തുമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? ഈ പാട് ശരിക്കും അറിയാത്തവർക്ക് ഇതെന്താ ഒരു താമരത്തുമ്പി മാത്രം പറയുന്നത്? മുമ്പിലോ ഒന്നുകൂടി ആദ്യത്തെ വരി പറയോ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒന്ന്. സമയമായിക്കൊണ്ടിരിക്കുന്നു. പോട്ടുതാ വിട്ടു. ശരി, എന്നാൽ ഇപ്പൊ എന്ത് തുമ്പിയാണെന്നെല്ലാം കേട്ട് നോക്കൂ. ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? സ്നേഹവീടിലെ ഗാനമാണ് ശ്രേയാ ഘോഷാൽ പാടിയത്. റഫീഖ് അഹമ്മദ് രചന, ഇളയരാജ സംഗീതം. ദാ തുമ്പിയൊക്കെ കേട്ടിരുന്നോ? ശരി.

0: ഔഷധ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: ഓണം കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങൽ മാറ്റിവെച്ചോ.
3: എങ്കിലിതാ മൈജിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
2: ടി വി EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
3: നേടാം ഒരു EMI ഓഫ് 16,000 രൂപീസ് വരെ.

0: ഹലോ
1: ഹലോ
0: പല്ലവി അനു പല്ലവി പേര് പറഞ്ഞേ.
1: സൗമ്യ.
0: ആ സൗമ്യ, എവിടുന്നാണ്?
1: ചാലക്കുന്ന
0: വിളിക്കുന്നത്. സൗമ്യ, ചോദ്യം പറയട്ടെ. അധികം പോയത് പാടില്ല. ഓക്കേ, എന്താ ഒരു പാട്ട്.

അത്രവരെയുള്ളൂ, അത് കഴിഞ്ഞ പല്ലവിയായി. ഏ ആദ്യം കിട്ടാൻ ഒന്നുമില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ച് ഓർത്താ മതി. ഇല്ല, അറിയില്ല അല്ലേ. ഉണവയിൽ ഓളങ്ങളിൽ താലി കെട്ടും നേരം മറിമാക്കിളെ മാറി നിൽക്കാനെന്തെ. അറിയില്ലേ, നേരം പോയിന്റെ തീവരേ കോലം പോയിന്റെ തോഴർ. അറിയില്ലേ, അതാ പറഞ്ഞത്. ഓണം എന്നുള്ള ഒരു വാക്ക് കിട്ടിയാ മതിയായിരുന്നു അല്ലേ. ഓക്കെ, എന്താ ചെയ്യാ, അനുപല്ലവിയെ നമ്മളെ ചെലപ്പം അത്രയൊന്നും ശ്രദ്ധിക്കൂല, അതാണ്. പഴയത് വേണ്ടാന്നും പറഞ്ഞു ഞാൻ വേറൊരു പാട്ട് മര്യാദയ്ക്ക് എടുത്തു വെച്ചതായിരുന്നു. ഓക്കെ, ഇപ്പൊ ഓണവെയിൽ കേക്ക്. ശരി സൗമ്യ.

0: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
1: എന്തേട്ടാ ഒരു വിഷമം?
2: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
1: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
2: അത് എവിടെ നിന്ന്?
1: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ഹലോ
1: ഹലോ
0: പല്ലവി, അനു പല്ലവി ആരാണ്?
1: അനുഷയാണ്.
0: അനുഷ എവിടുന്നാണ്?
1: ഇത് കാസർഗോഡ് ജില്ലയിലെ എളമ്പച്ചി എന്ന് പറയുന്ന സ്ഥലം.
0: എളമ്പച്ചിയിൽ നിന്ന്? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഒന്നും ചെയ്യുന്നില്ല.
0: ഇല്ല, കല്യാണം കഴിഞ്ഞോ? വീട്ടമ്മയാണോ? എങ്ങനെയാണ്?
1: കല്യാണം കഴിഞ്ഞു.
0: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: ഭർത്താവിന്റെ അമ്മയുണ്ട്, ഭർത്താവ്, ഒരു മോളുണ്ട്.
0: ഒരു മോളുണ്ട്. അപ്പോ എന്താ ചോദ്യം? എന്താ അനുപല്ലവി?

അതന്നെ. ഇച്ചിരി കൂടെ പാടാമോ? ഒരു പാടി, കുറച്ച് പാടി. ഇത്ര വരെയായി. ഓക്കെ, അപ്പൊ ഒരുവിധമായിട്ടുണ്ട് അല്ലേ. നോക്കാം. ശരി, അപ്പൊ ഇപ്പൊ പാട്ട് കേൾക്കൂ. സിനിമ ഏതാണെന്ന് അറിയാമോ? ജയറാമിന്റെ സിനിമയാണ്, മധുചന്ദ്രലേഖ, ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ, യേശുദാസ്. ഓക്കെ, ശരി. ഏ, ഓക്കെ.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിട്ടില്ല.
3: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടർന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
2: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
3: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
4: പല്ലവിയനു പല്ലവി തുടരുന്നു. വിളിക്കുക 0497295600 എന്ന നമ്പറിൽ, മറ്റൊരു നമ്പർ 9495991015. ഹലോ
5: ഹലോ
4: ഹലോ
5: ഹലോ പറഞ്ഞു കേൾക്കുന്നുണ്ട്?
4: പറയൂ, കേൾക്കുന്നുണ്ട്. എനിക്ക് കേൾക്കാം, നാട്ടുകാർക്കെല്ലാം കേൾക്കാം. ഓക്കെ, പേര് പറഞ്ഞേ. സന്തോഷ്. എവിടുന്ന് വിളിക്കുന്നു?
5: ഞാൻ ഇരിട്ടി കീഴ്പള്ളി.
4: ഇരിട്ടി
5: കീഴ്പള്ളി.
4: ശരി, എന്ത് ചെയ്യുന്നു?
5: ഞാൻ കാർപെന്റർ
4: ആണ്. ഇപ്പൊ കുറച്ച് റെസ്റ്റ് ആണല്ലേ, കുറച്ച് നേരത്തേക്ക്. ഓക്കെ, അപ്പോ ഒരു പാട്ടിന്റെ അനുപല്ലവിയാണ്.

0: അയ്യോ ഇത് കേട്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു എന്റെ പങ്ക് എനിക്കത്താ എനിക്കത്താ എന്ന് പറയുമ്പോ കിട്ടുമെന്ന് വിചാരിച്ചത്.
1: ഞാന് ഇതിന് മുന്നത്തെ പാട്ടൊക്കെ വന്നപ്പോ ഞാൻ താരീതിയിലുള്ള പാട്ടായിരിക്കും വരുന്നത്. ഞാൻ
0: ഇതങ്ങനെ തന്നെ പാട്ടാ. നിങ്ങള് തുടക്കം കേട്ട് ഞാൻ അതിശയപ്പെട്ടു. ഇതെന്ന് വെച്ചാല് ഇതെല്ലാം എന്താ പറയാ, ഒരു എന്താ നമ്മൾ ഓണക്കാലത്തൊക്കെ കേൾക്കുന്ന ഒരു പാട്ടാണ്. വലിയ സിനിമയെ പറ്റിയൊന്നും വലിയ ഒരു ഇതൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഈ പാട്ട് വളരെ ഫേമസ്. നമ്മളൊരു ആൽബം കാര്യങ്ങളെ പോലെയൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്ന ഒരു പാട്ടാണ്. ഓണക്കാലത്ത് എപ്പോഴും ഉണ്ടാവും. മുത്രാടം എന്നാണ് തുടക്കം. ഇല്ല അറിയില്ല ഇതറിയില്ല. ഓക്കെ. മുത്രാടക്കിളിയേ കിളിയേ കിളിയേ, നീ ഉച്ചയ്ക്ക് ഉറങ്ങി ഉണർന്ന കിനാവുകൾ, കൊച്ചു കൊച്ചു മനത്തങ്ക കിനാവുകൾ. ഇങ്ങനെയാണ് പാട്ട്. എന്റെ പങ്ക് എനിക്കുത്താ എനിക്കുത്താ, ഇങ്ങനത്തെ ഒരു പാട്ടാണ്. ഈ ഓണ സമയത്തൊക്കെ വരുമ്പോ നമ്മള് ധാരാളം കേൾക്കുന്നു. ഇങ്ങനെ ആ നിങ്ങൾ പാടുവോ സന്തോഷേ? ഇപ്പൊ പാടുന്ന ഒരു പാട്ട്. ഈ പാട്ട് വേണ്ടെന്നേ, വേറെ ഏതെങ്കിലും പാട്ട് പാടിയാ മതി. പല്ലവി എന്നെ പോലെ ഒരു ഉത്തരം കിട്ടുമെന്നൊന്നും ഉറപ്പില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ നാല് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തെല്ലാം പറയാന്നറിയില്ല. ചിലത് കിട്ടുമായിരിക്കും, ചിലത് കിട്ടില്ല. നമ്മളൊരു ഭാഗ്യം അല്ലേ, നമുക്ക് ആ സമയത്ത് പറയുന്നുണ്ടാവും, എന്നാൽ പോലും പറയാൻ പറ്റൂല. വീട്ടിൽ നിന്നുള്ള ആൾക്കാർ പാടുന്നുണ്ടാകും, ചോദിക്കുന്നവർക്ക് കിട്ടുന്നുണ്ടാവില്ല. ഇങ്ങനത്തെ ഒക്കെ വിഷമങ്ങൾ ഉണ്ടാവും. ഒരു പാട്ട് പാടിയ രണ്ടുപേരി
1: ഓണത്തിന്റെ പാട്ടുപാടാ.

0: നീ തേടും മനോഹര തീരം മാറി വിളിച്ചു ഇതാ ഇതാ ഇതാ.
1: ഓക്കെ, ഉത്രാടവുമായി ഓണ ഓണപ്പൂവായി. പിന്നെന്ത് വേണം അല്ലേ? ഇപ്പൊ പാട്ട് കേൾക്കോട്ടാ, ഉത്രാടക്കിളി എന്നുള്ള ഒരു പാട്ട്. അതിന്റെ അത് മടക്കയാത്ര എന്നുള്ള സിനിമ എന്നാണ് പറയാ. ആലപ്പി രംഗനാഥാണ് മ്യൂസിക്, ബിജു തിരുമലയുടെ രചന. ഓക്കെ, പാടി ഒപ്പിച്ച് നന്നായിട്ട്. ശരി.

0: നീ ഉച്ചയ്ക്കുറങ്ങി ഉണർന്ന കിനാവുകൾ, കൊച്ചു കൊച്ചോ മനത്തങ്ക കിനാവുകളും മാതങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പല്ലവി അനുപല്ലവിയുടെ സമയം തീരുകയാണ്. അപ്പോൾ ഷീബ മമ്പറം എന്തോ ഒരു തുമ്പി എന്നുള്ള ഒരു ഇത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വിജയായി വന്നിരിക്കുന്നത് അനുഷ ഇളമ്പച്ചി. നല്ല നന്നായി കുറച്ചൊന്ന് പാടി ഒക്കെ വെച്ചിട്ടുണ്ട് അനുഷ. കൺഗ്രാറ്റുലേഷൻസ്. പല്ലവി അനുപല്ലവി സമാപിക്കുന്നു. നിങ്ങളോടൊപ്പം ജീജ ശ്രീജിത്ത്, സാങ്കേതിക സഹായം പി വി രമേശൻ. എഫ് എം പ്രധാന വാർത്തകൾ. നാളികേര കൃഷിയിൽ കേരളം പിന്നിലേക്ക് പോയതിന്റെ കാരണം പഠന വിധേയമാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ച് ദേശീയതല പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തന സാമഗ്രികളുമായി അഞ്ചാമത്തെ ഇന്ത്യൻ വിമാനം നേപ്പാളിലെത്തി. ദുരന്തത്തിനുള്ളിലെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ പ്രത്യേക ഉപകരണങ്ങളുമായി 11 സംഘവും 5.5 ടൺ ആവശ്യമരുന്നുകളുമാണ് വിമാനത്തിലുള്ളത്. വനാതിർത്തികളിലെ ജനവാസ മേഖലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേരും. മന്ത്രിമാരും വനാതിർത്തി മണ്ഡലങ്ങളിലെ എംഎൽഎമാരും എംപിമാരും പങ്കെടുക്കുന്ന യോഗം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. നീറ്റ് ക്രമക്കേടുകൾക്കെതിരായ പ്രതിഷേധങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കിയ സുപ്രീംകോടതി വിധി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് മന്ത്രി ഒ ജെ ജനീഷ്.

0: ഭരണകൂടങ്ങളുടെ ജനവിരുദ്ധതയെയും സ്വേച്ഛാധിപത്യ പ്രവണതകളെയും ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ കൊണ്ട് തിരുത്തിക്കാനാകും എന്ന സന്ദേശമാണ് വിധിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. അങ്കണവാടികൾ വഴി വിതരണം ചെയ്യുന്ന അമൃതം പൊടിയിൽ പഞ്ചസാര ചേർക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്ന് ബാലാവകാശ കമ്മീഷൻ. അമൃതം ന്യൂട്രിമിക്സിന്റെ നിർമ്മാണത്തിൽ പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കി കുറഞ്ഞ അളവിൽ ശർക്കര ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാലസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഭവനമൊരുക്കുന്നതിനായി കിളിക്കൂട് ഭവന പദ്ധതി ആരംഭിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി പ്രതിവർഷം 10 വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് ലക്ഷ്യമിടുന്നത്. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ എം അനുജ കുമാർ വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. The headlines. Prime Minister Narendra Modi to address valedictory session of departmental summit of Jal Shakti Ministry in New Delhi this evening. India sends 5th aircraft carrying 5.5 tons of essential medicines and equipments to assist flood-ravaged Nepal. Death toll crosses 1,100. World Bank Chief Ajay Banga praises India's economic growth, says it has potential to grow beyond 8% despite global economic headwinds. India-Afghanistan Joint Working Group holds review meeting to strengthen bilateral trade and economic cooperation between the two countries. And in badminton, India's Kidambi Srikanth and Tanvi Sharma advance to the second round of China Open. And now the news in detail. Prime Minister Narendra Modi will address the valedictory session of the departmental summit of Jal Shakti Ministry in New Delhi this evening. The two-day departmental summit commenced yesterday is the first in a series of departmental summits envisioned by the Prime Minister to strengthen the spirit of Team India and deepen cooperative federalism. The summit is bringing together the centre and the states to deliberate on critical sectoral priorities and evolve time-bound action plans. The summit is focusing on 4 key areas covering timely implementation of water infrastructure projects, Jal Sanchay Jan Bhagidari, Catch the Rain, Drinking Water Source Sustainability and Jal Jeevan Mission 2.0. The initiative seeks to promote shared responsibility for national goals and ensure that deliberations translate into measurable improvements in governance and service delivery. India continues to extend all possible assistance to Nepal in the ongoing rescue and relief efforts. The 5th Indian aircraft carrying relief and rescue assistance has departed for Nepal today. In a social media post, External Affairs Ministry Dr. S. Jaishankar said the aircraft is carrying an 11-member rescue team equipped with specialized equipment along with 5.5 tons of essential medicines. Meanwhile, a 19-member Indian forensic team has begun analyzing DNA samples alongside forensic experts to assist in identifying people affected by the recent flash floods in Nepal. More details from our correspondent.
2: The death toll from the devastating floods in Nepal has crossed the 1,100 mark. According to Nepal's National Disaster Risk Reduction and Management Authority, as many as 1,114 bodies swept away by the last week's deadly floods had been recovered till date. The highest number of bodies had been recovered in southern Chitwan district, followed by Nawalparasi East. Authorities said 95 bodies have so far been identified and handed over to their relatives. Around 4,000 people remain out of contact, including government employees, security personnel, elected representatives, foreign nationals, Nepalis accompanying foreign tourists, local residents, and workers employed at the hydropower projects. Meanwhile, the whereabouts of many people reported missing from 11 flood-affected hydropower projects remain unknown, as rescue efforts have so far produced limited results. According to the Independent Power Producers Association Nepal, the status of 983 people associated with 11 hydropower projects along the Bhotekoshi and Trishuli river corridors in Rasuva and Nuwakot remains unknown. From News Desk.
1: Union Finance Minister Nirmala Sitharaman met World Bank President

ആകാശവാണി മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം ഏഴാം ഭാഗം. രചന അരുൺ നായർ. ശബ്ദം നൽകുന്നവർ ശോഭി തിലകൻ, അഡ്വക്കേറ്റ് എ ഇസ്മായിൽ സേഠ്. സംവിധാനം റൂബി ബാബു.

0: ലഹരി, വിഷകന്യകയാണവൾ. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒന്നര പതിറ്റാണ്ടിന് ശേഷം ഇവളെ വീണ്ടും പ്രാപിച്ചത്. പൂജയെന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ള വാർത്ത പത്രത്തിൽ കണ്ടപ്പോൾ, അവൾ അന്ന് മരിച്ചില്ല, ജീവിച്ചിരിക്കുന്നുവെന്നറിഞ്ഞപ്പോൾ, അവളിൽ അവളുടെ അമ്മയുടെ തന്നെ ഛായ കണ്ടപ്പോൾ, ചിന്നിച്ചിതറിയ മനസ്സിനെ ശാന്തമാക്കാൻ മറ്റൊരു മാർഗവുമില്ലായിരുന്നു.
1: പതിനാല് വർഷം മുൻപും അതുപോലെ തന്നെയായിരുന്നു. അന്ന് കരുണ എന്ന എന്റെ ഭാര്യ കാരണം, പൂജയുടെ അമ്മ കാരണം, ലഹരിയുടെ മിന്നൽ പിണർ സിരകളിലൂടെ പാഞ്ഞപ്പോൾ ഞാനത് ചെയ്തു. രണ്ടുപേരെയും, അമ്മയെയും മകളെയും ഞാൻ അഗ്നിക്ക് സമർപ്പിച്ചു. ഞാനെന്ന ദേവൻ മേനോൻ. പക്ഷേ
0: പിന്നീട് യാത്രകളായിരുന്നു ഇന്ന് ഈ നിമിഷം വരെ. പാപമോക്ഷം തേടിയുള്ള യാത്ര, ജ്ഞാനം തേടിയുള്ള യാത്ര. ശരീരത്തിനെയും മനസ്സിനെയും ഉടച്ചു വാർത്തു. രൂപവും ഭാവവും മാറി. പുതിയ സ്ഥലങ്ങൾ, പുതിയ ഭാഷകൾ. ഇതിനിടയിൽ ഒരിക്കലും ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തോന്നിയില്ല. തെറ്റോ? ശുദ്ധികലശമായിരുന്നില്ലേ അത്? അനിവാര്യമായത്? യോഗയിലൂടെയും ധ്യാനത്തിലൂടെയും ലഹരിയിൽ നിന്ന് മുക്തി നേടി. പക്ഷേ രണ്ട് മാസങ്ങൾക്ക് മുൻപ് വീണ്ടും ആ പത്രവാർത്ത, അത് വെളിവാക്കിയ സത്യം, പിഴവ് പറ്റിയെന്നുള്ള തിരിച്ചറിവ്, ദൗത്യം, നിയോഗം. ഇനിയും അവശേഷിക്കുന്നു. മനസ്സിൽ വീണ്ടും കൊടുങ്കാറ്റുകൾ വീശി. ലഹരി വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങിവന്നു, മടക്കി കൊണ്ടുവരേണ്ടി വന്നു. എന്തു വേണമെന്നറിയാതെ ഉഴറിയ മനസ്സിന് ലഹരി നേർവഴി കാട്ടിത്തന്നു. അതെ, അത് വേണം, മനസ്സ് പറഞ്ഞു.

പൂർത്തിയാകാതെ പോയത് മുഴുമിപ്പിക്കണം. അമ്മയുടെ പുറകെ മകളും പോകണം. അവൾ പൂജ ഇല്ലാതാകണം.

0: രണ്ടു മാസമായി മനസ്സിലെരിയുന്ന നെരിപ്പോടിന് ഇന്ന് ശാന്തി. ഇനി കുറച്ചു മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇത്തവണ പിഴയ്ക്കരുത്. അന്ന് പിഴച്ചു. അഗ്നിമൂർത്തെ, എന്തു പറ്റി നിനക്കന്ന്? സർവസംഹാരിയായ നിന്റെ കൈകൾ അന്ന് തളർന്നുവോ? ആ കൈകൾ എന്തുകൊണ്ട് അവളിലേക്ക്, പൂജയിലേക്ക് അന്ന് നീണ്ടില്ല? പാപത്തിന്റെ വൃക്ഷത്തെ ഭസ്മമാക്കിയ ഉഗ്രരൂപേ, നീ എന്തേ അതിൽ ജന്മം കൊണ്ട കനിക്ക് മാപ്പ് നൽകി?
1: പതിനാല് വർഷങ്ങൾക്ക് മുൻപ്

എന്റെ ഇഷ്ടമില്ലാതെ നടന്ന എന്റെ കല്യാണം എന്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നു. കരുണ. അമ്മയുടെ നിർബന്ധമായിരുന്നു അതിന് കാരണം. അമ്മയോട് പറയാൻ കഴിഞ്ഞില്ല, ലഹരിയാണ് എന്റെ പ്രാണസഖി, ഇനി ഒരുവൾക്ക് എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ന്. പകരം അവളെ പാടേ അവഗണിച്ചു. കല്യാണം കഴിഞ്ഞ് 3-ഓ 4-ഓ മാസം കഴിഞ്ഞാണ് അവൾ ഞാൻ ലഹരിക്കടിമയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. അവൾ പൊട്ടിത്തെറിച്ചു. അന്ന് കൈക്കരുത്തുകൊണ്ട് അവളെ ഞാൻ നിയന്ത്രിച്ചു. ഇത് കുറച്ചു നാൾ തുടർന്നു. പിന്നെ പതുക്കെ പതുക്കെ അവളൊന്നും മിണ്ടാതെയായി. ഒന്നും

0: കരുണ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ദേവനിൽ സന്തോഷത്തിന്റെ ഒരു പുതുനാമം ഉണർന്നു. പക്ഷേ പ്രസവശേഷം തിരിച്ചെത്തിയ കരുണ ആകെ അസ്വസ്ഥയായിരുന്നു. അവളിൽ മുമ്പെങ്കും കാണാത്ത ഒരു ഭാവപകർച്ച, എപ്പോഴും എന്തിനെയോ തേടുന്നതുപോലെ. ദേവനിൽ നിന്നും അവൾ കൂടുതലാകുന്നു. എപ്പോഴും കുഞ്ഞുമൊത്ത് മുറിക്കുള്ളിൽ തന്നെ കഴിയും. മകളെയും ദേവനിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നതുപോലെ. അയാൾക്ക് പക്ഷേ ആ കുഞ്ഞ് ഒരു കൗതുകമായിരുന്നു. അതിനെ സ്നേഹിക്കാൻ അയാളുടെ മനസ്സ് വെമ്പി. തന്റെ കുഞ്ഞ്. പൂജയുടെ ഒന്നാം ജന്മദിനം. കുറച്ച് സുഹൃത്തുക്കളെ ക്ഷണിച്ച് ആ ദിവസം ആഘോഷിക്കണം എന്ന് അയാൾക്ക് ആഗ്രഹം തോന്നി. പക്ഷേ അയാളുമൊത്ത് ഒരു തരത്തിലുള്ള ആഘോഷത്തിനും താനില്ല, സമ്മതിക്കില്ല എന്ന് കരുണ തീർത്തു പറഞ്ഞു. കുഞ്ഞിനെ മാത്രം വിട്ടുതരാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിനും വഴങ്ങിയില്ല. അവൾ മുറിക്കുള്ളിൽ കയറി കതകടച്ചു. ഏറെ വിളിച്ചിട്ടും അവൾ വാതിൽ തുറന്നില്ല.
1: എന്റെ മനസ്സ് വല്ലാതെ പ്രക്ഷുബ്ധമായി. മകളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ നിമിഷം അവൾക്ക് വേണ്ടി ഒഴിവാക്കിയിരുന്ന ലഹരിയിലേക്ക് ഞാൻ വീണ്ടും തിരിഞ്ഞു. അതിനു മാത്രമേ ഇനി മനസ്സിനെ ശാന്തമാക്കാൻ കഴിയൂ. ഞാൻ ശ്രഞ്ച് വീണ്ടും എടുത്തു. ധമനിയിലേക്ക് ലഹരി കുത്തിയിറക്കി.

ഏറെ നാളത്തെ വിരഹത്തിന് ശേഷം കണ്ടുമുട്ടിയ കാമുകിയെപ്പോലെ ലഹരി സിരകളിലേക്ക് പടർന്ന് കയറി. ഉന്മാദം ഉന്മാദം

0: ആ സമയം കരുണ അങ്ങോട്ടേക്ക് കടന്നു വന്നു. കയ്യിലെ സിറിഞ്ച് കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി. അയാളെ തന്നെ കുറച്ചു നേരം തുറിച്ചു നോക്കി നിന്നു. എന്നിട്ടെന്തോ അടക്കത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ തന്റെ മുറിയിലേക്ക് തിരികെ പോയി. ഒരൽപസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം തോളിലൊരു ബാഗും കയ്യിൽ കുഞ്ഞുമായി അവൾ പുറത്തേക്ക് വന്നു. എങ്ങോട്ടോ പോകാനുള്ള പുറപ്പാടാണ്. നമ്പ്യാരുടെ അടുത്തേക്കായിരിക്കും. അങ്ങോട്ടാണല്ലോ ഇടയ്ക്കിടയ്ക്കുള്ള ഒളിച്ചോട്ടം മുൻപും. ദേവനാകെ കലികേറി. എങ്ങോട്ടാടി പോകുന്നത്? അയാൾ അലറി.
1: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം ഏഴാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: സൂത്രധാരൻ ശോഭി തിലകൻ, ദേവൻ മേനോൻ, അഡ്വക്കേറ്റ് എ ഇസ്മായിൽ സേഠ്. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ എട്ടാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
2: ആകാശവാണി കണ്ണൂർ. ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
5: കണ്ണൂർ പാക്കേജ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
5: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
6: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
5: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
6: ഏറ്റവും പുതിയ റിലീസുകൾ,
5: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
6: നമുക്ക് ആസ്വദിക്കാം
5: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

സ്ത്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചിത്രപൂർണിമ. ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. ഇന്നാദ്യം അറിയപ്പെടാത്ത രഹസ്യം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. 1981 സിനിമ പുറത്തിറങ്ങുന്നത്. സംവിധാനം പി വേണു. അഭിനയിച്ചവർ പ്രേം നസീർ, ജയൻ, ജയഭാരതി, ജോസ് പ്രകാശ്, മാള അരവിന്ദൻ, സാധന, ആലുംമൂടൻ, പൂജപ്പുരരവി, ജനാർദ്ദനൻ, എൻ ഗോവിന്ദൻകുട്ടി, മാസ്റ്റർ വിജയൻ, പ്രമീള, കനകദുർഗ, ലീല നമ്പൂതിരി, അനിത, ശിവജി, ജെ എ ആർ ആനന്ദ്. ഗാനങ്ങൾ എഴുതിയത് പി ഭാസ്കരൻ. സംഗീത സംവിധാനം എം കെ അർജുനൻ. ഗാനങ്ങൾ ആലപിച്ചത് യേശുദാസ്, എസ് ജാനകി, വാണി ജയറാം. ഇനി പാട്ടുകളിലേക്ക്.

അറിയപ്പെടാത്ത രഹസ്യം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. അടുത്തതായി അഷ്ടമംഗല്യം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. 1977 പുറത്തിറങ്ങിയ ചിത്രമാണ് അഷ്ടമംഗല്യം. സംവിധാനം പി ഗോപകുമാർ, ഗോപികുമാർ. മുഖ്യ അഭിനേതാക്കൾ കമൽഹാസൻ, വിധുബാല, പി കെ അബ്രഹാം, മല്ലിക സുകുമാരൻ, കനകദുർഗ. ഗാനരചന കാനമേജെ, സംഗീതം എം കെ അർജുനൻ. പാടിയവർ യേശുദാസ്, ബ്രഹ്മാനന്ദൻ, ജയചന്ദ്രൻ, പി സുശീല, എസ് ജാനകി, വാണി ജയറാം.

അഷ്ടമംഗല്യം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ചിത്രപൂർണിമ തുടരുന്നു. ഇനി മഞ്ഞകാലവും കഴിഞ്ഞെന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. 1998 സിനിമ പുറത്തിറങ്ങുന്നത്. സംവിധാനം ബെന്നി സാരഥി. അഭിനയിച്ചവർ നെടുമുടി വേണു, മനോജ് കെ ജയൻ, സുകന്യ, സുധീഷ്, ഇർഷാദ് അലി. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ. പാടിയത് യേശുദാസ്, എം ജി ശ്രീകുമാർ. ചിത്രം

0: മഞ്ഞുകാലവും കഴിഞ്ഞെന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്.
1: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
2: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്ന മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്, വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ,
1: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം, ഒരു EMI ഓഫ്.
2: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ചിത്രപൂർണിമ തുടരുന്നു. ഇനി ചെപ്പടി വിദ്യ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 1992 പുറത്തിറങ്ങിയ ചിത്രമാണ്. സംവിധാനം GS വിജയൻ. അഭിനയിച്ചവർ സുധീഷ്, ശ്രീനിവാസൻ, സിദ്ദിഖ്, ശ്രീവിദ്യ,

മാത്തു, ജഗതി ശ്രീകുമാർ, പ്രേംകുമാർ, കരമന ജനാർദ്ദനൻ നായർ, ജോസ് പെല്ലിശ്ശേരി, ബാബു നമ്പൂതിരി, മോനിഷ, മീന, കൽപ്പന, കൊച്ചനീയൻ. ഗാനങ്ങൾ എഴുതിയത് ബിച്ചു തിരുമല, കെ അയ്യപ്പ പണിക്കർ. സംഗീതം എസ് പി വെങ്കിടേഷ്.

0: തുണി മോഷ്ടിച്ചത് കാണുന്നവരുടെ നാണം കാക്കാനായിരുന്നല്ലോ, അവരുടെ നാണം കാക്കാനായിരുന്നല്ലോ.
1: ചെപ്പടി വിദ്യ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇതോടെ ചിത്രപൂർണിമ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ, സമയം 3:30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ സായന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 54 സെക്കൻഡും. 5 മണിക്ക് ഹിന്ദി പാഠം, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം കേൾക്കാം. പഠിപ്പിക്കുന്നത് ശ്രീദേവി എം, പഠിക്കുന്നവർ ശ്രീവർദ്ധൻ, വാസുദേവ് എന്നിവർ.
2: നമസ്തേ ജി.
3: നമസ്തേ ബച്ചോ, കൈസേ ഹേ ആപ്?
2: അച്ഛേ ഹേ.
4: അച്ഛേ ഹേ.
3: അപ്നാ പരിചയ ദീജിയേ.
2: മേ ശ്രീവർദ്ധൻ.
4: മേ വസുദേവ്.
3: ആപ് ദോനോ സെന്റ് മേരീസ് സ്കൂൾ പൂജപുരാ സേ ഹേ, ഹേ നാ?
2: ജീ
4: ജീ.
3: ബതായേ ബച്ചോ, കൈസേ ചൽതേ ഹേ ആപ്കേ പഠായി സബ്?
2: ജീ
4: ഏക്ദം അച്ഛാ.
3: അച്ഛേ അങ്ക് മിലാ ഹേ എക്സാം മേ?
2: ജീ.
3: അച്ഛാ, ഛുട്ടിയോ കേ ബാദ് ആപ് ഹി സ്കൂൾ ജാരി ഹേ, ഹേ നാ?
4: ജീ, ഓണം കി ഛുട്ടിയാം തീ.
3: കൈസാ രഹാ ആപ്കാ ഓണം സെലിബ്രേഷൻ?
2: ജീ ബഹുത് അച്ഛാ.
3: തോ ആയേ ബച്ചോ, ഹം കുച്ച് ദേർ ഓണം കേ ബാരേ മേ ബാതേ കരേംഗേ.
4: ജീ
3: ആപ് ക്യാ ജാൻതേ ഹേ ഓണം കേ ബാരേ മേ?
2: ജീ, ഓണം ഹർ സാൽ ശ്രാവൺ കേ മഹീനേ മനായാ ജാതാ ഹേ.
3: ഓണം ഹർ സാൽ ശ്രാവൺ കേ മഹീനേ മേ മനായാ. ശ്രാവൺ കേ മഹീനേ എന്ന് പറഞ്ഞാല്?

0: ചിങ്ങമാസം അല്ലെ, എല്ലാ വർഷവും ചിങ്ങമാസത്തിലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ഓണം കേരള രാഷ്ട്രീയ പർവ
1: ഹൈ,
0: ദസ് ദിനോ തക് ചലനേവാല ബടാ ത്യോഹാർ ഹൈ, ഓർ ദേശീയ ഉത്സവമാണ്. നമ്മുടെ കേരളത്തിന്റെ മലയാളിയുടെ സ്വന്തം ദേശീയ ഉത്സവമാണ് ഓണം അല്ലെ. അപ്പൊ മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം നമ്മൾ ഈ പത്ത് ദിവസം ഓണം ആഘോഷിക്കുന്നു. അത്തത്തിനാണ് തുടങ്ങുന്നത്. അത്തം നക്ഷത്രം അറിയാലോ, അപ്പൊ അത്തം നക്ഷത്രം മുതൽ, അപ്പൊ അത്തത്തിന്റെ അന്ന് നമ്മള് പൂക്കളമൊക്കെ ഇട്ട് അല്ലെ, അത്തത്തിന്റെ അന്ന് തുടങ്ങുന്ന ഉത്സവം എത്ര ദിവസം? പത്ത് ദിവസം. തിരുവോണം വരെ അല്ല, തിരുവോണം കഴിഞ്ഞ് പിന്നെ അവിട്ടവും ചതയും ഉണ്ട്, അത്രയും ദിവസം ഓണം ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. അച്ഛാ ഈ ബത്തായി ബച്ചോ ഓണം കാ മുഖ്യ ആകർഷൻ ക്യാ ഹൈ?
1: ഓണം കാ മുഖ്യ ആകർഷൻ ഹൈ നയാ കപ്ഡ ഓർ
2: ഓണം കാ വിശേഷ ഭോജൻ ഓണ സദ്യ.
0: ഓണം കാ മുഖ്യ ആകർഷൻ ഹൈ നയാ കപ്ഡ. നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ, നിങ്ങളെപ്പോലെ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത് പുതിയ ഡ്രസ്സാണ്. നമ്മൾ രാവിലെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ അതിനോട് അനുബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് ഓണസദ്യ. അതും ഓണത്തിന്റെ മാത്രം പ്രത്യേകതയാണ് അല്ലേ. ബിൽക്കുൽ. ഓണം കാ സാരാ ഉത്സവ വിശേഷതാസേ ഭർപൂർ ഹൈ. ഓണം എന്ന് പറയുന്നത് ഓരോ ദിവസവും പ്രത്യേകതയാണ്. അത്തം തൊട്ട് നമ്മൾ ചതയം വരെ നിൽക്കുമ്പോ ഓരോ ദിവസവും ഓരോ പുതുമയാണ്.
1: സബീജൻ ബച്ചോം സേ ലേക്കർ ബൂഡേ തക് നയെ കപ്ഡേ പഹത്തേ ഹേ സദ്യ കേ ആസ്വാദൻ കർത്തേ ഹേ.
0: സഭീജൻ ബച്ചോ സെ ലേക്കർ ബൂഡേ തക്, അത് ഇന്ന പ്രായമൊന്നുമില്ല, ഇത്ര വയസ്സുള്ളവർക്ക് ആഘോഷിക്കുന്നു അങ്ങനെയൊന്നല്ല. സഭീജൻ അങ്ങനെ ബച്ചോ സെ ലേക്കർ ബൂഡോ തക് അല്ലെ, കുഞ്ഞുങ്ങൾ തൊട്ട് വലിയവർ വരെ. സഭീജൻ നയെ കപ്ഡേ പഹത്തേ ഹേ ഓർ സദ്യ കാ ആസ്വാദൻ ബി കർത്തേ ഹേ.
2: ബാത് കാ വിശേഷ മഹത്വ ഹേ, ബാത് കേ സാത് വിവിധ പ്രകാർ കേ കറിയാം ഹേ.
0: ഭാത് എന്ന് വെച്ചാൽ എന്താ? ഭാത്ത് ചോർ, റൈസ് അല്ലെ. പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് സദ്യയില് ചോറ് തന്നെ അല്ലെ. അപ്പൊ ഭാത് കാത്തു വിശേഷ മഹത്വ ഹേ അല്ലെ, കുത്തരി ചോർ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, നല്ല ചമ്പാവരിയുടെ കുത്തരി ചോറൊക്കെ അതാണ് മിക്കവാറും സദ്യക്ക് വിളമ്പുന്നത്. അപ്പൊ ഭാത് കാത്തു വിശേഷ മഹത്വ ഹേ, ഭാത് കേ സാത് വിവിധ പ്രകാർ കേ കറിയാം ഭി ഹേ. എത്രയോ കൂട്ടം കറികൾ, 20 25 30 40 കറികൾ ഉണ്ടാക്കുന്ന ഓണസദ്യകളുണ്ട് അല്ലെ. തര തര കെ ഖീർ ഭി ഹെ, ഖീർ എന്ന് പറഞ്ഞാല് പായസം അല്ലെ. അതും പലതരത്തിൽ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ എന്തെല്ലാം പായസം ഉണ്ടാക്കാം അല്ലെ. പയറു പായസം, പരിപ്പ് പായസം അല്ലെ. പിന്നെ നമ്മൾ സാധാരണ കാണുന്ന അട, കടല, സേമിയ അങ്ങനെയുള്ളത്, പിന്നെ അല്ലാതെ തന്നെ ഏത്തപ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ പായസം തന്നെ പല പല തരത്തില്.
2: അത്യന്ത്
0: മനോഹർ സ്വാദ്സേ ഭർപൂർ, പറയുമ്പോ തന്നെ ഒരു സുഖം അല്ലെ. ഓണസദ്യ എന്ന് പറയുന്ന ഒരു ഫീൽ എന്ന് പറയണത് അല്ലെ. അത്യന്ത് മനോഹർ സ്വാദ്സേ ഭർപൂർ. തോ ഓണസദ്യ കാ വിശേഷ മഹത്വ ഹേ, ഓണസദ്യ ഹമേ ആനന്ദ് ഭി ദേത്തേ ഹേ ഓർ ഓണസദ്യ മേ ഭാഗ് ലേക്കർ ഹം ബഹത് ഖുഷി കാ അനുഭവ ഭി കർത്തേ ഹേ, ഹനാ. തോ ഫിർ ഉസ്കെ ബാദ് കുച്ച് ഖേൽ വഗേര ഭി ഓണം കി ശോഭ ബഡാത്തേ ഹേ. നമ്മൾ വെറുതെ ഓണം ഉണ്ടിട്ട് കിടന്ന് ഉറങ്ങുകയല്ല ചെയ്യുന്നത്, അതിന് ശേഷമാണ് ബാക്കി പരിപാടികളെല്ലാം വരുന്നത് അല്ലെ. എന്തൊക്കെ കളികൾ നമ്മൾ അല്ലെ, ഊഞ്ഞാലാട്ടം അങ്ങനെയൊക്കെ ഉള്ള
1: വള്ളംകളി, പുലിക്കളി, ചൂലേമേ ചൂലന,
0: വള്ളംകളി, പുലിക്കളി, ഊഞ്ഞാലാട്ടം ഇതെല്ലാം ഓണത്തിന്റെ പ്രത്യേകതയാണ് അല്ലെ.
2: ആജ്കൽ ലോക് കഹി ഇക്കട്ടെ ഹോക്കർ ബഹുത് സ്യാദാ തമാസ കർത്തേ ഹേ.
0: ദേഖിയേ ഓണം കേ അവസർ ഹേ നാ, തോ ഏ സമയ് ബഹുത് സാരേ ലോക് ക്യാ കർത്തേ ഹേ, കഹി ഇക്കട്ടെ ഹോക്കർ തമാശ കർത്തേ ഹേ, തമാശ ദേഖ്തേ ഹേ. അതായത് നമ്മൾ ഓണത്തിന്റെ സമയത്താണ് ദൂരെയുള്ളവരും ചാരത്തുള്ളവരും എല്ലാവരും ഒരുമിച്ചാണ് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. അതാണ് പറഞ്ഞ സബ് ലോക് ഇക്കട്ടെ ഹോക്കർ ബഹുത് സ്യാദാ തമാശ കർത്തേ ഹേ, ആനന്ദ് ഉടാത്തേ ഹേ.
2: ജൈസേ റെസിഡൻസ് അസോസിയേഷൻ ഹേ, ക്ലബ് വഗേര ഹേ, വേ ബി ഇസ് ത്യോഹാർ കോ അപ്നെ യോഗ്ദാൻ ദേത്തേ.
0: അപ്പോ ആധുനിക യുഗ ഹെ, പഴയകാലം പോലെ അല്ല, ആധുനിക യുഗ ഹെ. തോ സബ് കഹി റെസിഡൻസ് അസോസിയേഷൻസ് ഹെ, ഓർ ക്ലബ് അല്ലെ, യൂത്ത് ക്ലബ് ഉണ്ട്, പിന്നെ അതുപോലെ ആർട്സ് ക്ലബ് ഉണ്ട്. അപ്പം അവരൊക്കെ എന്ത് ചെയ്യും, എല്ലാവരും ഇതിന് ഭാഗം ആകുകയാണ്. ഓരോ ഓണത്തിന്റെ വൈകുന്നേരങ്ങളിലും കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്ത് ഡാൻസും പാട്ടും അല്ലെങ്കിൽ കായികാഭ്യാസങ്ങളും, എന്താ പറയാ, നമ്മുടെ ദേഹത്തെ എണ്ണയൊക്കെ തേച്ചിട്ട് തെങ്ങിൽ വഴുക്കി കയറി അല്ലെ, അങ്ങനത്തെ ഒക്കെ മത്സരങ്ങളുണ്ടല്ലോ. ദേഖിയെ ഈ റെസിഡൻസ് അസോസിയേഷൻസ് ഹെ, ക്ലബ് ഹെ, ഉൻകാ ഭി ബഹുത് ബഡാ യോഗ്ദാൻ ഹെ ഓണം കെ സമയ്.
1: സ്കൂൾ മേ, കോളേജ് മേ, ദഫ്തരോ മേ, സബ് കഹി ഓണം കെ ചുട്ടിയോ കെ പെഹലെ ഓണം മനാത്ത.
0: സ്കൂൾ മേ, കോളേജ് മേ, ദഫ്തരോ മേ, ഓണം കി ചുട്ടിയാൻ ജബ് ശുരു ഹോത്തേ ഹെ ഉസ്സെ പെഹലെ ഓണം മനാത്തേ ഹെ സബ് കഹി. എല്ലാ ഓഫീസുകള്, സ്കൂള്, കോളേജ് എല്ലായിടത്തും ഓണത്തിന്റെ അവധി തുടങ്ങുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസം എല്ലാവരും അവരവരുടെ ഓഫീസില്, സ്കൂളില്, കോളേജില് ഒക്കെ എന്ത് ചെയ്യുന്നു, ഓണം ആഘോഷിക്കുന്നു. പലതരത്തിൽ ഇപ്പൊ എല്ലായിടത്തും ഓണ സദ്യയൊക്കെ അറേഞ്ച് ചെയ്താണ് എല്ലാരും ഓണം ആഘോഷിക്കുന്നത്.
2: സബ് ജഗ ലോക് പൂക്കളം ബനാത്തേ ഹെ, പുരാനെ സമാനേ മേ ലോക് പാസ്പോർട്ടോ സേ ഫൂലോം ഇക്കട്ടാ കർക്കെ
0: പൂക്കളം
2: ബനാത്തേ ഹെ.
0: പൂക്കളം അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഓണത്തിന്റെ സമയത്ത്. സബ് ജഗ ലോക് പൂക്കളം ബനാത്തേ ഹെ, പുരാനെ സമാനേ. പഴയ കാലത്ത് എന്ന് പറഞ്ഞാല് നിറയെ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് എന്ത് ചെയ്യും, അത് രാവിലെ എഴുന്നേറ്റ് കുട്ടികളൊക്കെ എല്ലാവരും ഇങ്ങനെ ഗ്യാങ് ആയിട്ട് പോയി കുറെ പൂക്കളൊക്കെ കളക്ട് ചെയ്ത് വന്നാണ് അത്തപ്പൂക്കളം ഇടുന്നത് അല്ലെ. തോ പുരാനെ സമാനേ മേ ലോക് പാസ്പടോ സെ പൂലിക്കട്ടാ കർക്കെ പൂക്കളം ബനാത്തേ ഹെ. തോ ദിഖേ ലോക്യാ

0: करते हैं कि सारे के सारे चीजें इंस्टेंट में मिलते हैं, तो अब फूल इकट्ठा करने की कोई जरूरत नहीं, पूकल पोल शेखरी आवश्यक आज तो लोग इतना व्यस्त है, बिजी है, तो उनके लिए समय की बहुत बड़ी कमी है, समय वाले कुरवान अब आलकारुसान
1: सब इस्तेमाल करते हैं।
2: पुराने जमाने में लोग इतना व्यस्त नहीं जितना आजकल के लोग की व्यस्तता है।
0: पुराने जमाने में तो लोग इतना व्यस्त नहीं थे, പഴയ കാലം എന്ന് പറയുമ്പോ കൂട്ടു കുടുംബങ്ങളും അല്ലെ, അങ്ങനെ ആൾക്കാര് വലിയ തിരക്ക് ആയിട്ടുള്ള ഒരു ജീവിതമോ ഇപ്പോഴത്തെ പോലത്തെ മോഡേൺ യുഗത്തിലെ പുതുമകളോ അല്ലെങ്കിൽ മോഡേൺ ആവിഷ്കാരങ്ങളോ ഒന്നും ഇല്ലാത്തൊരു പഴയ കാലം. പുതുക്കിയ പുരാനെ സമാനമേ ലോകത്തിന് വ്യസ്ത നഹി തേ ആജ്കൽക്ക് ലോകോങ്കി വ്യസ്തതായ ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ ഒത്തിരി ബിസിയാണ്, എല്ലാവരും വളരെ തിരക്കിട്ട ജീവിത രീതിയാണ്. ഇസ്ലേ വെഹാർ കാംകയിലെ ബനാവട്ടി ചീസോങ്കി സഹായത്താലത്തെ ബനാവട്ടി എന്ന് പറഞ്ഞാല് ആർട്ടിഫിഷ്യൽ എന്നുള്ളതാണ്, കൃത്രിമം, എല്ലാം കൃത്രിമമാണ്, എല്ലാം ആഘോഷിക്കണം. പക്ഷെ നമ്മുടെ സമയക്കുറവും കൂടെ കണക്കിലെടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ബിസി ഷെഡ്യൂളും കൂടെ കണക്കിലെടുത്താണ് ഇന്നത്തെ കാലത്ത് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഓണം സെലിബ്രേഷൻ കേസ് ആപ് ദോനോ സ്കൂൾ മേ ഓണം മനായാ ഹുഗാ ഓർ ആപ്കെ ഘർ മേ ഭീ ഓണം മനായാ ഹുഗാ നാ തോ ആപ്കെ ഓണം സ്കൂൾ മേ സെലിബ്രേഷൻ കേസ രഹാ
2: ഏകദം അച്ഛാ
1: ഹം സ്കൂൾ മേ ഓർ ഘർ മേ ഓണം ഖൂബ് മനായാ
0: സ്കൂൾ മേ ഓർ ഘർ മേ ആപ് ഖൂബ് മനായാ
2: കൈ പ്രോഗ്രാം ഭീ തേ नाच गाना इत्यादि, फिर ओण सद्या की भी खूब मजा ली।
0: ओह प्रोग्राम भी थे, नाच गाने आपके मित्र आप सब लोग मिल करके नाच गाने भी किए और उसका मजा भी लिया। और घर में,
1: घर में रिश्तेदार भी आए और बड़े मजे की बात है,
2: सब लोग मिलकर खाना बनाए और खेल खेले।
0: हाँ देखिए आप घर में രിഷ്തേദാർ സഭയെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലെ, ദൂരെയുള്ളവരും ചാരയുള്ളവരെല്ലാം എവിടെയെങ്കിലും അടുത്തുള്ള ഒരു ബന്ധു വീട്ടിലെല്ലാരും കൂടെ കൂടിയിട്ട് അല്ലെ അങ്ങനെയും ആഘോഷിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നാച്ച് ഗാനെ മസ്തി ഖേൽ, നമ്മൾ വെറുതെ ഇരിക്കുന്നല്ല അല്ലെ, ആ ദിവസങ്ങളിലൊക്കെ കുറച്ച് ട്രാവൽ ചെയ്യുന്നു അല്ലെ, ഓണം ആഘോഷിക്കുന്നു.
1: ഖീർ ഭി ബനായ ഖുഷി ഹി ഖുഷി,
0: ഖീർ ഭി ബനായ അത് നമ്മൾ പറയുമ്പോ ഏറ്റവും നമുക്ക് ഈ ആഘോഷങ്ങൾക്കിടയിൽ ഈ കളികൾക്കിടയിലും അല്ലെങ്കിൽ ഈ ഡാൻസും പാട്ടും ചിരിയും ബഹളത്തിന്റെ ഇടയിലും നമ്മളിത് സദ്യയും പായസവും ഒക്കെ തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ഓണം കി സാരി തയ്യാറിയ ഏക് മഹീന പെഹലെ ഹി ശുരു ഹോത്തി ഹേ കൈ പ്രകാർ കി സജാവട്ടെ ആദി ഭീ ഹോത്തി ഹേ നാ. ഓണം എന്ന് പറയുമ്പോ ശരിക്കും ചിങ്ങമാസത്തിലാണ് ഓണം, കർക്കിടകമാകുമ്പോ തന്നെ അയ്യോ അടുത്ത മാസം ഓണമല്ലേ എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പുകളും അപ്പൊ തന്നെ തുടങ്ങുകയാണ്. ദൂർ ദൂർ സേ രിഷ്തേദാർ ദോസ്ത് പരിവാർ കെ സദസ്യ ഓണം മനാനക്കിലെ പരിവാറോ മേ ഏകത്രിത ഹോത്തെ ഹെ എന്നാ ബച്ചോ ബൂഢെ സഭിക്കിലെ ഉത്സാഹ കി സ്ഥിതി ഹെ എന്നാ, എല്ലാവരും ആഘോഷത്തിലാണ്. ചിലപ്പോ ആ സമയത്ത് വാർദ്ധക്യത്തിലായിരിക്കുന്നവർ പോലും വളരെ ഉത്സാഹത്തോടെ അല്ലെ, അവശതയൊക്കെ മറന്ന് വയ്യായ്മയൊക്കെ മറന്ന് ബച്ചേ ബൂഢേ സഭിക്കേലെ ഉത്സാഹി സ്ഥിതി ഹെ സബ് ലോക് ധൂം ധാം സേ ഓണം കി തയ്യാറിയോ മേ ലഗേ രഹത്തെ ഹെ എന്നാ, ഓണം കി തയ്യാറിയ ഖൂബ് മസ്തി സേ വേ ലഗേ രഹത്തെ ഹെ. അച്ഛാ ബച്ചോ യേ ബതായേ ഹമാരേ ഓണം മഹോത്സവ കെ പീച്ചേ ഏക് പൗരാണിക് കഹാനി പ്രചലിത ഹെ വോ ആപ്കോ മാലൂം ഹെ ക്യാ.
2: പുരാനെ സമാനേ മേ മഹാബലി നാം കാ രാജാ തേ,
0: പുരാനെ സമാനേ മേ ഏക് രാജാ തേ ജിൻകാ നാം ഹെ മഹാബലി, उनकी क्या विशेषता थी,
1: वे ईमानदार प्रजा स्नेही दानी राजा थे.
0: देखिए हमारे ये महाबली जी उससे बहुत भिन्न थे, क्योंकि वे ईमानदार थे, प्रजा स्नेही थे, दानी थे. ईमानदार मीन्स सत्यसंध, ऑनेस्टी. മഹാബലി എന്ന് പറയുമ്പോ നമ്മള് മുൻഗണന കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയാണ്, ഓണസ്റ്റി. അത് കഴിഞ്ഞ് പ്രജാസ്നേഹിയായിരുന്നു, പ്രജകളോട് വളരെയധികം സ്നേഹമുള്ള വ്യക്തിയായിരുന്നു, ത്യാഗിയാണ്, ദാനിയാണ്.
2: उनके जमाने में झूठ मारपीट लूट कुछ भी नहीं था.
0: उनके जमाने में झूठ मारपीट लूट कुछ भी नहीं था, അടിയോ കൊള്ളയോ വഴക്കോ ബഹളമോ ഒന്നുമില്ല, സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു രാജഭരണകാലമായിരുന്നു ചക്രവർത്തി മഹാബലി രാജാവായിരുന്ന സമയത്ത്. സബ്കഹി ശാന്തി ഹി ശാന്തി ഥി, ശാന്തി നല്ല സമാധാനത്തിന്റെ അന്തരീക്ഷമായിരുന്നു. ലോക് ബഹുത് ഖുഷ് തേ ഓർ സബ്കഹി സമൃദ്ധി ഥി, ചാരോ തരഫ് സുഖ് ഓർ ഖുഷി കാ വാതാവരണം, എല്ലാം കൊണ്ടും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു. ഇങ്ങനെ ഒരു രാജഭരണം ഇങ്ങനെ നിലനിന്നപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടൂല അല്ലെ, എന്തുപറ്റി മഹാബലി കെ ശാസൻ സേ ദേവുങ്ക ജലൻഹുവ തോ ദേഖിയെ, ജലൻഹുവ മീൻസ് ഈർഷ്യാഹുയി, ഭൂമിയിൽ ഇത്രയും നല്ലൊരു ജീവിത രീതിയോ എന്ന് പറഞ്ഞ്. ഓർ ഇസ്ലിയെ ക്യാക്കിയാ, ഇസ്ലിയെ
2: ഭഗവാൻ വിഷ്ണു
0: വാമൻ കാ അവതാർ, വാമനായി അറിയാലോ അതൊക്കെ ആ പടമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, വാമന്റെ അവതാരം എടുത്ത് ഭൂമിയിൽ വന്നിട്ട് മഹാബലിയോട് എന്ത് ചെയ്തു, ദാനം ചോദിച്ചു. ദാനി മഹാബലിനെ ക്യാക്കിയ, ദാനി മഹാബലി സബ് കുച്ച് വാമൻ കോ ദാൻ ദിയ, ചോദിച്ചെല്ലാം കൊടുത്തു, തീൻ ഫുട്ട് മാങ്ക. പക്ഷെ അപ്പോഴത്തേക്കും ഭൂമിയും പാതാളവും എല്ലാം അളന്നു കഴിഞ്ഞതുകൊണ്ട് പിന്നെ കൊടുക്കാൻ മണ്ണില്ല. മഹാബലിനെ ക്യാക്കിയ, മഹാബലി അപ്നാസിർ ചുക്കാദിയ, മഹാബലിനെ ക്യാക്കിയ, മഹാബലി അപ്നാസിർ ചുക്കാദിയ, തല കുഞ്ഞിച്ചു കൊടുത്തു.
1: തബ് വാമൻ നെ മഹാബലി കെ സിർ പർ പൈർ രഖർ പാദൽ കി ഓർ ദോബ് ദിയ,

0: तब वामन ने क्या किया, महाबली के सिर पर पैर रखकर पाताल की ओर थोप दिया। ताल കാണിച്ചു കൊടുത്തപ്പോ എന്ത് ചെയ്തു, അങ്ങനെ അങ്ങ് ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി। പാതാൾ കി ഓർ ജാനെ സെ പെഹ്ലെ ക്യാ കിയാ മഹാബലിനെ, മഹാബലിനെ വാമൻ സെ പ്രാർത്ഥന കി കി മുഝേ സാൽ മേ ഏക് ബാർ അപ്നി പ്രജാ സെ മിൽനെ കി അനുമതി ദേ। പാതാൾ കി ഓർ ജാനെ സെ പെഹ്ലെ, അപ്പൊ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന അവസരത്തില് മഹാബലി എന്ത് ചെയ്തു, വാമനോടൊരു റിക്വസ്റ്റ് വെച്ചു, എനിക്ക് സാൽ മേ ഏക് ബാർ വർഷത്തിൽ ഒരു പ്രാവശ്യം എന്ത് ചെയ്യണം, എനിക്ക് എന്റെ പ്രജകളെ വന്ന് കാണാനുള്ള അനുവാദം തരണം। സാൽ മേ ഏക് ബാർ മുഝേ അപ്നി പ്രജാ സെ മിൽനേക്ക് അനുമതി ദേ, വർഷത്തിൽ ഒരു പ്രാവശ്യം എന്റെ പ്രജകളെ കാണാൻ അനുവാദം തരണം। വാമൻ അവതാർ കെ രൂപമേ ആയന മഹാവിഷ്ണു, തോ മഹാവിഷ്ണുനെ ഉൻകി പ്രാർത്ഥന സ്വീകാർ കർലി, പ്രജാ സെ മിൽനേക്ക് അനുമതി ദേദി। തോ ക്യാ കഹാ ജാതാ ഹേ കി हर साल ओणम के दिन महाबली अपनी प्रजा से मिलने के लिए पाताल से भूमि आया करते हैं। हर साल महाबली क्या करते हैं, अपनी प्रजा से मिलने के लिए तिरुवोणम के दिन എന്നാ വരുന്ന അതിന് വിശേഷിച്ച ദിവസമൊക്കെ ഉണ്ട്। എല്ലാ വർഷവും തിരുവോണ ദിവസം എന്ത് ചെയ്യും, മഹാബലി
1: പാതാളത്തിൽ
0: നിന്ന് പ്രജകളെ കാണാനായിട്ട് വരുന്നു എന്നാണ് ഐതിഹ്യം।
2: इसलिए महाबली का स्वागत करते हुए मलयाली हर साल ओणम का महोत्सव धूमधाम
0: से मनाते हैं। इसलिए मलयाली क्या करते हैं, महाबली का स्वागत करने के लिए मलयाली हर साल എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും महाबली का स्वागत करते हुए धूमधाम से, धूमधाम से मतलब വളരെ സന്തോഷത്തോടെ ആഘോഷത്തോടെ ഓണം धूमधाम से मनाते हैं। बच्चों आप ये बताइए, आप हर साल किस तरह ओणम मनाते हैं?
2: जी हम भी बड़े मजे से ओणम मनाते हैं,
0: बड़े मसी से संतोषतोड़े आनंदतोड़े। फिर माँ बाप भाई बहन रिश्तेदार सब मिलकर आनंद उड़ाते हैं, है ना? तो भोजन भी स्वादिष्ट खाते हैं और उसके बाद तरह तरह के खेल भी खेलते हैं, संध्या के समय घूमने भी जाते हैं। പിന്നെ നമ്മള് എല്ലാവരും കളിയും പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ചുറ്റിക്കറങ്ങാനായിട്ടല്ലേ, കാരണം നഗരം മൊത്തം അലങ്കരിച്ചിട്ടിരിക്കുകയായിരിക്കും, അപ്പൊ അത് കാണാനായിട്ടൊക്കെ ഇറങ്ങുന്നു। तो देखिए बच्चों एक मुख्य बात भी है, तो बच्चों हमारे सरकार की तरफ से ओणम मनाने के लिए बहुत बड़े इंतजाम किया करते हैं। देखिए सब कहीं कई प्रकार के रंगारंग कार्यक्रम भी मनाते हैं, है ना, स्टेज शोस, നാടൻ കലകൾ, ലോക കഥായേ, നാടൻ കലകൾ അതുപോലെയുള്ളതെല്ലാം വളരെ ആഘോഷപൂർവ്വം നടത്തുന്നു എന്നുള്ളതാണ്। പിന്നെ പ്രൊസഷൻ, അതായത് ഘോഷയാത്ര, ജുലൂസ് ഭി നികാല ജാത്ത ഹെ, സർക്കാരി ദഫ്തറോ കി തരഫ് സേ കൈ ഫ്ലോട്സ് ഭി ഹെ। ഓണം അത്തം സേ ലേക്കർ ചതയം തക്ക് ഏക് ബഹുത് ബഡാ മഹോത്സവ് ഹെ, ഓർ യേ ഭായിചാര ഏക്ത സഹയോഗ് കാ സന്ദേശ് ദേത്തേ ഹെ, സാഹോദര്യം സ്നേഹം ഐക്യം ഇതിന്റെയൊക്കെ സന്ദേശം കൊടുക്കുന്ന ഒരു വലിയ ഉത്സവമാണ് ഓണം। तो बच्चों हमारे कक्षा भी यही समाप्त होती है, हम मिलेंगे अगली बार।
2: धन्यवाद जी,
0: धन्यवाद।
3: हिंदी पाठम इदुवरे पढ़िपिच्चत श्रीदेवी एम, पढ़िच्चवर श्रीवर्धन वसुदेव एन्निवर।

0: പത്മനാഭ മാരാരം സംഘവും അവതരിപ്പിച്ച സോപാന സംഗീതമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080. 9495967080.

0: எழுபது எண்பது. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ടു മണിവരെ ഹലോ പ്രിയ ഗീതം.
1: ഹലോ
2: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
7: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
9: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
10: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
11: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
10: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
11: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
10: ഏറ്റവും പുതിയ റിലീസുകൾ,
11: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
10: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
9: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
10: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
12: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
13: സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
14: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
13: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
14: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
15: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
16: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
17: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
18: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
17: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
18: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
13: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
19: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
20: ഡിജ രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും

0: ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: 30 crore rupees ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. UGC അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
5: ഓണം കഴിഞ്ഞെന്ന് കരുതി TV വാങ്ങൽ മാറ്റിവെച്ചോ?
6: എങ്കിലിതാ മൈജിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
5: TV EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
6: നേടാം ഒരു EMI ഓഫ് 60,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
5: കൂടാതെ മൈജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം BMW കാർ.
6: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
7: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
8: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
7: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
8: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
9: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ യേശുദാസ് പാടിയ ഒരു ലളിതഗാനം കേൾക്കാം. നിത്യതരുണി നീലരജനി എന്ന് തുടങ്ങുന്നു. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ ഈണമിട്ടത് MS വിശ്വനാഥൻ.

0: യേശുദാസ് പാടിയ ലളിതഗാനമാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ലോക നാളികേര ദിനം. കർഷകന്റെ കൈത്താങ്ങായ കൽപ്പവൃക്ഷം തിങ്ങിനിറഞ്ഞ കേരളക്കരയുടെ തനിമയും പാരമ്പര്യവും കൈകോർക്കുന്ന ദിനം.

തെങ്ങുകൃഷി മലയാളിയുടെ വരുമാനമാണ്. തെങ്ങിൽ നിന്നുള്ള തേങ്ങ തുടങ്ങി പല ഉൽപ്പന്നങ്ങളും നമ്മുടെ ദൈനംദിന ആഹാരക്രമങ്ങളിലെ മുഖ്യഘടകമാണ്, ഔഷധമാണ്. സർവോപരി തെങ്ങും നാളികേരവുമില്ലാതെ മലയാളിക്കും മലയാളക്കരയ്ക്കും മുന്നോട്ടു പോകുവാൻ പ്രയാസമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ലോക നാളികേര ദിനം നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് വിവിധ കേന്ദ്രങ്ങളിൽ കർഷക സൌഹൃദ കൂട്ടായ്മകളോടെയും ശില്പശാലകളോടെയും മൂല്യവർദ്ധിത ഉൽപ്പന്ന പരിശീലനങ്ങളോടെയും വിപുലമായി ആഘോഷിക്കുകയുണ്ടായി. അനിശ്ചിതത്വത്തിന്റെ കാലത്തിൽ നാളികേരത്തിലൂടെ ഭക്ഷ്യ ഊർജ ജീവസന്ധാരണ സുരക്ഷ എന്നതാണ്

ഈ വർഷത്തെ നാളികേര ദിനപ്രമേയം. നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന്

0: മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ നിർവഹിച്ചു.
1: നമ്മളെല്ലാം ചെറുപ്പം നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു, തെങ്ങുണ്ടായിരുന്നു, തേങ്ങ ഉണ്ടായിരുന്നു, എല്ലാ കാര്യവും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പിന്നിലേക്ക് പോകേണ്ടി വന്നത് എന്നതൊരു ഗൗരവമായ പഠനത്തിന് നമ്മൾ വിധേയമാക്കണം. ഞാൻ പ്രീ ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഫീസ് അടയ്ക്കാൻ വീട്ടിൽ ചോദിക്കുമ്പോൾ പറയും, കരണന്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചോളാൻ പറയും ഫീസ്. അപ്പൊ ആരാ കരണൻ? വീട്ടിൽ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ തേങ്ങ കൊണ്ടുപോയി അത് കൊപ്രയാക്കി കൊപ്ര വിൽക്കുന്ന ആളാണ്, വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്, കുടുംബത്തിലൊരു അംഗത്തിനെ പോലെ. അപ്പൊ പുള്ളിയിലടുത്താണ് നമ്മൾ പൈസ മേടിച്ച് കോളേജിൽ ഫീസ് അടയ്ക്കണത്, വീട്ടിൽ തേങ്ങ ഇടുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതിയോ, ഇപ്പൊ നമുക്ക് വീട്ടിലാവശ്യമുള്ള തേങ്ങ പോലും മതിയാവാത്ത സ്ഥിതിയിലേക്ക് പല വീടുകളിലും മാറിയിരിക്കുകയാണ്. മറ്റു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപജീവന മാർഗം ഇടത്തരം കുടുംബങ്ങളിലൊക്കെ മാർഗം അതായിരുന്നു. എനിക്ക് തോന്നുന്നു മറ്റ് സംസ്ഥാനങ്ങൾ ആ കാര്യത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യം, അവിടെയെല്ലാം തേങ്ങ പ്ലാന്റേഷൻ ക്രോപ്പാണ്. നമ്മളിവിടെ തേയിലയും കാപ്പിയും റബ്ബറും ഒക്കെ പ്ലാന്റേഷൻ ക്രോപ്പായ പോലെ കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ പ്ലാന്റേഷൻ ക്രോപ്പാണ്. അതിന്റെ വ്യത്യാസം എന്താണ്? അത് തോട്ടവിളയാക്കി പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ തൈ തൊട്ടുള്ള കാര്യങ്ങൾ ഒരു കോമൺ ഇതായിട്ട് വരും, യൂണിഫോമിറ്റി വരും. അത് ഒരേപോലെ ശാസ്ത്രീയമായി കൃത്യമായ അകലത്തിൽ അത് നട്ടു വളർത്തി അതിനെ ഒരേ ഉയരത്തിലേക്ക് അത് വന്ന് അതിനാവശ്യമായ വളം നൽകി മണ്ണ് പരിശോധന നടത്തി മണ്ണിലെ കുറവ് നോക്കി അതിനാവശ്യമായ വളം നൽകി. മാത്രമല്ല ഒരു അസുഖം വന്നാൽ യൂണിഫോമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്താൽ അങ്ങ് മാറും. പ്ലാന്റേഷൻ ക്രോപ്പാകുമ്പോഴുള്ള വ്യത്യാസം ആ കാർഷിക രീതിയിലും അതിനെ നട്ടു വലുതാക്കി വളർത്തിയെടുക്കുന്നതിലും അതിന്റെ മാർക്കറ്റിങ്ങിലും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്ലാന്റേഷൻ ക്രോപ്പായി തെങ്ങിനെ കൊണ്ടുവരുന്ന കാര്യം ഗൗരവമായി സർക്കാർ പരിശോധിക്കും. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇതിന്റെ വാല്യൂ അഡീഷൻ പരമാവധി ഗവൺമെന്റും ഗവൺമെന്റിന്റെ വിവിധ ഏജൻസികളും പ്രോത്സാഹിപ്പിക്കും. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് ഒരു പാർക്ക് ഉണ്ടാക്കിയാൽ അതിനുള്ള എല്ലാ സപ്പോർട്ടും ഗവൺമെന്റ് നൽകും. ഇപ്പോൾ ഫേർണിച്ചർ ആയാലും മറ്റു പ്രോഡക്റ്റുകളായാലും അത് വ്യാപകമായി അത് വർദ്ധിപ്പിക്കാൻ തേങ്ങാവെള്ളവും കരിക്കൻ വെള്ളവും എല്ലാം പാക്ക് ചെയ്ത് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവമായി ആലോചിക്കുകയും അതിൻ്റെ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പാർക്ക് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് ചെയ്യണം. ഈ നാളികേര ദിനത്തിൽ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിനും കേന്ദ്ര ഗവൺമെൻറ്റിനും കേരളത്തിനൊരു സമ്മാനമായി അത് തരണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. എല്ലാ കർഷകരെയും ഞാൻ പ്രത്യേകമായി ഈ ദിവസത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.
0: ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്.
2: നമ്മുടെ പഴയ തലമുറ, നമ്മുടെ കാരണവന്മാർ, അവർ ജീവിച്ചതും അവർ വളർന്നതും നാളികേരത്തിന്റെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ്. വിത്ത് തേങ്ങയുണ്ടാക്കി തൈകൾ നട്ട് അത് വളർത്തി അതിൻ്റെ ഇളനീരെടുത്ത് അതിൽ നിന്നുള്ള വിവിധ മേഖലകൾ മുഴുവൻ സ്വാംശീകരിച്ച് വെട്ടി കാശാക്കി എല്ലാ തലത്തിലും കേരളത്തിന്റെ ജീവിതത്തെ സമ്പന്നമാക്കാൻ പഴയ തലമുറ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചതായ ഒന്നാണ് കേരളത്തെ സംബന്ധിച്ച് വൈകാരികമായിട്ടുള്ള നാമധേയമാണ് നാളികേരം എന്നുള്ളത്. പഴയകാലത്തെ നമ്മുടെ വീടുകൾ മുഴുവൻ തെങ്ങിന്റെ ഓലകൾ കൊണ്ട് മനോഹരമായി നിർമ്മിച്ചതായിരുന്നു. ഇന്ന് നമ്മൾ അഞ്ചാം സ്ഥാനത്തേക്ക് പിറകോട്ട് പോയിട്ടുണ്ട്. കേരളം ദേശീയ തലത്തിലുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇവിടെ ഇന്ന് നിൽക്കുമ്പോഴും കേന്ദ്രമന്ത്രിയെ കണ്ട സന്ദർഭത്തിൽ കേരളത്തിലെ കോക്കനട്ട് റിജുവിനേഷൻ പ്ലാൻ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ചർച്ച ചെയ്തതിന് ശേഷം കഴിഞ്ഞ 17-ാം തീയതി കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡുമായിട്ടുള്ള സമ്പൂർണ്ണ മീറ്റിംഗും നമ്മളത് കഴിഞ്ഞു. കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായും ഞങ്ങൾ സംസാരിച്ചു. അതിന്റെ തുടർ പദ്ധതികളും പരിപാടികളും എല്ലാമായി കടന്നു പോവുകയാണ്. തീർച്ചയായും മലയാളക്കരയ്ക്ക്, രാജ്യത്തിന്, അതിന്റെ സമ്പത്തിന്റെ ഏറ്റവും കൂടുതൽ സ്വാംശീകരിക്കാൻ, മൂല്യവർദ്ധിത മേഖലകളിലേക്ക് ഉൽപ്പന്നങ്ങളെ കൊണ്ടുപോകാൻ, എക്സ്പോർട്ട് ഓറിയന്റഡായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, കോക്കനട്ട് ഡെവലപ്മെന്റ് പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ, അങ്ങനെ എല്ലാ കാര്യത്തിലും പദ്ധതിയും പരിപാടിയുമായി നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകും. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ആ കാര്യത്തിലൊക്കെ ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ദേശീയ തലത്തിലുള്ള ഈ പരിപാടി ഇവിടെ വെച്ചുകൊണ്ട് നടത്താൻ സാധിച്ചതിലുള്ള അഭിമാനം ഏറെ പങ്കുവച്ചു.
0: ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത കേന്ദ്ര കൃഷി സഹമന്ത്രി ശ്രീ രാംനാഥ് താക്കൂർ, നാളികേര രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവച്ച വ്യത്യസ്ത മേഖലയിലുള്ളവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു.

0: साथियों, मुझे खुशी है कि लगभग 21.6 लाख हेक्टर में नारियल की खेती होती है और नारियल की खेती से जो बेरोजगार नौजवान है,
1: केंद्र कृषि सहमंत्री श्री रामनाथ ठाकुर,
0: जो किसान गरीब शोषित पीड़ित किसान हैं, उनके आय में वृद्धि की ये नारियल बोर्ड द्वारा, नारियल की खेती के द्वारा जो उत्पादक को उन्नति के शिखर पर, विकास के शिखर पर ले जाने की मुहिम चला है, उस मुहिम को मैं सलाम करता हूं और किसानों को बधाई देना चाहता हूं कि और आगे बढ़ें। कलाकार भाइयों को जो नारियल के वेस्टेड चीज को और आगे बढ़ाने में काम किया है, उसके लिए भी मैं उनको बधाई देना चाहता हूं।
1: നാളികേര വികസന ബോർഡ്, കൃഷി വകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഞാറ്റുവേല പരിപാടിയിലൂടെ ആരംഭിക്കുന്ന നന്മ നിറഞ്ഞ നാളികേരം എന്ന പരമ്പരയുടെ ലോഞ്ചിംഗ് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിക്കുകയുണ്ടായി. നാളികേര വികസന ബോർഡ് സിഇഒ ശ്രീമതി ദീപാഡി നായർ IFS ബോർഡിന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഞാറ്റുവേല പരിപാടിയിലൂടെ നാളികേര വികസന ബോർഡ് ആരംഭിക്കുന്ന നന്മ നിറഞ്ഞ നാളികേരം എന്ന പരമ്പരയെക്കുറിച്ചും വിവരിക്കുന്നു.
2: അന്താരാഷ്ട്ര നാളികേര സമൂഹത്തിന്റെ സ്ഥാപക ദിനത്തിന്റെ സ്മരണയ്ക്കായാണ് സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമായി ആചരിക്കുന്നത്. നാളികേരത്തെ ഇനി ജീവന്റെ വൃക്ഷം എന്നതിലുപരി അവസരങ്ങളുടെ വൃക്ഷം ആയി കാണേണ്ട സമയമാണിത്. ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നാളികേര ഉൽപാദക രാഷ്ട്രമാണ്. ആഗോള ഉൽപാദനത്തിന്റെ 30% ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. നാളികേരത്തെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് വളരെ ലളിതമാണ്. ഓരോ തെങ്ങും കൂടുതൽ ഉൽപാദനക്ഷമമാകണം, ഓരോ കർഷകനും കൂടുതൽ വരുമാനം വേണം, നാളികേരത്തിന്റെ ഓരോ ഭാഗവും ഫലപ്രദമായി ഉപയോഗിക്കണം, ഓരോ സംരംഭകനും വളരാനുള്ള അവസരം ലഭിക്കണം, ഓരോ യുവാവും നാളികേരത്തെ ഒരു അവസരമായി കാണണം, ഓരോ ഇന്ത്യൻ നാളികേര ഉൽപ്പന്നത്തിനും ആഗോള വിപണിയിൽ മത്സരിക്കാനുള്ള കരുത്തുണ്ടാവണം. ഇതൊന്നും കൂടാതെ ഇനി നമ്മുടെ പ്രധാന വെല്ലുവിളി നാളികേരത്തിൽ നിന്നും കൂടുതൽ മൂല്യം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഞാറ്റുവേല പരിപാടിയുടെ ഭാഗമായി നന്മ നിറഞ്ഞ നാളികേരം എന്ന 15 എപ്പിസോഡുകളുള്ള ഒരു പരമ്പര ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോവും കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡും ചേർന്ന ഈ പരിപാടിയിൽ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ നൂതനമായ പദ്ധതികൾ, വിജയകരമായി നാളികേര കൃഷി ചെയ്യുന്നവരുടെ വിജയകഥകൾ, സംരംഭകരുടെ പരിചയം, നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ICAR, CPCRI മുതലായ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വഴി കർഷകരെ ബോധവാന്മാരാക്കുക, ഇത്തരം വളരെ നൂതനമായ കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊരുമിച്ച് ഉൽപാദനക്ഷമവും ലാഭകരവും സുസ്ഥിരവും നവീനവും ആഗോളതലത്തിൽ മത്സരക്ഷമവുമായ ഒരു നാളികേര മേഖലയെ കെട്ടിപ്പടുക്കാം.
1: MPമാരായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ശ്രീ MK രാഘവൻ, നാളികേര വികസന ബോർഡ് ചെയർമാൻ ശ്രീ സുബ നാഗരാജൻ, നാളികേര വികസന ബോർഡ് ചീഫ് കോക്കനട്ട് ഡെവലപ്മെന്റ് ഓഫീസർ ഡോക്ടർ B. ഹനുമനന്ദഗൌഡ, നാളികേര വികസന ബോർഡ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തെങ്ങ് നമ്മുടെ കൽപ്പവൃക്ഷമാണ്. നന്നായി പരിപാലിച്ചാൽ വേണ്ടുന്നതെല്ലാം തെങ്ങ് തരും. അതാണ് പാരമ്പര്യം.

ഈ കേരവൃക്ഷത്തെ നമുക്ക് സംരക്ഷിക്കാം, ഭാവി ഭദ്രമാക്കാം. എല്ലാ സഹായങ്ങൾക്കും നാളികേര വികസന ബോർഡും കൃഷിവകുപ്പും ഒപ്പമുണ്ട്.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭാ യോഗം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനും അനുമതി. നാളികേര കൃഷിക്ക് പുതിയ ഉണർവ് നൽകുന്നതിനും കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കുന്നതിനുമായി കേരളത്തിൽ നാളികേര മൂല്യവർദ്ധിത പാർക്ക് വേണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ദേശീയ നാളികേര ദിനാഘോഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തുന്നതിന് ജനപങ്കാളിത്തത്തോടെ ഹൃദയരാഗം എന്ന ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഇതര സംസ്ഥാനക്കാരെ വിവാഹം ചെയ്ത കേരളീയരായ സ്ത്രീകൾക്കും സംസ്ഥാന സർക്കാരിന്റെ ദേശീയ കുടുംബക്ഷേമ പദ്ധതി ധനസഹായത്തിന് അർഹതയുണ്ടെന്ന അറിയിപ്പ് റേഷൻ കടകളിൽ പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കൊച്ചി മെട്രോ മൂന്നാം ഘട്ടത്തിൽ ആലുവ അങ്കമാലി പാതയിൽ എയർപോർട്ട് ഭാഗത്ത് ഭൂമിക്കടിയിലൂടെ പാത കടന്നുപോകുമെന്ന വാർത്ത തെറ്റെന്ന് KMRL. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ചൈനീസ് തായ്പേയ് താരത്തെ തോൽപ്പിച്ച് ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിൽ കടന്നു. വനിതാ സിംഗിൾസിൽ തൻവി ശർമ്മയും രണ്ടാം റൌണ്ടിലേക്ക് യോഗ്യത നേടി. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.
3: മനസ്സിലുണരൂ

0: With specialized equipment, along with 5.5 tons of essential medicines. A 19-member Indian forensic team has begun analyzing DNA samples alongside forensic experts to assist in identifying people affected by the recent flash floods in Nepal. Meanwhile, the death toll in the devastating floods has crossed 1,100. According to Nepal's National Disaster Risk Reduction and Management Authority, 95 bodies have been identified so far and handed over to relatives. Around 4,000 people still remain missing. Meanwhile, Prime Minister of Nepal, Walendra Shah, today briefed the House of Representatives on the devastation caused by flash floods, saying determination and courage are needed to overcome the crisis. Mr. Shah said the disaster has not only devastated the three affected districts of Rasuwa, Nuwakot and Thading, but has also dealt a severe blow to the entire country. He said that in this hour of crisis, the country's leadership must provide courage, support and reassurance rather than tears. Japanese credit rating agency JCRA has upgraded India's sovereign rating to A- from BBB+, citing the country's solid economic growth, robust private consumption and public investment, along with improvements in the soundness of its financial system. In an official statement today, JCRA said the Indian economy has maintained a high growth rate of more than 7%, supported by strong private consumption and public investment. It stated the government has steadily implemented policies conducive to productivity, growth and economic development. Union Finance Minister Nirmala Sitharaman met Managing Director of the International Monetary Fund, Kristalina Georgieva, and World Bank President Ajay Banga on the sidelines of the G20 Finance Ministers and Central Bank Governors meeting in Asheville in the United States. She discussed the global economic outlook and India's evolving growth trajectory with Ms. Georgieva. With Mr. Banga, the finance minister discussed further strengthening the India-World Bank Group partnership. The discussions also covered a sector-based programmatic approach to credit enhancement for infrastructure. Ms. Sitharaman also met the European Commissioner for Economy, Valdis Dombrovskis. The Supreme Court today said it will take up the reconstitution of the Bar Council of India after the newly elected state bar councils complete the statutory process for constituting the BCI. The Apex Court was hearing pleas challenging the continued occupation of the BCI chairperson's post by senior advocate Manan Kumar Mishra and the purported extension of his tenure till 2030. The government has announced that Tenzing Norgay National Adventure Awards for the year 2024. The awardees are Baljeet Kaur and Skalzang Rigzin in Land Adventure category, Remo Saha in Water Adventure category and Shiv Prasad Chamoli in the Lifetime Achievement category. The selections were made following the recommendations of the National Selection Committee. Benchmark domestic equity indices ended around 0.5% lower today, extending their losing streak to three consecutive sessions. The Sensex declined 374 points to close at 76,570. And with that, we end this news bulletin.
1: Akashavani, Kozhikode. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
2: മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം ജില്ലയിലെങ്ങും അത്യാഹ്ലാദപൂർവ്വം ആഘോഷിച്ചു. ഓണം വാരാഘോഷത്തിന് പുറമെ മേളകളും വഴിയോര വിപണനവും സജീവമായ ഓണക്കാലം ജനനിബിഡമായിരുന്നു. ഖാദിമേള, കൈത്തറിമേള, ഓണം ഫെയർ തുടങ്ങി നഗരത്തിന് ഉത്സവരാവുകൾ സമ്മാനിച്ചാണ് ഓണം കടന്നുപോയത്. സംസ്ഥാന ടൂറിസം വകുപ്പും കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ചേർന്നൊരുക്കിയ ജില്ലാതല ഓണം വാരാഘോഷം കളക്ട്രേറ്റ് മൈതാനിയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിനെ വിനോദസഞ്ചാര ജില്ലയാക്കി മാറ്റാൻ കൂട്ടായ ശ്രമങ്ങൾ നടക്കേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കണ്ണൂരിന്റെ പ്രകൃതി രമണീയത, ജലസമ്പത്ത്, പുഴകൾ, പൈതൃക ടൂറിസം സാധ്യതകൾ, വിമാനത്താവളം, മികച്ച ഗതാഗത സംവിധാനം തുടങ്ങിയവ ടൂറിസത്തിന് അനുകൂല ഘടകങ്ങളാണ്. മൈസൂരുവുമായും വയനാടുമായുള്ള ജില്ലയുടെ സാമീപ്യം ഉൾപ്പെടെയുള്ള സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്താൻ തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൂട്ടായി പ്രയത്നിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സമാപന സമ്മേളനം കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കിടയിൽ ഒരു രീതിയിലുമുള്ള പ്രയാസങ്ങളും ഇല്ലാതെയാണ് ഇത്തവണത്തെ ഓണം കടന്നുപോയതെന്ന് കെ സുധാകരൻ പറഞ്ഞു. ടി ഒ മോഹനൻ എം എൽ എ, മേയർ പി ഇന്ദിര, ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ്, ഡെപ്യൂട്ടി മേയർ

0: എ പി താഹിർ, കണ്ണൂർ റേഞ്ച് ഡിഐജി കെ കാർത്തിക്, സിറ്റി പോലീസ് കമ്മീഷണർ വിജയഭാരത് റെഡ്ഡി എന്നിവർ സംസാരിച്ചു. കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള നിരവധി കലാകാരന്മാർ വാരാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ഊർപ്പള്ളിയിൽ നടന്ന മഴയുത്സവവും മഡ് ഫുട്ബോൾ ടൂർണമെന്റും ആവേശമായി. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഊർപ്പള്ളി വയലിൽ സംഘടിപ്പിച്ച മഴയുത്സവത്തിലേക്ക് ഒരു ഗ്രാമം മുഴുവൻ ഒഴുകിയെത്തിയത് ഓണം മുന്നോട്ട് വയ്ക്കുന്ന ഒരുമയുടെ സന്ദേശത്തിന്റെ മനോഹരമായ ആവിഷ്കാരമായി മാറി. മഴക്കാലത്തിന്റെ സൌന്ദര്യവും കൃഷിയുടെ പ്രാധാന്യവും ഓർമ്മിപ്പിച്ചുകൊണ്ട് കുട്ടികളിലും പൊതുജനങ്ങളിലും പ്രകൃതിയോടും കൃഷിയോടുമുള്ള താൽപര്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് 7 വർഷം മുൻപ് ഊർപ്പള്ളി മഴയുത്സവം ആരംഭിച്ചത്. മഴയുത്സവത്തിന്റെ ഭാഗമായി നടന്ന മഡ് ഫുട്ബോളിൽ MLA മാരായ TO മോഹനൻ, VK സനോജ്, ജില്ലാ കളക്ടർ P വിഷ്ണുരാജ്, സിറ്റി പോലീസ് കമ്മീഷണർ വിജയഭാരത് റെഡ്ഡി എന്നിവരുൾപ്പെടെ അണിനിരന്ന ടീം മാധ്യമപ്രവർത്തകരുടെ ടീമിനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. DYSP KV പ്രമോദ്, ഒളിമ്പിക്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PK ജഗന്നാഥൻ തുടങ്ങിയവരും വിജയ ടീമിന്റെ ഭാഗമായി. ഊർപ്പള്ളിയിലെ ചെളിവെള്ളം നിറഞ്ഞ വയലിലായിരുന്നു മഴയുത്സവത്തിന്റെ ഭാഗമായുള്ള മഡ് ഫുട്ബോൾ മത്സരം നടന്നത്. പരിയാരം മെഡിക്കൽ കോളേജിൽ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തതിനോടനുബന്ധിച്ച് ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുണ്ടായ അപാകതകൾ പരിശോധിക്കാൻ വിദഗ്ധരടങ്ങുന്ന ഉന്നതതല സമിതിക്ക് അടിയന്തരമായി രൂപം നൽകുമെന്ന് ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരൻ അറിയിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് സന്ദർശിക്കാനെത്തിയ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ പ്രതിനിധികൾ ഉന്നയിച്ച ആശങ്കകൾക്ക് മറുപടി പറയുകയായിരുന്നു. 2 പതിറ്റാണ്ടിലേറെ കാലം സഹകരണ മേഖലയിൽ പ്രവർത്തിച്ച ശേഷം സർക്കാർ ഏറ്റെടുത്ത സ്ഥാപനം എന്ന നിലയിൽ പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ ശമ്പളം, തസ്തികകൾ തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. 1960കളിലെ സ്റ്റാഫ് പാറ്റേണാണ് ആരോഗ്യവകുപ്പിൽ നിലവിൽ തുടർന്നു വരുന്നത്. ഇത് പരിഷ്കരിക്കാനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും നടപടികൾ സ്വീകരിക്കും. സംസ്ഥാനത്തെ ജനജീവിതത്തെ സംരക്ഷിക്കുന്ന സേനയാണ് കേരള പോലീസ് എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. KIP MSP ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായി കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് പരേഡ് ഗ്രൌണ്ടിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങുന്ന പോലീസ് സേനാംഗങ്ങൾ ജനതാൽപര്യം ഉയർത്തിപ്പിടിക്കണം. ഭരണഘടന ഉറപ്പു നൽകുന്ന പൌരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത പോലീസ് സേനാംഗങ്ങൾക്കുണ്ട്. കുറ്റാന്വേഷണ കാര്യങ്ങളിലും കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിലും രാജ്യത്തിന് തന്നെ മാതൃകയാണ് കേരള പോലീസ്. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വവും നാടിന്റെ ഐക്യവും സാഹോദര്യവും കാത്തു സൂക്ഷിക്കുക എന്ന കടമയും പോലീസിനുണ്ടെന്നും അത് മറക്കരുതെന്നും മന്ത്രി പറഞ്ഞു. KIPയിലെയും MSPയിലെയും 305 പേരാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. ക്യാൻസർ അതിജീവിതരുടെ സംഗമം അമൃതം 2026 തലശ്ശേരിയിൽ നടന്നു. മലബാർ ക്യാൻസർ സെന്ററിലെ ചികിത്സയിലൂടെ രോഗവിമുക്തി നേടിയവരും അവരുടെ കുടുംബാംഗങ്ങളും അതിജീവനത്തിന് അവരെ പ്രാപ്തരാക്കിയ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ 2500 പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. അർബുദത്തെ പറ്റിയുള്ള മിഥ്യാധാരണകൾ ഇല്ലാതാക്കുക, അതിജീവിതർക്കും രോഗികൾക്കുമുള്ള അപകർഷതാബോധം കുറയ്ക്കുക, ശാസ്ത്രീയമായ ചികിത്സ നേടിയാൽ ക്യാൻസർ പൂർണ്ണമായും മാറ്റാനാവുമെന്ന സന്ദേശം സമൂഹത്തിന് നൽകുക എന്നിവയായിരുന്നു സംഗമത്തിലൂടെ ലക്ഷ്യം വെച്ചത്.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ.

ആകാശവാണി കണ്ണൂർ അറിയിപ്പുകൾ. ഈ നിലയത്തു നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീതി. ലോക നാളികേരദിന ആശംസകൾ നേർന്ന് കാസർഗോഡ് CPCRIയിൽ പ്രവർത്തിക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടികൾച്ചർ വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു സംസാരിക്കുന്നു. കരിവള്ളൂർ കുനിയൻ സ്വദേശി PV ഗംഗാധരന്റെ കൃഷി അനുഭവങ്ങൾ, തുടർന്ന് കപ്പയും കാന്താരി. 7:20 കമ്പോള വില നിലവാരം, 7:35 അങ്കണം. 2 രാജൻ കൂടിക്കാടിന്റെ രാജൻ കൊടക്കാടിന്റെ ചെറുകഥ, കെ പ്രസന്നഭായിയുടെ കവിതകൾ, മറക്കില്ലൊരിക്കലും ലീല കൃഷ്ണദാസിന്റെ ചെറുകഥ എന്നിവ കേൾക്കാം. 8:00 ടൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം, KS ചിത്രയുടെ ചില ഹിറ്റ് ഗാനങ്ങൾ അവതരിപ്പിക്കുന്നു ഡോക്ടർ ഐശ്വര്യ, ഒപ്പം കീബോർഡിൽ സഞ്ജീവ് കുമാർ MV. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം.

0: ആവർത്തന പട്ടികയിലെ നാൾവഴികൾ. ഷൈലഭായ് സംസാരിക്കുന്നു. 9:30 എസ് മഹാദേവൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. സുനിത ഡി വയലിൻ, തലവൂർ NS ബാബു മൃദംഗം, അച്യുതൻ MV ഗഞ്ചിറ. 10:30 നിശ സുരഭി, തുടർന്ന് അനുരാധ പത്വാളും പങ്കജുദാസും പാടിയ ഗസലുകൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന വിജയൻ. 6:00 FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ VT കുമാരൻ എഴുതിയ കടത്തുകാരൻ എന്ന കവിത ആലാപനം VT മുരളി. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. നീലവസന്തത്തിന് നീതി തേടി, മാടായിപ്പാറ സംരക്ഷണ സമരങ്ങൾ, കാഴ്ചപ്പാടുകൾ. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടരുന്നു. ഇതിൽ അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ? ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്, വിദേശ രാജ്യങ്ങളിലെ ഫിസിയോതെറാപ്പി പഠനം. തൊഴിൽ സാധ്യതകൾ, ഡോക്ടർ പ്രമോദ് മാരാർ സംസാരിക്കുന്നു. തൊഴിൽ വാർത്തകൾ, തുടർന്ന് വടക്കൻ വിശേഷങ്ങൾ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാതിരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM സ്പോൺസേർഡ് പ്രോഗ്രാം റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 നാടൻ പാട്ട്, ശ്രീമതി ലീല ആനന്ദനും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. ദേശീയ പോഷകാഹാര വാരാചരണത്തോടനുബന്ധിച്ച് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ടി രഞ്ജിത് കുമാറുമായുള്ള അഭിമുഖം 3-ാം ഭാഗം. ഒരു മണിക്കും 2:30 വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ. 2:15 തുടർന്നടക്കം. വൈകിട്ട് 5:00 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 ഇടയ്ക്ക KV കൃഷ്ണമണി അവതരിപ്പിച്ചത്. 5:30 ലളിത ഗാനങ്ങൾ. 5:43 ഞാറ്റുവേല. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:50 കിസാൻ വാണി. 7:20 കമ്പോള വില നിലവാരം. 7:35 റേഡിയോ ഗൈഡ്. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. ലളിതം ഗണിതം, മത്സരപരീക്ഷകളെ അടിസ്ഥാനമാക്കിയുള്ള ഗണിതശാസ്ത്ര പ്രായോഗിക പരിശീലനം. റിട്ടയേർഡ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറും മത്സരപരീക്ഷാ പരിശീലകനുമായ സി രാഘവൻ അവതരിപ്പിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:00 രാത്രി 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 10:00 ദേശീയ പരിപാടിയിൽ പ്രാദേശിക നാടോടി ലളിത സംഗീതം 2026. ഇതിൽ സലീം അല്ലാവാലയുടെ ഗസൽ. ഗോപാൽ സിംഗ് കീച്ചി അവതരിപ്പിക്കുന്ന രാജസ്ഥാനി നാടോടി സംഗീതം. ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. आदौ मुख्य वार्ताः. आपद्ग्रस्त नेपालदेशाय सहाय्य सामग्रीमादाय भारतस्य पञ्चमं विमानं प्रस्थितम्. मृतानां संख्या प्रायः 11 संजाता. उत्तरप्रदेशे वेस्टर्न एयर कमाण्ड इत्यस्य पूर्वसेनापतिः सेवानिवृत्तः एयर मार्शल जितेन्द्र मिश्रः अद्य अयोध्यायां श्रीराम जन्मभूमि क्षेत्र न्यासस्य प्रथम CEO रूपेण नियुक्तः. विश्वबैंक प्रमुखेण अजय बंगा इत्यमुना भारतस्य आर्थिक वृद्धि प्रशंसिता. जागतिक प्रतिकूलताष्वपि अस्मिन् 8% अधिकं प्रवर्धितुं सामर्थ्यम् इति प्रतिपादितम्. उभयोः देशयोः द्वैपाक्षिक व्यापारस्य आर्थिक सहयोगस्य च संवर्धनार्थं भारत अफगानिस्तान संयुक्त कार्यसमूहेन समीक्षोपवेशनम् आयोजितम्. अपि च बैडमिंटन क्रीडायां भारतस्य किदाम्बी श्रीकांतः तन्वीर शर्मा च चाइना ओपन प्रतिस्पर्धायाः द्वितीय चक्रं प्रविष्टवन्तौ.

0: അടങ്ങിയ റിപ്പോർട്ട് പഠനസമിതി സംസ്ഥാന സർക്കാരിന് കൈമാറി. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നവരുടെ കുടുംബത്തിനും കൃഷിനാശം സംഭവിച്ചവർക്കും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിനാശത്തിന് നിലവിൽ നൽകുന്ന നഷ്ടപരിഹാരം ഇരട്ടിയാക്കും. വനാതിർത്തി പ്രദേശത്തെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കർമ്മ പദ്ധതി ചർച്ച ചെയ്യുന്നതിന് വനം വകുപ്പ് സംഘടിപ്പിച്ച എംപിമാരുടെയും എംഎൽഎമാരുടെയും സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ശാശ്വത പരിഹാരത്തിന് കേന്ദ്ര സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വനം മന്ത്രി ഷിബു ബേബി ജോൺ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. 2026 സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് നീട്ടിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരി മരുന്ന് കേസുകളുടെ വിചാരണ വേഗത്തിലാക്കാൻ പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ NDPS കോടതികൾ സ്ഥാപിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സർക്കാർ പരിധിവിട്ട് കടമെടുക്കുന്നു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ലോകത്ത് കടമെടുക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരുമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രമേഹമുൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ ഏകോപിതമായ ചികിത്സ ഉറപ്പാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹൃദയരാഗം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ജനറൽ ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ 24 മണിക്കൂർ സേവനം ലഭ്യമാക്കും. പ്രതീക്ഷ സെന്റർ എന്ന പേരിലാകും ഇത് അറിയപ്പെടുക. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും ആശുപത്രികളുടെ അവസ്ഥയും നേരിൽ കണ്ട് മനസ്സിലാക്കിയാണ് ആരോഗ്യവകുപ്പിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്നും കായകൽപ്പം എന്ന പേരിൽ ജനസമ്പർക്ക പരിപാടി ആവിഷ്കരിച്ചത് ഇതിനുവേണ്ടിയാണെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കേന്ദ്ര ബിന്ദുവാക്കി നടപ്പാക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അതിന്റെ പേരാണ് ഹൃദയരാഗം. 3 പ്രധാന നിയോജകമണ്ഡലങ്ങളിൽ ഇത് ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കാനാണ് തീരുമാനം. തിരുവനന്തപുരം, ഇടുക്കി, മലപ്പുറത്തൊക്കെയാണ് അതിന്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് തിരഞ്ഞെടുത്തിട്ടുള്ളത്.
0: തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ ചികിത്സാ സൌകര്യം വർദ്ധിപ്പിക്കുമെന്നും മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ഹാപ്പിനെസ് ആന്റ് വെൽനസ് സെന്റർ എന്നാക്കി മാറ്റുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ബാല്യസ്പന്ദനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ബാല്യസ്പന്ദനം. സംസ്ഥാനത്തെ 33,120 അംഗനവാടികളിലെ മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഇതിലൂടെ ഉറപ്പാക്കും. ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കാനും ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. സംസ്ഥാനത്ത് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠനസമിതി സർക്കാരിന് കൈമാറി. ബസുകളുടെ കാലാവധി 22-ൽ നിന്ന് 25 വർഷമായി ഉയർത്തുക, സ്വകാര്യ ബസ് സർവീസിനെ വ്യവസായമായി പ്രഖ്യാപിക്കുക, പ്രതിമാസം നികുതി അടയ്ക്കാൻ അവസരം നൽകുക എന്നിവയാണ് സമിതിയുടെ പ്രധാന നിർദ്ദേശങ്ങൾ. MSME പരിഗണന നൽകി ബസ് സർവീസുകളെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നതിലൂടെ ബാങ്ക് വായ്പകളും സാങ്കേതിക സഹായങ്ങളും മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളും ഉറപ്പാക്കാൻ കഴിയുമെന്ന് സമിതി ശുപാർശ ചെയ്യുന്നു. ബസ് സർവീസിനെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് എതിർപ്പില്ലെന്ന് മന്ത്രി CP ജോൺ വ്യക്തമാക്കി. ലഹരിക്കെതിരായ പോരാട്ടം കേരളത്തിലെ സ്കൂൾ ക്യാമ്പസുകൾ ഏറ്റെടുക്കുമെന്നും ക്യാമ്പസുകളിലും ഒപ്പം സമൂഹത്തിലും വലിയ മാറ്റത്തിന് ഇത് കാരണമാകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഷോർട്ട് ഫിലിം മത്സരത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ഡിവിഷനിൽ കുറി സർവീസ് നടത്തിയത് 180 സ്പെഷ്യൽ ട്രെയിനുകൾ. ഓണം അവധിക്കാലത്ത് യാത്ര നടത്തിയവർക്ക് സർവീസുകൾ ഏറെ ഗുണകരമായി. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഓണക്കാലത്ത് തിരുവനന്തപുരം ഡിവിഷനിൽ നടത്തിയ സ്പെഷ്യൽ ട്രെയിനുകളിൽ 2,45,823 അധിക യാത്രക്കാർക്കാണ് സഞ്ചരിക്കാനായത്. പായസം, ഉപ്പേരി പോലുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ അവസരമൊരുക്കിക്കൊണ്ട് 11 പ്രധാന സ്റ്റേഷനുകളിൽ 34 സ്പെഷ്യൽ സ്റ്റാളുകൾക്ക് റെയിൽവേ അനുവാദം നൽകിയത് ഓണം അവധി യാത്ര നടത്തിയവർക്ക് ഏറെ ഗുണകരവുമായി.
0: തിരുവനന്തപുരത്ത് ആക്കുളത്തെ നവീകരിച്ച വ്യോമ

0: വ്യോമസേനാ മ്യൂസിയം ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇന്ത്യൻ വ്യോമസേനയുടെ ശേഖരത്തിലുള്ള പുതിയ ഉപകരണങ്ങൾ ഉൾപ്പെടുത്തിയാണ് വിപുലമായ നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. പുതുതായി ഒരുക്കിയ ഓപ്പറേഷൻ സിന്ദൂർ കോർണറും മ്യൂസിയത്തിൽ ഉൾപ്പെടുന്നു. അങ്കണവാടികൾ വഴി വിതരണം ചെയ്യുന്ന അമൃതം പൊടിയിൽ പഞ്ചസാര ചേർക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ. അമൃതം പൊടി നിർമ്മാണത്തിൽ പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കി കുറഞ്ഞ അളവിൽ ശർക്കര ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്നും കമ്മീഷൻ അറിയിച്ചു. ഗുരുവായൂരിൽ അഷ്ടമി രോഹിണി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ എ വി ഗോപിനാഥ്. അന്നേ ദിവസം ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ട് നൽകുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16-നാണ് നട തുറക്കുന്നത്. കൊച്ചി മെട്രോ 3-ഘട്ടത്തിൽ ആലുവ അങ്കമാലി പാതയിൽ എയർപോർട്ട് ഭാഗത്ത് ഭൂമിക്കടിയിലൂടെ പാത കടന്നുപോകുമെന്ന രീതിയിൽ വരുന്ന തെറ്റായ വാർത്തയാണെന്ന് KMRL. 3-ഘട്ടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിലേക്ക് സമർപ്പിച്ച DPR പ്രകാരം 18 കിലോമീറ്റർ ദൂരമുള്ള പാത പൂർണ്ണമായും മേൽപാതയായാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 8 വിക്കറ്റ് ജയം. കൊച്ചി ഉയർത്തിയ 197 റൺ വിജയലക്ഷ്യം ട്രിവാൻഡ്രം റോയൽസ് 18.2 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ഏരീസ് കൊല്ലം സെയിലേഴ്സ് മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും. സംസ്ഥാനത്തിന്റെ കായിക ടൂറിസം മേഖലകളിൽ വൻ മാറ്റത്തിന് വഴിയൊരുക്കാൻ ക്രിക്കറ്റ് ടൂറിസം പദ്ധതിയുമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. സ്വകാര്യ പങ്കാളിത്തത്തോടെ 1500 കോടി രൂപയുടെ നിക്ഷേപമാണ് ആദ്യഘട്ടത്തിൽ KCA ലക്ഷ്യമിടുന്നത്. ഇതിനായി ഈ മാസം 11-ന് തിരുവനന്തപുരത്ത് പ്രത്യേക നിക്ഷേപക സംഗമം സംഘടിപ്പിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 374 പോയിന്റ് ഇടിഞ്ഞ് 76,570-ലും നിഫ്റ്റി 141 പോയിന്റ് നഷ്ടത്തിൽ 23,914-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 2,240 രൂപ കുറഞ്ഞ് 1,11,480 രൂപയും ഗ്രാമിന് 13,935 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ പോപ്സ് തേയില എസ്റ്റേറ്റ് തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ധാരണയായി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ എസ്റ്റേറ്റ് മാനേജ്മെന്റും തൊഴിലാളി യൂണിയൻ നേതാക്കളുമായും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഒരു വർഷമായി എസ്റ്റേറ്റ് പ്രവർത്തനമില്ലാതെ പൂട്ടിക്കിടക്കുകയും തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കാത്ത സാഹചര്യത്തിലുമാണ് തൊഴിൽ മന്ത്രി യോഗം വിളിച്ചത്. ലൈഫ് ഭവന പദ്ധതിയിലെയും വീട് പുനരുദ്ധാരണ പദ്ധതിയിലെയും ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് വ്യാജരേഖകൾ ഉപയോഗിച്ച് തട്ടിയെടുത്തെന്ന കേസിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കസ്റ്റഡിയിൽ. പത്തനംതിട്ട ജില്ലയിലെ തണ്ണിത്തോട് സീതത്തോട് പഞ്ചായത്തുകളിൽ നിന്ന് വ്യാജരേഖ ചമച്ച് 1,50,000,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയ കോന്നി മ്ലാന്തടം സ്വദേശി റാണി ലക്ഷ്മിയാണ് കസ്റ്റഡിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണത്തിലും കൃഷിനാശത്തിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. ജീവിതശൈലീ രോഗങ്ങളുടെ ഏകോപിതമായ ചികിത്സ ഉറപ്പാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹൃദയരാഗം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിടുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠനസമിതി സംസ്ഥാന സർക്കാരിന് കൈമാറി. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 8 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ഷാങ്ഹായ് ഉച്ചകോടി. ഭീകരതയ്ക്കെതിരെ കർശന നിലപാടുമായി ഇന്ത്യ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. ഇന്ത്യ യുറേഷ്യൻ ബന്ധത്തിന് പുത്തനുണർവ് നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലും കിർഗിസ്ഥാനിലും നടത്തിയ ഔദ്യോഗിക സന്ദർശനം ചരിത്രപരമായി. നാഗരികവും സാംസ്കാരികവുമായ പുരാതന ബന്ധങ്ങൾ പുതുക്കുന്നതിനൊപ്പം വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഊർജ സുരക്ഷ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയ നിർണായക മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കി. മേഖലയിലെ സുസ്ഥിര വികസനവും തന്ത്രപ്രധാന പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിൽ ഇരു രാജ്യങ്ങളുമായുള്ള ഈ ഉച്ചകോടി ചർച്ചകൾ നിർണായക നാഴികക്കല്ലാണ്. കിർഗിസ്ഥാനിൽ നടന്ന 2 ദിവസത്തെ ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയായിരുന്നു പ്രധാന

മന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനത്തിലെ പ്രധാന കാര്യപരിപാടി. SCOയുടെ 25 വർഷങ്ങൾ സുസ്ഥിരമായ സമാധാനം, വികസനം, സമൃദ്ധി എന്നിവയ്ക്കായി ഒരുമയോടെ എന്നതായിരുന്നു ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. ഭീകരവാദത്തെ ചെറുക്കാൻ ആഗോളതലത്തിൽ ഏകീകൃത സമീപനം വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഭീകരവാദത്തിനുള്ള സാമ്പത്തിക സഹായം, റിക്രൂട്ട്മെന്റ്, സുരക്ഷിത താവളങ്ങൾ ഒരുക്കുന്നത് ഉൾപ്പെടെ തടയേണ്ടതുണ്ടെന്ന് ബിഷ്കെക്കിൽ 26-ാമത് SCO ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യവേ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇരട്ട സമീപനം പാടില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി ഈ ഭീഷണിക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ SCO അംഗരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തു. ഭീകരവാദത്തെ ഒരു നയമായി മാറ്റുകയും ഭീകരർക്ക് താവളവും പിന്തുണയും നൽകുകയും ചെയ്യുന്ന രാജ്യങ്ങൾക്ക് വ്യക്തമായ സന്ദേശം നൽകണം. ഭീകരവാദം ആർക്കും ഒരിക്കലും ഒരു തന്ത്രപരമായ നേട്ടമാകില്ല. സംഘർഷങ്ങൾക്ക് സൈനിക നടപടി പരിഹാരമല്ലെന്നും ചർച്ചയും നയതന്ത്രവുമാണ് ആവശ്യമെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. യുദ്ധകളത്തിൽ ഒരു പരിഹാരവും കണ്ടെത്താനാകില്ലെന്ന് ഓർമ്മിപ്പിച്ച അദ്ദേഹം എല്ലാ തർക്കങ്ങളും ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടണമെന്നും അറിയിച്ചു. സംഘടിത കുറ്റകൃത്യങ്ങൾ, വിവരസുരക്ഷ, മയക്കുമരുന്ന് തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ SCOയുടെ കീഴിൽ സ്ഥാപിക്കുന്ന കേന്ദ്രങ്ങൾ ഒരു നല്ല ചുവടുവയ്പ്പാണ്. സുരക്ഷ, പരസ്പര ബന്ധം, അവസരങ്ങൾ എന്നീ മൂന്ന് അടിസ്ഥാന തത്വങ്ങളിലൂന്നിയുള്ള ഇന്ത്യയുടെ SCO കാഴ്ചപ്പാടുകളെ യാഥാർത്ഥ്യമാക്കണമെന്ന് ശ്രീ മോദി ആഹ്വാനം ചെയ്തു. കഴിഞ്ഞ വർഷം ഇന്ത്യ നിർദ്ദേശിച്ച SCO സിവിലൈസേഷണൽ ഡയലോഗ് ഫോറം പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഇതിന്റെ ആദ്യ സമ്മേളനം ഈ വർഷം ഇന്ത്യയിൽ നടക്കുമെന്നും സാംസ്കാരിക നാഗരിക സംവാദങ്ങൾക്കുള്ള ശക്തമായ വേദിയായി ഇത് മാറുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഉച്ചകോടി ബിഷ്കെക് പ്രഖ്യാപനം അംഗീകരിച്ചതിനോടൊപ്പം കാലാവസ്ഥ, ആണവ സുരക്ഷ, ഊർജ്ജ സംരക്ഷണം, ലഹരിമുക്ത പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ 4 ധാരണാപത്രങ്ങളും 20-ലധികം തീരുമാനങ്ങളും പ്രഖ്യാപിച്ചു. മേഖലയിൽ സമാധാനവും പുരോഗതിയും ഉണ്ടാകാൻ അംഗരാജ്യങ്ങൾ തമ്മിൽ നല്ല ബന്ധവും സഹകരണവും വേണമെന്ന് ഇന്ത്യ കരുതുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരവും അതിർത്തി സുരക്ഷയും പൂർണ്ണമായി സംരക്ഷിക്കപ്പെടണം. അംഗരാജ്യങ്ങളിലെ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ നൽകാനും സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും ഇന്ത്യ മുൻകൈയെടുക്കുന്നുണ്ട്. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റ് സാദിർ സാപ്പറോവുമായി കൂടിക്കാഴ്ച നടത്തി. ബിഷ്കെക്കിൽ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. ഉക്രൈൻ വിഷയത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ നിരന്തരമായ ആശയവിനിമയം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സമാധാനത്തിനായുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യയുടെ പിന്തുണ തുടർന്നും ഉണ്ടാകും. സമാധാനത്തിലേക്കുള്ള ഓരോ ചുവടുവയ്പ്പും പുതിയ പ്രതീക്ഷയും ആവേശവും നൽകുന്നു. അതിനാൽ അനന്തമായി നീളുന്ന യുദ്ധത്തിൽ നിന്ന് മാറി അതിന് പൂർണ്ണ വിരാമമിടാനാണ് ശ്രമിക്കേണ്ടതെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പരസ്പര പങ്കാളിത്തത്തിന്റെയും സവിശേഷ തത്വങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യ റഷ്യ നയതന്ത്ര ബന്ധം തുടർന്നും ശക്തമാകുന്നതിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സംതൃപ്തി രേഖപ്പെടുത്തി. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നടത്തിയ ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ പശ്ചിമേഷ്യയിലെ നിലവിലെ ഗുരുതരമായ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി സംസാരിക്കുകയും മേഖലയിൽ തുടരുന്ന സംഘർഷങ്ങളിൽ ആശങ്ക വ്യക്തമാക്കുകയും ചെയ്തു. പ്രശ്നങ്ങൾ വഷളാകാതിരിക്കാൻ സംഭാഷണങ്ങളും നയതന്ത്ര നീക്കങ്ങളുമാണ് ആവശ്യമെന്ന ഇന്ത്യയുടെ ഉറച്ച നിലപാട് പ്രധാനമന്ത്രി ആവർത്തിച്ചു. 2025 സെപ്റ്റംബറിൽ ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിലും തുടർന്ന് 2026 യോഗങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത് യുറേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ശക്തമായ ബന്ധത്തെയാണ് കാണിക്കുന്നത്. 2001 ചൈനയും റഷ്യയും ഉൾപ്പെടെ 6 രാജ്യങ്ങൾ ചേർന്നു തുടങ്ങിയ ഷാങ്ഹായ് സഹകരണ സംഘടന 25-ാം വാർഷികം ആഘോഷിക്കുകയാണ്. 2017 ഇന്ത്യയും പാകിസ്ഥാനും പിന്നീട് ഇറാനും ബെലാറസും അംഗങ്ങളായതോടെ ഇതിന്റെ വിസ്തൃതിയും പ്രാധാന്യവും ഏറെ വർദ്ധിച്ചു. ആദ്യം നിരീക്ഷക പദവിയിലും പിന്നീട് പൂർണ്ണ അംഗമായും 2 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യ ഈ സംഘടനയിൽ സജീവമാണ്. യുറേഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിന് ഇന്ത്യ നൽകുന്ന വലിയ പ്രാധാന്യത്തിന്റെ തെളിവാണ് SCOയിലെ രാജ്യത്തിന്റെ സാന്നിധ്യം. കിർഗിസ്ഥാൻ സന്ദർശനത്തിന്റെ ആദ്യ ദിനം ബിഷ്കെക്കിലെ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് ബിഷ്കെക്കിലെ മഹാത്മാഗാന്ധി പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക് പ്രസിഡന്റ് ഷവ്കത്ത് മിർസിയോയേവുമായി സമഗ്ര ചർച്ചകൾ നടത്തി. ഇരു നേതാക്കളുടെയും നേതൃത്വത്തിൽ പ്രതിനിധിതല ചർച്ചകളും നടന്നു. ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള ദീർഘകാല യുറേനിയം വിതരണ ക്രമീകരണങ്ങളിൽ ഉണ്ടായ പുരോഗതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംതൃപ്തി പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ശക്തമാക്കുന്നതിൽ ഈ നീക്കം നിർണായക പങ്കുവഹിക്കുമെന്ന് അദ്ദേഹം വിലയിരുത്തി.
വ്യാപാരം നിക്ഷേപം

എബം പുതിയ ആശയങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവ ചർച്ചയിൽ പ്രധാന വിഷയങ്ങളായി. ആരോഗ്യ സംരക്ഷണം, മരുന്ന് നിർമ്മാണം, നിർണായക ധാതുക്കൾ എന്നിവയും ചർച്ച ചെയ്തു. കൃഷി, വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം,

0: ഉഭയകക്ഷി വ്യാപാര ലക്ഷ്യം 2030 500 കോടി അമേരിക്കൻ ഡോളറായി ഉയർത്താനും ഇരു നേതാക്കളും തീരുമാനിച്ചു. സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി വ്യാവസായിക ഉച്ചകോടി സംഘടിപ്പിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. ഉസ്ബെക്കിസ്ഥാനിൽ യോഗയ്ക്ക് ലഭിക്കുന്ന ജനപ്രീതിയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 60th ചരമവാർഷികത്തോടനുബന്ധിച്ച് ഉസ്ബെക് വിദ്യാർത്ഥികൾക്കായി ലാൽ ബഹദൂർ ശാസ്ത്രി ഹിന്ദി ഭാഷാ സ്കോളർഷിപ്പ് ശ്രീ മോദി പ്രഖ്യാപിച്ചു. ശാസ്ത്രി സ്മാരകത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച ശേഷം പ്രധാനമന്ത്രി താഷ്കൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസ് സന്ദർശിച്ചു. ഹിന്ദി ഭാഷയും മറ്റ് ഇന്ത്യൻ വിഷയങ്ങളും പഠിപ്പിക്കുന്നതിൽ സർവകലാശാലയ്ക്ക് ശ്രദ്ധേയമായ പാരമ്പര്യമാണുള്ളത്. ഉസ്ബെക്കിസ്ഥാന്റെ യാഷിൽ മക്കോൻ ഹരിത സംരംഭവും ഇന്ത്യയുടെ ഏക് പേട് മാ കെ നാം അമ്മയുടെ പേരിൽ ഒരു മരം പദ്ധതിയും തമ്മിലുള്ള സാമ്യം കണക്കിലെടുത്ത് അരാൽ കടൽ മേഖലയിലെ നിലവിലുള്ള പരിസ്ഥിതി പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഉസ്ബെക്കിസ്ഥാനുമായി ഇന്ത്യ പങ്കാളിത്തം പ്രഖ്യാപിച്ചു. ഇതിനായി $1,00,000 ധനസഹായവും ഇന്ത്യ നൽകും. ചർച്ചകൾക്കുശേഷം സംസ്കാരം, ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, ശേഷി വർദ്ധിപ്പിക്കൽ, പുരാരേഖ, സാമ്പത്തിക സഹകരണം, പരിസ്ഥിതി, വിനോദസഞ്ചാരം, ഖനനം, ആയുർവേദം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളെ ഉൾക്കൊള്ളുന്ന ധാരണാപത്രങ്ങളും കരാറുകളും ഇരുപക്ഷവും കൈമാറി. ഉസ്ബെക്കിസ്ഥാനിലെ ഫയാസ് ടെപ്പ, കാരാ ടെപ്പ എന്നീ ബൌദ്ധ പൈതൃക കേന്ദ്രങ്ങളുടെ പുനരുദ്ധാരണത്തിനുള്ള താൽപര്യപത്രവും ഒപ്പുവച്ചു. താഷ്കന്ത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിൽ ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് സംസ്കൃത ചെയർ സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രത്തിനും അന്തിമരൂപം നൽകി. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള സൌഹൃദ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒലിയി ദരാജലി ദോസ്ലിക് പുരസ്കാരം സമ്മാനിച്ചു. വിദേശ രാജ്യങ്ങളിലെ നേതാക്കൾക്ക് ഉസ്ബെക്കിസ്ഥാൻ നൽകുന്ന പരമോന്നത ബഹുമതിയാണിത്. ബഹുമതി ഏറ്റുവാങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പുരസ്കാരം ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി അറിയിച്ചു. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ളതും ഇരു നാഗരികതകൾ തമ്മിലുള്ളതുമായ ശാശ്വത സൌഹൃദത്തിന്റെ പ്രതീകമാണ് ഈ ബഹുമതിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ സന്ദർശിക്കാനായി പ്രസിഡന്റ് മിർസിയോയേവിനെ പ്രധാനമന്ത്രി ക്ഷണിച്ചു. പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. സാമ്പത്തിക സഹകരണം, സുരക്ഷ, ധാതുക്കളുടെ കൈമാറ്റം എന്നീ മേഖലകളിൽ ഒപ്പുവച്ച ധാരണാപത്രങ്ങൾ ഇരു രാജ്യങ്ങളുമായുള്ള സൌഹൃദം വർദ്ധിപ്പിക്കുന്നു. ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിനും ഭാവിയിലെ പ്രതിരോധ വ്യാപാര വളർച്ചയ്ക്കും ഈ യാത്ര വലിയ വഴിത്തിരിവായി മാറും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.
1: ആകാശവാണി കണ്ണൂർ.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
4: ഒരു 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
5: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
6: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
7: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വില കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
8: 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
7: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്കൊരു BMW.
8: ഇപ്പോൾ തന്നെ മൈ ജി, മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
9: I got many dreams, I don't want just a job. I can be a doctor, I can be an astronaut. I want to be an artist, I want to play football. LIC by my side, I can dream any dream I want.
10: LIC Amrit Bal policy ലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.
1: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ, ഇനിയും വൈകിയിട്ടില്ല.
11: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോൾ തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവിൽ.
12: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.

0: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ മൈ ബി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: ആകാശവാണി കണ്ണൂർ, ഹരിതവീഥി. ഹരിതവീഥിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൈത്താങ്ങാകുന്ന കൽപ്പവൃക്ഷം. ഭക്ഷണത്തിലും ആരോഗ്യത്തിലും ഉപജീവനത്തിലും വ്യവസായത്തിലും ഒരുപോലെ സാന്നിധ്യമറിയിക്കുന്ന നാളികേരം. അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ കാലത്ത് ഭക്ഷണവും ഊർജവും ഉപജീവനവും ഉറപ്പാക്കുന്ന നാളികേരത്തിന്റെ പ്രാധാന്യമാണ് 2026 ലോക നാളികേര ദിനം ഓർമ്മപ്പെടുത്തുന്നത്. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടികൾച്ചർ വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു സംസാരിക്കുന്നു.
3: എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മുടെ നാടിന്റെ സംസ്കാരത്തോടും ജീവനോപാധികളോടും ഇഴചേർന്നു നിൽക്കുന്ന ഭൂമിയിലെ കൽപ്പവൃക്ഷമായ തെങ്ങിന്റെ പ്രാധാന്യം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു സുദിനമാണ് ലോക നാളികേര ദിനം. 1969 സെപ്റ്റംബർ 2 ഏഷ്യൻ ആൻഡ് പെസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റി APCC നിലവിൽ വന്നത്. പിന്നീട് ഇത് ഇന്റർനാഷണൽ കോക്കനട്ട് കമ്മ്യൂണിറ്റി ICC ആയി രൂപാന്തരപ്പെട്ടു. ആ സ്ഥാപക ദിനത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് 2009 ലോകമെമ്പാടും സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമായി ആചരിച്ചു വരുന്നത്. നാളികേര ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ ശാസ്ത്രീയ കാർഷിക സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങൾ. ഈ വർഷത്തെ നാളികേര ദിനത്തിന്റെ മുഖ്യ പ്രമേയം കോക്കനട്സ് ഇൻ ടൈം ഓഫ് അൺസെർട്ടനിറ്റി, സെക്യൂറിംഗ് ഫുഡ്, എനർജി ആൻഡ് ലൈവ്ലിഹുഡ്. കാലാവസ്ഥാ വ്യതിയാനവും അപ്രതീക്ഷിതമായ മഴയും വരൾച്ചയും മൂലം നമ്മുടെ നാളികേര മേഖല വലിയ വെല്ലുവിളികളാണ് ഇന്ന് നേരിടുന്നത്. കൂടാതെ ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നതും വിലയിലെ ഏറ്റക്കുറച്ചിലുകളും രോഗകീടബാധകളും കർഷകരെ വലയ്ക്കുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെങ്കിൽ നാം പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി ശാസ്ത്രീയവും സമഗ്രവുമായ കൃഷി രീതികളിലേക്ക് ചുവടുവെക്കണം. മണ്ണ് പരിശോധന അടിസ്ഥാനമാക്കിയുള്ള വളപ്രയോഗം, തുള്ളിനന രീതികൾ, ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ എന്നിവ അവലംബിക്കുന്നതും തെങ്ങിൻ തോപ്പുകളിൽ ബഹുവിള ഇടവിള സമ്പ്രദായമായ കുരുമുളക്, ജാതി, കൊക്കോ, ചേന, ഇഞ്ചി, തീറ്റപ്പുല്ല് തുടങ്ങിയ ഇടവിളകൾ കൃഷി ചെയ്യുന്നത് വഴി ഓരോ ഭൂമിയിൽ നിന്നും വർഷം മുഴുവനും സുസ്ഥിര വരുമാനവും മണ്ണിന്റെ ആരോഗ്യം ഉറപ്പാക്കാവുന്നതും ആണ്. അതുപോലെ ഉൽപാദന ക്ഷമത കുറഞ്ഞ പ്രായമേറിയ തെങ്ങുകൾ മാറ്റി ഉയർന്ന വിളവ് തരുന്ന മികച്ച സങ്കര ഇനം തെങ്ങിൻ തൈകൾ വെച്ചുപിടിപ്പിക്കുക വഴി ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്താവുന്നതും ആണ്. നമ്മുടെ നാളികേര കൃഷി കേവലം കൊപ്രയിലും വെളിച്ചെണ്ണയിലും മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടില്ല. നാളികേരത്തിന്റെ യഥാർത്ഥ സാധ്യത കിടക്കുന്നത് മൂല്യവർദ്ധനവിലാണ്, വാല്യൂ അഡീഷനിൽ. വെർജിൻ കോക്കനട്ട് ഓയിൽ, നീര, പാക്ക് ചെയ്ത ഇളനീർ, കോക്കനട്ട് മിൽക്ക് പൗഡർ, ചിപ്സ്, ചകിരിച്ചോറ് കമ്പോസ്റ്റ്, ആക്ടിവേറ്റഡ് കാർബൺ മുതലായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കാൻ കർഷക ഉൽപാദന കമ്പനികൾ, സ്വയാശ്രയ സംഘങ്ങൾ എന്നിവ വഴി കർഷകർ മുന്നോട്ട് വരണം. ചിരട്ടയും തൊണ്ടും അടക്കം ഒന്നും പാഴാക്കാതെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു സീറോ വേസ്റ്റ് വിളയാണ് തെങ്ങ്. ഗവേഷണ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകളും നാച്ചുറൽ ഫാമിംഗ് രീതികളും ഇടവിള സാധ്യതകളും പ്രയോജനപ്പെടുത്തി നാളികേര കൃഷിയെ കൂടുതൽ ആദായകരവും സുസ്ഥിരവുമാക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ലോക നാളികേര ദിന ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.
2: കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടികൾച്ചർ വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെഞ്ചമിൻ മാത്യു സംസാരിക്കുകയായിരുന്നു. ഇതുവരെ

0: ഹരിതവീഥിയിൽ ഇനി വാഴകൃഷി അനുഭവങ്ങളുമായി കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ കുണിയൻ സ്വദേശി ശ്രീ പി വി ഗംഗാധരൻ. ഇരുപത്തിനാല് വർഷത്തോളം പഴക്കച്ചവടം നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ശ്രീ ഗംഗാധരൻ 7 വർഷങ്ങൾക്ക് മുമ്പാണ് വാഴകൃഷിയിലേക്ക് തിരിഞ്ഞത്. കൃഷി വെറുമൊരു ഉപജീവന മാർഗം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്, ജീവിതത്തോട് പൊരുതാനുള്ള ഒരു പുതിയ കരുത്തുകൂടിയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ മറികടന്ന് മണ്ണിനോടും കൃഷിയോടും ചേർന്നു നിന്നാണ് ഗംഗാധരൻ തന്റെ കാർഷിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോ ഒരു വാഴകർഷകന്റെ അടുത്താണുള്ളത്. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ കുണിയൻ എന്ന പ്രദേശത്താണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാഴകൃഷിയുടെ വിശേഷങ്ങളാണ് നമുക്ക് അറിയാനുള്ളത്. എത്ര വാഴ ആണ് ഇപ്പോ നട്ടിരിക്കുന്നത്?
2: ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 200 വാഴ ഇപ്പൊ നിലവിൽ ഇവിടെയുണ്ട്. പിന്നെ ഒരു 100-135 വാഴ അപ്പുറത്തെ നമ്മളിപ്പോ ഒരു പറമ്പ് എടുത്തിട്ടുണ്ട്, അതിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം
1: അപ്പുറത്തെ
2: പറമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് ഒരു 1 കിലോമീറ്റർ അങ്ങോട്ട് ഉള്ളോട്ടാണ്. അതിലൊരു 100-150 വാഴേൻ്റെ അടുത്ത് അടിപ്പം വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊലക്കാനായ വാഴയാണല്ലോ. കുറച്ച്
1: കൊലച്ചിട്ടുണ്ട്.
2: ഇതിപ്പോ ഒരു 200 വാഴ ഇവിടെ വെച്ചിട്ടുണ്ട്. 200 വാഴ വെച്ച് അതിലിപ്പോ ഒരു 16 എണ്ണത്തിനടുത്ത് കൊലച്ചിട്ടുണ്ട്. ബാക്കി കൊല വീണത്ര.
1: ഏത് സമയത്താണ് അത് തുടങ്ങിയത്?
2: അതിപ്പോ ഒരു

0: ഏഴ് മാസം എട്ട് മാസമായിട്ട് ഏകദേശം ഏഴ് എട്ട് മാസം
1: ഏഴ് മാസം ആകുമ്പോഴത്തേക്ക് തന്നെ കുറച്ച്
0: പെട്ടെന്ന് കൊലക്കുന്ന പെട്ടെന്ന് കൊലക്കുന്ന വാഴയായിരുന്നു.
1: ഏത് വാഴയായിരുന്നു ഇത്?
0: ഇത് കുള്ളം പഴയാന്ന് അപ്പുറം ഉള്ളത്. ഇപ്പുറത്തേന്ന് പറഞ്ഞാൽ കിൻഡൽ വാഴ. കിൻഡൽ വാഴയാന്ന് ഒരു പത്ത് നൂറെണ്ണം വരെ കിൻഡൽ വാഴയുള്ളത്. മറ്റേതെന്ന് പറഞ്ഞാൽ കുള്ളം വാഴ എണ്ണത്തപ്പെട്ടയാണ്. ഇപ്പം നട്ടതല്ല അവിടെയുള്ളത്. ഇപ്പം നമ്മള് അവിടെ കുറച്ചിനെന്ന് പറഞ്ഞല്ലേ,
1: നമ്മള് കണ്ടു അത്. നമ്മള് തോട്ടം സന്ദർശിച്ചിട്ടാണ് വരുന്നത്. അപ്പോ അവിടെ നമ്മള് കണ്ടത് പത്ത് ഇരുന്നൂറോളം വാഴയുണ്ടല്ലേ.
0: വാഴയുണ്ട്. ഇവിടെയുള്ളത് നാടൻ വാഴ, നാടനും കിൻഡൽ വാഴയും ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇപ്പൊ പത്ത് നൂറ്റി അമ്പത് എണ്ണം വെച്ചിട്ടുണ്ട്. അതങ്ങനെയാണ്.
1: കിൻഡൽ വാഴ എന്ന് പറയുമ്പോ എന്താ അതിന്റെ പ്രത്യേകത?
0: അത് ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 27-30 കിലോന്റെ അടുത്തെല്ലാം വരുന്ന കൊലയാണ്. അതാണ് കിൻഡൽ വാഴ. അത് പിന്നെ നീളം വെച്ച് പോകും, ഒരുപാട് ഏറത്ത് പോകും. അതിനുശേഷം കൊല ഇപ്പൊ ആയിട്ടില്ല, അവനായി. അത് എട്ട് മാസം എല്ലാം ആവണം. അതിങ്ങനെ ഇപ്പൊ നിങ്ങൾ കണ്ടത് അതിൽ ഇപ്പുറം ഭാഗത്തുള്ള ഈ ഭാഗത്ത് ഉള്ളത് അപ്പുറം കൊലച്ചതല്ല, അത് ചെറിയ കുള്ളം വാഴ.
1: അതാണ് പെട്ടെന്ന് കൊലച്ചത്.
0: അത് പെട്ടെന്ന് കൊലച്ചത്.
1: ഇതിനെത്ര മാസം വേണം?
0: ആവണം. ഇതിപ്പം ഒരു 9 മാസമെല്ലാം. കാരണം ശരിക്കും 9 മാസം ആവും. ശരിക്കും കിൻഡൽ വാഴ വീണെങ്കിലും മറ്റേത് 5 മാസം 6 മാസം ആകുമ്പോഴത്തേക്ക് തന്നെ കൊല വീഴും.
1: ടോട്ടൽ ഇപ്പം അത് കൊല കൊത്താൻ എത്ര എടുക്കും?
0: ഏകദേശം 10 മാസം, 10-11 മാസത്തിനുള്ളിൽ എല്ലാവും.
1: ഈ വലിയ ഇപ്പൊ 30 കിലോളം കൊലയുടെ തൂക്കം പറഞ്ഞു, അപ്പൊ അത് മാർക്കറ്റിൽ വിറ്റുപോകാൻ എങ്ങനെയാണ് പെട്ടെന്ന്?
0: മാർക്കറ്റില് നമ്മളെന്നെ കച്ചവടം ഉണ്ട്. നമ്മളെന്നെ ഈ വണ്ടിയിൽ കൊണ്ടുപോയി കടകളിലെല്ലാം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ വിറ്റുപോകാൻ വലിയ പണിയില്ല, വലിയ കുഴപ്പമില്ല.
1: എങ്ങനെ വണ്ടിയില്?
0: കുറച്ച് കടകളുണ്ട്, സ്ഥിരമായിട്ട് കൊടുക്കുന്ന കടകളുണ്ട്. ആടെ 3-4 കൊല്ലമായിട്ട് ആടെ ഓരോ കടയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. അവര് പോകിയിട്ടതിനനുസരിച്ചിട്ട് അവര് വിൽക്കും. പിന്നീട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മള് മുമ്പേ കൊടുത്തോണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ വീടുകളിലെല്ലാം കൊല വാങ്ങും. പിന്നെ ചുറ്റുപാടുള്ളവരെല്ലാം കൊല വാങ്ങും. ഓരോ വീട്ടിലത്തവര് വന്നിട്ട് കൊല വാങ്ങിട്ട് പോക്കാം. വിറ്റുപോകാൻ വലിയ പണിയില്ല.
1: ഗംഗാധരേട്ടന് ഏത് സമയത്താണ് ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങിയത്? ആദ്യം മുതലേ കൃഷി തന്നെയായിരുന്നു?
0: അല്ല, ആദ്യമല്ല. ഞാനിപ്പം അത്രേ, ഞാനൊരു 6-7 കൊല്ലമായിട്ട് കൃഷിയില്. പക്ഷെ കായിന്റെ കച്ചവടം മുന്നേ ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 10-24 കൊല്ലമായിട്ട് വാഴ കൊലേന്റെ കച്ചവടം ഉണ്ടായി കടയിലും. അതെന്ന് പറഞ്ഞാല് മാർക്കറ്റില്, കാരണം പുറത്തുനിന്ന് പിന്നെ മാർക്കറ്റിലെല്ലാം പോയിട്ട് സാധനം എടുത്തിട്ട് വിൽക്കലുണ്ടായിന്. പിന്നെ ഇതിനോടൊരു കമ്പം തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാഴ കൃഷി ചെയ്താലോ എന്നുള്ളത്. അപ്പൊ അങ്ങനെയാന്ന് പിന്നെ ക്രമേണ ഇപ്പൊ ഒരു 6-7 കൊല്ലമായിട്ട് ഇങ്ങനെ ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യമെല്ലാം നല്ല വളവുണ്ടായിന്. കാരണം എന്ന് പറഞ്ഞാൽ നല്ല കിൻഡൽ വാഴ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 10-30 കഴിഞ്ഞ പ്രാവശ്യം ഉള്ള് കിൻഡൽ വാഴ തന്നെ ഉണ്ടായിന്. ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വില, അന്നേരം വില കുറവാണ്ടായിരുന്നു. നമുക്ക് സാധാരണ വില കുറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലോണം. കാരണം ഏകദേശം എന്ന് പറഞ്ഞ ഒരു 1000-1500 രൂപയെല്ലാം കിട്ടും ഒരു ഒരു കൊലക്ക്. എന്നാൽ കിൻഡലിന് മറ്റേത് പിന്നെ തൂക്കം കുറവായിരിക്കും. തൂക്കം എന്ന് പറഞ്ഞാൽ 8 കിലോ 9 കിലോ അങ്ങനെയല്ലേ വരും ഇത് നേന്ത്രവാഴ. അന്നേരം നമുക്ക് പരമാവധി അതല്ല, അതിൽ കൂടുതൽ വില കിട്ടും. പക്ഷെ പറഞ്ഞാൽ അന്നേരം വില വളരെ കുറവാണ്. 50 രൂപ അങ്ങനെയല്ലേ ഉണ്ടായിരുന്നു. ഇപ്പം പൈസയുണ്ട്, ഇപ്പം വിലയുണ്ട്. എന്നാലുണ്ട്, അന്നേരം 1500 രൂപ അങ്ങനെയെല്ലാം കിട്ടും. ഒരു 30 കിലോ 1500 കിട്ടിയിട്ടുണ്ട്. അധികം പിന്നെ 10-30 കിലോ ഉണ്ടായിന്. കൊല ഉണ്ടായിട്ടുണ്ടായി. ഇവിടുന്ന് തണ്ടില് വെച്ച് കിട്ടിയിട്ട കൊണ്ടുപോകൽ. തണ്ടില് വെച്ചിട്ട് വണ്ടീൻ്റെ അടുത്തേക്ക് ആടത്തേക്ക് വായിലേക്ക് വണ്ടി പോകില്ല. അപ്പോൾ എന്ന് പറഞ്ഞാല് ആള് രണ്ടാള് ചുമലത്ത് വെച്ച് തുണീന് കിട്ടിയിട്ടുള്ളതെന്ന് പിടിയിലേക്ക് കടയിൽ വണ്ടിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിന്. അങ്ങനെ ഇടയിലെ പിടിയിലും കൊടുത്തിട്ടുണ്ട്.
1: ഉള്ളോട്ടുള്ള ഒരു സ്ഥലത്താണ് അല്ലേ ഈ കൃഷി ഇടം എന്ന് പറയുന്നത്?
0: ഉള്ളോട്ടുള്ള സ്ഥലത്താണ്.
1: ഉള്ളോട്ടുള്ള സ്ഥലം കൊണ്ടുവരേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്.
0: കൊണ്ടുവരേണ്ട ബുദ്ധിമുട്ടുണ്ട്. വണ്ടി പോകില്ല അടുത്തേക്ക്. പക്ഷെ ഇപ്പുറം വെച്ചത് അങ്ങനെയല്ല, ഇപ്പുറം വെച്ച വണ്ടി പോകും. അതിപ്പം തുടങ്ങിയില്ല അത്ര, ഇപ്പുറം ഭാഗത്ത് ഇപ്പം തുടങ്ങിയില്ല അത്ര. ആടിപ്പോ കുറെ കൊല്ലായി വെച്ചോണ്ട്.
1: അതേ സ്ഥലത്താണ് സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്നത്? 7 വർഷവും?
0: 7 വർഷമായിട്ട് ആടെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം മാറ്റി പിടിച്ചിട്ടുണ്ട്. ആടി ഉണ്ട്, അവിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആടെ ചെയ്യുന്നുണ്ട്. അതുമാതിരി എന്ന് പറഞ്ഞാൽ നമ്മൾ ആടെ കുറച്ച് സ്ഥലം എടുത്തിട്ടുണ്ടായിനി. ആടി ഉണ്ട്, കുറച്ച് കാലി സ്ഥലം വേറെ സ്ഥലം ഉണ്ട്. അങ്ങനെ അവിടെ വെക്കുന്നു ആടി. പാട്ടകൃഷി പിന്നെ നമ്മളെ സ്ഥലത്തും എല്ലായിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്.
1: കൃഷിയിൽ പാരമ്പര്യം എന്ന് പറയുന്നത്?
0: പാരമ്പര്യമായിട്ട് ഒന്നുമില്ല. പിന്നെ മുന്നേ അച്ഛനെല്ലാം ഇങ്ങനെ ചെയ്യുമായിരുന്നു. അച്ഛൻ ചെയ്യലുണ്ട്. അച്ഛനും പിന്നെ നമുക്ക് കണ്ടും കാര്യമല്ല. എന്നേരം ഉണ്ടായിനി, എന്നേരം ആടെല്ലാം വെക്കുമായിരുന്നു. പിന്നെ ഏട്ടന്മാറും എല്ലാം ഇങ്ങനെ ഇറങ്ങി. പിന്നെ ആ രീതിയിൽ പിന്നെ കച്ചവടത്തിലേക്കാണ് ഇറങ്ങിനി. പിന്നെ കച്ചവടം ചെയ്ത് പിന്നെ എനിക്ക് തോന്നി പിന്നെ ഈ
1: സ്വന്തമായിട്ട്
0: ചെയ്യണമെന്ന് വിചാരിച്ചു അങ്ങനെ തുടങ്ങി. ഇനിയിപ്പോ നിർത്താനുള്ള പരിപാടിയൊന്നുമില്ല, തുറന്നു പോകാൻ തന്നെയാണ്. കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്.
1: കൃഷിയാണ് നല്ലത്.
0: അതെ, കൃഷി തന്നെയാണ് നല്ലത്.
1: അപ്പൊ ഇതിന്റെ ജോലികളൊക്കെ ആരാ ചെയ്യാറ്?
0: ജോലികൾ എന്ന് പറഞ്ഞാല് ഇപ്പം എനിക്കൊരു അസുഖത്തിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യല്. ഇപ്പം എന്ന് പറഞ്ഞാൽ ആളെ ആക്കിയിട്ട് ചെയ്യലാണ്. ആൾക്കാരെ പുറത്തുനിന്ന് പണിക്കാക്കിയിട്ടാ ചെയ്യല്. ഇപ്പൊ എനിക്കൊരു അസുഖത്തിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് ഞാൻ. അത് വെച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെ ഇപ്പൊ ആളെയൊക്കെ സ്ഥിരം പണിക്കാറുണ്ട്. സ്ഥിരം എനിക്ക് എടുത്തു തരുന്ന പണിക്കാറുണ്ട്. അവരെന്നെയാണ് വന്നിട്ട് ചെയ്തു തരുന്നത്. എന്നാലും മതിയാക്കാൻ തോന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ചെയ്തിട്ട് ഒരു വളവ് എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കയ്യിൽ കിട്ടുമ്പം പിന്നെ വിചാരിക്കും ആദ്യം വെക്കാന്നുള്ള രീതിയിൽ ചെയ്യുന്ന കുറെ ആള് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആവില്ലെങ്കിൽ ഇതിങ്ങനെ എങ്ങനെ ചെയ്യുന്നു. ആളെ വെച്ചിട്ടായാലും ഞാനത് ചെയ്യും. അങ്ങനെ തുറന്നു പോകാനില്ല ഇതാണ്. അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മളെ കൃഷി ഓഫീസറിലും ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക്. കാരണം അവരെല്ലാം

0: എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണെന്ന് പറയും. ഭയങ്കര സപ്പോർട്ടാണ്. അവിടെ എന്നാണെന്നില്ല എന്ന് വെച്ചാൽ അവിടെ ഇല്ല വളം കാര്യങ്ങളെല്ലാം നമുക്ക് തരും. അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്ന് പറയേണ്ട അയർ അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റിതെല്ലാം പറഞ്ഞു തരും നമുക്ക്. അവർ പറഞ്ഞ മുഖാന്തരം നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് പോകുന്നു.
1: ഈ വാഴ ഇപ്പൊ ആദ്യം വയ്ക്കുന്ന സമയത്ത് അടിവളായിട്ട് എന്തൊക്കെയാണ് കൊടുത്തത്?
0: അടിവളായിട്ട് കാര്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുണ്ട് കരിക്കും. നമ്മളെന്ന് പറഞ്ഞാൽ കുണ്ട് കരിച്ച് ചെയ്യില്ല. ഈ നിലയരിന്റെ എല്ലാം ഒരു പ്രശ്നം കൊണ്ട് തീയിട്ടിട്ട് കരിക്കുമല്ലോ. ഇലയിട്ടിട്ട് തീയിടും. തീയിട്ട് കരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്മായം ഇട്ടിട്ട് ഒരു 4 ദിവസം കഴിയും. കുമ്മായം പാറ്റിക്കൊടുക്കും. അപ്പോൾ 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുറച്ച് വേപ്പുമണ്ണാക്ക്. വേപ്പുമണ്ണാക്ക് കാര്യമായിട്ട് ഉണ്ടെങ്കിൽ ഇടും. അതിന് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് കുമ്മായം ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വേപ്പുമണ്ണാക്ക് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ അത് വെച്ച് കൊടുക്കും. പിന്നെ ഒന്നും വേണ്ട, കാര്യമായിട്ടുള്ള വളം അടിയിൽ വേണ്ട. പിന്നെ കുറച്ച് ഒരു 2-3 മാസം കഴിഞ്ഞ് പിന്നെ ചാണകവളം, പിന്നെ ഇവിടുന്ന് പറഞ്ഞ മാതിരി കുറച്ച് പുണ്ണാക്ക്, പിന്നെ വയറ് ഇതെല്ലാം കൂടി അരച്ചിട്ട് ഇങ്ങനെ കുറേശ ഒരു അങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഒരു 2-3 മാസമെല്ലാം ആകുമ്പോൾ ഇങ്ങനെ കൊടുക്കും. അങ്ങനെ പിന്നെ മാസം മാസം കൃഷി ഭവൻ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. എന്നാൽ അതുമാതിരി
1: പറയുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.
0: അത് തന്നെയാണ്. ആദ്യം ആയിരുന്നില്ല. ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു കിട്ടിയിട്ടുണ്ടായില്ല. കാരണം ഫസ്റ്റിൽ നമ്മൾ തന്നെ ചെയ്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ട്, കിട്ടായതല്ല. കാരണം എന്ന് പറഞ്ഞാൽ പുഴുവും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ എല്ലാം വന്നിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം കുറേയെല്ലാം നശിച്ചു പോയിന്. പിന്നെ ഇതിനെ പറ്റി അന്വേഷിച്ചു. കൃഷിഭവനിൽ പോയിട്ട് അവരോട് ചോദിച്ച സമയത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതുമാതിരി ചെയ്യാൻ തുടങ്ങി. പിന്നെ കുഴപ്പമില്ല, ആ രീതിയിൽ തന്നെ ഇപ്പം ചെയ്യുന്നു.
1: അതിനുശേഷം പിന്നെ എപ്പോഴാണ് വളം കൊടുക്കുക?
0: അതിനുശേഷം എന്ന് പറഞ്ഞപ്പോ 3-4 മാസം കൊടുത്തു കഴിഞ്ഞാല് പിന്നെ ഒരു 6 മാസമുള്ളാകുമ്പോൾ കൊടുക്കും. പിന്നെ പിന്നെ കൊല വീഴുന്നതിന് മുമ്പട്ടെ കൊടുക്കും. പിന്നെ കൊലച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് ഒന്നും ചെയ്യൂല.
1: മറ്റൊരു കാര്യം എന്ന് വെച്ചാല് നമ്മള് തോട്ടത്തിൽ പോയ സമയത്ത് വളരെ അടുത്തായിട്ട് തോന്നി വാഴ, വളരെ അടുത്തായിരുന്നു.
0: അത് അതിന് മുന്നേ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്ത് ഞാൻ അടക്കം നിന്നിട്ടാ ചെയ്യല്. അത് ദൂരം ദൂരം വിടണം, അത് കുറച്ച് അകലെ നടണം. പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഉണ്ടായിട്ടില്ല. കുണ്ട് മാന്താൻ പറഞ്ഞിട്ട് ഞാൻ പോയതാണ്. കുണ്ട് മാന്താൻ പറഞ്ഞ് പോയി വരുമ്പോഴത്തേക്ക് മൊത്തം മാന്തി ഇട്ടിട്ടുണ്ട്. പിന്നെ അത് തൂർക്കാനില്ല, ഒരു ഇതില്ല, അതെല്ലാം പണിയെടുത്തില്ല. അതിൽ കിടക്കട്ട് ഇപ്രാവശ്യം അങ്ങനെ പോട്ട് വിചാരിച്ച് അങ്ങനെ വെച്ചു കൊടുത്തതാണ്.
1: കുണ്ട് കുഴിച്ചു വെച്ചു അല്ലേ?
0: കുണ്ട് ഫുള്ളായിട്ട് അവര് മാന്തി ഇട്ട് കഴിഞ്ഞു. മാന്തി ഇട്ടിട്ട്
1: ട്രീറ്റ്മെന്റിന്റെ സമയത്തായിരുന്നു.
0: ട്രീറ്റ്മെന്റ് സമയത്ത് തന്നെയാണ്. അപ്പൊ പറഞ്ഞ നമ്മ ആടി ഉണ്ടായിരുന്നില്ല. ഇല്ലാത്ത സമയത്ത് പണിക്കാർ ഇങ്ങനെ സാധാരണ എടുക്കുന്ന ആളല്ല ഇപ്രാവശ്യം ഉണ്ടായിനി. ആള് മാറിയിനി.
1: എങ്ങനെ നാട്ടിലെ ജോലിക്കാരൻ തന്നെയാണോ അതോ?
0: ആ നാട്ടിലെ ജോലിക്കാരനെ, പുറത്തുനിന്ന് ആളെ കൂട്ടലില്ല. നാട്ടിൽ നിന്ന് ഇല്ല അവരെന്നെ. സ്ഥിരം പണി തന്നെ. പിന്നെ അത്യാവശ്യം നമ്മളെ ഭാസ്കരാട്ടനെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്ന അയാളെല്ലാം വന്നിട്ട് പറഞ്ഞു തരും കുറച്ചെല്ലാം.
1: ഈ കൊലക്ക് സാധാരണ വാഴക്ക് കണ്ടുവരുന്ന ഒരുപാട് പ്രാണികൾ, അത് പിണ്ടിപ്പുഴു അങ്ങനെ ഒരുപാട് പുഴുക്കളൊക്കെ ഉണ്ടാവില്ല, അതിനൊക്കെ കണ്ടാൽ എന്താ ചെയ്യാറ്?
0: അതിനെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇപ്പം നമ്മൾ ഇത് തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് സോപ്പും വെള്ളം കലക്കിയിട്ട് അതിന്റെ കവളെല്ലാം ഒഴിച്ചു കൊടുക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഇവിടുന്ന് കൃഷി ഭവനെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായി. അത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേപ്പെണ്ണ അതെല്ലാം കൂടി സ്പ്രേ ചെയ്യണത്. അതവർ ഒരിക്കൽ തന്നിട്ടുണ്ട്, അതിന് കൃഷി ഒന്ന് തന്നിട്ടുണ്ട് എനിക്ക് സ്പ്രേ ചെയ്തോളാൻ. പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ആ ഞാൻ അതുപോലെ തന്നെ ചെയ്യും. പിന്നെ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊന്നും അങ്ങനെ ഉണ്ടായില്ല.
1: കൃഷി ഓഫീസേഴ്സിന്റെ ഒക്കെ നല്ലൊരു പിന്തുണയുണ്ടല്ലേ എല്ലാ കാര്യത്തിനും. അതുപോലെ തന്നെ വളം അതൊക്കെ അവിടെ തന്നെയാണോ ലഭിക്കുന്നത്?
0: ആ വളമെല്ലാം കുറേയെല്ലാം അവിടെ തന്നെ തരും അവര്. ആടും തന്നിട്ടുണ്ടായി. അയറും കാര്യങ്ങളെല്ലാം അവിടെ തന്നെയാണ് തരല്. വിളിക്കും, ആ ടൈമാകുമ്പോൾ അവർ വിളിച്ചു തരും നമുക്ക്.
1: പിന്നെ കൃഷിഭവൻ നടത്തുന്ന ക്ലാസ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
0: എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇനി പങ്കെടുക്കണമെന്നുണ്ട്. പക്ഷെ ഓരോ ടൈമിലും നമ്മൾ ഹോസ്പിറ്റലിൽ കയറി, ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ 1-2 മാസം കഴിഞ്ഞിട്ട് ആടെ അഡ്മിറ്റ് ആയിട്ട് അങ്ങനെയുള്ളതാണ് വരൽ. അപ്പൊ പറഞ്ഞാല് ഇനിയുള്ളത് പങ്കെടുക്കണം.
1: അറിവുകൾ നല്ലതാണല്ലോ അല്ലേ?
0: അതെ അതെ അതെ. അല്ല പറഞ്ഞു തരുന്നതിന് അത്രയെന്ന് പറഞ്ഞാല് നമുക്ക് കുറച്ചും കൂടി ചെയ്യാനുള്ള താല്പര്യം കൂടും. അത് ഇങ്ങനെ ചെയ്താൽ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ കൂടും.
1: ഇപ്പോ വിപണിക്ക് ഒരു പ്രശ്നമില്ല അല്ലേ നിലവിലെ?
0: ഇല്ല,
1: സ്വയം കൊടുക്കുന്നതുകൊണ്ട്.
0: ആ സ്വയം കൊടുക്കുന്നുണ്ട്. വിച്ചു പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. എത്രയുണ്ടെങ്കിലും നമുക്ക് വിൽക്കാൻ പറ്റും, അത് കുഴപ്പമൊന്നുമില്ല.
1: ഒരു ഇടനിലക്കാരുടെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല, കാരണം ഒരു കൊലക്ക് നിങ്ങൾ നിശ്ചയിക്കുന്ന അതേ വില ലഭിക്കും.
0: അത് വലിയ എത്ര വില കൂടി കഴിഞ്ഞാലും നമ്മൾ അങ്ങനെ ഓരോ തരത്തിൽ എടുത്തിട്ട് കൊടുക്കലില്ല. അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പറഞ്ഞ ഏകദേശം ഒരു വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയത് നമുക്ക് നഷ്ടം വരാത്ത ഒരു രീതിയിൽ.
1: കർഷകരുടെ ഒരു വിലയും അതുപോലെ തന്നെ നമ്മൾ സാധനം വാങ്ങിക്കുന്ന ആൾക്കാർക്കും അവർക്കും ഒരു
0: അതെല്ലാം ഇവിടെ മൊത്തം എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം പറഞ്ഞാൽ നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കല്. അത് ആൾക്കാർക്കെല്ലാം അറിയാം. അതുകൊണ്ട് നിന്നും നമ്മളെ ഇതിനു വേണ്ടിയിട്ട് കലക്ക് വേണ്ടിയിട്ട് കാത്തു വയ്ക്കുവാൾ കുറേ പീഡിയക്കാറുണ്ട്. അതുപോലെ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട്, വീട്ടിനടുത്തുള്ള കുറച്ച് ആൾക്കാർ, ചുറ്റോടുള്ള ആൾക്കാർ. ഈ കുഞ്ഞൻ ഭാഗത്തുള്ള ഏകദേശമെല്ലാം ഞാൻ തന്നെയാണ് കൊടുക്കൽ, അവർക്കറിയാം.
1: കൊലക്കാരായ വഴയുടെ അടുത്ത് ജലസൗകര്യം എങ്ങനെയാണ്? പൈപ്പ് കണ്ടു അവിടെ ഇട്ടിട്ടുണ്ട്.
0: പൈപ്പ് ഞാൻ കിണറുണ്ട്. അവിടെ കിണറിൽ മോട്ടർ വെച്ചിട്ട് ചെയ്യലാണ്. മോട്ടർ വെച്ചിട്ട് അതിപ്പോ 1.5 അടിക്കും. 1.5 അടം നല്ല ഇതെല്ലാം ഉണ്ട്. 1.5 അടം അടിച്ചു കൊടുക്കും. അത് ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ 4 അടിക്കൂല. പിന്നെ മറ്റൊന്നാ കുറച്ച് വൈകും. കുറച്ചായിട്ട് 1.5 അടം അടിച്ചിട്ട് പോകും. അങ്ങനെ ആകുമ്പോൾ ഇല്ല കുഴപ്പമില്ല.
1: ഇപ്പൊ മഴയാണല്ലോ.
0: ഇപ്പം വേണ്ട, ഇപ്പൊ ആവശ്യമില്ല. ഇപ്പം കുറച്ച് കഴിഞ്ഞാല് വേനൽ തുടങ്ങി കഴിഞ്ഞാല് കൊടുക്കണം.
1: ഏതായാലും ഇതൊരു നല്ലൊരു ഹൈറ്റ് ഉള്ള വാഴയാണെന്ന്, ഒരുപാട് ഹൈറ്റ് ഉണ്ട്. അപ്പൊ അതിന് എന്താ താങ്ങായിട്ട് എന്താ കൊടുക്കാറ്?
0: താങ്ങായിട്ട് മുള, ഇത് മഞ്ഞ മുളയുണ്ട്. അത് മഞ്ഞോ പച്ചോ എന്നല്ല, മഞ്ഞ മുള ഇഷ്ടംപോലെ ഇവിടെ കിട്ടാറുണ്ട്.

0: അപ്പോൾ അത് പൈസ ഒന്നും കൊടുക്കണ്ട, അത് നമ്മളൊരു ബന്ധുവിൻ്റെ അടുത്ത് തന്നെ അന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ കട കൂട്ടിയിട്ടുണ്ടല്ലോ, കട കൂട്ടിയിട്ടുണ്ട് ഞാൻ, കുറച്ച് മുളയെല്ലാം കൂട്ടിയിട്ടുണ്ട് അവിടെ. അത് കഴിഞ്ഞ പ്രാവശ്യം തൂണ് കൊടുത്തത്, കഴിഞ്ഞ പ്രാവശ്യം മോശമില്ലാത്ത കൊല കിട്ടിയിട്ടുണ്ടായിന് എനിക്ക്. ഉടനെ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളിൽ കൊടുത്തിട്ടുണ്ടായിന്, പ്രാവശ്യം പിന്നെ കുറച്ച് അടുത്തടുത്തായതുകൊണ്ട് അങ്ങനെ എല്ലാത്തിനെയും കൊടുക്കണ്ട, അത് പുറമേയുള്ള വാഴക്കെല്ലാം മാത്രം കൊടുത്താൽ മതി, ഉള്ളിലോട്ടില്ലെങ്കിലും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം വരില്ല. അത് കിൻഡലിൻ്റെ വാഴ ആയതുകൊണ്ടാണ് നീളം വെച്ചിട്ട് കുറേ പോയത്. ആ അത് നല്ല കൊലയും വരും, പക്ഷേ മറ്റേതെല്ലാം എന്ന് പറഞ്ഞാൽ കൊള്ളണം. അത് പിന്നെ ഇപ്രാവശ്യം ഞാനൊരു വെറൈറ്റി ആയിട്ട് നോക്കാമെന്ന് പറഞ്ഞ് ചെയ്തത്, ഇവിടെ എല്ലാം വെച്ചാൽ നാടൻ കൊലയാണ്, നാടൻ കൊലയും കിൻഡൽ വാഴയും. അത് പിന്നെ എന്തായാലും ഉണ്ടാവും, സാധാരണ നാടൻ നേന്ത്രവാഴ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാക്കി ഇങ്ങനെ ഇല്ല, അത് അതിന്റെ കന്ന് വെച്ചാണ് ഇപ്പൊ മൊത്തം.
1: ഇപ്പൊ ഈ കിൻഡൽ വാഴയുടെ കന്ന് എവിടുന്ന?
0: കിൻഡൽ വാഴയുടെ കന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ പുറത്തുനിന്നെല്ലാം വരുന്ന മേട്ടുപാള അവിടെ നിന്നെല്ലാം വരുന്നതാണ്. ഇല്ല, അത് ഇവിടെ നമ്മളൊരു സ്ഥലമുണ്ട് ഇവിടെ മാത്തില് വൈപ്പീരിയം എന്ന് പറഞ്ഞ സ്ഥലത്ത് അധികം ഞാൻ അവിടെ നിന്ന് എടുക്കല്, അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുവരും. പിന്നെ ഒരു പ്രാവശ്യം എടുക്കേണ്ടി വരും, പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം എടുക്കേണ്ടി വന്നിട്ടു നമുക്ക്, പിന്നെ അതിൽ നിന്ന് കന്ന് ഉണ്ടല്ലോ നമുക്ക് അത് ഒഴിച്ചോടാം. അതാ കൃഷി കഴിഞ്ഞാൽ ഞാൻ എടുത്ത് വെക്കും. ആദ്യം ഒരു പ്രാവശ്യം കൊണ്ടേണ്ടി വന്നിനി, പിന്നെ വേറെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വാഴ, കൊള്ളം വാഴ ഇതെല്ലാം വേണമെങ്കിലും പിന്നെ ആദ്യം അവരെന്നെ ആശ്രയിക്കണം. മറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ തന്നെ കന്നുണ്ടാവും. നമുക്ക് വെക്കേണ്ട ആവശ്യത്തിന് കന്ന് നമ്മളെടുക്കും, എടുത്ത് നമുക്ക് വെക്കേണ്ടത് കഴിച്ചിട്ട് പുറമെ എല്ലാവരും കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് കന്നെല്ലാം കുറേ കൊണ്ടുപോയിട്ടുണ്ട്, ചുറ്റുപാടുള്ള ആൾക്കാരെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്, ഓരോ സ്ഥലത്ത് ഉണ്ട് ഇങ്ങനെ വെച്ചിട്ട് അവർ.
1: അപ്പൊ ഈ കന്ന് എടുത്ത് വെക്കുന്ന സമയത്ത് വിത്തെടുത്ത് വെക്കുമല്ലോ, അപ്പൊ ആ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: വിത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാല് നടുന്നതിന് ഒരു 2-3 ദിവസം മുപ്പട്ടെ തന്നെ നമ്മള് അതിന്റെ തല മുറിച്ചു വെച്ചിട്ട് അടിയ വേരെല്ലാം കളഞ്ഞ് ചെത്തി നമ്മള് സാധാരണ പണ്ട് കാരണവന്മാരെല്ലാം ചെയ്യുന്ന മാതിരി തന്നെ അത് ചാണകത്തിലെല്ലാം മുക്കി വെച്ച്, ശരിക്കും എന്ന് പറഞ്ഞാല് ചാണകത്തിൽ മുക്കണ്ടെന്നാ പറയുന്നത്, പക്ഷെ ചാണകത്തിൽ ഞാൻ മുക്കും, മുക്കിയിട്ട് പണ്ടുള്ള പോലെ തന്നെ അത് മുക്കിയിട്ട് തന്നെ വെച്ചിട്ട് തന്നെ ചെയ്യുന്നു.
1: നമ്മളിപ്പോ ഓരോ ഭാഗത്ത് ഓരോ കർഷകർക്ക് ഓരോ പ്രത്യേകത ഉണ്ടാവും വിത്തെടുത്ത് വെക്കുന്നതും അത് സൂക്ഷിക്കുന്നതും ഒക്കെ. അപ്പൊ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ എന്നതുകൊണ്ടാണ് ഞാനിപ്പോ ചോദിച്ചത്.
0: ഞാൻ പണ്ട് ചെയ്യുന്ന ഇവരെല്ലാം ചെയ്യുന്ന കണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ കന്നെല്ലാം എടുത്ത് വെച്ച് ചെയ്യുന്നത്. അതിനെ കൊണ്ട് എനിക്ക് മോശമൊന്നും വന്നില്ല, നല്ല രീതിയിൽ തന്നെ ഒന്നും പോയി പോവാ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിന്. അതിന് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കന്ന് എനിക്ക് ബാക്കി വന്നു, ഞാൻ പൈസ ഒന്നും വാങ്ങിയില്ല, ഞാൻ വെച്ചതിന്റെ ബാക്കിയല്ലേ, അത് മറ്റുള്ളവർക്ക് ഞാൻ വെറുതെ കൊടുക്കും. അത് വേണ്ടുന്നവർക്കെല്ലാം 5-10 കന്നല്ലാന്ന് ഓരോ ആള് കൊണ്ടേനി.
1: ഇപ്പം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ചെയ്യാനുള്ള ഒരു
0: സ്ഥലം സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും, വെറുതെ ഇരിക്കൂല. കാരണം എന്ന് പറഞ്ഞാല് സ്ഥലം എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇയാളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിന്റെ സൗകര്യം ഉണ്ടെങ്കിൽ കൂടുതൽ ചെയ്യും. പിന്നെ നമുക്ക് വേറെ എടുത്ത് വിൽക്കണ്ടല്ല, നമുക്ക് ഈ എനിക്കിൽ ഭയങ്കര താല്പര്യമാണ്. ഈ വാഴ കൃഷി എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യം, വാഴ കപ്പ ഇതെല്ലാം ഭയങ്കര കാര്യമാണ്. ആദ്യം കപ്പയാണ് ഞാൻ തുടങ്ങിയത്, കപ്പ പിന്നെ ഈ മുള്ളന്റെ എല്ലാം ശല്യം കൊണ്ട് പിന്നെ 1-2 പ്രാവശ്യം ചെയ്ത് പിന്നെ മതിയാക്കിയത്. വാഴ കുഴപ്പമില്ല, ഇതെന്നും നമുക്ക് കൂമ്പ് ഞാൻ വിൽക്കും, അത്യാവശ്യം വിൽക്കും, ചുറ്റുപാടുള്ളവരെല്ലാം ചോദിച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കും, ബാക്കിയുള്ളത് എന്റെ കൊലേൻ്റെ ഒന്നിച്ച് കൊണ്ടുപോയിട്ട് കൊടുക്കും. ഞാൻ വാഴക്കൂമ്പൊടിക്കും, വാഴക്കൂമ്പൊടിച്ചു കഴിഞ്ഞാല് ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ കൊല ഏകദേശം ആവാൻ സമയം എടുക്കൂലേ, ഈ ആവാൻ സമയം എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മള് കടയിലും അടിയിലെല്ലാം കൊണ്ടുപോയി വണ്ടി കൊണ്ടുപോയിട്ട് കൊടുക്കും. ഇത് കൂമ്പ് പൊട്ടിച്ചു കഴിഞ്ഞാല് അത് നമ്മൾ കൊടുക്കുന്ന കടയുണ്ടാവും, അടയിലൊന്ന് ആകെ ഒരു 5-10 കൊല്ലമായിട്ട് അടയെല്ലാം വെച്ച് കൊടുക്കും. പിന്നെ അതല്ല, പിന്നെ അതിനിടക്ക് എന്ന് പറഞ്ഞാൽ ഇത് ആവുന്നതിന് മുന്നേ നമ്മൾ കച്ചവടം നിർത്തിക്കൊള്ളില്ല, കായി ചെയ്യുന്നുണ്ടല്ലോ, പരിപാടി ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ പുറത്തുനിന്ന് സാധനം എടുത്തിട്ട് അത് കൊടുത്ത് അതിന്റെ കൂട്ടത്തിലും കൊടുക്കും. പുറമേ എന്ന് പറഞ്ഞാൽ കൂമ്പായിട്ട് ചോദിച്ചവർക്ക് അങ്ങനെയും കൊണ്ടു കൊടുക്കും.
1: ഈ വളം എന്ന് പറയുന്നത് കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന വളങ്ങൾ എല്ലാ
0: വളം കാര്യമായിട്ടൊന്നുമില്ല, കാര്യമായിട്ട് നമ്മളെ പിന്നെ കൃഷിഭവനിൽ അവർ തരുന്നത് അത് നമ്മൾ ഉപയോഗിക്കലുണ്ട്, പിന്നെ അത് കൂടാണ്ട് നമ്മൾ കുറച്ച് ചാണകൂതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കലുണ്ട്, പക്ഷെ അത് ഇടേണ്ട ആവശ്യമില്ല ശരിക്കും അവർ പറയുന്നത്. അപ്പൊ പറഞ്ഞാൽ നമ്മളത് മുമ്പേ അവർ കാരണവന്മാരെല്ലാം ചെയ്യുന്ന ആ ഒരു രീതിയിൽ അങ്ങനെ തുറന്നിട്ട് പോവാം, കുറച്ചത് ഇടും നമ്മ
1: ശാസ്ത്രീയ രീതിയും ഒപ്പം നമ്മുടെ പാരമ്പര്യ രീതിയും കൂടെ പരീക്ഷിക്കും.
0: ആ പിന്നെ ഇവർ പറഞ്ഞ മാതിരി തന്നെ ബാക്കിയല്ലോ, അതുകൊണ്ട് നഷ്ടമൊന്നും വന്നില്ല ഇതുവരെ, കൊല കിട്ടിയിട്ടുണ്ടായിട്ടുണ്ട്.
1: നല്ലൊരു വാഴ കർഷകനാണ്, അപ്പൊ ഇനിയും കൂടുതൽ വാഴ കൃഷി ചെയ്യാൻ തന്നെയാണ് താല്പര്യം അല്ലെ? മറ്റെന്തെങ്കിലും കൃഷിയിൽ താല്പര്യമുണ്ടോ?
0: വേറെ കാര്യമായിട്ട് ഇപ്പൊ നമുക്ക് എന്റെ അസുഖത്തിന്റെ പ്രശ്നം കൊണ്ട് ഇല്ല, ഇല്ലെങ്കിൽ എല്ലാം താല്പര്യം തന്നെയാണ്, എല്ലാം ചെയ്യണമെന്നില്ലയാണ്, അതുകൊണ്ട് പിന്നെ കുറച്ചതാണ് ഇപ്പൊ. കാരണം ഇല്ലെങ്കിൽ നല്ലോണം വെക്കുമായിരുന്നു, ഇത് വാഴയെല്ലാം ഇപ്രാവശ്യം എല്ലാം കുറവ് തന്നെയാണ്, അതുകൊണ്ട് ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഉണ്ടെങ്കിൽ തുറന്നു പോകണം തന്നെയാണ്, വെക്കണം തന്നെയാണ്.
1: എന്തായാലും നമ്മുടെ ശ്രോതാക്കളോട് എന്തെങ്കിലും പറയാനുണ്ടോ?
0: വേറെ ഇതെല്ലാം തന്നെ അവരോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റമെങ്കിലും ഇതുപോലെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക, ചെയ്യുക. അതൊരു 10 അതന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു 10 എണ്ണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊല കിട്ടുമ്പേ അവർക്ക് തോന്നും, കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 10 എണ്ണം കൂടി വെക്കണം. അപ്പൊ അതിൽ തുറന്നു പോയിക്കോളും, പിന്നെ ഒരു 10 എണ്ണം വെക്കാനേ ബുദ്ധിമുട്ടല്ലോ. അതുകൊണ്ട് എല്ലാവരും ശ്രമിക്കുക, ഇനി ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതിന്റെ ഫലം ഉണ്ടാവും.
2: വാഴകൃഷി അനുഭവങ്ങളുമായി ഇതുവരെ നമുക്കൊപ്പം കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ കുണിയൻ സ്വദേശി ശ്രീ PV ഗംഗാധരൻ.

കാർഷിക വാർത്ത. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 14 പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കല്ലുമ്മക്കായ കൃഷിക്ക് ഗ്രൂപ്പുകൾ, സ്വയം സഹായ സംഘങ്ങൾ, കർഷക കൂട്ടായ്മകൾ എന്നിവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ജനറൽ വിഭാഗത്തിന് 40% എസ്സി വിഭാഗത്തിന് 75% എസ്ടി വിഭാഗത്തിന് 100% സബ്സിഡി അനുവദിക്കും. അപേക്ഷകൾ അതാത് മത്സ്യഭവനുകളിൽ സെപ്റ്റംബർ 10 സമർപ്പിക്കണം.

0: സത്യം പറയാലോ ഷീന, ഇന്ന് രാവിലെ മുതലേ എന്റെ ഇടത് കണ്ണിങ്ങനെ പിടക്കുന്നുണ്ടായി.
1: രണ്ടു മൂന്ന് ദിവസമായി നിന്നെ ഒന്ന് കാണണം എന്ന് വിചാരിക്കുന്നു.
0: എന്നാലും എനിക്കൊന്ന് വിളിച്ചിട്ട് വന്നൂടെ. ആ നിന്റെ ഇഷ്ടപ്പെട്ട ആ ഒരു കപ്പ ഞാൻ ഉണ്ടാക്കൂലേ. ഒരു കാര്യം ചെയ്യാം, എന്തായാലും നീ വന്നില്ലേ, ഞാൻ അതൊന്ന് വേഗം ഉണ്ടാക്കട്ടെ.
1: എനിക്ക് വേഗം പോണട്, ഞാൻ വീട്ടിൽ പറയാതെയാ വന്നേ.
0: അത് സാരമില്ല, ബാബുട്ടനെ ഞാൻ വിളിക്കാം.
1: എന്നാ തീർന്ന്, ഞാൻ രണ്ട് ബ്ലൗസ് തുന്നാൻ കൊടുക്കാൻ പോയതാ. നിന്റെ സ്റ്റോപ്പ് എത്തിയപ്പോ ചാടി ഇങ്ങിറങ്ങി.
0: അതൊക്കെ പട്ടേ, അമ്മക്ക് എങ്ങനെയുണ്ട് ഷീന?
1: വിഷമം തന്നെയാന്ന്. പിടിച്ചുകൊണ്ടുപോയ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യും. ഓടി നടന്നവര് പെട്ടെന്ന് കിടത്തത്തിലാകുമ്പോ മനസ്സിന് വല്ലാതൊരു പടച്ചില്ല റോജ.
0: ഇതെല്ലാം ഒരു പ്രപഞ്ച സത്യല്ലേ, നമ്മളങ്ങ് അഡ്ജസ്റ്റ് ആയി പോവാന്നല്ലാണ്ട് എന്താ ഇപ്പൊ ചെയ്യാ? അല്ല, നീ എന്നിട്ട് കപ്പ വെക്കണ്ടെന്നാ പറയണേ?
1: വേണ്ടടി വേണ്ട, സമയം പോവും. ഇപ്പൊ ഒന്നും വേണ്ടടി.
0: ഓ പിന്നെ പിന്നെ, ചായ കുടിക്കാണ് നിന്നെയെങ്കിൽ ഞാൻ വിടും.
1: ഓ നീ അതിനിടക്ക് ചായ ആക്കിയാ?
0: ആ ഇതാ കുടിക്കേ.
1: നിന്റെ റേഡിയോ അടുക്കള തന്നെ ഉണ്ടല്ലോ.
0: ആ ഞാൻ എപ്പോഴും റേഡിയോ കേട്ടുകൊണ്ടാ ഈ പണിയൊക്കെ എടുക്കുന്നത്.
1: ഞാനും അടുക്കള തന്നെയാ വെച്ചിട്ടുള്ളത്. ഇതെന്താ കൊഴുക്കട്ടയാ?
0: ആ നീ കഴിക്ക്, ഇതൊരു സ്പെഷ്യൽ കൊഴുക്കട്ടയാ.
1: ഇത് അരിപ്പൊടി അല്ലല്ലോ റോജ, ഗോതമ്പ് പൊടിയല്ലേ.
0: ഇഷ്ടായാ നിനക്ക്?
1: ഇതെങ്ങനെ ഇത്ര സോഫ്റ്റ് ആയി കിട്ടിയേ? ഞാൻ ഗോതമ്പ് പൊടി കൊണ്ട് അടയൊക്കെ ഉണ്ടാക്കിയ നല്ല ഹാർഡായിരിക്കും.
0: അതിൽ ചെറിയൊരു സൂത്രമുണ്ട്.
1: എന്ത് സൂത്രം?
0: അതിൽ ഞാനൊരു സാധനം ചേർത്തിട്ടുണ്ട്.
1: അത് മനസ്സിലായി, അരിപ്പൊടിയാ?
0: അതൊന്നും അല്ല മോളെ.
1: പറയടി.
0: ഞാനേ അതിൽ കുറച്ച് ചോറ് അരച്ച ചേർത്തിട്ടുണ്ട്.
1: ഓ അത് ശരി, അതാ ഇത്ര സോഫ്റ്റ്. നീ എത്ര ചോറ് ചേർത്തത്?
0: അതുണ്ടല്ലോ, നമ്മൾ ഒന്നര ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് ഒരു അര ഗ്ലാസ് ചോറ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അത് വെച്ചിട്ട് വേണം ഈ ഗോതമ്പ് പൊടി കുഴക്കാൻ.
1: ഇത് കൊള്ളാലോ.
0: വെള്ളം പോരെങ്കിലും, നമ്മൾ കുഴക്കുന്ന സമയത്ത് വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഇതിനകത്ത് ചേർത്തിട്ട് കുഴക്കാം.
1: നല്ല മയത്തിലല്ലേ?
0: നല്ല മയത്തെ കുഴച്ചെടുക്കാം.
1: ഇതിന്റെ ഫില്ലിങ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. എടി ഞാൻ രണ്ടെണ്ണം തിന്ന്.
0: ആ നീ കഴിക്ക്, നിനക്ക് കഴിക്കാനല്ലേ ഞാൻ തന്നത്. പിന്നെ നീ ഫില്ലിങ് പറഞ്ഞല്ലോ, അതിനകത്ത് ഞാൻ ശർക്കരയും തേങ്ങയും ചെറിയ ജീരകവും ഏലക്കായും എല്ലാം ചേർത്തിട്ടുണ്ട്.
1: നെയ്യുടെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ.
0: ആ ഒരു സ്പൂണ് നെയ്യും ചേർത്തു. പിന്നെ നമ്മൾ ഈ ജീരകവും ഏലക്കായും ഒക്കെ മിക്സിയിൽ നേരിട്ട് പൊടിക്കാണ്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിക്കുകയെന്നിങ്ങനെ ഉണ്ടല്ലോ.
1: നല്ലോണം പൊടിഞ്ഞു.
0: നല്ലോണം പൊടിഞ്ഞു കിട്ടും.
1: എന്തായാലും രാജ സാധനം കിടുവാന്ന്. അയ്യോട് സമയം നോക്കിയ?
0: 6:10 ആയുള്ളൂ.
1: ആ ഞാൻ അങ്ങ് എത്തുമ്പോ ഇരുട്ടാകും. എന്നാ പോട്ടടി ഞാൻ.
0: ഷോ, എന്നാ പിന്നെ നീ ഒരു ദിവസം പറഞ്ഞിട്ട് വാ,
1: നോക്കാം.
0: എന്നാ പിന്നെ ശരി.
2: അവതരണം ശ്രീജ കെ കെ, ബേബി സ്മിത. ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ രമ്യ രാജു.
3: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
4: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
3: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം, ഒരു EMI ഓഫ്.
4: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
5: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ, നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
6: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in

0: ബുക്കിംഗ് ചെയ്യുക.
1: LIC ഹർ പൽ ആപ്കെ സാത്ത്.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡലിന് കണ്ണൂർ 28,670 രൂപ, കാഞ്ഞങ്ങാട് 29,000 രൂപ, കാസർഗോഡ് 32,000 രൂപ, തളിപ്പറമ്പ് 28,600 രൂപ. കൊപ്ര കിൻഡലിന് കണ്ണൂർ 17,000 രൂപ, തലശ്ശേരി 14,500 രൂപ, കാസർഗോഡ് 15,000 രൂപ, തളിപ്പറമ്പ് 14,500 രൂപ, കാഞ്ഞങ്ങാട് 14,000 രൂപ. തേങ്ങാപ്പിണക്ക് കിൻഡലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തുണ്ടില്ലാത്തത് കിൻഡലിന് കണ്ണൂർ 5,900 രൂപ, തലശ്ശേരി 5,600 രൂപ, കാസർഗോഡ് 5,200 രൂപ, തളിപ്പറമ്പ് 5,700 രൂപ. കുരുമുളക് കിൻഡലിന് തലശ്ശേരി, കാഞ്ഞങ്ങാട് എന്നീ കേന്ദ്രങ്ങളിൽ 67,000 രൂപ, തളിപ്പറമ്പ് 68,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ കിൻഡലിന് തളിപ്പറമ്പ് 25,500 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് കിൻഡലിന് തളിപ്പറമ്പ് 37,500 രൂപ, കാഞ്ഞങ്ങാട് 45,000 രൂപ, കാസർഗോഡ് 52,000 രൂപ, തലശ്ശേരി 37,000 രൂപ. നേന്ത്രക്കായ കിൻഡലിന് കണ്ണൂർ, തലശ്ശേരി എന്നീ കേന്ദ്രങ്ങളിൽ 6,200 രൂപ, തളിപ്പറമ്പ് 5,500 രൂപ, കാഞ്ഞങ്ങാട് 5,000 രൂപ, കാസർഗോഡ് 6,100 രൂപ. പച്ചക്കപ്പ കിൻഡലിന് 3,000 രൂപ. കോഴിമുട്ട നൂറെണ്ണത്തിന് കണ്ണൂർ 555 രൂപ, തളിപ്പറമ്പ് 580 രൂപ, തലശ്ശേരി 600 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 3,600 രൂപ, കാസർഗോഡ് 4,300 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു. തയ്യാറാക്കിയത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 53 സെക്കൻഡും. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കും. തിരുവനന്തപുരം റിലേ.
6: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജലശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ യുക്രൈൻ പോളണ്ട് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലോകബാങ്ക് പ്രസിഡന്റ്, അന്താരാഷ്ട്ര നാണയനിധി ഡയറക്ടർ എന്നിവരുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ച നടത്തി. ഇന്ത്യയുടെ വളർച്ചാ പുരോഗതി ചർച്ചയായി. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണത്തിലും കൃഷിനാശത്തിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നേപ്പാൾ പ്രളയത്തിൽ മരണം 1,127. ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 5ാം വിമാനം നേപ്പാളിലെത്തി. ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും തൻവി ശർമ്മയും 2ാം റൌണ്ടിൽ കടന്നു. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികൾ മയക്കുമരുന്ന് ഉപയോഗിക്കരുതെന്നും ലഹരി ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കരുതെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. റായ്പൂർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 3ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 689 വിദ്യാർത്ഥികൾക്ക് ഉപരാഷ്ട്രപതി ബിരുദ സർട്ടിഫിക്കറ്റുകൾ കൈമാറി. ഛത്തീസ്ഗഡിനെ നക്സൽ മുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങളെ ശ്രീ സി പി രാധാകൃഷ്ണൻ പ്രശംസിച്ചു. ജലശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ജനപങ്കാളിത്തത്തോടെയുള്ള മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചു.

0: ാണ് ഉച്ചകോടി സംഘടിപ്പിച്ചത്. ടീം ഇന്ത്യ മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം ദൃഢമാക്കുന്നതിനുമായി വിഭാവനം ചെയ്ത ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ യുക്രൈൻ പോളണ്ട് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുമായി ശ്രീ ജയശങ്കർ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി ബന്ധം, പ്രാദേശിക വെല്ലുവിളികൾ, പരസ്പര താൽപര്യമുള്ള സുപ്രധാന വിഷയങ്ങൾ തുടങ്ങിയവ ചർച്ച ചെയ്യും. ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയുമായും അന്താരാഷ്ട്ര നാണയനിധി ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചർച്ച നടത്തി. യുഎസിലെ ആഷ്വില്ലിൽ നടന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ഇന്ത്യ ലോകബാങ്ക് സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചും ആഗോള സാമ്പത്തിക കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഇന്ത്യയുടെ വളർച്ചാ പുരോഗതിയെക്കുറിച്ചും നേതാക്കളുമായി ശ്രീമതി സീതാരാമൻ ചർച്ച നടത്തി. യൂറോപ്യൻ കമ്മീഷണർ ഫോർ ഇക്കണോമി വാൽഡിസ് ഡോംബ്രോസ്കിയുമായും ദക്ഷിണ കൊറിയൻ ഉപപ്രധാനമന്ത്രിയുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. GDP വളർച്ചയിൽ 8% മുകളിലെത്താനുള്ള ശേഷി ഇന്ത്യയ്ക്കുണ്ടെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ. ആഗോള ഊർജ്ജ പ്രതിസന്ധികൾ, വ്യാപാര അനിശ്ചിതത്വങ്ങൾ, എല്ലിനോ പ്രതിസന്ധി എന്നിവ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് G20 ധനമന്ത്രിമാരുടെ യോഗത്തിനിടെ അദ്ദേഹം പറഞ്ഞു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സഹവർത്തിത്വത്തിനായിരിക്കണം പാരിസ്ഥിതിക സംരക്ഷണത്തിന്റെ അടിത്തറയെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. പ്രൊജക്ട് ടൈഗറിന് കീഴിലുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞ കേന്ദ്രമന്ത്രി, ഭൂമിയിലെ ജീവിവർഗ്ഗങ്ങളുടെയും അതിജീവനം ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ലക്ഷ്യമെന്നും ന്യൂഡൽഹിയിൽ പറഞ്ഞു.
1: കൺസർവേഷൻ ഹം കേവൽ അപ്നേ ലിയേ നഹീ കർ രഹേ, കൺസർവേഷൻ ഹം സഭി സ്പീഷീസ് കേ ലിയേ കർ രഹേ. ഹമാരെ വിസ്ഡം മേ തോ കഹാ ജാതാ ഹേ സർവേ ഭവന്തു സുഖിനാ, വർണ്ണ തം പ്രാർത്ഥന യഹീ കർതേ ഹേ ഓൺലി മനുഷ്യ സുഖി രഹനേ ചാഹിയേ. क्योंकि हम जानते हैं कि सर्वे भवंतु सुखिना, हर कोई सर्वाइव करेगा तो ह्यूमैनिटी भी सर्वाइव करेगी. और हम नेचर से सुपर नहीं है, हमारा नेचर के साथ को एग्जिस्टेंस होना चाहिए.
0: 3 ദിവസത്തെ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ടി വേവർ ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ ബെൽജിയം ബന്ധം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്നിവ ചർച്ചയാകും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയൻ പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിനും കൃഷിനാശം സംഭവിച്ചവർക്കും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിനാശത്തിന് നിലവിൽ നൽകുന്ന നഷ്ടപരിഹാരം ഇരട്ടിയാക്കും. വനാതിർത്തി പ്രദേശത്തെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കർമ്മ പദ്ധതി ചർച്ച ചെയ്യുന്നതിന് വനംവകുപ്പ് സംഘടിപ്പിച്ച MPമാരുടെയും MLAമാരുടെയും സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ശാശ്വത പരിഹാരത്തിന് കേന്ദ്ര സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. 2026 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് നീട്ടിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരി പെട്ടുന്ന കേസുകളുടെ വിചാരണ വേഗത്തിലാക്കാൻ പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ NDPS കോടതികൾ സ്ഥാപിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. രാത്രി 12 മണിവരെയാണ് നിയന്ത്രണം. നേപ്പാൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1127 ആയി. 4900 പേരെ കാണാതായതായി അധികൃതർ അറിയിച്ചു. മരിച്ചവരെ തിരിച്ചറിയുന്നതിനായി 19 അംഗ ഇന്ത്യൻ ഫോറൻസിക് സംഘം DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
3: ദുരന്തബാധിത പ്രദേശങ്ങളിലുടനീളം സുരക്ഷാ ഏജൻസികളെ വിന്യസിച്ചിട്ടുണ്ടെന്നും ജനങ്ങളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതായും നേപ്പാൾ സർക്കാർ അറിയിച്ചു. ദുരന്തത്തിൽ ഇരയായവരുടെ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായത്തിന് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ വൈദ്യുതി, കുടിവെള്ള വിതരണം, ഗതാഗത സംവിധാനങ്ങൾ എന്നിവ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. അതേസമയം പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും നൽകിവരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. പറഞ്ഞു. അതിനിടെ 5.5 ടൺ അവശ്യമരുന്നുകൾ അടക്കമുള്ള ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് ഇന്ന് 5-ാമത്തെ വിമാനം

0: നേപ്പാളിലെത്തി. തുരങ്ക രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള ഉപകരണങ്ങൾ സജ്ജമാക്കിയ 11 അംഗ രക്ഷാപ്രവർത്തക സംഘവും നേപ്പാളിലെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഉഭയകക്ഷി വ്യാപാരവും സാമ്പത്തിക സഹകരണവും കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നടപടികൾ വിലയിരുത്തുന്നതിനായി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സംയുക്ത വ്യാപാര വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. ഇന്നലെ വെർച്വലായി ചേർന്ന യോഗത്തിൽ ഫാർമസ്യൂട്ടിക്കൽസ്, കാർഷിക മേഖലകളിലെ വ്യാപാരം, ഊർജ്ജ സഹകരണം, നിക്ഷേപ വ്യാപാര പ്രോത്സാഹനം, താരിഫ് ഇളവുകൾ, കാർഗോ കണക്ടിവിറ്റി, തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയും ചർച്ച ചെയ്തു. കുവൈറ്റ്, ജോർദാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയതായി ഇറാൻ. മേഖലയിലെ യുഎസ് സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു തിരിച്ചടി. അതേസമയം ഇറാനിലെ സിറിക്കിൽ വിവാഹ ചടങ്ങ് നടക്കുകയായിരുന്ന വീടിനു നേരെ യുഎസ് നടത്തിയ ആക്രമണത്തിൽ 50-ൽ പേർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ചൈനീസ് തായ്പേയ് താരത്തെ തോൽപ്പിച്ച് ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിൽ കടന്നു. വനിതാ സിംഗിൾസിൽ ഡെൻമാർക്ക് താരത്തെ വീഴ്ത്തി തൻവി ശർമ്മയും രണ്ടാം റൌണ്ടിലേക്ക് യോഗ്യത നേടി. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ സഖ്യം ആദ്യ റൌണ്ടിൽ തായ്ലന്റ് സഖ്യത്തെ പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 374 പോയിന്റ് ഇടിഞ്ഞ് 76,570, നിഫ്റ്റി 141 പോയിന്റ് നഷ്ടത്തിൽ 23,914 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,240 രൂപ കുറഞ്ഞ് 1,11,480 രൂപയും ഗ്രാമിന് 13,935 രൂപയുമാണ് ഇന്നത്തെ വില. ബീഹാറിലെ വിവിധ ജില്ലകളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്നു. പ്രധാന നദികളിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. ഝാർഖണ്ഡിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് വിവിധയിടങ്ങളിലെ റോഡുകളും പാലങ്ങളും തകർന്നു. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് സിംഡേഗ, പശ്ചിമ സിംഗ്ഭൂം, പലമു, ഗർഹ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഝാർഖണ്ഡിൽ H1N1 പനി കേസുകൾ ഉയരുന്നു. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തുടനീളം 36 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അന്തർ സംസ്ഥാന യാത്ര കഴിഞ്ഞ് ഝാർഖണ്ഡിലേക്ക് മടങ്ങുന്ന ആളുകളെ നിരീക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ യുക്രൈൻ പോളണ്ട് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലോകബാങ്ക് പ്രസിഡന്റ്, അന്താരാഷ്ട്ര നാണ്യനിധി ഡയറക്ടർ എന്നിവരുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ച നടത്തി. ഇന്ത്യയുടെ വളർച്ചാ പുരോഗതി ചർച്ചയായി. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണത്തിലും കൃഷിനാശത്തിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നേപ്പാൾ പ്രളയത്തിൽ മരണം 1,127. ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 5 വിമാനം നേപ്പാളിലെത്തി. ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും തൻവി ശർമ്മയും രണ്ടാം റൌണ്ടിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കണ്ണൂർ.

0: ഇന്നത്തെ അങ്കണം പരിപാടിയിൽ ആദ്യം രാജൻ കൊടക്കാട് അവതരിപ്പിക്കുന്ന ഒരു ചെറുകഥ കേൾക്കാം. കഥയുടെ പേര് രണ്ടാം വരവ്.
1: വൃശ്ചികത്തിലെ കുളിരുള്ള ഒരു സന്ധ്യക്കാണ് ജയരാജൻ ഒട്ടും നനച്ചിരിക്കാനിടയില്ലാത്ത ആ സംഭവം നടന്നത്. നേരത്തെ ഇരുട്ടാവുന്നതുകൊണ്ട് പതിവ് ജോലികളൊക്കെ വേഗം തീർത്ത് ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്തി കുളി കഴിഞ്ഞ് ടി വിയുടെ മുന്നിൽ ഇരുന്നതേയുള്ളൂ. ഭാര്യ ജോലി കഴിഞ്ഞ് വന്ന് അടുക്കളയിലെത്തി പണി തുടങ്ങിയിരുന്നു. മറ്റൊരാളുടെ ലിഫ്റ്റ് കിട്ടിയതുകൊണ്ട് അവൾ കുറച്ച് നേരത്തെ എത്തി, അല്ലെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടുവരണമായിരുന്നു. അതേതായാലും ഒഴിഞ്ഞു കിട്ടി. കുറച്ചു നാളായി മകൾ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് വീട്ടിൽ ആളനക്കമുണ്ട്. മകളും ഇരട്ടക്കുട്ടികളും കലവിലയുമായി ബോറടിയില്ലാത്ത ദിനരാത്രങ്ങൾ. ചുമരിലെ ക്ലോക്ക് എട്ടടിച്ചു. അമേരിക്കയിലെ ബന്ധു സംഭാവന നൽകിയ ക്ലോക്കിൽ ഭാര്യയ്ക്ക് കൃത്യസമയത്തിന് ജോലിക്കെത്താൻ വേണ്ടി അവൾ തന്നെ പറഞ്ഞിട്ട് കാൽ മണിക്കൂർ കൂട്ടിവച്ചതാണ്. മണിക്കൂറായാൽ ക്ലോക്കിനൊരു അർമാദിക്കലാണ്. സമയാക്ഷരങ്ങളെല്ലാം തലകുത്തിമറിഞ്ഞ് വട്ടത്തിൽ കറങ്ങും. ക്ലോക്ക് പൊട്ടിപ്പൊളിഞ്ഞു എന്ന് തോന്നും ആദ്യമായി കാണുന്നവർക്ക്. പിന്നെ ഒരു സംഗീതമാണ്, എല്ലാം കൂടി ഒരു മിനിറ്റ് നേരം ജഗബ

തന്നെ. അത് കഴിയുമ്പോൾ സൂചിയും അക്കങ്ങളും നേരെ യഥാസ്ഥാനത്ത് കുത്തിനിൽക്കും. കഴിക്കാനായോ? ഭാര്യ ചോദിച്ചു. പിന്നെ കഴിച്ചു കളയാം, ഏതായാലും കഴിക്കണമല്ലോ. കഴിക്കാം. അയാൾ ഭർത്താവിൻ്റെ ഗമ കാണിച്ചു. വിശപ്പൊട്ടുമില്ല, അതിന് കാര്യമായ പണിയൊന്നും എടുക്കുന്നില്ലല്ലോ. പേരിനൊരു കടയുണ്ട്, അവിടെ ഇരിക്കാൻ മടി കാരണം എഴുത്തിനെന്നും പറഞ്ഞ് പലരെയും കാണാൻ പല ദിക്കിലേക്കും പോക്കാണല്ലോ പതിവ്. വല്ലപ്പോഴും കടയിലും, രണ്ടായാലും അധ്വാനമില്ല. രണ്ട് ദോശയും കറിയും മേശപ്പുറത്ത് നിരന്നു. കറി രാവിലെ അയാൾ തന്നെ ഉണ്ടാക്കിയതാണ്, ഭാര്യയ്ക്ക് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് ഒരു കൈസഹായം. രാവിലെ ദോശ ചുടുന്നതും കറിയുണ്ടാക്കുന്നതുമെല്ലാം കുറച്ചു നാളായി അയാളുടെ ജോലിയാണ്. രാവിലെ ഒന്ന് നടന്നു വന്നാൽ അടുക്കളയിൽ കയറി കുറച്ചുനേരം ഭാര്യയെ സഹായിക്കുന്നത് ഒരു നല്ല ഭർത്താവിൻ്റെ രീതിയാണെന്ന് വൈകിയാണെങ്കിലും അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും ഭാര്യ വിട്ടുകൊടുക്കില്ല. അതൊക്കെയുണ്ടെങ്കിലും രണ്ടാളും വലിയ സ്നേഹത്തിലാണ് കഴിഞ്ഞുവരുന്നത് എന്ന് മകൾക്കും നാട്ടുകാർക്കും അറിയാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചേരിക്കുന്നതിൻ്റെ ചുറ്റുപാടുമായി നോക്കിയും കണ്ടും കൊണ്ട് അലസതയില്ലാതെ വിരസതയില്ലാതെ സന്തോഷപ്രദമായി അയാൾ ജീവിതം ആസ്വദിക്കും. ഭാര്യയാകട്ടെ ജോലിഭാരത്തിൽ വീർപ്പുമുട്ടി ഇനി ഒരു കൊല്ലം കൂടിയല്ലേ ഉള്ളൂ എന്ന നേരിയ സന്തോഷത്തിൽ കുടുംബത്തിലെത്തി പിന്നെയും ചിരിക്കാൻ ശ്രമിക്കും. സന്തോഷങ്ങളും ദുഃഖങ്ങളും അവനവൻ തന്നെ ഉണ്ടാക്കുന്നതല്ലേയെന്ന് പറഞ്ഞു നിൽക്കാൻ പറ്റും. പക്ഷേ പല പല കാരണങ്ങളാൽ അത് അങ്ങനെയല്ലോ. മനോരാജ്യം നാടുകയറിയ സമയത്ത് ദോശ തീർന്നു. ഒന്നുകൂടി വേണോ എന്ന് ചോദിച്ച് ഭാര്യ ഒന്ന് വന്നുവെങ്കിലും, ഓ രണ്ടു മതി, ധാരാളം, കൂടുതൽ കഴിച്ച് എന്റെ വയറ് ചീത്തയാക്കണം എന്ന് തന്നെയാണ് പരിപാടി അല്ലേ? അത് നടപ്പില്ല, ഞാൻ രണ്ടിൽ നിർത്തി. അതും പറഞ്ഞ് അയാൾ എഴുന്നേറ്റ് പ്ലേറ്റെടുത്ത് അടുക്കള വഴി പുറത്തേക്ക് നടക്കുമ്പോൾ അടുപ്പിൽ ദോശക്കല്ലിൽ നല്ല മുരിഞ്ഞ ദോശ. എന്നാ ഒന്നുകൂടി കഴിക്കാം, അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. അതെടുത്ത് പ്ലേറ്റിലിട്ട് കറിയൊഴിച്ച് നിന്ന നിൽപ്പിൽ കഴിച്ചു. അമ്മയും മകളും അതുകണ്ട് ചിരിച്ചു. ചിരിക്കണ്ട, മതിയായിട്ടൊന്നുമല്ല, പിന്നെ വയറ് ചാടണ്ട എന്ന് കരുതി നിർത്തുന്നതല്ലേ. നാളെ മുതൽ രണ്ട് മതി. പിന്നെ അയാൾ ഭാര്യ നോക്കി പറഞ്ഞു, എന്റെ ഭാര്യ ഉണ്ടാക്കുന്ന ദോശയ്ക്ക് എന്തൊരു രുചി, തനിയെ കഴിച്ചു പോകും. അതല്ലേ നിർദോഷമായ ഒരു കമന്റ് ആർക്കും ഇഷ്ടമാകും, അതിന് റിസൾട്ട് കൂടുതലാണെന്ന് ജയന് നന്നായി അറിയാം. കഴിച്ചു കഴിഞ്ഞ് വീണ്ടും ടി വി പരിപാടിയിലേക്ക് തിരിഞ്ഞപ്പോഴായിരുന്നു അത് നടന്നത്. ചില സമയം അത് ചിലപ്പോൾ ജീവിതം തന്നെ മാറ്റിയെഴുതും. ഒരാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നത് ഒറ്റ നിമിഷത്തെ ചിന്തയിലായിരിക്കും. അതുവരെ ജീവിച്ചു തീർത്ത കാലത്തെ ഏതെങ്കിലും ഒരു നിമിഷത്തെ ചെറിയൊരു പിഴവ് എടുത്തു കാട്ടിയാൽ അത് ജീവിതത്തെ തകർക്കില്ലേ? ചിലപ്പോൾ വീടും കുടുംബവും വിട്ട് നാട് വിട്ടു പോകില്ലേ? അങ്ങനെയും ചിലതില്ലേ? അതൊരു നിമിഷത്തെ ചിന്തയാണ്. ജയരാജൻ അതൊക്കെ ഓർത്തപ്പോൾ അയാൾക്ക് തൻ്റെ അച്ഛനെ ഓർമ്മ വന്നു. അതെ, അച്ഛനും അങ്ങനെ പോയതല്ലേ. ഇപ്പോൾ എന്തായിരിക്കും, എത്ര വയസ്സായിട്ടുണ്ടാകും? മരിച്ചു കാണും പാവം. അധിക സമയം കാണിക്കുന്ന ക്ലോക്കിൽ ഇപ്പോൾ എട്ടരയായി. അന്നേരമാണ് ഒട്ടും നിനക്കാത്ത ഒരു കോളിംഗ് ബെൽ ഒച്ച ജയരാജനെ ടി വിയിൽ നിന്ന് ഉണർത്തിയത്. ഇതാരപ്പാ ഇപ്പോ? അവൻ വാതിൽ തുറന്നു. ഒരു വൃദ്ധൻ, കണ്ണുകൾ കുഴിഞ്ഞിട്ടാണ്, മുഖം കോടിയിട്ടാണ്, കഷണ്ടിയും പ്രായവും കയറി മൂത്ത തലയിൽ അങ്ങിങ്ങായി നരച്ച കുറേ മുടിയുണ്ട്. മിനുക്കാത്ത മുഖത്ത് നരപറ്റിയ കുറ്റിത്താടി, കുറേ നാളായി അലക്കിയിട്ടില്ലാത്ത ഒരു പഴയ ലൂസുള്ള കുപ്പായം. അതിൻ്റെ യഥാർത്ഥ നിറം നീലയായിരിക്കാം. ഇപ്പോൾ അത് അയാളെപ്പോലെ തന്നെ നരച്ചിട്ടുണ്ട്. ഒരു തുണിസഞ്ചിയിൽ എന്തോ പൊതിയുണ്ട്. പിന്നെ നടക്കുമ്പോൾ താറിപ്പോകാതിരിക്കാനായിരിക്കും ഒരു നീളൻ വടിയുമുണ്ട്. അപരിചിതനായ ഒരു പടുവൃദ്ധൻ. വയസ്സ് 90 ആയിട്ടുണ്ടാകും. ഇയാൾ എന്തിനാണ് ഈ നേരത്ത് എന്റെ വീട്ടിലെന്നും അതിനും അപ്പുറവും ആലോചിച്ചുകൊണ്ട് ഒരു നിമിഷം തികഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ അയാൾ വിളിച്ചു, മോനെ ജയ, ഞാൻ. ആരാ നിങ്ങൾ? എങ്ങനെ എന്നെ അറിയും? എവിടുന്ന് വരുന്നു? അതും ഈ രാത്രിയിൽ. എങ്ങോട്ടാ പോവേണ്ടത്? എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? കുറേ ചോദ്യങ്ങൾ വേവലാതിയോടെ ജയൻ ചോദിച്ചു. ഒന്നിനും ഉത്തരം പറയാതെ ആഗതൻ ജയനെ തന്നെ നോക്കി നിന്നു. അവന്റെ വേവലാതി ഒച്ചകൾ തെല്ലൊന്നടങ്ങിയ ഇടനേരത്ത് അയാൾ പറഞ്ഞു, മോനെ ഞാൻ, അല്ലെങ്കിൽ വേണ്ട, അത് പിന്നെ പറയാം, എനിക്കൊന്ന് കുളിക്കണം. ഒന്നും പറയരുത്. അതും പറഞ്ഞ് അയാൾ സിറ്റൗട്ടിലിരുന്നു. അന്നേരം ഒരു വെറുപ്പിന്റെ കാറ്റ് വീശി. ജയനും ഭാര്യയും എന്തു ചെയ്യണമെന്നറിയാതെ മുഖാമുഖം നോക്കി. സ്നേഹിക്കപ്പെടാത്തവന്റെ വീർപ്പുമുട്ടൽ തളം കെട്ടിയ ഒരു നോട്ടം. അയാളിരുന്നു, മെല്ലെ മേൽവസ്ത്രം അഴിച്ചു വെച്ചു.

പതിയെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, തോർത്തും സോപ്പും ഒന്നും വേണ്ട, വെള്ളം മതി, എനിക്കൊന്ന് കുളിക്കണം, ഒരു ലുങ്കി മാറ്റാൻ വേണം, നിന്റെ അടുത്തുണ്ടാകുമല്ലോ, ഒന്ന് എനിക്ക് താടാ, അത് മതി, ഞാനിവിടെ ഈ എറയത്ത് കിടന്നോളാം. അല്ല, അതേ, ആരാ നിങ്ങൾ? ജയൻ ചോദിക്കാൻ ശ്രമിച്ചു. നീ ഒന്നും പറയണ്ട, അയാൾ തടുത്തു. ഇതെല്ലാം എൻ്റെ തന്നെ, രാവിലെ എല്ലാം പറയാം, ഇന്നിവിടെ കിടക്കാൻ അനുവദിക്കണം. ഇവിടെ മതി, നീ കെട്ടിയ വീടല്ലേ, സന്തോഷായി, ഇവിടെ ഈ സിറ്റൌട്ടിൽ മതി. അകത്തുനിന്ന് മകളും കൊച്ചുമകളും വന്നു. ഒന്നും മനസ്സിലാകാതെ എല്ലാവരും വൃദ്ധനെ നോക്കി. അയാൾ ഒരു കൂസലുമില്ലാതെ തുണിയെടുത്ത് അകത്തേക്കും പിന്നെ ബാത്റൂമിലേക്കും നടന്നു. ഓരോന്നിനും കാരണങ്ങളുണ്ടായിരുന്നു. കാര്യങ്ങൾ ഓരോന്നും കാരണങ്ങളെ തേടി അലയും എന്ന് പറഞ്ഞു കേട്ടതുപോലെ എല്ലാവരും ഒന്നും പറയാനാകാതെ വിറങ്ങലിച്ചു നിന്നു. വല്ലാത്ത കാലമാണ്. ഒട്ടും പരിചയമില്ലാത്തവർ വീട്ടുകാരെയെല്ലാം വിഡ്ഢികളാക്കി വീടിനകത്തുകയറി വാതിലടിച്ചിരിക്കുന്നു, സ്വന്തം വീട് പോലെ. എന്തൊരു ധൈര്യമാണ് ഇയാൾക്ക്! അകത്തുനിന്നും കുളിയൊച്ച കേൾക്കാം. ചെറുപ്പത്തിൽ അച്ഛനും ജയനും ഒന്നിച്ച് തെങ്ങിൻ ചോട്ടിൽ വെച്ച് കുളിച്ചതുപോലെ ഒരു കുളിയൊച്ച. കിണറിനടുത്തുള്ള തെങ്ങിൻ തടത്തിലേക്ക് കയറോടെ പാനിയും വെള്ളവും കൊണ്ടുവന്ന് അച്ഛൻ്റെ തലയിൽ കമിഴ്ത്തും. അന്നേരം ജയനും കുളി കിട്ടും. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വീടിപ്പണിക്ക് കൊണ്ടുവിട്ടതും അച്ഛൻ തന്നെ. പിന്നെ എപ്പോഴോ അച്ഛൻ എങ്ങോട്ടോ പോയി. ജയൻ സ്വയം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് കുടുംബം നോക്കി. ഇപ്പോൾ റിട്ടയർമെൻ്റ് ജീവിതത്തിൻ്റെ സൗന്ദര്യം നുണഞ്ഞുകൊണ്ട് വീട്ടുകാരോടൊപ്പം സുഖമായി കഴിയുന്നു. അച്ഛൻ്റെ പേരിൽ ഉണ്ടായിരുന്ന 80 സെന്റ് ഭൂമിയും വീടും അമ്മയുടെയും മക്കളുടെയും പേരിലേക്ക് മാറ്റാൻ അച്ഛൻ്റെ തിരോധാനം പത്രത്തിലൂടെ പരസ്യം ചെയ്യണമായിരുന്നു. അതിനുശേഷവും അച്ഛൻ തിരികെ വന്നില്ലല്ലോ. മരിച്ചു കാണും. ഹാർട്ടിന് സുഖമില്ലാതിരുന്ന ആളല്ലേ, മരിച്ചിട്ടുണ്ടാകും. പക്ഷേ എല്ലാവരും വീതിച്ചു കിട്ടിയ ഭൂമിയിൽ വീട് കെട്ടി. പല കുടുംബങ്ങളായി അവർ ജീവിതം തുടങ്ങി. മക്കളെല്ലാം ഒരേ പറമ്പിൽ പല വീടുകളാക്കിയതിൽ അമ്മയ്ക്കായിരുന്നു ഏറെ സന്തോഷം. ജീവിതകാലത്ത് കുറേ പിണക്കങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഒടുവിൽ ഈ മണ്ണ് ബാക്കിയാക്കിയിട്ടല്ലേ പോയത്. അതുമതി, ഇപ്പോൾ എല്ലാവർക്കും വീട് കെട്ടാൻ സ്ഥലമായില്ലേ, അമ്മ ഇടയ്ക്കിടെ പറയുമായിരുന്നു. ഒടുവിൽ അമ്മയും പോയി. ഇളയവൻ ദിനേശന് 9 വയസ്സുള്ളപ്പോഴായിരുന്നു അച്ഛൻ്റെ പോക്ക്. പിന്നെ അവൻ സ്കൂളിൽ പഠിച്ചു, കുടുംബമായി. അവനാണല്ലോ അമ്മയുടെ പേരിലേക്ക് വന്ന സ്ഥലവും വീടും കൊടുത്തത്. ഇപ്പോൾ ആ വീടും പൊളിച്ചു മാറ്റി. പഴയതിൻ്റെ ഓർമ്മകളെല്ലാം മനസ്സിലുണ്ടെങ്കിലും ദിനേശന് ഒന്നും ഓർമ്മ കാണില്ല. അവൻ കുഞ്ഞിയായിരുന്നു എല്ലാവർക്കും. ഛേ, അതൊക്കെ എന്തിനാ ഇവിടെ ഓർക്കുന്നത്? അതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങൾ. എത്രയോ ത്യാഗങ്ങൾ സഹിച്ച് ജീവിത വിജയം നേടിയ കുറേ മനുഷ്യരുടെ കഥകൾ അറിയുന്ന ജയന് ഇപ്പോൾ അതിലൊന്നും താല്പര്യമില്ലാതായി. ജീവിതം പലതും പഠിപ്പിക്കുമല്ലോ, അതിനെയാണല്ലോ അനുഭവം എന്ന് പറയുന്നത്. തൊട്ടതിലും മുട്ടിയതിലുമെല്ലാം ചതിയന്മാരായിരുന്നു കൂടുതൽ. കിട്ടാനുള്ളതിന് കണക്കൊന്നുമില്ല. കൊടുക്കാനില്ലെങ്കിലും പലതും പറഞ്ഞും കെഞ്ചിയും പിടിച്ചെടുക്കാൻ എത്ര പേരുണ്ട്. എല്ലാം പോയാലും മാനം ബാക്കിയാവുമല്ലോ എന്ന് കരുതി ഓരോ തവണയും സഹായിച്ചു. പലതിനും പണം ചെലവാക്കി. എന്നിട്ടും ഇതെന്ത് കുരിശാണാവോ വന്നുവെട്ടത്? ധർമ്മസങ്കടത്തോടെ സിറ്റൌട്ടിൽ കിഴക്കേ ആകാശത്തേക്ക് പുതുതായി വിരിഞ്ഞ ചന്ദ്രക്കരയെ നോക്കിയിരിക്കുമ്പോൾ വൃദ്ധൻ കുളികഴിഞ്ഞിറങ്ങി വന്നു. കോതി മിനുക്കാനൊന്നും മുടിയില്ലാത്ത തലയിൽ കൈകൊണ്ട് തടവി അയാൾ പുതുതായി വാങ്ങി സിറ്റൌട്ടിൽ വെച്ച ചാരുബെഞ്ചിൽ ഇരുന്നു. അല്ല, എന്താ പരിപാടി? ആരാണെന്ന് പറഞ്ഞില്ല. ജയൻ അരിശപ്പെട്ട് സംസാരിച്ചു. അതല്ലേ പറഞ്ഞത് നേരത്തെ, നാളെ കാലത്ത് പറയാമെന്ന്. അതിന് ഇപ്പം തന്നെ പറഞ്ഞാൽ ആകെ ബോറാകും. വേണ്ട, ഒരു രാത്രി കൂടി ക്ഷമിക്ക്. എന്താ നിങ്ങൾ പറയുന്നത്? ഏത് കഥയെക്കുറിച്ചാ? ജയ, നിനക്ക് ഇനിയും എന്നെ മനസ്സിലായിട്ടേ ഇല്ല. എൻ്റെ അച്ഛനാണെന്നായിരിക്കും പറയാൻ വരുന്നത്. അത് വേണ്ട, അയാൾ മരിച്ചിട്ട് കുറേ വർഷങ്ങളായി. എനിക്ക് തന്നെ 60 കഴിഞ്ഞു. നിങ്ങൾ ഇറങ്ങിപ്പോകണം. അവകാശം പറഞ്ഞ് കയറിയിരിക്കുന്നത് കൊണ്ട് പറയുന്നതാണ്. വിട്, സ്ഥലം കാലിയാക്ക്. ജയൻ അയാളുടെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ പറ്റുന്നില്ല, മൂപ്പിന് കാതലുകൂടുമല്ലോ. വേണ്ട, അയാൾ പറഞ്ഞു. ഇന്നലെ ചന്ദ്രനും ഇതുതന്നെ പറഞ്ഞു. പക്ഷേ ഞാൻ മരിച്ചിട്ടില്ലല്ലോ, ജീവിച്ചിരിക്കുകയല്ലേ. ചിലപ്പോൾ ചിലത് വിശ്വസിക്കാനാവില്ലടോ. ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന വേരുകൾ പിഴുതെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പുതിയ കാലത്ത് JCBയും മറ്റും ഉപയോഗിക്കുന്നത് അതുകൊണ്ടല്ലേ. അയാൾ പറയാൻ തുടങ്ങി. പല കാര്യങ്ങളും നിങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. സത്യത്തിന് സൗന്ദര്യം കുറവായിരിക്കും. ഞാനന്ന് ചെറുവത്തൂരേക്ക് പോയത് നിനക്ക് ഓർമ്മയുണ്ടാകും. നീയും ചെറുതല്ലേ, എന്നാലും പറയുന്നു, ചെറുവത്തൂരെത്തിയതേ ഓർമ്മയിലുള്ളൂ.
പിന്നെ ഒരു മരവിപ്പ്.

ആയിരുന്നു. മുഖത്ത് വെള്ളം വീണ് ബോധം തെളിഞ്ഞപ്പോൾ ആളുകൾ പറയുന്നത് കേട്ടു ഗുവാഹട്ടിയിലാണെന്ന്. ട്രെയിനിൽ കയറിയതും രണ്ടു മൂന്ന് ദിവസം വണ്ടിയിൽ തന്നെ കഴിഞ്ഞതും ഒന്നും ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല.

0: ഒരു മാസം മുമ്പാണ് എൻ്റെ ഓർമ്മയിലേക്ക് ഇതൊക്കെ വീണ്ടും തെളിഞ്ഞത്. പിന്നെ ഒരുതരം വേവലാതിയായിരുന്നു. 4.5 പതിറ്റാണ്ടിൻ്റെ പ്രവാസം കഴിഞ്ഞ് ജന്മനാട്ടിൽ വീണ്ടും. പറ്റുമെങ്കിൽ വിശ്വസിക്ക്, എനിക്ക് മറ്റൊന്നും അറിയില്ല. നിങ്ങൾ ഇതൊക്കെ വിറ്റ് വേറെ എവിടെയെങ്കിലും പോയിരുന്നുവെങ്കിൽ കണ്ടുപിടിക്കാനും കഴിയുമായിരുന്നില്ല. ഇതിപ്പോ എന്റെ മണ്ണല്ലേ, ഞാൻ വാങ്ങി കൊത്തിക്കിളച്ച് പണിയെടുത്തുണ്ടാക്കിയതല്ലേ, ഇവിടേക്കുള്ള വഴി എനിക്ക് തെറ്റില്ലല്ലോ. നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ ഈ സ്ഥലം വാങ്ങുമ്പോൾ ഇതിൽ നിറയെ മരങ്ങളുണ്ടായിരുന്നത്, വലിയ വണ്ണമുള്ള മാവുകൾ. അതെല്ലാം മുറിച്ചു കടത്താൻ ലോറിക്ക് വരാൻ വേണ്ടി ഈ കുന്ന് കിളച്ച് റോഡാക്കിയത് ഞാൻ ഒറ്റക്കല്ലേ. ജയന് ശ്വാസം നിലച്ചമട്ടായിരുന്നു അന്നേരം. വാക്കുകളൊന്നും പുറത്തേക്ക് വരാതെ, കൺപോളകൾ അനക്കമില്ലാതെ ഒറ്റ നിൽപ്പ്. കാറ്റ് നിശ്ചലമായ ആ രാത്രിയിൽ ചന്ദ്രപ്രകാശത്തിന് തിളക്കം കൂടുതലായിരുന്നു. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വൃദ്ധന് കിതപ്പ് കൂടി. ജയൻ അയാളെ താങ്ങിയൊഴിഞ്ഞു. അവർ രക്തബന്ധത്തിന്റെ ചുടുനിശ്വാസം പങ്കുവച്ചു. വാക്കുകൾ ഉറങ്ങി, മൗനം വാചാലമായി. കണ്ണുകൾ പലതും പറഞ്ഞു രാത്രി ഏറെ വൈകുന്നതുവരെ.
1: രണ്ടാം വരവ്. ചെറുകഥ കേട്ടല്ലോ. അവതരിപ്പിച്ചത് രാജൻ കൊടക്കാട്. അങ്കണം പരിപാടിയിൽ ഇനി കവിതകളാണ്. കെ പ്രസന്നഭായ് ചൊല്ലുന്നു. ആദ്യം അകലം നമുക്കെന്നും എന്ന കവിത.
2: ഇത്തിരി മുല്ലപ്പൂക്കൾ കൈക്കുടന്നയിൽ തന്ന് ഒട്ടൊരു വിഷാദത്തിൻ പുഞ്ചിരി പടർത്തി എൻ പുസ്തകത്താളിൽ മയിൽപ്പീലിയൊന്നൊളിപ്പിച്ച് ഒറ്റ വാക്കുരിയാടാതെ എങ്ങെങ്ങു കടന്നുപോയി ഉറ്റൊരൻ പ്രണയമേ ഉറ്റൊരൻ

അതിമധുരം തിരു നാമമുറക്കെ ഉറക്കെ പാടിയിടാൻ. ആരോ തന്നൊരു വീണയുമായി ഞാൻ അലയുകയാണെങ്ങും അതിമധുരം തിരു നാമമുറക്കെ ഉറക്കെ പാടിയിടാൻ. അലതല്ലുകയാണായിരമായിരം അനുപല്ലവിയുള്ളിൽ അവയുടെ പല്ലവി പാടിയുണർത്താൻ അണയുക വേഗം നീ. അലതല്ലുകയാണായിരമായിരം അനുപല്ലവിയുള്ളിൽ അവയുടെ പല്ലവി പാടിയുണർത്താൻ അണയുക വേഗം നീ. പാടവമില്ലെന്നാകിലും ഇവിടെ പാടാതെങ്ങനെ ഈ പടവുകൾ.

കയറി കോവിലിലണയുവതെന്നാഥ. കാടും കടലും താണ്ടിയ കഥകൾ പറയുവതെന്തിനു ഞാൻ? കല്ലും മുള്ളും തിരയും തോണിയും അവിടുന്നാവുമ്പോൾ. കാടും മലയും താണ്ടിയ കഥകൾ പറയുവതെന്തിനു ഞാൻ? കല്ലും മുള്ളും തിരയും തോണിയും അവിടുന്നാവുമ്പോൾ. തൊഴുകൈയോടി നിൻ തിരുനടയിൽ വീണു വണങ്ങുമ്പോൾ, വീണയിലങ്ങനെ ഉയരുകയല്ലോ വിഹ്വലമെന്രാഗം. തൊഴുകൈയോടി നിൻ തിരുനടയിൽ വീണു വണങ്ങുമ്പോൾ, വീണയിലങ്ങനെ ഉയരുകയല്ലോ.

0: വിഹ്വലമിൻ രാഗം.
1: ഇതുവരെ സ്വന്തം കവിതകൾ ചൊല്ലിയത് കെ പ്രസന്നഭായ്. ഇനി ഒരു ചെറുകഥ കൂടി കേൾക്കാം.
2: 45 വർഷം മുമ്പ് SSLC ഫസ്റ്റ് ക്ലാസ്സായി പാസ്സായി. ആദ്യമായി ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ പോകുകയാണ്.
1: മറക്കില്ലൊരിക്കലും. ഈ കഥ പറയുന്നു ലീല കൃഷ്ണദാസ്.
2: കണ്ണൂർ ജില്ലയിലെ തോട്ടട പോളിടെക്നിക്കിലാണ് ഇന്റർവ്യൂ. രാവിലെ 7 മണിയാണ് സമയം. ധർമ്മടം പഞ്ചായത്തിന്റെ വടക്കറ്റത്തുള്ള ഊരായ മേലൂരിൽ നിന്നാണ് പോകേണ്ടത്. ആ കാലഘട്ടത്തിൽ വെറും 2 ബസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് രണ്ടും രാവിലത്തെ ട്രിപ്പ് 8:30 എത്തും. അപ്പോൾ പിന്നെ തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന 6 മണിയുടെ KSRTC പിടിക്കയേ ശരണമുള്ളൂ. ആ കാലഘട്ടത്തിൽ പാവങ്ങളുടെ വീട്ടിലൊന്നും ക്ലോക്കോ വാച്ചോ ഒന്നുമില്ല. പ്രകൃതിയുടെ അലാറങ്ങളായ പൂങ്കോഴി, കാക്ക എന്നിവയുടെ കൂകലും കരച്ചിലും മാത്രമാണ് സമയം അറിയുവാനുള്ള ഏക മാർഗം. ആ കാലഘട്ടത്തിൽ ഒരു ടോർച്ച് ലൈറ്റ് പോലും ഇല്ലാത്ത വീടുകളാണ് മിക്കതും. അതിനാൽ രാത്രിയിൽ വഴി നടക്കാൻ ഓലച്ചൂട്ടിന്റെ വെളിച്ചം മാത്രമാണ് ആശ്രയം. ഞാനും അമ്മയും കോഴി കൂവുന്നതിന് മുമ്പേ എഴുന്നേറ്റ് പുറപ്പെട്ട് SSLC ബുക്കും TC ഒരു ചെറിയ സഞ്ചിയിലിട്ട് ഓലച്ചൂട്ട് റെഡിയാക്കി കോഴിയുടെ കൂവൽ കേട്ട ഉടനെ നടത്തം തുടങ്ങി. KSRTC ബസ് കിട്ടണമെങ്കിൽ മേലൂരിൽ നിന്നും ധർമ്മട റെയിൽവേ സ്റ്റേഷൻ റോഡ് വരെ നടക്കണം. ശരിക്കും 2 കിലോമീറ്റർ ദൂരം. 5 മണി രാവിലെ ആയപ്പോൾ ധർമ്മട റെയിൽവേയിൽ എത്തി. റെയിലിൽ നിന്ന് ഒരാൾ ഉയരത്തിലാണ് ഫ്ലാറ്റ്ഫോം. അത് ഇപ്പോഴും അങ്ങനെ തന്നെ. ആ ഫ്ലാറ്റ്ഫോം കയറിയാൽ അതിനു പിന്നിൽ തന്നെയാണ് തലശ്ശേരി കണ്ണൂർ ബസ്സുകളൊക്കെ പോകുന്ന സ്റ്റേഷൻ റോഡ്. ബസ് വരാൻ ഇനി 1 മണിക്കൂർ കൂടിയുണ്ടെന്ന് സ്റ്റേഷനിലെ ഒരു പോർട്ടറെ കണ്ട് വിവരമന്വേഷിച്ചപ്പോൾ പറഞ്ഞു. റെയിലിന്റെ 2 വശവും നോക്കി, വണ്ടിയൊന്നും വരുന്നില്ലെന്ന് കണ്ടു. സിഗ്നൽ നോക്കിയപ്പോൾ അത് താണിട്ടുമില്ല. പോർട്ടറോട് ഇപ്പോൾ വണ്ടി വരാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നും പറഞ്ഞു. റെയിലാകെ നിശബ്ദം. ഞങ്ങൾ രണ്ടുപേരും കൂടി ഫ്ലാറ്റ്ഫോം അങ്ങോളം ഇങ്ങോളം നോക്കി. ഉയരമുള്ള ഫ്ലാറ്റ്ഫോമിൽ കയറാൻ ആരെങ്കിലും കൈപിടിക്കണം, അല്ലെങ്കിൽ വളരെ പണിപ്പെട്ട് നെഞ്ച് ഫ്ലാറ്റ്ഫോമിൽ അമർത്തി കാൽ പണിപ്പെട്ട് ഉയർത്തിയാൽ മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ. ഞാനും അമ്മയും സാഹസപ്പെട്ട് ഈ പ്രവൃത്തി ചെയ്യുമ്പോഴേക്കും ഒരു ഗുഡ്സ് ട്രെയിൻ ദുർഭൂതത്തെ പോലെ 1 കിലോമീറ്റർ അകലെ എത്തിയിരിക്കുന്നു. ഞാൻ ഫ്ലാറ്റ്ഫോം കയറി അമ്മയെ സർവശക്തിയും ഉപയോഗിച്ച് ഫ്ലാറ്റ്ഫോമിലേക്ക് ഇടുമ്പോഴേക്കും ഞങ്ങളുടെ സാഹസ പ്രവൃത്തി കണ്ട് സഹതാപം തോന്നിയിട്ടെന്ന പോലെ ട്രെയിൻ നിഷ്പ്രയാസം കടന്നുപോയി. എന്റെ നെഞ്ചും താടിയും പ്ലാറ്റ്ഫോമിൽ ഉരഞ്ഞു പൊട്ടിച്ചോര വന്നു. അമ്മയുടെ കാൽമുട്ടും കൈമുട്ടും പൊട്ടിച്ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യം ഓർക്കുമ്പോൾ ഇന്നും ഹൃദയമിടിപ്പാണ്. പിന്നീട് ഇന്നു വരെ ആ പ്ലാറ്റ്ഫോമിൽ കൂടി ഞങ്ങൾ യാത്ര ചെയ്തിട്ടില്ല. അമ്മ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, നമുക്ക് ഈ ലോകത്ത് ഇനിയും എന്തൊക്കെയോ അനുഭവിക്കാനുണ്ട്. അതാണ് ഈ ഗുഡ്സ് ട്രെയിൻ നമ്മുടെ ജീവനെടുക്കാതെ പോയത്. 6 മണിവരെ പ്ലാറ്റ്ഫോമിൽ പേടിച്ചും വേദനിച്ചും കഴിച്ചുകൂട്ടി. കൃത്യം 6 മണിക്ക് കണ്ണൂർ തലശ്ശേരി KSRTC വന്നു. അതിൽ കയറി 6:20 തോട്ടടിയെത്തി. ഒരു ചായക്കടയിൽ കയറി ചായയും പുട്ടും കഴിച്ച് ചോര പുരണ്ട വസ്ത്രങ്ങൾ ആ കടയിൽ നിന്ന് വെള്ളമെടുത്ത് കഴുകി വൃത്തിയാക്കി ആ പകുതി നനഞ്ഞ വസ്ത്രവുമായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. സിലക്ഷനും കിട്ടി. ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു സാർ ചോദിച്ചിരുന്നു, ഇന്ന് മഴയൊന്നും പെയ്തില്ലല്ലോ, നിങ്ങൾ ഇങ്ങനെ നനയാൻ കാരണം? ഞങ്ങൾ നടന്ന സംഭവം വിവരിച്ചു. ജൂൺ മാസമായിരുന്നെങ്കിലും ഇന്റർവ്യൂ ആയിരുന്ന ബുധനാഴ്ച മഴയൊന്നും ഉണ്ടായിരുന്നില്ല. കൂടെ വരാൻ അച്ഛനും കാരണവരും ഏട്ടനും ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാറ്റിനും നിഴൽ പോലെ തുണ അമ്മ മാത്രം. ഞങ്ങൾ 5 മണിക്ക് ഇരുട്ടത്ത് നടന്ന് എസ്റ്റേറ്റിനടുത്തുള്ള റേഞ്ചർ മൈതാനിക്കടുത്ത് എത്തുമ്പോൾ റോഡ് സൈഡിലുള്ള ഒരു പറമ്പിൽ ശവദാഹം നടന്നതിന്റെ തീ ആളിക്കത്തുന്നുണ്ടായിരുന്നു. ഞാനും അമ്മയും പേടിച്ചുരുകി. അമ്മ പറഞ്ഞു, മോളെ നമ്മളെ ദൈവം കാക്കട്ടെ എന്ന്. നമുക്ക് നാരായണനാമം ജപിക്കാം മോളെ, എന്നാൽ പ്രേതവും പിശാചുമൊന്നും അടുക്കില്ല എന്ന്. ഞാൻ അമ്മയുടെ കയ്യും പിടിച്ച് ആ ശവം എരിഞ്ഞടങ്ങുന്ന ജ്വാല തന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്നു. 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ചിറക്കുനി എന്ന സ്ഥലം എത്തി. സമയം 5:30 കാണും. വായനശാലയുടെ വരാന്തയിൽ കിടന്നു.

നുറുങ്ങുന്ന മുണ്ട് മാത്രം ധരിച്ച ഒരു ഭ്രാന്തൻ ഞങ്ങളുടെ നേരെ പാഞ്ഞെടുത്തു. ഞങ്ങൾ രണ്ടുപേരും അനങ്ങാതെ ചെറുക്കുനി പോസ്റ്റ് ഓഫീസിന്റെ കോലായിൽ കയറി നിന്നു. ഞാനും അമ്മയെയും കിടുകിടയെ വിറക്കുന്നുണ്ടായിരുന്നു. ഈശ്വര അനുഗ്രഹത്താൽ ഭ്രാന്തൻ ഞങ്ങളെ ഒന്നും ചെയ്യാതെ പിന്നോട്ടു പോയി. അങ്ങനെ നടന്നു നടന്ന് ധർമ്മടം പള്ളിക്കടുത്തെത്തിയപ്പോൾ ബാങ്ക് വിളിയും ആളനക്കവും കേട്ടു തുടങ്ങി. ഞങ്ങളുടെ രാത്രി നടത്തത്തിന്റെ ഹൃദയമെടുപ്പ് തെല്ലൊന്ന് അവസാനിച്ചത് അപ്പോഴാണ്. പള്ളിയിൽ നിസ്കാരത്തിന് പോകുന്ന ഒരു ചേട്ടൻ ഞങ്ങളോട് ചോദിച്ചു, എവിടേക്കാണ് ചൂട്ടും കത്തിച്ചുകൊണ്ട്? ഞങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സംഗതി പറഞ്ഞു. അയാൾ പള്ളിക്കുള്ളിൽ കയറിപ്പോയി. അല്പം നടന്നപ്പോഴത് ആ രണ്ടു നായ്ക്കൾ ഞങ്ങളുടെ നേരെ കുരച്ചു ചാടി വരുന്നു. ഞങ്ങൾ ഓലച്ചൂട്ട് നീട്ടി വീശിയപ്പോൾ കുരച്ചു ചാടിയ നായ്ക്കൾ സ്തബ്ധരായി പിന്നോട്ടടിച്ചു. ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇന്റർവ്യൂവിന് പോകേണ്ടായിരുന്നു എന്ന് തോന്നി. ഇന്റർവ്യൂവിൽ വിജയിച്ച് ഡിപ്ലോമയ്ക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ അനുഭവിച്ച ദുരിതങ്ങളെല്ലാം മറന്നുപോയി. എങ്കിലും ഇന്നത്തെ ഇലക്ട്രിക് ശവദാഹം കാണുമ്പോഴും നാടുനിറയെ സ്ട്രീറ്റ് ലൈറ്റുകളും ഓട്ടോ ബൈക്ക് തുടങ്ങിയ പലവിധ വാഹനങ്ങളും കാണുമ്പോൾ, നാടിന്റെ കുതിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന പുരോഗതി കാണുമ്പോൾ, ഞാൻ അനുഭവിച്ച ഈ ദുരിതം ആർക്കെങ്കിലും ഉണ്ടായിക്കാണുമോ എന്നും ഓർത്തുപോകാറുണ്ട്. ആ കഷ്ടങ്ങൾ അനുഭവിച്ചതിന് മാത്രം നല്ല ഒരു ഡിപ്ലോമ പാസ്സായി എഞ്ചിനീയറായല്ലോ എന്നോർത്ത് സമാധാനിക്കുന്നു.

ചിത്ര. കെ എസ് ചിത്ര എന്നാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഭാവം എന്താണ് ഒന്ന് ഓർത്തു നോക്കിയാലോ. അതെ, ഒരു ചിരി, കാണുന്നവരിലേക്കും പോസിറ്റീവ് വൈബ്രേഷൻ തരുന്ന നിറഞ്ഞ ചിരി. ഇനി കെ എസ് ചിത്രാമ്മയുടെ പാട്ടുകളെ ഓർത്തു നോക്കിയാലോ, ഏത് പാട്ടാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്? ഏതാണ്? അതൊരിത്തിരി ബുദ്ധിമുട്ടാണല്ലേ. അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച കെ എസ് ചിത്രാമ്മയുടെ ചില പാട്ടുകളുമായാണ് ഡോക്ടർ ഐശ്വര്യ നമ്മളോട് കൂടെ ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിൽ ചേരുന്നത്. കൂടെ കീബോർഡിൽ സഞ്ജീവ് കുമാർ എം പി. ദക്ഷിണേന്ത്യയിൽ ഉത്തരേന്ത്യയിൽ പിയ ബസന്തി, കേരളത്തിലെ വാനമ്പാടി, തമിഴ്നാട്ടിൽ ചിന്നക്കുയിൽ, കർണാടകയിൽ കന്നഡ കോകിലെ, ആന്ധ്രയിലും തെലങ്കാനയിലും സംഗീത സരസ്വതി, ഇങ്ങനെയൊക്കെയാണ് ചിത്രാമ്മയെ പലരും സ്നേഹത്തോടെ വിളിക്കുന്നത്. ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിലെ ആദ്യത്തെ പാട്ട് 1991 പുറത്തിറങ്ങിയ ധനം എന്ന ചിത്രത്തിലെ ചീരപ്പൂവുകൾ എന്ന് തുടങ്ങുന്നതാകാം.

എല്ലാവർക്കും അറിയുന്നതുപോലെ സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് KS ചിത്രയുടെ ജനനം. സിനിമാ സംഗീതത്തിലേക്കുള്ള വഴി ചിത്രയ്ക്ക് തുറന്നുകൊടുത്തത് MG രാധാകൃഷ്ണൻ. വർഷം 1979 പുറത്തിറങ്ങിയ ആദ്യ ചിത്രം പത്മരാജൻ സംവിധാനം ചെയ്ത നവംബറിന്റെ നഷ്ടമായിരുന്നു. MG രാധാകൃഷ്ണന്റെ സംഗീത സംവിധാനത്തിൽ അരുന്ധതിയുമൊത്ത് പാടിയ അരികിലോ അകലെയോ എന്നതാണ് ഈ ഗാനം. ഇളയരാജയാണ് ചിത്രയുടെ സംഗീത ലോകത്തിന് വർണ്ണങ്ങൾ കൂട്ടിയത്. 1986 പുറത്തിറങ്ങിയ സിന്ധു ഭൈരവി എന്ന ചിത്രത്തിലെ പാടറിയേ പഠിപ്പറിയേ എന്ന പാട്ടിന് ആദ്യ ദേശീയ അവാർഡ് കരസ്ഥമാക്കി. തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ മഞ്ഞൾ പ്രസാദവും എന്ന ചിത്രത്തിന് ലഭിച്ചു രണ്ടാമത്തെ ദേശീയ അവാർഡ്. ഇനി ട്യൂണിങ് സ്റ്റാർസിൽ കേട്ടാലോ മഞ്ഞൾ പ്രസാദവും എന്ന ആ പാട്ട്.

വർഷം 1988. ചിത്രം വൈശാലി. ഭരതൻ എം ടി വാസുദേവൻ നായർ ഇഫക്റ്റ്. ഒരു ചിത്രം വരച്ചതുപോലെയുള്ള പല പല ഫ്രെയിംസ്. ഈ കാവ്യഭംഗി നിറഞ്ഞ ചിത്രത്തിന്റെ ഭംഗി കൂട്ടിയതിൽ അതിലെ ഗാനങ്ങളുടെ പങ്ക് അത് ചെറുതല്ലോ. ഹിന്ദോള രാഗത്തിൽ ബോംബെ രവി ചിട്ടപ്പെടുത്തിയ ഗാനത്തിന്റെ വരികൾ ഒ എൻ വിയുടേത്. വരികൾക്കും രാഗത്തിനും സിനിമയുടെ സന്ദർഭത്തിനുമനുസരിച്ച് ആ ഗാനം ആലപിച്ചത് കെ എസ് ചിത്ര. ഈ പാട്ടുകൾക്ക് അതിന്റെ പൊരുളറിയാം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ട്യൂണിൻ സ്റ്റാർസിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കെ എസ് ചിത്രയുടെ ചില ഗാനങ്ങൾ. ആലപിക്കുന്നത് ഡോക്ടർ ഐശ്വര്യ. ശ്രീരാമനാമം, ദാ ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആ സിനിമാ രംഗങ്ങൾ ഓരോന്നായി വരുന്നില്ലേ? കണ്ണടച്ച് തൊഴുതു നിൽക്കുന്ന നായിക, ആ നായിക തന്നെയാണ് പാട്ട് പാടുന്നതായും തോന്നുന്നത്. ഓരോ നായികയോടും അത്ര നന്നായി താദാത്മ്യം പ്രാപിക്കുന്ന സ്വരമാധുരി. പി കെ ഗോപിയുടെ വരികൾക്ക് നാട്ടരാഗ ഭംഗി നൽകിയത് ജോൺസൺ മാഷ്. നാരായത്തിലെ ഈ പാട്ട് കേൾക്കാം ഇനി ട്യൂണിംഗ് സ്റ്റാർസിൽ.

വൈശാലി എന്ന ചിത്രത്തിലെ തന്നെ മറ്റൊരു ഗാനം ചിത്രയുടേതായി. ആ പാട്ടൊരു പക്ഷേ ശ്രോതാക്കൾ മൂളിത്തുടങ്ങി കാണുമല്ലേ. ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദനപ്പൂവും പുടവ ചാർത്തിയ രാത്രി. ഒരേ ഗായിക ഒരേ സിനിമയിൽ രണ്ട് വ്യത്യസ്ത തലത്തിലുള്ള ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നു. ലോമപാദ മഹാരാജാവിന്റെ വാക്കുകൾ വിശ്വസിച്ച് മാലിനി, ഗീതയുടെ കഥാപാത്രം, വൈശാലിയെ ഋഷ്യശൃംഗന്റെ അടുത്തേക്ക് നയിക്കുകയാണ്. അമ്മയുടെ കഥാപാത്രം മകളോട് സംവദിക്കുകയാണ് ഈ പാട്ടിലൂടെ. എം ടി വാസുദേവൻ നായരുടെ ശക്തമായ തിരക്കഥയിൽ പിറന്ന വൈശാലിയിൽ നിന്നുള്ള ഇന്ദുപുഷ്പം എന്ന പാട്ടു കേൾക്കാം അടുത്തതായി.

ഗന്ധർവൻ. ഈ പേര് ഞാൻ പറഞ്ഞപ്പോൾ ശ്രോതാക്കളുടെ മനസ്സിൽ എന്തൊക്കെ വിഷ്വൽസ് വന്നു? ഈ സിനിമയുടേതായി സിനിമയുടെ ആകെയുള്ള ഒരു കളർ ടൂൺ, സംഗീതം, അഭിനേതാക്കൾ, ഒരു കുഞ്ഞു നോവ്, ചിത്രയുടേതായ ഒരു പാട്ടും ഓർക്കുന്നില്ലേ? പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലിതരു. ജോൺസൺ മാഷ് കൈതപ്രം കൂട്ടുകെട്ടിന്റെ

ടൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ടൂണിംഗ് സ്റ്റാർസിൽ നമ്മൾ കേട്ടത് മലയാളത്തിന്റെ വാനം പാടി കെ എസ് ചിത്ര പാടിയ ചില ഗാനങ്ങൾ. ആലപിച്ചത് ഡോക്ടർ ഐശ്വര്യ, കൂടെ കീബോർഡിൽ സഞ്ജീവ് കുമാർ.

പ്രതിഭയെന്നും പ്രതിഭാസമെന്നും ഒക്കെയുള്ള വിശേഷണങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന ഇത്തരത്തിലുള്ള പുണ്യജന്മങ്ങളെ നമിക്കാം. ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസ് ഇവിടെ സമാപിക്കുന്നു. ട്യൂണിംഗ് സ്റ്റാർസ്, ആഘോഷത്തിന്റെ ആവിഷ്കാരം. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ആതിര രാജൻ, മീര ആര്യു, ഉഷ വിനി.

രതി നിർവേദം എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാർ പാടിയ ഗാനമാണ് കേട്ടത്. വരികൾ എഴുതിയത് മുരുകൻ കാട്ടാക്കട, ഈണമിട്ടത് എം ജയചന്ദ്രൻ.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 40 സെക്കൻഡും. ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നവനീത. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ജനപങ്കാളിത്തത്തോടെയുള്ള മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽ ജീവൻ മിഷൻ 2.0 എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിച്ചത്. വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബത്തിനും കൃഷിനാശം സംഭവിച്ചവർക്കും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിനാശത്തിന് നിലവിൽ നൽകുന്ന നഷ്ടപരിഹാരം ഇരട്ടിയാക്കും. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ശാശ്വത പരിഹാരത്തിന് കേന്ദ്ര സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇതര സംസ്ഥാനക്കാരെ വിവാഹം ചെയ്ത കേരളീയരായ സ്ത്രീകൾക്കും സംസ്ഥാന സർക്കാരിന്റെ ദേശീയ കുടുംബക്ഷേമ പദ്ധതി ധനസഹായത്തിന് അർഹതയുണ്ടെന്ന അറിയിപ്പ് റേഷൻ കടകളിൽ പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അപേക്ഷ സമർപ്പിക്കുന്ന തീയതിക്ക് തൊട്ടുമുമ്പുള്ള 3 വർഷത്തിൽ കുറയാത്ത തുടർച്ചയായ കാലയളവിൽ കേരളത്തിനുള്ളിൽ താമസിക്കുന്ന എല്ലാവരെയും കേരളീയരായി കണക്കാക്കുമെന്നും മന്ത്രി അറിയിച്ചു. പ്രമേഹം ഉൾപ്പെടെയുള്ള ജീവിതശൈലീ രോഗങ്ങളുടെ ഏകോപിതമായ ചികിത്സ ഉറപ്പാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹൃദയരാഗം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ജനറൽ ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ പ്രതീക്ഷാ സെന്റർ എന്ന പേരിൽ വിദഗ്ധ ഡോക്ടർമാരുടെ 24 മണിക്കൂർ സേവനം ലഭ്യമാക്കും. തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ ചികിത്സാ സൌകര്യം വർദ്ധിപ്പിക്കുമെന്നും മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ഹാപ്പിനെസ് ആന്റ് വെൽനസ് സെന്റർ എന്നാക്കി മാറ്റുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ബാല്യസ്പന്ദനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ബാല്യസ്പന്ദനം. ലഹരിക്കെതിരായ പോരാട്ടം കേരളത്തിലെ സ്കൂൾ ക്യാമ്പസുകൾ ഏറ്റെടുക്കുമെന്നും ക്യാമ്പസുകളിലും ഒപ്പം സമൂഹത്തിലും വലിയ മാറ്റത്തിന് ഇത് കാരണമാകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഷോർട്ട് ഫിലിം മത്സരത്തിന്റെ ലോഗോ മന്ത്രി പ്രകാശനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. രാത്രി 12 മണിവരെയാണ് നിയന്ത്രണം. ശ്രീരാമകൃഷ്ണ മഠം മുൻ മഠാധിപതി സ്വാമി ഗോലോകാനന്ദ മഹാരാജ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. 94 വയസ്സായിരുന്നു. ആത്മീയ പ്രവർത്തനങ്ങൾ

ഒപ്പം വിദ്യാഭ്യാസം, സാമൂഹിക സേവനം, ഗ്രാമീണ സേവനം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നേപ്പാൾ പ്രളയത്തിൽ മരണം 1127, 4900 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അതിനിടെ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് ഇന്ന് 5-ാമത്തെ വിമാനം നേപ്പാളിലെത്തി. ഇന്ത്യയുടെ മഹാസാഗർ ദർശനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സീഷൽസ് പ്രധാന പങ്കാളിയെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ സീഷൽസ് അസംബ്ലി സ്പീക്കർ അസറൽ എണസ്റ്റേയുമായി ശ്രീ ബിർള കൂടിക്കാഴ്ച നടത്തി. സുസ്ഥിരവും ശുദ്ധവുമായ ഊർജ്ജ ഭാവിയിലേക്കുള്ള പരിവർത്തന ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ബഹുമുഖ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. രാജ്യത്ത് ശക്തമായ ആഭ്യന്തര വിമാന അറ്റകുറ്റപ്പണി സംവിധാനം നിലവിലുണ്ടെങ്കിൽ മാത്രമേ വിമാനങ്ങളുടെ പരമാവധി പ്രവർത്തനക്ഷമതയും സുരക്ഷയും ഉറപ്പാക്കാനാകൂ എന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. ആഗോള സാങ്കേതിക വിദ്യ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനും മേഖലയിൽ ഉയർന്ന മൂല്യമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇത് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് വിഷയത്തിൽ നടന്ന പ്രതിഷേധങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കിയ സുപ്രീംകോടതി വിധി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമെന്ന് മന്ത്രി OJ ജനീഷ്. പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യ അവകാശത്തെ ഇത് സംരക്ഷിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. മരണാനന്തര അവയവദാനവും നേത്രദാനവും കൂടുതൽ സുഗമമാക്കുന്നതിനായി നിലവിലുള്ള നിയമങ്ങളിൽ കാലാനുസൃതമായ ഭേദഗതികൾ വരുത്തുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ. ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ തിരുവനന്തപുരം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠന സമിതി സർക്കാരിന് കൈമാറി. ബസ്സുകളുടെ കാലാവധി 22 നിന്ന് 25 വർഷമായി ഉയർത്തുക, സ്വകാര്യ ബസ് സർവീസിനെ വ്യവസായമായി പ്രഖ്യാപിക്കുക, പ്രതിമാസം നികുതി അടയ്ക്കാൻ അവസരം നൽകുക എന്നിവയാണ് സമിതിയുടെ പ്രധാന നിർദ്ദേശങ്ങൾ. ബസ് സർവീസിനെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് എതിർപ്പില്ലെന്ന് മന്ത്രി CP ജോൺ വ്യക്തമാക്കി. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡും ആഗോള ടോവിംഗ് മറൈൻ സേവനദാതാവായ സ്വിറ്റ്സറും ചേർന്ന് 4 അത്യാധുനിക ബാറ്ററി ഇലക്ട്രിക് ഹാർബർ ടഗുകളുടെ നിർമ്മാണത്തിന് കൊച്ചിയിൽ തുടക്കമിട്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി സംസ്ഥാന തലത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നിയമപാഠം ക്വിസ് മത്സരത്തിന്റെ ആദ്യഘട്ടമായ സ്കൂൾ തല മത്സരം സെപ്റ്റംബർ 26 രാവിലെ 11 മുതൽ 12 മണിവരെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് സ്കൂളുകളുമായോ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0499 256 189 0499 256 189. വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി വിവിധ പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്ന സർക്കാർ ഇതര വിഭാഗങ്ങൾക്കും വിവിധ കലാ കായിക സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച മുതിർന്ന പൌരന്മാർക്കും സാമൂഹ്യ നീതി വകുപ്പ് മുഖേന നൽകുന്ന വയോ സേവന അവാർഡിന് നോമിനേഷനുകൾ ക്ഷണിച്ചു. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം മികവ് തെളിയിക്കുന്നതിനുള്ള റിപ്പോർട്ട്, ഫോട്ടോ, ഡോക്യുമെന്റേഷൻ എന്നിവ സഹിതം ഈ മാസം 5 കണ്ണൂർ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0479 2997811 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 0479 2997811. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ കണ്ണൂർ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ്, അക്കൌണ്ട്സ് ആൻഡ് ഫിനാൻസ്, ഓഫീസ് അക്കൌണ്ടന്റ് തുടങ്ങിയ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC, +2 ബിരുദം യോഗ്യതയുള്ള താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുമായി തളിപ്പറമ്പിലുള്ള കെൽട്രോൺ നോളജ് സെന്ററുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 9072 5952 458. 9072 5952 458. കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷന്റെ സ്വച്ഛ സർവേഷൻ സെല്ലിൽ സ്റ്റൈപ്പൻഡോടുകൂടിയുള്ള ഇന്റേണായി

0: February. Sri Lanka was dropped as host as the sport is grappling with governance issues in the island nation, with the ICC board approving India as the new host. The tournament will bring together six of the world's leading women's cricket teams: Australia, England, India, New Zealand, South Africa and Sri Lanka. In badminton, India's Kidambi Srikanth and Tanvi Sharma advanced to the second round of the China Masters Super 750 tournament with straight game victories in respective singles events in Shenzhen, Guangdong province. Men's doubles duo Sattvik Sairaj Ranki Reddy and Chirag Shetty and mixed doubles pair Dhruv Kapila and Tanisha Krasto also moved to the next round. The government has announced the Tenzing Norgay National Adventure Awards for the year 2024. The awardees are Valjeet Kaur and Skalzang Rigzin in Land Adventure category, Rimo Saha in Water Adventure category and Shiv Prasad Chamoli in the Lifetime Achievement category. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi calls for sensitizing urban local bodies to the challenges arising from urbanization and future water requirements, emphasizes greater adoption of water-saving technologies. New Delhi sends fifth tranche of emergency material to flood-hit Nepal, death toll rises to over 1,200 with over 4,000 people still missing. Sri Ram Janmabhoomi Kshetra Trust appoints retired Air Marshal Jitendra Mishra as its first CEO. Belgian Prime Minister Bart De Wever to arrive in New Delhi tonight on a three-day visit to India. And heavy to very heavy rainfall likely in East Madhya Pradesh, Sub-Himalayan West Bengal, Sikkim, Vidarbha and West Uttar Pradesh tomorrow. That is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം. ആവർത്തന പട്ടികയുടെ നാൾവഴികൾ അധ്യാപിക എം ശൈലാബായി അവലോകനം ചെയ്യുന്നു.
2: കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളെ വിശാലമായ ഒരു ലൈബ്രറിയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ചുറ്റും ഒന്ന് കണ്ണോടിക്കൂ, ധാരാളം പുസ്തകങ്ങൾ കാണാമല്ലേ. കൃത്യതയോടെ അടുക്കി ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നു. ഒരു അടുക്കിന്റെ മുകളിൽ നിന്നും ഞാനൊരു പുസ്തകം എടുത്തു. അതൊരു നോവലാണ്. ആ വരിയിലെ പുസ്തകങ്ങളെല്ലാം നോവലിന്റെ സ്വഭാവമുള്ള രചനകളാണ്. എത്ര സൗകര്യപ്രദമായ ക്രമീകരണം അല്ലേ! ഇത്തരത്തിൽ രസതന്ത്രത്തിലെ രസകരമായ ഒരു ക്രമീകരണത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. ശാസ്ത്രത്തിന്റെ അക്ഷരമാല എന്ന് പറയാം. അതെ, ആവർത്തന പട്ടിക. ഇന്നോളം കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള 118 മൂലകങ്ങളെ അടുക്കി ക്രമീകരിച്ചിരിക്കുന്ന പട്ടികയാണ് ഇത്. പ്രപഞ്ചത്തിലെ എല്ലാം നിർമ്മിതമായിരിക്കുന്നത് ഈ മൂലകങ്ങളാലാണ് എന്ന് പറഞ്ഞാൽ അതിശയിക്കേണ്ടതില്ല. മൂലകങ്ങളെയെല്ലാം വർഗീകരിച്ച് ക്രമപ്പെടുത്തിയ പട്ടികയാണ് ആവർത്തന പട്ടിക. മൂലകങ്ങളെ കൃത്യമായി തരംതിരിക്കാനും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കാനും ഇത്തരത്തിലുള്ള പട്ടിക സഹായകരമാകുന്നു. നിരവധി ശാസ്ത്രജ്ഞന്മാരുടെ ശ്രമഫലമായാണ് നാം ഇന്ന് ഉപയോഗിക്കുന്ന ആധുനിക ആവർത്തന പട്ടിക രൂപപ്പെട്ടത്. ഗ്രീക്ക് തത്വചിന്തകന്മാരുടെ കാലം മുതൽക്ക് തന്നെ മൂലകങ്ങളെക്കുറിച്ചുള്ള പഠനം ആരംഭിച്ചിരുന്നു. സ്വർണം, വെള്ളി, ചെമ്പ് എന്നിവ സ്വതന്ത്രമായി കാണപ്പെട്ടിരുന്നതുകൊണ്ട് തന്നെ പുരാതന കാലം മുതൽക്കേ അവയെ അറിയാമായിരുന്നു. നിശ്ചിത എണ്ണം മൂലകങ്ങളിൽ നിന്നുമാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന സങ്കല്പം 330 BC തന്നെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ പ്രസ്താവിച്ചത് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഒന്നോ അതിലധികമോ വേരുകൾ കൊണ്ടാണ് എന്നാണ്. ഈ ആശയം ആദ്യമായി നിർദ്ദേശിച്ചത് സിസിലിയൻ തത്വചിന്തകനായ എംബഡോക്കിൾസ് ആണ്. ലോകം നാല് വേരുകളാൽ അല്ലെങ്കിൽ നാല് മൂലഘടകങ്ങളാൽ നിർമ്മിതമാണെന്ന കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹം മുന്നോട്ട് വച്ചത്. അവ ഏതൊക്കെയാണെന്നറിയണ്ടേ? ഭൂമി, ജലം, വായു, അഗ്നി. ഇവയെ പിന്നീട് പ്രാചീന ഗ്രീക്ക് ചിന്തകനായ പ്ലേറ്റോ മൂലകങ്ങൾ എന്ന് പുനർനാമകരണം ചെയ്യുകയാണുണ്ടായത് എന്ന് പറയപ്പെടുന്നു. 18 നൂറ്റാണ്ടിൽ രാസശാസ്ത്രം ശാസ്ത്രീയമായി വളർന്നു.

ഫ്രഞ്ച് രസതന്ത്രജ്ഞനായ ആന്റോയിൻ ലാവോസിയർ മൂലകങ്ങളുടെ നിർവചനത്തിൽ കൃത്യത കൊണ്ടുവന്നു. ഓക്സിജന്റെയും ഹൈഡ്രജന്റെയും കണ്ടെത്തൽ പ്രധാന വഴിത്തിരിവായി. 1789 അദ്ദേഹം മൂലകങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി. അതിൽ ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, സൾഫർ, ഇരുമ്പ്, ചെമ്പ് എന്നിവ ഉൾപ്പെടെ 27 മൂലകങ്ങളുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ, വാതകങ്ങൾ, എർത്ത്സ് എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി തിരിച്ചു. എർത്ത്സ് എന്നത് ചില ലോഹ ഓക്സൈഡുകളായിരുന്നു. ലാവോസിയറുടെ ഈ വർഗീകരണം മൂലകങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ആവർത്തന പട്ടിക വികസിപ്പിക്കാനും കാരണമായി. 1800 ജോൺ ഡാൾട്ടൺ ആദ്യമായി അണുവിന്റെ ഭാരം അടിസ്ഥാനമാക്കി മൂലകങ്ങളെ നിരത്താൻ ശ്രമിച്ചിരുന്നു. 19 ആറ്റം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. അദ്ദേഹത്തിന്റെ അറ്റോമിക് തിയറി അനുസരിച്ച് എല്ലാ പദാർത്ഥങ്ങളും ചെറിയ ചെറിയ കണികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവയെ ആറ്റം എന്ന് വിളിച്ചു. 1817 ജർമ്മൻ ശാസ്ത്രജ്ഞനായ യോഹാൻ ഡൊബെറൈനർ മൂലകങ്ങളെ വർഗീകരിക്കുന്നതിനായി ഒരു സിസ്റ്റം വികസിപ്പിച്ചെടുത്തു. അദ്ദേഹം മൂലകങ്ങളെ സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 വീതമുള്ള ഗ്രൂപ്പുകളാക്കി തിരിച്ചു. ത്രികങ്ങൾ അഥവാ ട്രയാഡുകൾ എന്നാണ് ഇവ അറിയപ്പെട്ടത്. ഉദാഹരണം: ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ത്രികങ്ങളിൽ മധ്യത്തിലുള്ള മൂലകത്തിന്റെ അറ്റോമിക മാസ് മറ്റു 2 മൂലകങ്ങളുടെ അറ്റോമിക മാസിന്റെ ഏകദേശം ശരാശരിയായി വരുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. പക്ഷേ ഏതാനും മൂലകങ്ങളെ മാത്രമേ ഇങ്ങനെ ക്രമീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. പിന്നീട് ആരാണ് ഇതിനായി ശ്രമം നടത്തിയത് എന്നറിയണ്ടേ? സംഗീത സാന്ദ്രമായിരുന്നു ആ കണ്ടെത്തൽ എന്ന് പറയാം. 1864 ബ്രിട്ടീഷ് രസതന്ത്രജ്ഞനായ ജോൺ ന്യൂലാൻഡ്സ് മൂലകങ്ങളെ അവയുടെ അറ്റോമിക ഭാരത്തിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കാൻ ശ്രമിച്ചു. ഓരോ 8 മൂലകത്തിനും ഒരേപോലെയുള്ള ഗുണങ്ങൾ ആവർത്തിക്കുന്നതായി കണ്ടെത്തി. സംഗീതത്തിലെ സരിഗമ പഥനിസ എന്ന അഷ്ടകത്തിലും ഒരേ സ്വരരാജിയിലെ 2 സ്വരങ്ങൾക്ക് ഒരേ സംഗീത ഗുണങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്നാൽ തീവ്രതയിൽ വ്യത്യാസമുണ്ടാകും. ഇതേ സാമ്യമാണ് ന്യൂലാൻഡ്സ് മൂലകങ്ങളുടെ കാര്യത്തിലും കണ്ടെത്തിയത്. സംഗീതത്തിലെ അഷ്ടകത്തോട് സാമ്യമുള്ളതിനാൽ അദ്ദേഹം ഇതിനെ അഷ്ടക നിയമം എന്ന് വിളിച്ചു. എന്നാൽ പൂർണമായ ഒരു പട്ടിക ഉണ്ടാക്കാൻ ഇവിടെയും കഴിഞ്ഞില്ല. കാരണം അതുതന്നെ, എല്ലാ മൂലകങ്ങളെയും ഇങ്ങനെ ക്രമീകരിക്കാനായില്ല. വീണ്ടും അടുത്ത ശ്രമം നടത്തിയ ആളാണ് റഷ്യൻ ശാസ്ത്രജ്ഞനായ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേവ്. 1869 അതുവരെ അറിയപ്പെട്ടിരുന്ന 63 മൂലകങ്ങളെ അവയുടെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ച് പട്ടിക തയ്യാറാക്കി. ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായി കണ്ടെത്തി. മൂലകങ്ങളുടെ രാസ ഭൌതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്നത് മെൻഡലിയേഫിന്റെ ആവർത്തന നിയമം അഥവാ പീരിയോഡിക് ലോ എന്ന പേരിൽ അറിയപ്പെട്ടു. വിലങ്ങനെയുള്ള നിരകളെ പീരിയഡുകളെന്നും കുത്തനെയുള്ള വരികളെ ഗ്രൂപ്പുകളെന്നും വിളിക്കാം. ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ രാസസ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നതായി കണ്ടെത്തി. മാത്രമല്ല, അദ്ദേഹം പട്ടികയിൽ ചില കോളങ്ങൾ ഒഴിച്ചിടുകയും ഭാവിയിൽ കണ്ടെത്താനിരിക്കുന്ന മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ ശരിയാണെന്ന് പിൽക്കാലത്ത് തെളിയുകയുമുണ്ടായി. ഉദാഹരണത്തിന്, എക്കാബോറോൺ, എക്കാസിലിക്കൺ എന്നിവ, പിന്നീട് സ്കാൻഡിയം, ജെർമേനിയം എന്നീ മൂലകങ്ങളാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. ഈ വർഗീകരണത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി പറയാവുന്നത് സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം വർഗീകരിച്ചത് മൂലകങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ചുള്ള പഠനം വളരെ എളുപ്പമാക്കി എന്നതാണ്. എങ്കിലും ഈ പട്ടികയും പൂർണമായി അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. എന്തായിരിക്കും കാരണം?

പ്രധാനമായും രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെട്ടിരുന്നില്ല. രണ്ട്, ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാനും കഴിഞ്ഞില്ല. കൂടാതെ ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടിയും വന്നു. 1871 മെന്റലിയേഫ് തന്റെ ആവർത്തന പട്ടിക പുതുക്കിയെങ്കിലും ഈ പരിമിതികൾ മറികടക്കാനായില്ല. എന്തുകൊണ്ടെന്നോ? അന്ന് ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചോ അതിലെ മൌലിക കണങ്ങളെക്കുറിച്ചോ കൂടുതൽ അറിവ് ഉണ്ടായിരുന്നില്ല. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ യേണസ് റുദർഫോർഡ് ആറ്റം മോഡൽ അവതരിപ്പിച്ചു. ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തായി ആറ്റത്തിന്റെ ഭൂരിഭാഗം മാസും പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നും ഇതിനെയാണ് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നതെന്നും കണ്ടെത്തുകയുണ്ടായി. കേന്ദ്രഭാഗത്തെ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിനു ചുറ്റും വലയം ചെയ്യുന്ന കണങ്ങളാണ് ഇലക്ട്രോണുകൾ എന്ന കണ്ടെത്തലുണ്ടായി. പിന്നീട് 1917 അദ്ദേഹം പ്രോട്ടോണുകളെയും തിരിച്ചറിഞ്ഞു. 1913 ബ്രിട്ടീഷ് രസതന്ത്രജ്ഞനായ ഹെൻറി മോസ്ലിയുടെ എക്സ്റേ പരീക്ഷണങ്ങൾ വലിയൊരു വഴിത്തിരിവായി എന്ന് പറയാം. ഉയർന്ന തീവ്രതയുള്ള എക്സ്റേ ഉപയോഗിച്ച് വിവിധ മൂലകങ്ങളുടെ എക്സ്റേ സ്പെക്ട്രം അദ്ദേഹം പഠിച്ചു. ഓരോ മൂലകത്തിന്റെയും എക്സ്റേ സ്പെക്ട്രത്തിലെ രേഖകൾക്ക് ഒരു പ്രത്യേക ക്രമമുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇത് മൂലകങ്ങളുടെ അറ്റോമിക നമ്പറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും തെളിഞ്ഞു. ഈ പരീക്ഷണങ്ങളിലൂടെ അണുസംഖ്യ അഥവാ അറ്റോമിക നമ്പർ എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടു. അണുസംഖ്യ എന്നത് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഈ അണുസംഖ്യ അഥവാ അറ്റോമിക് നമ്പറും മൂലകങ്ങളുടെ അടിസ്ഥാന സ്വഭാവവും തമ്മിൽ ബന്ധമുണ്ടെന്നതായിരുന്നു മോസ്ലിയുടെ കണ്ടെത്തൽ. ഇത് ആവർത്തന പട്ടികയെ പരിഷ്കരിക്കുന്നതിനും അറ്റോമിക നമ്പറിന്റെ ഭൌതിക പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും നിർണായകമായി. കൂടാതെ മൂലകങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് കൃത്യമായ പ്രവചനങ്ങൾ നടത്തുന്നതിനും സഹായകമായി. അദ്ദേഹം മൂലകങ്ങളെ തരംതിരിക്കാൻ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചു. അതുവരെ അറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ ആവർത്തന പട്ടിക തയ്യാറാക്കിയിരുന്നത്. അറ്റോമിക നമ്പറാണ് ഒരു മൂലകത്തിന്റെ മൌലിക ഗുണങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് അദ്ദേഹം തെളിയിച്ചു. 1932 ജെയിംസ് ചാഡ്വിക് ന്യൂട്രോണുകളെയും കണ്ടെത്തി. അറ്റോമിക ഭാരം എന്നത് ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തിന്റെ തുകയാണ്. ഓരോ മൂലകത്തിനും ഒരു അറ്റോമിക നമ്പറുണ്ട്. ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണല്ലോ അത്. ഈ എണ്ണമാണ് ആ മൂലകത്തെ തീരുമാനിക്കുന്നത് എന്ന് കണ്ടെത്തിയതിന്റെ വെളിച്ചത്തിൽ ഹെൻറി മോസ്ലി അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ ക്രമീകരിക്കാൻ ശ്രമിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പട്ടികയിലെ പൊരുത്തക്കേടുകളെല്ലാം മാറി മൂലകങ്ങളുടെ ശരിയായ ക്രമം കണ്ടെത്താനായി. ഇത് ആധുനിക ആവർത്തന പട്ടികയുടെ ആണിക്കല്ലായി. 7 പീരീഡുകളിലും 8 ഗ്രൂപ്പുകളിലുമായി മൂലകങ്ങളെ ക്രമപ്പെടുത്തി അടുക്കി പട്ടിക തയ്യാറാക്കി. തുടർന്ന് 1940 അമേരിക്കൻ രസതന്ത്രജ്ഞനായ ഗ്ലെൻ സീബോർഗ് ട്രാൻസ് യുറാനിക് മൂലകങ്ങൾ കണ്ടുപിടിച്ചു. അവ പ്ലൂട്ടോണിയം, അമെരിസിയം, ക്യൂറിയം, ബെർക്കിലിയം, കാലിഫോർണിയം, ഐൻസ്റ്റീനിയം, ഫെർമിയം, മെൻഡലീവിയം, നൊബേലിയം, സിബോർഗിയം എന്നിവയാണ്. ഇവ കൃത്രിമ മൂലകങ്ങളാണ്. സിബോർഗിയം എന്നത് അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട മൂലകമാണ്. ലന്ദാനം മുതൽ ലുട്ടീഷ്യം വരെയുള്ള 15 മൂലകങ്ങൾ ചേർന്ന് ലാന്തനൈഡ്സ് എന്ന വരിയും ആക്ടീനിയം മുതൽ ലോറൻഷ്യം വരെയുള്ള 15 മൂലകങ്ങൾ ചേർന്ന് ആക്ടിനൈഡ്സ് എന്ന വരിയും 2 പ്രത്യേക ശ്രേണികളിലായി തിരിച്ചറിയുകയും അവയെ പട്ടികയുടെ അടിയിൽ പ്രത്യേകമായി നൽകുകയും ചെയ്തു. ഇത് പട്ടികയെ കൂടുതൽ ലളിതമാക്കി. 2016 അറ്റോമിക നമ്പർ 113 മുതൽ 118 വരെയുള്ള മൂലകങ്ങളെ ഔദ്യോഗികമായി അംഗീകരിച്ചു. നിഹോണിയം, ഫ്ലവോറിയം, മോസ്കോവിയം, ലിവർമോറിയം, ടെന്നസിൻ, ഓർഗാനിസോൺ എന്നിവയാണ് ഈ മൂലകങ്ങൾ.

0: ഇവയ്ക്ക് പേരും പ്രതീകവും നൽകി ഏഴാം പീരിയഡിൽ ഉൾപ്പെടുത്തി പീരിയഡ് പൂർത്തിയാക്കി. ഇവയും കൃത്രിമ മൂലകങ്ങളാണ്. ആവർത്തന പട്ടികയുടെ ചരിത്രം മൂലകങ്ങളുടെ രാസ സ്വഭാവത്തെപ്പറ്റിയുള്ള അറിവിന്റെ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള വളർച്ചയാണ് പ്രതിഫലിപ്പിക്കുന്നത്. മനുഷ്യന്റെ ജ്ഞാനാന്വേഷണത്തിന്റെ ഉത്തമമായ തെളിവാണ് ആധുനിക ആവർത്തന പട്ടിക. 1869 മെൻഡലിയേഫിന്റെ ആലോചനയിൽ നിന്ന് ആരംഭിച്ച് ഇലക്ട്രോൺ വിന്യാസങ്ങളുടെ ആധാരത്തിൽ രൂപം കൊണ്ട ഇന്നത്തെ ആവർത്തന പട്ടിക ആറ്റത്തിന്റെ അത്ഭുത ലോകത്തെ തുറന്നുകാട്ടുന്നു. 2019 ആവർത്തന പട്ടികയുടെ 150 വാർഷികമായി ലോകമെമ്പാടും ആഘോഷിച്ചു. ഈ മഹത്തായ കണ്ടുപിടുത്തത്തിന്റെ ഓർമ്മയ്ക്കായാണ് 2019 ആവർത്തന പട്ടികയുടെ അന്താരാഷ്ട്ര വർഷമായി ആചരിച്ചത്. ആവർത്തന പട്ടിക രസതന്ത്രത്തിന്റെ ഭാഷയെയും പഠനരീതികളെയും ഒരേ ശാസ്ത്രീയ ശൃംഖലയിലേക്ക് കൂട്ടിയിണക്കുന്നു. പുതിയ മൂലകങ്ങളെ കണ്ടെത്തപ്പെടുന്ന കാലഘട്ടത്തിലും ആവർത്തന പട്ടിക പുതുതായി ജീവിക്കുന്നു. ശാസ്ത്രത്തിന്റെ ഭാവി വഴികളിലേക്ക് നമ്മെ നയിക്കുന്ന പ്രകാശകിരണമായാണ് ആധുനിക ആവർത്തന പട്ടിക നിലകൊള്ളുന്നത്.
1: ആവർത്തന പട്ടികയുടെ നാൾവഴികൾ അവലോകനം ചെയ്തത് അധ്യാപിക എം ഷൈലാബായ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി. ഇപ്പോൾ എസ് മഹാദേവന്റെ സംഗീത കച്ചേരി കേൾക്കാം. സുനിത ഡി വയലിൻ, തലവൂർ NS ബാബു മൃദംഗം, അച്യുതൻ MV ഗഞ്ചിറ. വേഗടരാഗത്തിൽ അഭിമാനം എന്നടു എന്നു തുടങ്ങുന്ന കൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. ആദ്യതാളം പട്ടണം സുബ്രഹ്മണ്യ അയ്യർ കൃതി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് മഹാദേവന്റെ സംഗീത കച്ചേരി. സുനിത ഡി വയലിൻ, തലവൂർ എൻ എസ് ബാബു മൃദംഗം, അച്യുതൻ എം വി ഗഞ്ചിറ. ബിലഹരി രാഗത്തിൽ സർവേശ എന്ന് തുടങ്ങുന്ന പാപനാശം ശിവൻ കൃതി ആദ്യതാളം.

ഇതുവരെ കേട്ടത് എസ് മഹാദേവന്റെ സംഗീത കച്ചേരി. സുനിത ഡി വയലിൻ, തലവൂർ എൻ എസ് ബാബു മൃദംഗം, അച്യുതൻ എം വി ഗഞ്ചിറ.

0: ആകാശവാണി കണ്ണൂർ.
1: നിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതകൾ.

0: അനശ്വര ഗായകൻ മുകേഷിന്റെ ഒരു ഓർമ്മദിനം കൂടി ഇക്കഴിഞ്ഞ 27-ന് കടന്നുപോയി. അപൂർവ സംഗീത ശേഖരത്തിനുടമയായ സംഗീതപ്രേമി എം ഉമ്മർ തെരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്ന പ്രിയ മുകേഷ് ഗാനങ്ങൾ ഈ ആഴ്ചയിലും തുടരുന്നു.
1: നീണ്ട ഇടവേളയ്ക്ക് ശേഷം നൌഷാദിന്റെ സംഗീതത്തിൽ മുകേഷിന് പാടാൻ അവസരമൊരുക്കിയത് ജയേന്ദ്രകുമാറായിരുന്നു. പതിവ് റഫിയിൽ നിന്നും ഒരു ചേഞ്ച് വേണമെന്ന് നൌഷാദിനെ അറിയിക്കുകയായിരുന്നു രാജേന്ദ്രകുമാർ. 1968 റിലീസ് ചെയ്ത സാത്തി എന്ന സിനിമ മജൂഹ് സുൽത്താൻപുരി എഴുതി നൌഷാദ് സംഗീതം നൽകി. സുമൻ കല്യാൺപൂറും മുകേഷും കൂടി ആലപിച്ച ഈ ഡേറ്റ് ആ സമയത്ത് നല്ലൊരു ഡിഫറൻറ്റ് ടൈപ്പുള്ളൊരു പാട്ടായിരുന്നു. അല്പം വെസ്റ്റേൺ ടച്ചൊക്കെ ഉള്ളൊരു പാട്ട്. ജെറി അമിൽ ദേവായിരുന്നു സാത്തിയിൽ നൌഷാദിനെ അസിസ്റ്റ്.

1974 റിലീസ് ചെയ്ത്. യോഗേഷ് എഴുതി, സലീന്ദ സംഗീതം നൽകിയ ഈ ഗാനം സലീന്ദയുടെ വേറിട്ടു നിൽക്കുന്ന സംഗീത ശൈലിയിൽ മുകേഷിന് ദേശീയ പുരസ്കാരം കിട്ടിയ ഗാനം. ആനന്ദ് എന്ന സലീന്ദ ചിത്രത്തിലും മുകേഷ് മുഖ്യ ഗായകനായിരുന്നു.

1970 രാജ് കപൂർ നിർമ്മിച്ച ഈ സിനിമ സാമ്പത്തികമായി അദ്ദേഹത്തിന് വൻ നഷ്ടം വരുത്തി. പക്ഷെ ഗാനങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവയായിരുന്നു. ശൈലേന്ദ്രയുടെ വരികൾ, സംഗജീവിന്റെ സംഗീതം.

ഡി കൃഷ്ണായിരുന്നു ഇത് കമ്പോസ് ചെയ്തത്. സന്ധ്യാസമയത്ത് മരിയൻ ഡ്രൈവിൽ കാർ യാത്രയിലാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ ട്യൂൺ മനസ്സിലേക്ക് വന്നതെന്ന് അദ്ദേഹം എവിടെ

ലോകഗാന ട്രാക്കിൽ നിന്നും വ്യത്യസ്ത ട്രാക്കിലേക്ക് പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് മുകേഷിന് അവസരങ്ങൾ നൽകി. പതിവ് ശൈലിയിൽ നിന്നും വേറിട്ടു നിൽക്കുന്നു ഈ ഗാനം. വോ ജാത്തേ ജാത്തേ ഹംസെ ഹഫാ ഹോകെ 1962 റിലീസ് ചെയ്ത ആങ്ക് മച്ചോർ എന്ന സിനിമയിൽ മജ്റൂർ സുൽത്താൻപുരി എഴുതി ചിത്രഗുപ്ത് സംഗീതം നൽകിയ ഈ ഗാനം ഒരല്പം വെസ്റ്റേൺ ടച്ച് ഉള്ള ഒരു ഗാനമാണ്.

1972 മനോജ് കുമാർ നിർമ്മിച്ച സിനിമയായിരുന്നു ഷോർ. സന്തോഷ് ആനന്ദ് എഴുതി, ലക്ഷ്മികാന്ത് പ്യാരലാൽ സംഗീതം നൽകിയ ഏക് പ്യാർ കി നഗ്മാ ഹേ എന്ന ഗാനരംഗത്ത് മനോജ് കുമാറും നന്ദയും അഭിനയിച്ചു. ലതാ മങ്കേഷ്കർ കൂടെ പാടുന്ന മനോഹരമായ ഈ മെലഡി ഡ്യൂറ്റ് ഇന്നും ശ്രോതാക്കളുടെ പ്രിയ ഗാനങ്ങളിൽ ഒന്നാണ്.

1968 റിലീസ് ചെയ്ത സരസ്വതി ചന്ദ്ര എന്ന സിനിമ. ഇന്ദീവർ എഴുതി, കല്യാൺജി ആനന്ദി സംഗീതം നൽകി. 60-കളുടെ അവസാനവും 70-കളിലും സംഗീത സംവിധായകർ മുകേഷിന് പ്രശസ്ത ഗായികമാരുടെ കൂടെ പ്രണയഗാനങ്ങൾ ഒരുക്കി. അതിൽ പ്രശസ്തമായ ഒരു ഗാനമാണിത്. ലതാ മങ്കേഷ്കറിനോടൊപ്പം

പ്രിയരെ, മുകേഷ് ചന്ദ് മധുർ എന്ന മുകേഷിന്റെ ഗാനങ്ങൾ കോർത്തിണക്കിയ ഈ സ്മരണാഞ്ജലി എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനത്തോടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.

ചിത്രം ഫിർ സുബ ഹോഗി, രാജ് കപൂറും മാലാ സിനിമ അഭിനയിച്ച ക്ലാസിക് മൂവി. ഇത് ഏറെ പ്രിയപ്പെട്ട ഗാനം എന്ന് പറയാൻ കാരണം, വർഷങ്ങൾക്ക് മുമ്പ് കവി സാഹിർ ലുധ്യാൻവി എഴുതിവെച്ച ഒരു മെസ്സേജാണ് നമ്മുടെ സമൂഹത്തോട്. ഈ പ്രപഞ്ചത്തിനും അതിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും

അർഹത ഉള്ള ഒരു ജീവിതം ഉണ്ടായിരിക്കണം എന്നതാണ് ഈ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാലങ്ങൾക്ക് ശേഷം മനുഷ്യൻ ഈ മെസ്സേജ് ഓർക്കണം എന്ന ഉദ്ദേശത്തോടുകൂടിയായിരിക്കാം അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഈ ഗാനം മുകേഷിൻ്റെയും ആശയുടെയും മധുര ശബ്ദത്തിൽ ഇന്നും നിലകൊള്ളുന്നു.

അപൂർവ സംഗീത ശേഖരത്തിനുടമയായ സംഗീതപ്രേമി എം ഉമ്മർ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച പ്രിയ മുകേഷ് ഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. നിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതകൾ, നിശാസുരഭി ഇനി അടുത്ത ബുധനാഴ്ച രാത്രി 10:30.

അനുരാധ പദ്വാളും പങ്കജുദാസും ചേർന്ന് പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റും 25 സെക്കൻഡും. ഇതോടെ ഈ നിലയിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.